ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 24 സെക്കൻഡും. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 9, കൊല്ലവർഷം 1201, ഇടവമാസം 16ാം തീയതി, 2020 6 മെയ് 30 ശനിയാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെഡ്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജുബില ഇ.പി.
1: അക്ഷമയുടെയും അസഹിഷ്ണുതയുടെയും നടുവിലാണ് പലപ്പോഴും നാം ജീവിക്കുന്നത്. അസ്വസ്ഥമായി അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുക, അകാരണമായി ദേഷ്യപ്പെടുക എന്നിങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ നാം ഏർപ്പെടാറുണ്ട്. നമുക്ക് കാത്തുനിൽക്കാൻ സമയമില്ല. എന്തെങ്കിലുമൊന്ന് മനസ്സിനെ അലോസരപ്പെടുത്തിയാൽ ഉടനെ അതിനൊരു പരിഹാരമുണ്ടാകണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. പിന്നീട് ഉത്തരം കിട്ടിയാൽ മതിയെന്ന് നാം ഒരിക്കലും പറയാറില്ല. എന്തും വളരെ വേഗത്തിൽ കരസ്ഥമാക്കുക, നിമിഷ നേരത്തിൽ ചെയ്തു തീർക്കുക എന്നൊക്കെയാണ് നാം ആഗ്രഹിക്കുന്നതും. എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ ഏറെ ക്ഷമയോടെ കാത്തുനിൽക്കാൻ നമുക്ക് സാധിക്കണം. യഥാർത്ഥ ജ്ഞാനം അതിലാണ് അടങ്ങിയിരിക്കുന്നത്. ചില കാത്തിരിപ്പുകൾക്ക് ഒരു സുഖമൊക്കെയുണ്ട്. കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് സന്തോഷമുണ്ടാവുക. ആ സന്തോഷം അനുഭവിക്കാനും ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. ഒരു മൊട്ട് വിരിഞ്ഞ് ഉടനെ ഒരു പൂവാകുമോ? ഇല്ല, പൂ വിരിയാനും കാത്തിരിക്കണം. ഒരു ശിശുവിൻ്റെ ജനനം പോലും ഇതുപോലെ ഒരു കാത്തിരിപ്പാണ്. ഒരു വിത്ത് നട്ട് അതിനെ മണിക്കൂറുകൾക്കകം ഒരു മഹാവൃക്ഷമാക്കി മാറ്റാൻ കഴിയുമോ? ഇല്ല, കാത്തിരിക്കുക. അത് വളർന്ന് സമൂഹത്തിന് മുഴുവൻ തണൽ നൽകുന്ന വടവൃക്ഷമായി മാറുക തന്നെ ചെയ്യും. അന്ന് അത് നട്ട വ്യക്തിയെ സമൂഹം അഭിനന്ദിക്കും. ഈ അഭിനന്ദനം ചെടി നട്ട ഉടനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അപ്പോൾ

0: കാത്തിരിപ്പില്ലാതെ ഫലങ്ങൾ കിട്ടുമെന്ന് കരുതാൻ സാധിക്കുകയില്ല. കാത്തിരിക്കാൻ ക്ഷമയില്ലാത്തവർ ഇന്ന് ലോകത്ത് ധാരാളമുണ്ട്. അത്തരക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുകയില്ല. നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ കാത്തിരിപ്പിന് പിറകിൽ അധ്വാനമെന്ന കല ഒളിഞ്ഞിരിപ്പുണ്ട്. ജീവിതം അർത്ഥവത്താകുന്നത് ചിട്ടയായ പ്രവൃത്തിയിലൂടെ ലക്ഷ്യത്തിലെത്തുമ്പോൾ മാത്രമായിരിക്കും. ലക്ഷ്യത്തിലെത്തിച്ചേരാൻ അധ്വാനം ആവശ്യമാണ്. അധ്വാനം എന്നത് ശാരീരികമായ ഒരു പ്രക്രിയ മാത്രമല്ല, മറിച്ച് മനസ്സുകൂടി അതിലർപ്പിക്കേണ്ടതുണ്ട്. സന്തോഷത്തോടെ നമ്മുടെ ഹൃദയം കൂടി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നൽകേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ അധ്വാനം ഭാരമില്ലാത്തതായി മാറുന്നത്. ചില കാര്യങ്ങളൊക്കെ നാം വിചാരിച്ചതുപോലെ തന്നെ സംഭവിക്കണമെന്നില്ല. ചിലപ്പോഴൊക്കെ കാര്യങ്ങൾ ആകെ തകിടം മറിയുന്നതായി തോന്നാം. നാം എത്ര കഠിനാധ്വാനം ചെയ്താലും എത്ര തവണ വീണ്ടും എണീറ്റ് പരിശ്രമം തുടർന്നാലും നമുക്ക് ജയിക്കാൻ കഴിഞ്ഞെന്നു വരികയില്ല. അതൊന്നും നമ്മുടെ തെറ്റല്ലെന്നും നാം കരുതുന്നു. തെറ്റുകൾ മറ്റുള്ളവരെ മേൽ പഴിചാരാതെ ആ സമയം നമ്മെ തന്നെ ശുദ്ധീകരിക്കാനും വളരാനുമൊക്കെ സാധിക്കണം. നമ്മുടെ തന്നെ വളർച്ചാ സാധ്യതകളെ കണ്ടെത്തുകയും കാത്തിരിക്കുകയുമാണ് വേണ്ടത്. എന്തായാലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വികാര വിക്ഷോഭങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ നാം എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. അപക്വമായ ചില തീരുമാനങ്ങൾ നമ്മെ അപകടത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. മനസ്സ് ശരിയല്ലാത്ത നേരത്ത് തീരുമാനങ്ങൾ എടുക്കുന്നത് നീട്ടിവെക്കുക. ക്ഷമയോടെ കാത്തിരുന്ന് അവസരോചിതവും വിവേകപൂർണവുമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. നമുക്ക് ചുറ്റും വ്യത്യസ്തമായ വിശ്വാസങ്ങളും ആചാരങ്ങളും സാംസ്കാരിക പൈതൃകങ്ങളുമുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ വീക്ഷണങ്ങളുമായി പൊരുത്തപ്പെടാൻ മറ്റൊരു വിശ്വാസധാരയുടെ ആളുകൾക്ക് കഴിഞ്ഞെന്നു വരികയില്ല. യോജിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസങ്ങളും പെരുമാറ്റ രീതിയുമുണ്ട്. വിശാലമായ ചർച്ചയിലൂടെ അവരുടെ നിലപാട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതുവഴി ഭിന്നതകളുടെ ആഴവും ദൂരവും കുറയ്ക്കാനും സാധിക്കും. മറ്റൊരാളുടെ വിശ്വാസം, ജീവിതരീതികൾ, സ്വഭാവം എന്നിവ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യാതെ ഏത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സത്യസന്ധവും നിഷ്കളങ്കവുമായ ശ്രമങ്ങളാണ് സഹിഷ്ണുത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും കാത്തിരിപ്പിൻ്റെയും ഉൾവിളികൾ കൊണ്ട് നമ്മുടെ മനസ്സ് കൂടുതൽ തേജോമയമാക്കുക.
1: ജുബില EP തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 6:30 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: Premium Gas LPG reserves for at least 30 days as West Asia conflict persists, disrupting global energy supplies. Joint Secretary at the Ministry of Petroleum and Natural Gas, Sujata Sharma, stated this while talking to the reporters yesterday during the inter-ministerial press briefing on the West Asia conflict. Outlining the precautionary measures to safeguard against supply shocks, Ms. Sharma said India was also working to increase crude oil storage capacity. Ms. Sharma said the government is working to strengthen fuel security through strategic reserves and ensuring uninterrupted supply, even as the steps continue to be taken against hoarding. President of Myanmar, U Min Aung Hlaing, will arrive at Gaya in Bihar this morning on a five-day visit to India. He will be accompanied by a high-level delegation comprising several cabinet ministers, senior officials and business leaders. This will be the first visit of President U Min Aung Hlaing to India in his current capacity. At Gaya, he will offer prayers at the Mahabodhi Temple and at Sujata Temple. He will arrive in New Delhi later in the day, where he will meet External Affairs Minister Dr. S. Jaishankar this evening. Tomorrow, the Myanmar President is expected to participate in the Myanmar-India Business Forum. On Monday, President U Min Aung Hlaing will hold discussions with the Prime Minister Narendra Modi on further strengthening the historical and civilizational ties between the two countries. Union Education Minister Dharmendra Pradhan held a detailed review meeting on the fund release and utilization under Samagra Shiksha Abhiyan with focus on making Samagra Shiksha 3.0 more efficient, transparent and outcome-oriented. In a social media post, Mr. Pradhan said an integrated approach through convergence of key schemes including Samagra Shiksha Abhiyan, PM Poshan, Pradhan Mantri Poshan Shakti Nirman, understanding of life Lifelong Learning for All in Society, ULAS, PM Shri, Pradhan Mantri Schools for Rising India and other flagship programs will be taken and from this year. He said this will ensure greater coordination and impact across the school education ecosystem. The Commission for Air Quality Management in NCR and adjoining areas, CAQM, has revoked all actions under Stage 1 of the extant schedule of the Graded Response Action Plan, GRAP, across the entire National Capital Region with immediate effect. The move comes following a significant improvement in the region's air quality. Daily average of Delhi improved from 207 on the 28th of this month to 123 yesterday. The forecast by India Meteorological Department also indicates that the AQI is likely to remain in the moderate category in the coming days. The CAQM subcommittee on GRAP has invoked stage 1 of the extant GRAP on the 19th of this month. And that is the end of this news bulletin.
1: Agashavani, Kozhikode. Ippol ariyippukal. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെപ്പറ്റി അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി. ഉള്ളൂരിൻ്റെ പ്രേമ സംഗീതത്തിൽ നിന്ന് ആലാപനം ജ്യോതി മേനോൻ. തുടർന്ന് പ്രഭാതഗീതം. പുതുക്കോട് കൃഷ്ണമൂർത്തിയും സംഘവും ഉഷാരവിയും സംഘവും പാടിയ പാട്ടുകൾ. പ്രഭാതഗീതത്തെ തുടർന്ന് ശ്രദ്ധ പ്രായോജകർ മുബാറക് ജ്വല്ലറി. ചുറ്റുവട്ടം ട്രെയിൻ സമയം 7 മണിക്ക് ഓപ്പൺ ഫോറം. തുടർന്ന് ആരോഗ്യ മാമൂല്യം ഡോക്ടർ ടി പി അരുൺ കൃഷ്ണൻ പങ്കെടുക്കുന്നു. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫറോക്ക് കിഞ്ചന വർത്തമാനം റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 പാട്ടുപെട്ടിക്കാലം. 7:40 നോവൽ ടൈം. അടിയാളപ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം രാഗപരാഗം. 7:50 കൃഷിദീപം. 8:30 സസ്നേഹം. സാഹിത്യകാരി സുമംഗലയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു മകൾ ഡോക്ടർ ഉഷ നീലകണ്ഠൻ. 9:00 ഓർമ്മച്ചെപ്പ്. എം എസ് വിയുടെ സംഗീത പ്രപഞ്ചം. ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് വിശ്വനാഥനെക്കുറിച്ചുള്ള ചിത്രീകരണ പരമ്പര. രചന കെവി ശബരിമണി. 9:30 പൂക്കൂട. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആർട്ടിസിയ നഴ്സറി സ്കൂൾ കുട്ടികളുടെ വിവിധ പരിപാടികൾ. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 എവർഗ്രീൻ ഡിയറ്റ്സ്. 12:40

0: വാർത്താ ദീപ്തി, 1 മണിക്ക് ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ, വൈകിട്ട് 4:45 രാത്രി 8:40 ചലച്ചിത്രഗാനങ്ങൾ, 5 മണിക്ക് പഞ്ചവാദ്യം, പൊന്നരം സത്യനും സംഘവും അവതരിപ്പിച്ചത്, 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:45 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, വൈകിട്ട് 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 പരിപാടികളെപ്പറ്റിയുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും പരിപാടിയിൽ വീട്ടുവളപ്പിലെ ഇടവിള കൃഷി ഡോക്ടർ എം പ്രകാശുമായി അഭിമുഖം, 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്, യുവവാണി 7:35, 8 മണിക്ക് നാടകം മുറ്റത്തെമുല്ല, രചന സത്യനാഥ് രാമനാട്ടുകര, സംവിധാനം സി കൃഷ്ണകുമാർ, രാത്രി 9:15 കായിക ലോകം, 9:30 ആരോഗ്യവാണിയിൽ വെരിക്കോസ് വെയിൻ കാരണങ്ങളും ചികിത്സയും, ഡോക്ടർ റോജൻ കുരുവിള സംസാരിക്കുന്നു, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, 11 മണിക്ക് ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെപ്പറ്റിയാണ് കേട്ടത്. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: കാവ്യാഞ്ജലി.
2: മഹാകവി ഉള്ളൂർ എഴുതിയ പ്രേമ സംഗീതത്തിൽ നിന്നും ഒരു ഭാഗം ആലപിക്കുന്നത് ജ്യോതി മേനോൻ.

0: മഹാകവി ഉള്ളൂർ എഴുതിയ പ്രേമസംഗീതത്തിൽ നിന്നും ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് ജ്യോതി മേനോൻ.
1: കാവ്യാഞ്ജലി. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രഭാതഗീതം. ആദ്യഗാനം പുതുക്കോട് കൃഷ്ണമൂർത്തിയും സംഘവും പാടിയത്. ഭജഗോവിന്ദം എന്നാരംഭിക്കുന്നു.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: പുതുതായി സ്ഥാനമേറ്റ സർക്കാർ സുതാര്യമായ ഭരണം ഉറപ്പാക്കുമെന്ന് 16-ാം കേരള നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ശ്രീ രാജേന്ദ്ര ആർലേക്കർ പറയുകയുണ്ടായി. റോഡ് വികസനം, ലഹരിക്കെതിരായ പോരാട്ടം, സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം തുടങ്ങി വലിയ പദ്ധതികൾ നയപ്രഖ്യാപനത്തിലുണ്ട്. KSRTCയിൽ സ്ത്രീകളുടെ സൌജന്യയാത്രയും ക്ഷേമ പെൻഷൻ ഉയർത്തുന്നതും കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1,000 രൂപ വീതം അനുവദിക്കുന്നതുമെല്ലാം ചെലവേറിയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. നിലവിലെ സാമ്പത്തിക അവസ്ഥ പരിഗണിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്നും

0: പുതിയ നയം വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രഖ്യാപനങ്ങൾ ഏത് രീതിയിലാണ് നടപ്പിലാക്കുക? ശ്രദ്ധ ചർച്ച ചെയ്യുന്നു. ആദ്യം സാമ്പത്തിക വിദഗ്ധനും സൗത്ത് ബിഹാർ സെൻട്രൽ യൂണിവേഴ്സിറ്റി സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവിയുമായ പ്രൊഫസർ കൃഷ്ണൻ ചാലിൽ.
1: 16-ാം കേരള നിയമസഭയുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം നവകേരള നിർമ്മിതിക്കും സുതാര്യവും വേഗതയേറിയതുമായ ഒരു സുസ്ഥിര ഭരണ സംവിധാനം വിഭാവനം ചെയ്യുന്ന ലക്ഷ്യബോധത്തോടെയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ചിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വേണ്ടിവരുന്ന വൻ ചിലവുകൾ എങ്ങനെ കണ്ടെത്തുമെന്നതാണ് കാതലായ ചോദ്യം. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പദ്ധതികളായിട്ടുള്ള KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര, വിദ്യാർത്ഥികൾക്ക് 1,000 രൂപ വീതം വിദ്യാർത്ഥിനികൾക്ക് കൊടുക്കുന്ന മാസ ചെലവിന് വേണ്ടിയിട്ടുള്ള പണം, പെൻഷന്റെ വർധനവ്, ഇതെല്ലാം സ്വാഭാവികമായിട്ടും വലിയ ഒരു ചെലവ് തന്നെയാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രസക്തമാണ്. എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയും ആത്മവിശ്വാസവും പരിശോധിച്ചാൽ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. അതിനുവേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ടത് കൃത്യമായ പദ്ധതികൾ തന്നെയാണ്. പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരുമായി പരമാവധി സഹകരിച്ച് സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള എല്ലാ വിഹിതങ്ങളും സമയബന്ധിതമായി വാങ്ങിയെടുക്കാനാവണം ആദ്യം ശ്രമിക്കേണ്ടത്. കാരണം ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായിട്ടാണ്. സാമ്പത്തിക ഫിനാൻസ് കമ്മീഷൻ ആയിരുന്നാലും ബഡ്ജറ്റ് വഴിയായിട്ടുള്ളതായിരുന്നാലും ഒക്കെ തന്നെ അത് വാങ്ങുവാനുള്ള ശ്രമമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നടത്തേണ്ടത്. പ്രത്യേകിച്ച് GST പോലുള്ള കോമ്പൻസേഷൻ ലഭിക്കാനായിട്ടുള്ള നടപടികൾ നമ്മൾ പ്രധാനമായിട്ടും സർക്കാർ പ്രാധാന്യം കൊടുക്കേണ്ടത് കരുത്തുള്ള ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസം നടപ്പാക്കുവാൻ വേണ്ട ഒരു ഇച്ഛാശക്തി നടപ്പിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അവസ്ഥ മദ്യവും ലോട്ടറിയും വഴിയുള്ള വരുമാനം കൊണ്ട് നിലനിന്നു പോകുന്ന ഒരു സംസ്ഥാനം എന്നുള്ള പഴി ആണ്. കണക്കനുസരിച്ച് സംസ്ഥാനത്തിന്റെ ആകെ വരുമാനത്തിന്റെ 25% വരുന്നത് ഈ രണ്ട് മാർഗങ്ങളിലൂടെയാണ്. അത് നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ ശരാശരി ആളോഹരി വരുമാനം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വരുമാനത്തെക്കാൾ 60% കൂടുതലാണ് നമ്മുടെ സംസ്ഥാനത്തിനുള്ളത്. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളുടെ പ്രതിശീർഷ വരുമാനം വളരെ കൂടുതലാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പരോക്ഷവും പ്രത്യക്ഷവുമായിട്ടുള്ള നികുതികളെ വർദ്ധിപ്പിക്കാൻ ആവശ്യമായുള്ള ശ്രമം ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടതുണ്ട്. സെക്ടർ വൈസ് ഇൻകം പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് സേവന മേഖലയിൽ നിന്നാണ്. സേവന മേഖലയിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും ഇത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായുള്ള വരുമാനം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല. കേരളം ഒരു നോളജ് ഇക്കോണമി ഹബായി, ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയുടെ തലസ്ഥാനമായി നമുക്ക് മാറ്റാൻ സാധിക്കുവാൻ വേണ്ട നടപടികളാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് ബാംഗ്ലൂരും ഹൈദരാബാദിലും ഒക്കെ നിൽക്കുന്ന പ്രവർത്തിക്കുന്ന IT കമ്പനികളെയൊക്കെ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുവഴി നമുക്ക് പരോക്ഷ നികുതിയും അതുപോലെ തന്നെ പ്രത്യക്ഷ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എത്രയും വേഗം നമുക്ക് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പുത്തൻ ടൂറിസം മാർഗങ്ങൾ നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതും നല്ലതാണ്. കൂടാതെ ഇന്ന് ഒരു സ്റ്റാർട്ടപ്പിന്റെ കാലമാണ്. സ്റ്റാർട്ടപ്പുകളും പേറ്റന്റുകളും ഇന്നോവേഷനും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള വരുമാനത്തെ കൂടി നടപ്പിലാക്കുവാൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചാൽ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നില്ല ഈ സാമ്പത്തിക വ്യയം അല്ലെങ്കിൽ ചെലവ് ഈ സർക്കാരിന് മറികടക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്.
0: വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവാവധി, സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ വനിതകൾക്ക് 6 മാസം പ്രസവാവധി, KSRTC സൗജന്യ യാത്ര തുടങ്ങി സ്ത്രീകളെ വലിയ രീതിയിൽ പരിഗണിക്കുന്ന നയമാണ് സർക്കാരിന്റേതെന്ന് അഭിപ്രായപ്പെടുന്നു ഗവേഷകയും തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപികയുമായ ഡോക്ടർ സോയ ജോസഫ്.
2: സംസ്ഥാനത്തെ സംബന്ധിച്ച് എല്ലാ സെക്ടറിലുമുള്ള സ്ത്രീകളെ പരിഗണിക്കുക, അല്ലെങ്കിൽ പബ്ലിക് സെക്ടറോന്നോ പ്രൈവറ്റ് സെക്ടറോന്നോ ഇല്ല, അതൊരു മനുഷ്യരാണ്, മനുഷ്യരിലെ പകുതി വരുന്ന ജനസംഖ്യയാണ് അവരെ പരിഗണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ആർത്തവാവധി പോലെയുള്ള കാര്യങ്ങൾ, കാരണം പ്രത്യേകിച്ച് വളരെ സങ്കീർണമായിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ ശരീരവും അതിന്റെ പ്രത്യേകതകളൊക്കെ മാറുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് വലിയ പ്രയാസങ്ങൾ നമ്മുടെ കുട്ടികൾ നേരിടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കുട്ടികളെയൊക്കെ പരിഗണിക്കുന്നതിൽ അവർക്ക് സ്കൂളിലേക്ക് പോകാൻ അതിന് പകരം കോമ്പൻസേറ്ററി ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാൻ പോലും കഴിയുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ മാറുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെ സ്വാവധി ഉൾപ്പെടെ, ആർത്തവാവധി ഉൾപ്പെടെ, പിന്നെ KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഉൾപ്പെടെ ഇതൊക്കെ പലയിടങ്ങളിലും പ്രാവർത്തികമാക്കിയ, ഇന്ത്യയിലെ തന്നെ പല സ്റ്റേറ്റുകളിലും പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത്. കാരണം നമ്മൾ ആത്യന്തികമായി സൊസൈറ്റി വളരെ പാട്രിയാർക്കലായി നിൽക്കുമ്പോൾ

0: സ്ത്രീകളെ ഇത്തരത്തിലൊക്കെ പരിഗണിക്കപ്പെടുന്നത്, അവരെ സ്വാതന്ത്ര്യം പോലെ സമത്വം പോലെ നമ്മൾ വെറുതെ സംസാരിച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾ, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുന്നു, അവർക്ക് വേണ്ടി എന്ത് നയം രൂപീകരിക്കാൻ കഴിയുന്നു, അവർക്ക് വേണ്ടി വളരെ പ്രോ ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള തരത്തിലേക്ക് ഇവിടുത്തെ നയങ്ങളും നിയമങ്ങളും മാറ്റം വരുത്തുമ്പോഴാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെയൊക്കെയുള്ള വലിയ ശക്തമായിട്ടുള്ള ഒരു മുന്നോട്ട് വെക്കല് ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. നമ്മൾ എത്രത്തോളം ഡെവലപ്ഡ് ആണ് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം പോളിഷ്ഡ് ആണ് എന്നറിയാൻ, പരിഷ്കൃതരാണ് എന്നറിയാനുള്ള നമ്മുടെ ഒരളവുകോലാണ് പലപ്പോഴും സ്ത്രീകളുടെ ഉന്നമനം എന്നുള്ളത്. അത് തീർച്ചയായും പല സെക്ടറുകളിലും ജോലി കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നു, അതിനൊക്കെ അപ്പുറത്തേക്ക് സൊസൈറ്റി ഒടുവിലുണ്ടാക്കുന്ന ചില നയങ്ങൾ വളരെ ബയോളജിക്കലായി കുരുങ്ങിക്കിടക്കണമെന്നും, അല്ലെങ്കിൽ പല സ്ത്രീകളും എനിക്കറിയാവുന്ന നൂറുകണക്കിന് സ്ത്രീകൾ ഈ പ്രസവാവധിയെ തുടർന്ന് ജോലി നഷ്ടപ്പെടുകയും പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ആ ജോലിയിലേക്ക് തിരിച്ചു വരാൻ കഴിയാതിരുന്ന ഒരുപാട് സ്ത്രീകളെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെ കാര്യങ്ങൾക്ക് മാറ്റം വരണം.
1: ലഹരിക്കെതിരെ സീറോ ടോളറൻസ് നയമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മയക്കുമരുന്നിനെതിരെയുള്ള സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി തുടങ്ങാനിരിക്കുകയാണ്. ലഹരി വേട്ടയ്ക്കുള്ള ഏതു തീരുമാനവും സ്വാഗതാർഹമെന്ന ലഹരി വിരുദ്ധ സംഘടനയായ ഏക്താ പരിഷത്ത് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സുജാത എസ് വർമ്മ.
2: ലഹരിക്കെതിരെ കഴിഞ്ഞ സർക്കാർ തുടർന്നു വരുന്നിരുന്ന പദ്ധതികൾ ഒന്നുകൂടി ഊർജ്ജസ്വലമായി തുടരാനും അതിന് എല്ലാ വിധത്തിലുമുള്ള പ്രതിരോധങ്ങൾ ഏർപ്പെടുത്താനുമാണ് സർക്കാരിന്റെ സത്വര ശ്രദ്ധ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ അതിനോട് സർവാത്മന പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ഒരു ചെറിയ അഭിപ്രായം കൂടി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ലഹരിയുടെ എണ്ണത്തിൽ ഒരിക്കലും പരിഗണിക്കപ്പെടാതെ പോകുന്ന ഒന്നാണ് മദ്യം. മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നത് ലഹരിയുടെ വ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് ഈ സർക്കാരെങ്കിലും തിരിച്ചറിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങളെപ്പോലുള്ളവർക്കുണ്ട്. അത് സർക്കാർ ഞങ്ങളെ നിരാശപ്പെടുത്തരുത് എന്നുള്ളൊരു അഭിപ്രായം കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കാനുണ്ട്. ലഹരി അപകടകരമായ വിധത്തിൽ ഇവിടെ വർദ്ധിക്കുകയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവിധ കുറ്റകൃത്യങ്ങൾക്ക് പുറകിലും ലഹരി ഉണ്ട് എന്നുള്ളതും തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരെ സർക്കാർ നീങ്ങുന്ന ഈ നീക്കത്തെ നമ്മൾ എല്ലാവരും പൊതുജനങ്ങൾ പിന്തുണക്കേണ്ടതുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളത് സർക്കാർ മറന്നോ എന്നൊരു ആശങ്ക ഞങ്ങൾ പങ്കുവെക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന മദ്യനിരോധന ജനാധികാരം തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് മദ്യനിരോധന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ കാലങ്ങളായി വലിയൊരു സമരം മലപ്പുറം കലക്ട്രേറ്റ് പടിക്കൽ നീണ്ട 963 ദിവസത്തോളം നടത്തിയിട്ടുണ്ട്. ആ സമരം അവസാനിപ്പിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ വളരെ ആശ്വാസം നൽകിയൊരു കാര്യമാണ്. അദ്ദേഹം അന്ന് തന്ന ഒരു വാഗ്ദാനങ്ങളിൽ ഒന്ന് ഈ നിയമം പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു. ഈ നിയമം എന്തിനു പുനഃസ്ഥാപിക്കണം എന്നൊരു ആശങ്ക ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം പുതിയ ബാറുകളെങ്കിലും നമ്മുടെ നാട്ടിൽ ഇനി തുറക്കില്ല എന്നുള്ളത് തന്നെയാണ്. പുതിയ ബാറുകൾ തുറക്കാതിരിക്കുകയും മദ്യത്തിന്റെ ലഭ്യത തദ്വാര കുറയുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയ കാൽവെപ്പ് എന്ന് പറയുന്നത് ലഹരി വേട്ട രംഗത്തേക്ക് സർക്കാരിന് കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ലഹരിക്കെതിരെയുള്ള ചെറുത്തു നിൽപ്പ് അത്ര എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഇവിടെ വൻകിട റാക്കറ്റുകൾ, ലഹരി റാക്കറ്റുകൾ നമ്മുടെ നാട്ടിൽ വളരെ സജീവമായിട്ടുണ്ട്. അവരൊക്കെ പിടിക്കപ്പെടുമ്പോൾ അങ്ങേ അറ്റത്ത് ചെല്ലുമ്പോൾ വമ്പൻ സ്രാവുകളാണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെ ഒന്നും തൊടാൻ ഒരുപക്ഷെ സർക്കാരിന് അത്ര എളുപ്പം സാധിക്കുന്ന ഒന്നല്ല. കൊച്ചു കൊച്ചു ലഹരി കച്ചവടക്കാരെ മാത്രമാണ് സർക്കാരിന് ഇപ്പോൾ പിടിക്കാൻ കഴിഞ്ഞത്. മുൻ സർക്കാരിനും ഇനി വരാൻ പോകുന്നു. ആ രംഗത്തേക്ക് കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ എങ്ങനെയാണ് ഇടപെടാൻ പോകുന്നത് എന്നുള്ള ഒരു ആശങ്ക ദൂരീകരിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു പ്രവർത്തന പദ്ധതി കാഴ്ചവെക്കാൻ സർക്കാരിന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
1: സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോഴും നയപ്രഖ്യാപനത്തിൽ പറഞ്ഞ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാരിന് നടപ്പിലാക്കേണ്ടതുണ്ട്. GST റവന്യൂ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള മുഴുവൻ വിഹിതവും നേടിയെടുക്കാൻ കഴിയണം. നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ വലിയ പദ്ധതികളും ഉണ്ടാകണം. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
4: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി, കരുതൽ പൊന്നുപോലെ, കരുതി വെക്കാം പൊന്നായും.

0: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്. ചുറ്റുവട്ടം.
1: നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പരിപാടികൾ: ജോൺസ് മാത്യു, വി കെ രാജൻ എന്നിവരുടെ ശില്പ പ്രദർശനം ദ സൗണ്ട് ഓഫ് സൈലൻസ് ഇന്നു മുതൽ ഗുജറാത്തി സ്ട്രീറ്റിലെ ആത്മ ആർട്ട് ഗാലറിയിൽ ജൂൺ 25 സമാപിക്കും. പുതിയറ എസ് കെ ഹാളിൽ അനീഷ് നാട്യാലയ സ്മാരക നാടോടി നൃത്ത മത്സരം രാവിലെ 9 മുതൽ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ 9:15. വേദി ഓഡിറ്റോറിയത്തിൽ CM കേശവൻ അനുസ്മരണവും അവാർഡ് സമർപ്പണവും വൈകിട്ട് 4 5 മണിക്ക് കുമ്മിണിക്കാലം പുസ്തക പ്രകാശനം PP ശ്രീധരനുണ്ണി. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ ജി ദേവരാജൻ മാസ്റ്റർ മ്യൂസിക് അക്കാദമി ഏർപ്പെടുത്തിയ ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം പോൾ കല്ലാനോടിന് സമ്മാനിക്കൽ വൈകിട്ട് 5. KP കേശവമേനോൻ ഹാളിൽ വി അബ്ദുള്ള അനുസ്മരണവും പുരസ്കാര വിതരണവും വൈകിട്ട് 5.
0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം: രാവിലെ 8:07 കോഴിക്കോട് എത്തേണ്ടിയിരുന്ന മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 1 മണിക്കൂറും 20 മിനിറ്റും വൈകി ഓടുന്നു. കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റു യാത്രാ വണ്ടികളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ: പശ്ചിമേഷൻ സംഘർഷം കണക്കിലെടുത്ത് 30 ദിവസത്തെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര നിർദ്ദേശം. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനമാരംഭിക്കും. ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TV കുരുവള കൊച്ചിയിൽ അന്തരിച്ചു. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വിജയിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി: പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് കുറഞ്ഞത് 30 ദിവസത്തെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളോട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. രാജ്യത്തെ LPG ഉൽപ്പാദനം പ്രതിദിനം 92,000 മെട്രിക് ടണ്ണായി വർദ്ധിച്ച് റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്ത്യയിൽ ഇന്ധനക്ഷാമമില്ലെന്നും ആവശ്യത്തിന് പെട്രോൾ, ഡീസൽ, LPG കരുതൽ ശേഖരമുണ്ടെന്നും എല്ലാ റിഫൈനറികളും മികച്ച നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. അന്തർ മന്ത്രാലയ സമിതി യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ അറിയിച്ചതാണിത്. അടിയന്തര സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ അതിർത്തി രക്ഷാസേനയ്ക്ക് അധിക

മുതലുകൾ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഗുജറാത്തിലെ ഭുജിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ രണ്ട് ഔട്ട്പോസ്റ്റുകൾ ഉദ്ഘാടനം ചെയ്യവേ BSF ജവാന്മാരുമായി സംവദിക്കുകയായിരുന്നു അമിത്ഷാ. സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് അനുവദിക്കലും വിനിയോഗവും ന്യൂഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. സമഗ്ര ശിക്ഷ 3.0 കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിനും ഫലപ്രാപ്തി ബന്ധിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് യോഗം ചേർന്നതെന്ന് സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പ്രധാൻ അറിയിച്ചു. SSA, PM പോഷൺ, ഉല്ലാസ്, PM ശ്രീ അടക്കം പ്രധാന പദ്ധതികൾ സമഗ്ര സമീപനത്തിലൂടെ കേന്ദ്രീകരിക്കുന്നതിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇത് സ്കൂൾ വിദ്യാഭ്യാസ രീതിയിൽ കൂടുതൽ ഏകോപനത്തിനും ഫലപ്രാപ്തിക്കും വഴിയൊരുക്കുമെന്ന് പ്രധാൻ വിലയിരുത്തി. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനും സഹകരണ ഫെഡറലിസം ഉറപ്പാക്കാനും ഊന്നൽ നൽകുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി കുറിച്ചു. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനമാരംഭിക്കും. ഉത്തരക്കടലാസ് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും സുതാര്യതയും പ്രശ്നരാഹിത്യവും ഉറപ്പാക്കുകയാണ് പോർട്ടലിന്റെ ലക്ഷ്യമെന്ന് CBSE കേന്ദ്രങ്ങൾ അറിയിച്ചു. മൂല്യനിർണയത്തിന്റെ ഉയർന്ന നിലവാരം നടപടിയിലൂടെ സാധ്യമാകുമെന്ന് CBSE വ്യക്തമാക്കി. ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിയാത്ത ബാങ്ക് ആസ്തികളെക്കുറിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ധനകാര്യ സേവന വകുപ്പ് പോർട്ടൽ തുടങ്ങി. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾക്ക് കീഴിലെ സംയുക്ത സംരംഭമായാണ് പോർട്ടൽ വികസിപ്പിച്ചത്. ഉടമസ്ഥരില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഓഹരികൾ, ഡിവിഡന്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ പോർട്ടലിൽ ലഭ്യമാകും. ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് സ്കൈകാസ്റ്റ് പദ്ധതി കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് ഉദ്ഘാടനം ചെയ്തു. അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ റിമോട്ട് സെൻസിംഗ് വഴി കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സ്കൈകാസ്റ്റ് പദ്ധതി സ്വായത്തമാക്കുന്ന 19-ാമത്തെ രാജ്യമാണ് ഇന്ത്യയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് സംവിധാനം വ്യാപിപ്പിക്കുമെന്നും ഡോ സിംഗ് അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാങ്കുകളടക്കം ധനകാര്യ സ്ഥാപനങ്ങളിൽ 48,021 കോടിയിലേറെ രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടായതായി റിസർവ് ബാങ്ക് അറിയിച്ചു. 10,114 തട്ടിപ്പ് കേസുകളാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 3 വർഷത്തിൽ പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ സാമ്പത്തിക തട്ടിപ്പിന്റെ എണ്ണം കുറഞ്ഞെങ്കിലും തട്ടിപ്പിന്റെ തുക വർദ്ധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേതടക്കം വെള്ളക്കെട്ട് ഒഴിവാക്കാനും കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കാനും മാലിന്യ നിർമ്മാർജ്ജനം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. പരിപാടിയിൽ ആശുപത്രിയും കോളേജും ഓഫീസ് പരിസരവും ശുചീകരിക്കും. ഡ്രെയിനേജ് സംവിധാനവും മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളും വൃത്തിയാക്കാനും നടപടിയുണ്ടാകും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TU കുരുവിള അന്തരിച്ചു. അദ്ദേഹത്തിന് 89 വയസ്സായിരുന്നു. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബെസനിയ വലിയപള്ളിയിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ രാഷ്ട്രീയ പൊതുമേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്നു TU കുരുവിള. 2006-ലും 2011-ലും കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. 2016-ൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2006-ൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ, ഹൌസിംഗ് ബോർഡ് എന്നിവയുടെ ചെയർമാനായും പ്രവർത്തിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ TU കുരുവിളയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോഴിക്കോട് മുൻ മേയറും മുതിർന്ന CPIM നേതാവുമായിരുന്ന TP ദാസൻ കോഴിക്കോട്ട് അന്തരിച്ചു. അദ്ദേഹത്തിന് 76 വയസ്സായിരുന്നു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ്, KTDC ഡയറക്ടർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. 1967-ൽ CPIM അംഗമായ ദാസൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും KSF ജില്ലാ സെക്രട്ടറിയായും DYFI സ്ഥാപക പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MPയുമായിരുന്ന KP ധനപാലൻ എറണാകുളത്ത് നിര്യാതനായി. 76 വയസ്സായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് പുലർച്ചെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. വെറ്റിലപ്പാറ സ്വദേശി പുല്ലാർക്കാട്ട് മോഹനാണ് പുലർച്ചെ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ 7 തകർത്തു. ഇതോടെ അവർ 2 ഫൈനലിസ്റ്റുകളായി. ന്യൂ ചണ്ഡിഗഡിൽ 215 റൺസ് വിജയലക്ഷ്യവുമായി കളിക്കാനിറങ്ങിയ ഗുജറാത്ത് 8 ശേഷിക്കെ 3 219 റൺസ് എടുത്തു. ഗുജറാത്ത് ടൈറ്റൻസ് നാളെ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഫൈനൽ മത്സരത്തിൽ നേരിടും. വൈകിട്ട് 7 മത്സരം.

0: ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും സാഹസിക കായികമേളയുമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12-ാം പതിപ്പ് ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ കോഴിക്കോട്ട് നടത്തും. മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ നിയമസഭാ മന്ദിരത്തിൽ ചേർന്ന ആലോചനായോഗത്തിൽ റിവർ ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. കാസർകോടിന്റെ മുഖഛായ മാറ്റാൻ 100 കോടി രൂപയുടെ വികസന പാക്കേജ് കരട് പദ്ധതി സമർപ്പിച്ചു. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം, വിനോദസഞ്ചാരം, കാർഷികം തുടങ്ങിയ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്ന 27 സുപ്രധാന പദ്ധതികളാണ് സമഗ്രമായ ഈ കരടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആരോഗ്യ മേഖലയ്ക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുമാണ് പദ്ധതിയിൽ വലിയ പരിഗണന നൽകിയിരിക്കുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി 10 കോടി രൂപയും പുതിയ അപകട ട്രോമാ കെയർ സൗകര്യത്തിനായി 5 കോടി രൂപയും കരട് വാർഷിക പദ്ധതി വകയിരുത്തി. വയോജന ആശുപത്രി ബ്ലോക്ക് സ്ഥാപിക്കാൻ 2.65 കോടി രൂപയും കരട് പദ്ധതിയിൽ അനുവദിച്ചിട്ടുണ്ട്.
0: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വജ്രാഭരണവും വിളക്കും ക്ഷേത്രത്തിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പരിശോധിച്ച് കണ്ടെത്തി. ഭക്തജനങ്ങൾ സമർപ്പിച്ച സ്വർണ്ണനാണയങ്ങളും സ്വർണ്ണക്കെട്ടുകളും ഉൾപ്പെടെ സമർപ്പിത വസ്തുക്കൾ സുരക്ഷിതമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഗവൺമെന്റിന് നൽകിയ റിപ്പോർട്ടിൽ വൈരനാമമെന്ന വജ്രാഭരണവും വിളക്കും നഷ്ടപ്പെട്ടെന്ന് അറിയിച്ചിരുന്നു. വസ്തുതകൾ പരിശോധിക്കാതെയും അന്വേഷിക്കാതെയും വസ്തുതാവിരുദ്ധ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉചിതമായ നടപടിയെടുക്കണമെന്ന് ക്ഷേത്ര ഭരണസമിതി ഗവൺമെന്റിനോട് ആവശ്യപ്പെടും. ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. കൊച്ചി നഗരസഭയുടെ സുസ്ഥിര വികസനവും അടിസ്ഥാന സൌകര്യങ്ങളും ലക്ഷ്യമിടുന്ന 9 മുൻഗണനാ പദ്ധതികളുടെ സമഗ്ര നിർദ്ദേശം മേയറുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. നഗരം നേരിടുന്ന ഗതാഗതക്കുരുക്ക്, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ദീർഘകാല പരിഹാരം കാണുകയാണ് പദ്ധതികളുടെ ലക്ഷ്യം. കോഴിക്കോട്ടെ ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. റേഡിയോ നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ ശരത്ചന്ദ്രൻ ഇന്ത്യൻ സിനിമയുടെ സംഗീത ചരിത്രം അടയാളപ്പെടുത്തിയ ഗാനലോകവീഥികളിൽ എന്ന പരിപാടിയുടെ രചയിതാവാണ്. ആകാശവാണി നിലയങ്ങളിൽ 34 വർഷത്തോളം നീണ്ട പ്രശസ്ത സേവനത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്നലെ വിരമിച്ചത്. ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ സംസ്ഥാന ഗവൺമെന്റിന്റെ മാധ്യമ പുരസ്കാരവും വി ടി കുമാരൻ അവാർഡും ഇടച്ചേരി അവാർഡും ശരത്ചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിന്റെ 102-ാം ജന്മദിനാഘോഷവും കലാസാഗർ പുരസ്കാര സമർപ്പണവും ചെറുപ്പളശ്ശേരിയിൽ ഇന്നലെ നടത്തി. കഥകളി മേഖലയിലെ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് 30 ദിവസത്തെയെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര നിർദ്ദേശം. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനം ആരംഭിക്കും. ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം. രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TU കുരുവിള കൊച്ചിയിൽ അന്തരിച്ചു. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ വിജയിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ നൂതനസ്യ ക്വാഡ്രിപാർട്ടൈഡ് സെക്യൂരിറ്റി ഗ്രിഡ് ഇത്യസ്യ പ്രവർത്തനേന സീമപ്രബന്ധനെ പ്രമുഖസ്യ പരിവർത്തനസ്യ ഘോഷണാം അകരോത്. സഹ അവദത് യത് അസ്മാകം സീമായാഃ രക്ഷണം അവൈധപ്രവാസസ്യ നിർമൂലനം ച രാഷ്ട്രസ്യ ജനസാംഖ്യിക്യാഃ രക്ഷണായ മഹത്വപൂർണമസ്തി. സഹ ഹ്യഃ ഗുജറാത്തസ്യ ഭുജനഗരെ ഭാരത പാകിസ്ഥാന സീമായാം സാമരികദൃഷ്ട്യാ മഹത്വപൂർണാനാം G7 തഥാ G13 ബോർഡർ ഔട്ട്പോസ്റ്റ് ഇത്യേതേഷാം ഉദ്ഘാടനാനന്തരം സൈനികാൻ ജനസമൂഹം ച സംബോധയൻ ആസീത്.
3: BSF की सीमा सुरक्षा के कंसेप्ट को पूर्णतया बदलने का निर्णय किया है. एक चतुष्कोणीय कंसेप्ट के साथ एक सुरक्षा ग्रिड हम आने वाले दिनों में बनाएंगे और बॉर्डर सुरक्षा की जगह टेरिटोरियल सुरक्षा का एक नया कंसेप्ट भी लॉन्च करेंगे और BSF के जवानों की तो प्रमुख जिम्मेदारी ही रहे. ये मिलाकर समग्र बॉर्डर बांग्लादेश और पाकिस्तान एक सुरक्षा ग्रिड मजबूत बनाने का काम हम स्मार्ट बॉर्डर सुरक्षा के प्रोजेक्ट के तहत हम ले रहे हैं.
2: म्यांमार देशस्य राष्ट्रपति यू मिन आंग लाइंग इत्येषः अद्य प्रातः 5 दिवसीय भारत

0: ആദ്യമായി ആദ്യമായി എന്ന ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുത്തു സംസാരിക്കുന്നത് കേരള സാഹിത്യ അക്കാദമി ചെയർമാനും കവിയുമായ കെ സച്ചിദാനന്ദൻ, എഴുത്തുകാരനായ പി എഫ് മാത്യൂസ് എന്നിവരാണ്. തന്റെ ആദ്യ എഴുത്തു സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ച അനുഭവങ്ങളുമായി കെ സച്ചിദാനന്ദൻ.
1: എന്റെ ആദ്യത്തെ കവിതാ സമാഹാരത്തിന്റെ ശീർഷകം അഞ്ചു സൂര്യൻ എന്നാണ്. അതിലെ ആദ്യത്തെ കവിതയുടെ പേരും അഞ്ചു സൂര്യൻ എന്ന് തന്നെയാണ്. ഈ ആദ്യ സമാഹാരം പ്രസിദ്ധീകരിച്ചത് കോഴിക്കോടുള്ള പൂർണ ബുക്സാണ്. അന്ന് പൂർണ ബുക്സിന്റെ പ്രധാന ഉപദേശകൻ ആർ രാമചന്ദ്രൻ എന്ന മരിച്ചുപോയ കവിയായിരുന്നു. എനിക്ക് വളരെ ആദരമുണ്ടായിരുന്ന, ഇപ്പോഴും ആദരം ഉള്ള, കവിതകളോട് ആദരമുള്ള ഒരു കവിയാണ് ആർ രാമചന്ദ്രൻ. ആർ രാമചന്ദ്രനാണ് പൂർണ ബുക്സിനോട് പറഞ്ഞത്, ഇങ്ങനൊരു കവിയുണ്ട്, പുതിയ രീതിയിൽ കവിത എഴുതുന്ന ഒരാളാണ്. അവരൊരു പരമ്പര ഇറക്കിയിരുന്നു ആ കാലത്ത് പുതിയ കവികളുടെ, കക്കാടിൻ്റെ, മാധവൻ അയ്യപ്പത്തിൻ്റെ, അവരെ പുതിയ കവികളുടെയും, അതിന് മുന്നോടിയായിട്ട് പുതുമുദ്രകൾ എന്ന പേരിൽ പലരുടെയും പുതിയ കവിതകളുടെ സമാഹാരവും ഇറക്കിയിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് ഈ പരമ്പര വന്നത്. അപ്പോൾ ആ പരമ്പരയിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് അവരെ ഉപദേശിച്ചത് ആർ രാമചന്ദ്രനായിരുന്നു. അക്കാലത്ത് എനിക്കത് വലിയ ആഹ്ലാദമായിരുന്നു. സാധാരണ ഒരു പുതിയ എഴുത്തുകാരനെ പ്രസാധകരെ തേടി അങ്ങോട്ട് പോകേണ്ടിയാണ് വരാറുള്ളത്. അതിൻ്റെ പല പ്രസാധകൻ എന്നോട് ഇതുവരെയുള്ള കവികളൊന്ന് സമാഹരിച്ചുകൂടെ എന്ന് ചോദിക്കുന്നത് വളരെയധികം ആഹ്ലാദകരമായ, ചരിതാർത്ഥജനകമായ ഒരു സംഭവമായിരുന്നു. തീർച്ചയായിട്ടും ഞാനെൻ്റെ എഴുത്ത് വളരെ നേരത്തെ തുടങ്ങിയതാണ്. ഏതാണ്ട് ആറാം ക്ലാസ്സിലൊക്കെ എഴുതി. അതൊന്നും ഞാൻ കവിതയാണെന്ന് ഇപ്പോഴും അവകാശപ്പെടുകയില്ലെങ്കിലും

0: കവിതയുടെ ഒരു ഒരു ജീൻ എന്നിലുണ്ടായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ പിന്നീട് ഏതാണ്ടൊരു 19 വയസ്സ് മുതലൊക്കെയാണ് കവിതയെ ഞാൻ കൂടുതൽ ഗൗരവമായിട്ട് കാണാൻ തുടങ്ങിയത്. അപ്പം മിക്കവാറും 19-നും 21-നും ഇടയ്ക്ക് എഴുതിയ കവിതകളാണ് അഞ്ചുസൂര്യനിൽ സമാഹരിച്ചിട്ടുള്ളത്. അതിൽ അഞ്ചുസൂര്യൻ എന്നുള്ള കവിതയുണ്ട്, വിയറ്റ്നാം എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്, ആ കാലത്തെ സൗഹൃദത്തെ പറ്റിയുള്ള ചില കവിതകളുണ്ട്, പല വിഷയങ്ങൾ ഒക്കെ സ്പർശിക്കുന്ന പല രീതിയിലുള്ള കവിതകളാണ് അതിലുള്ളത്. ഈ സമാഹാരത്തിന് ഒരു കവർ ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ സ്വയം കവർ ചെയ്തിട്ടുണ്ട് വേറൊരു എൻ്റെ ആത്മഗീത എന്നുള്ള മറ്റൊരു പുസ്തകത്തിന്. പക്ഷെ അന്ന് എനിക്ക് ആദ്യത്തേതിനെ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ആർട്ടിസ്റ്റിനോട് പറയണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ സി എൻ കരുണാകരൻ എന്ന ചിത്രകാരൻ എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. അദ്ദേഹം ചോളമണ്ഡലത്തിലെ മദ്രാസിലുള്ള കാലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ സി എൻ കരുണാകരൻ അന്ന് എറണാകുളത്തേക്ക് മാറിയിരുന്നു. കരുണാകരനോട് പറഞ്ഞു, ഞാൻ പേര് മാത്രമേ കൊടുത്തുള്ളൂ, അഞ്ച് സൂര്യൻ എന്നുള്ള പേരുള്ള സമാഹാരം വരുന്നു, അതിനൊരു കവർ വരച്ചത്. അപ്പോൾ ഞാൻ അതിമനോഹരമായ ഒരു കവർ, അഞ്ച് സൂര്യന്മാരെയൊന്നുമല്ല വരച്ചത്, പക്ഷേ ആ പേര് ധ്വനിപ്പിക്കുന്ന എല്ലാം ഉള്ള ഒരു കവർ അദ്ദേഹം വരച്ചു തരികയും ചെയ്തു. ആ കവറും ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. അതേ കവർ അവരത് ഉപയോഗിക്കുകയും ചെയ്തു. എന്നിട്ട് വളരെ മനോഹരമായി, വളരെ പാരായണക്ഷമമായ അക്ഷരങ്ങളിൽ വളരെ നന്നായി ഡിസൈൻ ചെയ്ത രീതിയിലാണ് ഈ അഞ്ചുസൂര്യൻ എന്നുള്ള പുസ്തകം ഇറങ്ങിയത്. ആ അഞ്ചുസൂര്യന് കെ എസ് നാരായണ പിള്ള എന്ന അക്കാലത്തെ പുതിയ കവിതയെക്കുറിച്ചൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ഒരു നിരൂപകനാണ്, അദ്ദേഹം ഇല്ല, അതിന് നീണ്ട ഒരു അവതാരിക എഴുതിയത്. അതുവരെയുള്ള എൻ്റെ ഒരു കവിതയെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്ന ഒരാളാണ്. കാരണം ഞങ്ങൾ അയ്യപ്പ പണിക്കരും കെ എസ് നാരായണ പിള്ളയും ഒക്കെ ഒരൊറ്റ സംഘത്തിൻ്റെ ഭാഗമായിരുന്നു. കേരള കവിത എന്ന പേരിലുള്ള ഒരു കവിതാ മാസികയും ഒരു ത്രൈമാസികമാണ് ഞങ്ങൾ ഇറക്കിയിരുന്നു, പ്രത്യേകിച്ചും പുതിയ കവിതയ്ക്ക് വേണ്ടി. അതിൽ വൈരോപ്പള്ളി എടശ്ശേരിയൊക്കെ എഴുതിയിരുന്നെങ്കിലും പ്രധാനമായും പുതിയ രീതിയിലുള്ള കവിതയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രസിദ്ധീകരണമായിരുന്നു അത്. അങ്ങനെ അതിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പരിചയം വെച്ചിട്ട് നാരായണപിള്ളിയോട് പറഞ്ഞു, അദ്ദേഹം സന്തോഷത്തോടെ സംവദിക്കുകയും വളരെ ദീർഘമായ ഒരു പഠനം, ഞാൻ പ്രതീക്ഷിച്ചതിലും ദീർഘമായ ഗഹനമായ ഒരു പഠനം ആ കവിതകൾക്ക് എഴുതി തരികയും ചെയ്തു. അപ്പോൾ നാരായണപിള്ളിയുടെ അവതാരികയോടുകൂടി എൻ്റെ അതുവരെയുള്ള കവിതകൾ, ഇത്ര കവിത എന്ന് എനിക്കിപ്പോൾ കൃത്യമായി ഓർമ്മയില്ല, പക്ഷേ അതുവരെയുള്ള പ്രധാന കവിതകൾ ഞാൻ തിരഞ്ഞെടുപ്പ് നടത്തി ആ സമാഹാരം പ്രസിദ്ധീകരിച്ചു. അത് വളരെ നന്നായി സ്വീകരിക്കപ്പെട്ടു, തീർച്ചയായിട്ടും കുറേയൊക്കെ വിൽക്കപ്പെട്ടു. പക്ഷേ അതിനേക്കാളും പ്രധാനമായിരുന്നത് എനിക്ക് ആ സഹൃദയരുടെ അംഗീകാരമായിരുന്നു. അത് വളരെ നന്നായി കിട്ടുകയും മൊത്തത്തിൽ ഞാനൊരു കവിയാണ് എന്ന് എനിക്ക് ആദ്യമായിട്ട് ഒരു തോന്നിയത് അതിനുമുമ്പ് കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഈ സമാഹാരത്തിൻ്റെ പ്രസിദ്ധീകരണത്തോടുകൂടിയാണ്. അതിനെ തുടർന്ന് പൂർണ്ണ തന്നെ എഴുത്തച്ഛനെ എഴുതുമ്പോൾ മുതലായിട്ടുള്ള സമാഹാരം പ്രസിദ്ധീകരിക്കുക, പിന്നീട് ഡി സി ബുക്സും മാതൃഭൂമിയൊക്കെ പ്രസിദ്ധീകരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഈ ആദ്യ കവിതാ സമാഹാരത്തിൻ്റെ പ്രസിദ്ധീകരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ അതിപ്രധാനമായ സംഭവങ്ങളിലൊന്നായിരുന്നു. പ്രത്യേകിച്ചും ഈ തരത്തിൽ ക്ഷണിക്കപ്പെട്ട് പ്രസിദ്ധീകരിക്കപ്പെടുക എന്നുള്ളത് വളരെ ആനന്ദജനകവുമായിരുന്നു. അത് ഒരു പുതിയ കവിതയ്ക്ക് വഴിവെട്ടുന്ന പല പുസ്തകങ്ങളിൽ ഒന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിനൊരു വലിയ അവകാശവാദം ഉന്നയിക്കുകയല്ല, പക്ഷേ അതുപോലെ അയ്യപ്പ പണിക്കരുടെ കവിതകളുണ്ടായിരുന്നു, മാധവൻ അയ്യപ്പൻ, എൻ എൻ കക്കാട്, ആർ രാമചന്ദ്രൻ, കുറെ പുതിയ കവികളുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പുതിയ രീതിയിൽ വൃത്തങ്ങൾ ഉപയോഗിച്ചു, ചിലപ്പോൾ പുതിയ വൃത്തങ്ങൾ ഉണ്ടാക്കി, അഞ്ചുസൂര്യൻ ഞാൻ ഉണ്ടാക്കിയ ഒരു പുതിയ വൃത്തത്തിലാണ്, ചിലപ്പോഴൊക്കെ ഗദ്യത്തോട് അടുത്ത് വരുന്ന ഒരു നമ്മൾ ഫ്രീ വേഴ്സ് അല്ലെങ്കിൽ സ്വതന്ത്രമായ പദ്യം എന്ന് പറയുന്ന രീതികൾ ഉപയോഗിച്ചു. അങ്ങനെ പുതിയ ഒരുപാട് രൂപപരീക്ഷണങ്ങൾ കൂടി നടന്ന കവിതകളായിരുന്നു ആ സമാഹാരത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. അങ്ങനെ പരീക്ഷണാത്മകമായ ഒരു കവിതാ സമാഹാരം അക്കാലത്ത് പ്രസിദ്ധീകരിക്കാൻ നമ്മുടെ മുഖ്യധാരാ പ്രസാധകർ മിക്കവരും മടിച്ചു നിന്നിരുന്നൊരു കാലത്താണ് പൂർണ്ണ പബ്ലിഷേഴ്സ് അതിനുവേണ്ടി മുന്നോട്ട് വന്നതും വളരെ മനോഹരമായി ആ പുസ്തകം പ്രസിദ്ധീകരിച്ചതും. അത് വളരെ നന്നായി റിവ്യൂ ചെയ്യപ്പെടുകയും വളരെ നന്നായി സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഞാനൊരു കവിയായി എന്നാണ് അതിനെക്കുറിച്ച് അവസാനമായിട്ട് മൊത്തത്തിൽ പറയാനുള്ളത്. പിന്നീട് സമാഹാരങ്ങൾ നിരന്തരമായിട്ട് വരികയും ചെയ്തു. പക്ഷേ ആദ്യ സമാഹാരത്തിൻ്റെ പ്രസിദ്ധീകരണം ഏതൊരു എഴുത്തുകാരനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ആ രീതിയിൽ എൻ്റെ ഒരു ഒരു ആദ്യാനുഭവം, പുസ്തകത്തിൻ്റെ ആദ്യാനുഭവം എന്നുള്ള നിലയ്ക്ക് അതിനെ ഞാൻ ഇന്നും വളരെ നന്ദിയോടും സ്നേഹത്തോടും കൃതാർത്ഥതയോടും കൂടി ഓർക്കുന്നു. അത് ഓർക്കാനുള്ളൊരു അവസരം ഇവിടെ ഉണ്ടായതിൽ സന്തോഷമാണ്.
1: ഇതുവരെ കേട്ടത് കെ സച്ചിദാനന്ദന്റെ അനുഭവങ്ങളാണ്. തുടർന്ന് പി എഫ് മാത്യൂസ് തന്റെ ആദ്യകാല എഴുത്തു സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: ധാരാളം ചെറുകഥകൾ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിയിരുന്നുവെങ്കിലും എന്തെങ്കിലും അതൊരു പുസ്തകമാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ കഥകൾ കത്രയ്ക്കൊന്നും ഒരു പ്രശസ്തി കിട്ടുന്നുണ്ടായിരുന്നില്ല, കൂടുതൽ വായനക്കാരുണ്ടായിരുന്നില്ല. എന്നാലും ഇതൊരു പുസ്തകമായി കാണണം എന്നുള്ളൊരാഗ്രഹം എനിക്ക് തീവ്രമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കറണ്ട് ബുക്സിലേക്ക് ഞാൻ എൻ്റെ കഥകൾ, 10-ഓ 12-ഓ കഥകളടങ്ങുന്ന മാനുസ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കുന്നത്. അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓഥർ തന്നെ പബ്ലിഷ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്.

0: ഉണ്ട്, അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അപ്പോൾ ആ ഒരു ഗണത്തിൽ ഇത് പരിഗണിക്കാമെന്ന് അവിടെ നിന്ന് അറിയിപ്പ് കിട്ടി. അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ആവേശമായത്, ഇത് ഈ പുസ്തകമായി മാറുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത കഥകളാണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് എൻ്റെ പുസ്തകം എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ മനസ്സിലൊരു ധാരണയുണ്ടായിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേരെന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ, ഇതൊന്നും സാധാരണമായിരിക്കരുത് എന്നുള്ളൊരു തീരുമാനം ആദ്യമേ എടുത്തിരുന്നു. പുസ്തകത്തിൻ്റെ പേര് ഞായറാഴ്ച മഴ പെയ്യുകയായിരുന്നു എന്നുള്ള പേരായിരിക്കണം എന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു. ഈ പുസ്തകത്തിന് കവറ് വരേണ്ടത് നീലാകാശത്തിൻ്റെ ഒരു ചിത്രമായിരിക്കണം. നീലാകാശത്ത് നീട്ടി വിടർത്തിയിട്ട ചുവന്ന ചുണ്ടുകൾ, അതാണ് അതിൻ്റെ കവറായിട്ട് വരേണ്ടത് എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. ആ കവറ് എക്സിക്യൂട്ട് ചെയ്യുവാനായിട്ട് ഞാൻ വളരെയധികം അധ്വാനിച്ചു. പല കലാകാരന്മാരെ കൊണ്ടും അത് വരപ്പിച്ചു. അങ്ങനെയാണ് ആ പുസ്തകം ഇറക്കുന്നത്. ഈ പുസ്തകം പ്രിൻ്റ് ചെയ്ത് എൻ്റെ കയ്യിലേക്ക് വന്നപ്പോൾ, ഞാനത് വാങ്ങിക്കാനായിട്ട് കോട്ടയത്ത് എന്നത് കയ്യിലേക്ക് എടുത്ത് കണ്ടപ്പോൾ ഞാൻ ആകെ നടുങ്ങിപ്പോയി. ഞാൻ സങ്കല്പിച്ച ഭംഗിയൊന്നും ആ കവറിനുണ്ടായിരുന്നില്ല. എന്നാൽ പോലും ആ പുസ്തകം ഇറങ്ങിയത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ആദ്യത്തെ അനുഭവം എന്നുള്ള നിലയിൽ ഒരു വലിയ സംഭവമായിട്ട് ഞാനതിനെ കാണുന്നു. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ട് എഴുതിയ സിനിമയാണ്. ഞാൻ ആദ്യമായിട്ട് സിനിമ എഴുതും, സിനിമ എഴുതും അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മുടെ നാട്ടിൽ നിന്ന്. ധാരാളം സിനിമകൾ കാണുമെങ്കിലും ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുമെങ്കിലും ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതുക അല്ലെങ്കിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുക ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആദ്യമായിട്ട് ദൂരദർശൻ വന്നപ്പോൾ ഒരു ടെലിവിഷൻ സീരിയൽ ചെയ്തു, അതാണ് മിഖായേലിൻ്റെ സന്തതികൾ. ഈ മിഖായേലിൻ്റെ സന്തതികൾ കണ്ടിട്ട് ദൂരദർശനിലെ എല്ലാവർക്കും വലിയ ഇഷ്ടമാവുകയും അതിന് രണ്ടാം ഭാഗം ചെയ്യണമെന്ന് ദൂരദർശൻ്റെ ഡയറക്ടർ ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ടെങ്കിൽ അതൊരു സിനിമയായിരിക്കും എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഞങ്ങളിരുന്നത്. അങ്ങനെയാണ് മിഖായേലായിട്ട് അഭിനയിച്ച ജോസ് പ്രകാശും അദ്ദേഹത്തിൻ്റെ മകനായ ബിജു മേനോനെയും, ബിജു മേനനെ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ആ സിനിമയിലാണ്, അവതരിപ്പിച്ചുകൊണ്ട് പുത്രൻ എന്നൊരു സിനിമ ചെയ്യാനായിട്ട് ഞങ്ങൾ പ്ലാൻ ഇടുന്നത്. അങ്ങനെ ആ സിനിമ നിർമ്മിക്കുവാനായിട്ട് ജോസ് പ്രകാശിൻ്റെ സഹോദരനായ പ്രേം പ്രകാശ് പ്രകാശ് മൂവി ടോണിൻ്റെ ബാനറിൽ തയ്യാറാകുകയും അങ്ങനെ അതൊരു സിനിമയായി മാറും എന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടായി. അങ്ങനെ ആ സിനിമ എഴുതി. സിനിമ എഴുതി കഴിഞ്ഞപ്പോൾ അതിൽ പുതുമുഖങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കണ്ടപ്പോൾ വീണ്ടും വിതരണത്തിലൊക്കെ തടസ്സങ്ങൾ നേരിട്ടു. അതിൽ പുതുമുഖങ്ങൾ വേണ്ട, അറിയപ്പെടുന്ന നടന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് സ്ക്രിപ്റ്റ് റീസ്ട്രക്ചർ ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം വന്നപ്പോൾ ഞാനും അതിൻ്റെ സംവിധായകനായ ജൂഡ് അട്ടിപ്പേറ്റിയും പതുക്കെ അതിൽ നിന്ന് പിന്മാറാനുള്ളൊരു ശ്രമം നടത്തി. അങ്ങനെയാണ് ഞങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് തന്നെ ബിജു മേനോനെ നായകനാക്കിക്കൊണ്ടും ഞങ്ങൾ എൻ എഫ് വർഗീസിനെയും അതുപോലെയുള്ള എല്ലാ പുതിയ മുഖങ്ങളെയും വെച്ചുകൊണ്ട് ആ സിനിമ ഞങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാനാകും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് പുത്രൻ എന്ന സിനിമ ആദ്യമായിട്ട് പുറത്തിറക്കുന്നത്. ആ പുത്രൻ എന്നൊരു സിനിമ ഗംഭീരമായി ഒരു സാമ്പത്തിക വിജയമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും അതൊരു പുതിയ അനുഭവമായിട്ട് പലപ്പോഴും എൻ്റെ മനസ്സിലെന്നല്ല അത് കണ്ട പല കാണികളും അതൊരു വ്യത്യസ്തമായ ഒരു അനുഭവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഇതുവരെ അനുഭവങ്ങൾ പങ്കുവെച്ച് സംസാരിച്ചത് പി എഫ് മാത്യൂസ്. ആദ്യമായി ഇതോടുകൂടി ആദ്യമായി എന്ന ഈ പരിപാടി ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ആരോഗ്യം അമൂല്യം. ആധുനിക കാലത്ത് ഹോമിയോപ്പതി ചികിത്സയുടെ പ്രസക്തി. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻസ് ആൻഡ് ടോക്സിക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടി പി അരുൺകൃഷ്ണൻ.
1: ഹോമിയോപ്പതി ലളിതവും ശാസ്ത്രീയവുമായ ഒരു സമഗ്ര ചികിത്സയാണ്. രോഗിയുടെ ശാരീരികവും മാനസികവുമായ ബന്ധപ്പെട്ട പ്രത്യേകതകൾ കണക്കിലെടുത്ത് ഒരു വ്യക്തിനിഷ്ഠിതമായ ഒരു ഹോളിസ്റ്റിക് ചികിത്സയാണ് ഹോമിയോപ്പതി നൽകുന്നത്. രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ മാത്രം പരിഗണിക്കാതെ രോഗിയുടെ മുഴുവൻ അസുഖങ്ങളും മനസ്സിലാക്കി ചികിത്സിക്കുന്ന സമീപനമാണ് ഹോമിയോപ്പതിയുടെ പ്രത്യേകത. അതിലൂടെ രോഗിക്ക് പരിപൂർണ രോഗശാന്തിയും അതോടൊപ്പം മെച്ചപ്പെട്ട ആരോഗ്യവുമാണ് ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ ഈ മോഡേൺ യുഗത്തിൽ മെഡിക്കൽ സിസ്റ്റം

0: തന്നെ വ്യക്തിനിഷ്ഠമായ അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ചികിത്സയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇത്തരം അടിസ്ഥാന തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഹോമിയോപ്പതി ആരോഗ്യ രംഗത്ത് വളരെ വലിയ സംഭാവനകൾ നൽകാൻ കഴിയും. അതിനാൽ ഹോമിയോപ്പതിയുടെ പ്രസക്തി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായി ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഹോമിയോപ്പതി ശാസ്ത്രീയമാണോ എന്ന വിഷയത്തിൽ ലോകതലത്തിൽ തന്നെ ചർച്ചകൾ തുടരുന്നുണ്ട്. ഹോമിയോപ്പതി മേഖലയിൽ പലതരത്തിലുള്ള ക്ലിനിക്കൽ സ്റ്റഡികൾ, ലാബോറട്ടറി ഗവേഷണങ്ങൾ, അതുപോലെ തന്നെ രോഗികളുടെ അനുഭവ പഠനങ്ങൾ തുടങ്ങിയ നിരവധി ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ സെൻട്രൽ കൗൺസിൽ ഓഫ് റിസർച്ച് ഇൻ ഹോമിയോപ്പതി, അത് നമ്മൾ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിൽ പലതരത്തിലുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട്, പബ്ലിഷ്ഡ് ഡാറ്റാസ് ഉണ്ട് നമുക്ക്, അത് ഓൺലൈനായിട്ട് നമുക്ക് ലഭ്യമാണ്. കൂടാതെ നമ്മളെ ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് പോലുള്ള കോഴിക്കോട് പോലുള്ള സ്ഥാപനങ്ങൾ, NIT പോലെയുള്ള, അതുപോലെ തന്നെ ഐസർ പോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് സെന്റർ, അതുപോലെ തന്നെ വെറ്റിനറി ഹോമിയോപ്പതി മേഖലയിൽ ധാരാളം ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പലതരം നമ്മളെ കോളേജിൽ തന്നെ കുട്ടികൾ, ഗവേഷണ വിദ്യാർത്ഥികൾ പലതരം പബ്ലിഷ്ഡ് ജേണൽസിലൊക്കെ അവരെ ഗവേഷണങ്ങൾ, അവരെ തീസീസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സയന്റിഫിക് ഡാറ്റാബേസ് ആയിട്ടുള്ള പബ്മെഡ് പോലെയുള്ള, അതുപോലെ തന്നെ ഇൻഡെക്സ്ഡ് ജേണൽസിലൊക്കെ ഹോമിയോപ്പതി പഠനങ്ങൾ നമുക്ക് ധാരാളമായിട്ട് ലഭ്യമാകുന്നുണ്ട്. ഹോമിയോപ്പതിക്കെതിരെ ഏറ്റവും കൂടുതൽ വന്ന ഒരു ആരോപണമായിരുന്നു ഹോമിയോപ്പതി മെഡിസിനിൽ കണ്ടന്റ് അളവ് തീരെ ഇല്ല എന്നുള്ളത്. അത് നമ്മൾ റീസെന്റ് ആയിട്ടുള്ള ബോംബെ IIT നടത്തിയ സ്റ്റഡിയിലൂടെ, അത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലെ ഹോമിയോപ്പതി മെഡിസിനിൽ നാനോ പാർട്ടിക്കിൾസ് അവൈലബിൾ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഈ നാനോ പാർട്ടിക്കിൾസിന്റെ ഫണ്ടമെന്റൽ ആക്ഷൻ എന്താണ്, ഇത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുള്ള കൂടുതൽ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ എന്തായാലും കൂടുതൽ തെളിവുകളും കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ കടന്നു വരേണ്ടത് ആവശ്യമാണ്. ഇത് ഹോമിയോപ്പതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അതിനുള്ള കാരണങ്ങൾ ഗവൺമെന്റ് മേഖലയിൽ ഇപ്പോൾ കൂടുതലായി നടന്നു വരുന്നുണ്ട്.
1: ഹോമിയോപ്പതിയെ ഇതര ചികിത്സാ രീതികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്?
0: നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങളിലും തീർത്തും വിഭിന്നമായ ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. മറ്റ് ചികിത്സകളിൽ നമ്മൾ അസുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഹോമിയോപ്പതി വ്യക്തികൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. വ്യക്തികളുടെ അവസ്ഥ മനസ്സിലാക്കി വ്യക്തികൾ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി അധിഷ്ഠിത ചികിത്സയാണ് ഹോമിയോപ്പതി നൽകുന്നത്. കൂടാതെ ബാക്കിയുള്ള ചികിത്സാ ശാസ്ത്രങ്ങളിൽ വിഭിന്നമായി നമ്മൾ വളരെ മൈന്യൂട്ട് ലെവലിലുള്ള മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത് തീർച്ചയായും പാർശ്വഫലരഹിതമാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഫലപ്രദവുമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു പരിപൂർണമായിട്ടുള്ള രോഗശാന്തി, അത് നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻ കഴിക്കുന്നതിലൂടെ നമുക്ക് റിക്കറന്റ് ആയിട്ട് വരുന്ന അസുഖങ്ങൾ, നമുക്ക് ചിലപ്പോൾ അലർജി പോലെ അല്ല വിട്ടുമാറാത്ത ഓട്ടോമ്യൂൺ പോലെയുള്ള അസുഖങ്ങളിലൊക്കെ ഫലപ്രദമാണ്. ഈ അസുഖങ്ങൾ പരിപൂർണമായ രോഗമുക്തി ലഭ്യമാണ്. നമുക്കറിയാം കുട്ടികളിലൊക്കെ പ്രത്യേകിച്ച് പാരൻസിന് പ്രശ്നമാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന അസുഖങ്ങൾ. ആ ഈ അസുഖങ്ങൾ കാരണം എത്രയോ ദിവസങ്ങൾ സ്കൂളും മിസ്സാവും. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ ഫ്രീക്വൻസി ഓഫ് ഇൻഫെക്ഷൻ നമുക്ക് ഹോമിയോപ്പതിയിലൂടെ കുറയ്ക്കാൻ പറ്റും. നമുക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ വരുന്ന അസുഖങ്ങൾ ചിലപ്പോൾ മാസത്തിലൊന്നോ അല്ലെങ്കിൽ 6 മാസത്തിലൊന്നോ നമ്മൾ കറക്റ്റായിട്ട് ഹോമിയോപ്പതി മെഡിസിൻ സ്ഥിരമായി കഴിക്കുന്നുള്ള കുട്ടികൾ ഫ്രീക്വൻസി ഓഫ് ഇൻഫെക്ഷൻ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ചികിത്സ ലഭ്യമാകാത്ത ഓട്ടോമ്യൂൺ പോലെയുള്ള അസുഖങ്ങൾക്ക്, അതിന് വ്യക്തമായ അതിന് കാരണം പോലും കണ്ടെത്താത്ത ഈ അവസരങ്ങളിൽ വ്യക്തിയാധിഷ്ഠിത ചികിത്സയിലൂടെ നമുക്കിത് പരിപൂർണമായി ഭേദമാക്കാവുന്നതാണ്. ഇതാണ് ഹോമിയോപ്പതിയുടെ മേന്മ.
1: ആധുനിക കാലത്ത് ഹോമിയോപ്പതി ചികിത്സയുടെ പ്രസക്തി, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ TP അരുൺ കൃഷ്ണൻ. ഈ പ്രഭാഷണത്തിന്റെ തുടർന്നുള്ള ഭാഗം കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ പന്തീരങ്കാവ്, കിഞ്ചന വർത്തമാനം, രചന സി കൃഷ്ണകുമാർ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: ജോസഫ് മാഷേ, ജോസഫ് മാഷേ,
4: ഇതാരീ രാത്രിയില്
3: വാതിലുറക്കിന്ന്?
4: ശബ്ദം കേട്ടിട്ട് പ്രകാശന്റെ മാതിരി ഒക്കെ ഉണ്ടല്ലോ.
3: പ്രകാശന്റെ മാതിരിയോ? നിങ്ങൾക്ക് എന്ത് പറ്റി മാഷേ? ഐസി അടിച്ചോയോ? നിങ്ങൾ വാതില് തുറക്കി.
4: ഒരു മിനിറ്റ്, ഞാനൊന്ന് കൺഫേം ചെയ്യട്ടെ. എല്ലായിടത്തും തട്ടിപ്പുകാരുള്ള സമയാ. ആട്ടെ, നിന്റെ ഈശ്വരൻ എന്തുട്ടാ?
3: എന്റെ ഈശ്വര, ഇയാളുടെ മദർ ബോർഡ് മൊത്തം അടിച്ചു പോയി തോന്നുന്നു. എന്തായാലും പറഞ്ഞേക്കാം. സി പി പ്രകാശൻ.
4: ഓ, സി പി പ്രകാശൻ. അപ്പൊ നിന്റെ അപ്പന്റെ പേരോ?
3: ഇയാളെന്താ ഒരുമാതിരി ആക്കുക? അതെ, സി പി ചന്ദ്രശേഖരൻ.
4: അതെ, ഏയൊക്കെ ഉള്ള കാലല്ലേ മോനെ, കുടിക്കണ വെള്ളം വരെ സൂക്ഷിക്കണം. ആ ശരി.
3: അല്ല, നിങ്ങളെന്താ മാഷേ എപ്പോഴും വാതിൽ അടച്ചിരിക്കുന്നത്?
4: അതെ, തെരുവ് നായ്ക്കളുടെ കടി കൊണ്ട് ചാവാൻ ഇഷ്ടമില്ലാത്തോണ്ട്.
3: ഓ, അങ്ങനെ.
4: ആ, എന്നാ പിന്നെ അകത്ത് കയറിക്കോ.
3: സമാധാനം. ഈശോ മിശിഹായ്ക്ക്.

0: ആ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.
1: അല്ല മാഷേ, മനുഷ്യന് സമനില തെറ്റാൻ അധികം സമയമൊന്നും വേണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നേരിട്ട് കണ്ട്.
0: അത് ശരി. അപ്പോ ജോസഫ് മാഷ്ക്ക് സമനില തെറ്റിന്നാ നീ പറഞ്ഞു വരണല്ലേ പ്രകാശ?
1: ഏയ് അതല്ലല്ലല്ല, മാഷ പെരുമാറ്റം കണ്ടപ്പോ ഒരു ചെറിയ സംശയം.
0: നീ ശരിക്കും ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ആർക്കാണ്ട സമനില തെറ്റാണ്ടിരിക്കുക?
1: നിങ്ങൾ തത്വചിന്ത വിളമ്പാണ്ട് കാര്യം പറയും മാഷേ. ആ അതിനു മുമ്പ് നിങ്ങള് വെട്ടിയാ മുറിയാത്തൊരു ചായ തരെ ആലീസ് പെമ്പറന്തോത്തിയോട് ഒന്ന് പറയണേ.
0: ഓ അപ്പൊ നീ അതറിഞ്ഞില്ലല്ലേ?
1: എന്ത്?
0: അവള് വീട്ടിൽ പോയി
1: ഇന്ന്.
0: ആലീസ് March 10 അവളുടെ വീട്ടിൽ പോയി.
1: കാരണം
0: ബോധിപ്പിക്കാൻ. നീ എന്താ ഓംബുഡ്സ്മാനാ?
1: ഛേ മാഷേ, ഞാൻ മാഷിന്റെ ഒരു അഭ്യുദയകാംക്ഷിയല്ലേ.
0: അത് ആദ്യം പറയണ്ടടാ. എന്നാ കേട്ടോ, പശ്ചിമേഷ്യൻ യുദ്ധം.
1: ഓ നിങ്ങൾ തമ്മിൽ പിന്നെ അടിപൊളിയോ?
0: പശ്ചിമേഷ്യൻ യുദ്ധം എന്ന് പറഞ്ഞാ ഭാര്യയും ഭർത്താവും കൂടിയുള്ള അടിപൊളിയാന്ന് ആരെ നിന്നോട് പറഞ്ഞേ?
1: അതല്ല, റഷ്യയിൽ മഴ പെയ്യുമ്പോ ഇവിടെ കൊട പിടിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ. പശ്ചിമേഷ്യൻ യുദ്ധം കൊണ്ട് നിങ്ങൾക്ക് തമ്മിൽ എന്താ പ്രശ്നം?
0: അട്ടെ പ്രകാശൻ ഒറ്റത്തടിയല്ലേ.
1: അതെ, അതെനിക്ക് പെണ്ണ് കെട്ടാനുള്ള പ്രായമാവത്തോണ്ടല്ലേ.
0: അതല്ലടാ, നീ കോഫി ഹൗസിൽ നിന്നല്ലേ ഫുഡ് കഴിക്കാറെന്ന്?
1: അതെ.
0: ഇന്ന് വൈകിട്ട് നിനക്ക് ചായ കിട്ടിയോ? എന്തുട്ടാ?
1: അത് യുദ്ധം കൊണ്ട് ഗ്യാസിന് ക്ഷാമം വന്നുകൊണ്ടല്ലേ.
0: അതുകൊണ്ട് തന്നെയാ ആലീസ് വീട്ടിൽ പോയത്, മനസ്സിലായോ?
1: ഓ അങ്ങനെ.
0: അങ്ങനെ തന്നെ. എടോ ഗ്യാസിന് പകരം വിറക് ഉപയോഗിക്കാന്ന് വെക്കാം, പക്ഷേ വെള്ളത്തിന് എന്തുട്ട് ചെയ്യും?
1: അപ്പോ അവിടെ വെള്ളമില്ലേ?
0: എടാ റോഡ് വീതി കൂട്ടാൻ പൈപ്പ് മൊത്തം പൂട്ടിയിരിക്ക അതോറിറ്റിക്കാര്, നീ അറിഞ്ഞില്ലേ?
1: എന്നാ വെള്ളത്തിന് ബുദ്ധിമുട്ടണ്ട, എനിക്ക് നിങ്ങള് പാലിൽ ചായ ഉണ്ടാക്കി തന്നാ മതി ജോസഫേട്ട.
0: ഞാനേ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിക്കണത്. നീ എന്നെ കൊണ്ട് കടുങ്കയ്യൊന്നും ചെയ്യിക്കരുത് കേട്ടോ പ്രകാശ.
1: കടുങ്കയ്യോ?
0: ഡോ ഗ്യാസിനും വിറകിനൊക്കെ ക്ഷാമം വന്നാ ആളുകൾ അസ്വസ്ഥരാവും, എപ്പോഴും ദേഷ്യം വന്നു എന്നൊക്കെ വരും. അപ്പൊ പിന്നെ എന്തുട്ടാ ചെയ്യാന്നൊന്നും പറഞ്ഞൂടാ.
1: അപ്പൊ യുദ്ധം കഴിയുന്നവരെ ഇമ്മാരി ചളി വർത്തമാനം പറഞ്ഞോണ്ടിരിക്കൂ ഇല്ലേ
0: പ്രകാശ. ഈ യുദ്ധം കൊണ്ടൊക്കെ ആളുകൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക, നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
1: എനിക്കങ്ങനെ ചിന്തിക്കാനൊരു സമയം കിട്ടിയില്ല.
0: ആ അതെ, എന്റെ മരുമകള് ഇന്ദിര UAE-ലാ. അവളും ഭർത്താവും മക്കളും കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഉറങ്ങാറില്ല അത്രേ. എപ്പോഴാ മിസൈല് വീഴാന്നറിയില്ലല്ലോ. ഇങ്ങനെ പേടിച്ച് കഴിയണവരുടെ മാനസികാവസ്ഥയൊന്ന് നീ ആലോചിച്ച് നോക്ക്.
1: എന്നാ പിന്നെ നാട്ടിൽ പോകുന്നൂടെ?
0: അതിന് നീ ഓടിക്കണോ ഫ്ലൈറ്റ്?
1: എനിക്കറിയില്ല.
0: എന്നാ മിണ്ടാണ്ടിരിക്ക്. എടോ ആളുകൾക്ക് ബുദ്ധി കൂടിക്കൂടി ഇപ്പൊ മൊത്തം വട്ടായിന്ന തോന്നണേ. അല്ലെങ്കിൽ നീ ആലോചിച്ച് നോക്ക്, എത്ര സന്തോഷമായി സമാധാനമായി ഈ ഭൂമിയിൽ ജീവിക്കാം ഈ തുരുമാതിരി.
1: അവര് സമാധാനം ഉണ്ടാവാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു, നമ്മള് വിറകിനും ഗ്യാസിനും വേണ്ടി യുദ്ധം ചെയ്യുന്നു.
0: സമാധാനം ഉണ്ടാവാൻ വേണ്ടി യുദ്ധം ചെയ്യാ? അപ്പൊ മോനെ പ്രകാശാ,
1: എന്തേ
0: നീ ഇറങ്ങായില്ലേ?
1: അല്ല കൊറച്ച് കഴിഞ്ഞിട്ട് പോയപ്പോ.
0: എനിക്കേ കൊറേ പണിയുണ്ട് കേട്ടോ അടുക്കളയില്. കണ്ണുള്ളപ്പോ അതിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണോ നമ്മളെ ആണുങ്ങളുടെ കാര്യം? ആലീസ് ഉണ്ടായിരുന്നപ്പോ ഒന്നും അറിയണ്ടായിരുന്നു.
1: അല്ല അപ്പോ ചായ?
0: അതെ, ഈ ഒരു ഗ്യാസ് കുറ്റി എപ്പ വേണമെങ്കിലും തീരും. ഇതേ 2 ആഴ്ച മുമ്പ് വെച്ചതാ. ഇത് തീർന്ന ഞാനും എന്റെ കൂടെ തണ്ടി വരും. എന്തേ അതുകൊണ്ട് മോനെ പ്രകാശ സവാരി ഗിരിഗിരി.
1: അല്ല അങ്ങനെ പറഞ്ഞ
0: ഗെറ്റ് ഔട്ട് എന്ന്. എനിക്ക് വാതിലടക്കണം. അല്ല പിന്നെ.
2: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ പന്തീരങ്കാവ്, കിഞ്ചന വർത്തമാനം, രചന സി കൃഷ്ണകുമാർ,
3: ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ, വിനോദ് കീഴടത്ത്.
2: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
6: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
8: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ബ്രഹ്മകുമാരി ശേഷരീയ വിശ്വവിദ്യാലയം നവതി ആഘോഷം നാളെ വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് സിറ്റി ഹൗസ് ഹാളിൽ നടക്കും. നെല്ലിയമ്പം ഗവൺമെന്റ് LP സ്കൂളിൽ LP ST അധ്യാപക തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 1 June ഉച്ചയ്ക്ക് 2 സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ കുടുംബശ്രീ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റികൾ മുഖേന നടപ്പിലാക്കുന്ന വനിതാ ശാക്തീകരണ പദ്ധതി പ്രകാരം വായ്പ അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. മാനന്തവാടി താലൂക്ക് പരിധിയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ അയൽക്കൂട്ട അംഗങ്ങൾ ഉൾപ്പെടുന്ന CDSകൾക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9188934102. പാലക്കാട് ജില്ലയിലെ തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം 4 June നടക്കും. ഫോൺ 0466227335. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിലെ കീഴിലെ SRC കമ്മ്യൂണിറ്റി കോളേജിൽ ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റിന് +2 തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വയനാട് ജില്ലയിലെ പൂക്കോട് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ താൽക്കാലിക മ്യൂസിക് ടീച്ചർ, TGT മലയാളം, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 6238039954.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ഇന്ന് ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തിന്റെ ജനസംഖ്യാ ഘടന സംരക്ഷിക്കുന്നതിന് അനധികൃത കുടിയേറ്റം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലൈൻ ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്നു മുതൽ. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഇന്ന് നടക്കുന്ന ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: 1961 പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചിതരായ ശേഷം ദാമൻ ദിയുവിനൊപ്പം കേന്ദ്രഭരണ പ്രദേശമായിരുന്ന ഗോവ 1987 പ്രത്യേക സംസ്ഥാനമായി മാറിയത്. കൊങ്കണി ഭാഷയ്ക്ക് ഔദ്യോഗിക പദവി ലഭിച്ചതും സംസ്ഥാന രൂപീകരണത്തിലേക്ക് നയിച്ച സുപ്രധാന ഘടകമായിരുന്നു. ഇന്നത്തെ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും. തുടർന്ന് ഗോവയിലെ സി എസ് ഐ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി അവിടെയുള്ള ഗവേഷണ സാങ്കേതിക പ്രദർശനങ്ങൾ വീക്ഷിക്കുകയും ശാസ്ത്രജ്ഞരുമായി സംവദിക്കുകയും ചെയ്യും. നാളെ വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.

0: അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതും അനധികൃത കുടിയേറ്റം ഇല്ലാതാക്കുന്നതും രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഭുജിൽ BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിന് അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൂടുതൽ മേഖലകൾ ഏൽപ്പിക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: BSF की सीमा सुरक्षा के कंसेप्ट को पूर्णतया बदलने का निर्णय किया है. एक चतुष्कोणीय कंसेप्ट के साथ एक सुरक्षा ग्रिड हम आने वाले दिनों में बनाएंगे और बॉर्डर सुरक्षा की जगह टेरिटोरियल सुरक्षा का एक नया कंसेप्ट भी लॉन्च करेंगे और BSF के जवानों की तो प्रमुख जिम्मेदारी रहेगी ही रहेगी.
0: 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ വോങ്ഖ്ലെയിൻ ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. വൈകുന്നേരം ന്യൂഡൽഹിയിൽ എത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ മ്യാൻമാർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മ്യാൻമാർ പ്രസിഡന്റ് ചർച്ച നടത്തും. വിദ്യാർത്ഥികൾക്കിടയിൽ നൈപുണ്യ വികസനം, പോഷകാഹാരം, കായികം, കല എന്നിവയിൽ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഫലപ്രദമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സമഗ്ര ശിക്ഷാഭ്യാന്റെ കീഴിൽ ഫണ്ട് അനുവദിക്കുന്നതിനെക്കുറിച്ചും വിനിയോഗത്തെക്കുറിച്ചും അവലോകന യോഗം നടത്തുകയായിരുന്നു അദ്ദേഹം. പഠിതാക്കളെ വളർത്തിയെടുക്കുന്നതോടൊപ്പം വികസിത ഭാരതത്തിന് ആവശ്യമായ മാനവ മൂലധനം കെട്ടിപ്പടുക്കുന്നതിലും ഈ ശ്രമങ്ങൾ നിർണായക പങ്കുവഹിക്കുമെന്ന് ശ്രീ പ്രധാൻ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത്ത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. രാജ്യത്തെ ആദ്യത്തെ എഡ്ജ് AI സിസ്റ്റം ഓൺ ചിപ്പ് നേത്ര A2000 വികസിപ്പിച്ച് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പായ നേത്ര സെമി. നൂതനമായ 12 നാനോമീറ്റർ ടെക്നോളജി നോഡ് ഉപയോഗിച്ച് നിർമ്മിച്ച ചിപ്പ് സ്മാർട്ട് വിഷൻ ആപ്ലിക്കേഷനുകൾക്ക് ശക്തി പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി രാജ്യത്ത് കൂടുതൽ ഫലപ്രദമാകുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്ന് തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആശുപത്രി ക്യാമ്പസുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TO കുരുവിളെ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ, ഹൌസിംഗ് ബോർഡ് ചെയർമാൻ, റബ്ബർ ബോർഡ് മെമ്പർ തുടങ്ങിയ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്നും ഭരണസമിതി അറിയിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എബോള രോഗബാധ പടരുന്ന പശ്ചാത്തലത്തിൽ പ്രഥമഘട്ട മെഡിക്കൽ സഹായം ഇന്ത്യ കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അടിയന്തരമായി ഉപയോഗിക്കാനുള്ള മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും വ്യക്തിഗത സുരക്ഷാ കിറ്റുകളും ഉൾപ്പെടുന്ന ആദ്യ ബാച്ച് സാമഗ്രികളാണ് ആഫ്രിക്കയ്ക്ക് കൈമാറിയതെന്ന് മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
3: We have sent medical supplies to CDC Africa. This was handed over by our High Commissioner in Uganda to CDC office there. We look forward to further helping in whatever manner we can with the countries and with CDC Africa in dealing with this public health emergency that has happened on the continent.
0: പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള LPG കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. IPL ക്രിക്കറ്റിന്റെ ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ്. ഇന്നലെ നടന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് കലാശപ്പോരിന് യോഗ്യത നേടിയത്. വൈഭവ് സൂര്യവംശിയുടെ റെക്കോർഡ് ബാറ്റിംഗ് മികവിൽ രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 215 റൺസിന്റെ വിജയലക്ഷ്യം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 18.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത് അനായാസം മറികടന്നു.

0: അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് ജോഡിയായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമി ഫൈനലിൽ പ്രവേശിച്ചു. മിക്സഡ് ഡബിൾസിൽ മലേഷ്യൻ ജോഡികൾ പരിക്കിനെ തുടർന്ന് പിന്മാറിയതോടെ ഇന്ത്യയുടെ ധ്രുവ് കപിലയും തനിഷ ക്രാസ്റ്റോയും സെമി ഫൈനലിൽ എത്തി. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്ന് CBSE അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE ടെലികൌൺസിലിംഗ് സേവനങ്ങൾക്കായി 1800 11 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് CBSE@cbseshiksha.in എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാം. കുട്ടികൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളും മേൽനോട്ടവും അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ ഓൾക്കർ ടർക്ക്. ഡിജിറ്റൽ ലോകം കുട്ടികൾക്ക് പഠനത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകുമ്പോൾ തന്നെ അവരുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണിയുണ്ടാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നതിനു പകരം പ്ലാറ്റ്ഫോമുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വിവരങ്ങൾ സംരക്ഷിക്കണമെന്നും ടർക്ക് ആവശ്യപ്പെട്ടു. ഉക്രൈനിലെ സംഘർഷം അവസാനത്തോടെ അടുക്കുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. യുദ്ധരംഗത്തെ നിലവിലെ സാഹചര്യം വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണിതെന്ന് പ്രസിഡന്റ് പുടിനെ ഉദ്ധരിച്ച് റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സംഘർഷം എന്നവസാനിക്കുമെന്നതിന് കൃത്യമായ സമയപരിധി നിശ്ചയിക്കുന്നത് അവിവേകമാണെന്നും യുദ്ധത്തിനിടയിൽ അത്തരമൊരു പ്രഖ്യാപനം പ്രായോഗികമല്ലെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു. ഉക്രൈനുമായി ചർച്ചകൾക്ക് റഷ്യ തയ്യാറാണെന്നും ചർച്ചകൾ ഒരിക്കലും നിഷേധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്ലെയിം ചെയ്യാത്ത സാമ്പത്തിക ആസ്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിനായി ധനകാര്യ സേവന വകുപ്പ് കോമൺ ലാൻഡിംഗ് പോർട്ടൽ ആരംഭിച്ചു. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകളുടെ കൂട്ടായ്മയായ പബ്ലിക് സെക്ടർ ബാങ്ക് അലയൻസുമായി സഹകരിച്ചാണ് പോർട്ടൽ വികസിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ഇന്ന് ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തിന്റെ ജനസംഖ്യാഘടന സംരക്ഷിക്കുന്നതിന് അനധികൃത കുടിയേറ്റം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലെയിൻ ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്നു മുതൽ. IPL ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ്. രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: മൂന്ന് പതിറ്റാണ്ടിലേറെ കാലം ആകാശവാണി വാർത്തകളിലൂടെ ശ്രോതാക്കൾക്ക് സുപരിചിതനായ നാളെ വിരമിക്കുന്ന വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ തന്റെ മാധ്യമ ജീവിതത്തെക്കുറിച്ച് മനസ്സു തുറക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവത്തിൽ.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം. PLLC പാടിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം, KK പ്രകാശിന്റെ രചനയ്ക്ക് KV ജോബിന്റെ ഈണം. നാടകം സുന്ദരമായ ഭൂമി.

0: നിങ്ങൾ കേട്ടത് പി എൽ എൽ സി പാടിയ ഗ്രാമഫോൺ നാടകഗാനം, നാടകം സുന്ദരമായ ഭൂമി.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
3: എന്താണിതിനർത്ഥം? പെട്ടിക്കുള്ളിൽ ഒരു ശവമുണ്ടായിരുന്നുവെന്നും അത് തന്റെ മകന്റേതായിരുന്നുവെന്നും കാർമെലിക്ക് അറിയാമെന്നല്ലേ? പക്ഷെ നിയന്ത്രിക്കാനാകാത്ത വലിയൊരു കടൽക്ഷോഭം പോലെയായിരുന്നു അവളുടെ നിലവിളി. ഇനി ഒരു വാക്കുപോലും അവളിൽ നിന്നുണ്ടാകില്ലെന്ന് ഉറപ്പായിരുന്നു. ആ നേരത്ത് അവിടേക്ക് ചായയുമായി മദാമമോളി കടന്നുവന്നു. ഇരുവരെയും മാറി മാറി നോക്കിയിട്ട് ദേഷ്യത്തിൽ പൊട്ടിത്തെറിച്ചു.
4: നീ ഓടിയകത്ത്!
3: എതിർക്കാതെ മിണ്ടാതെ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് കാർമലി അകത്തേക്ക് പോയി. ചായക്കപ്പ് ബെഞ്ചമിന് നേരെ വെറുപ്പോടെ നീട്ടിയിട്ട് മോളി പറഞ്ഞു,
4: ഇതിലും നല്ലത് അവളെ ഉന്തിയിട്ട് ബലാത്സംഗം ചെയ്യായിരുന്നു.
3: ഒരു നൊടി ബെഞ്ചമിൻ വല്ലാതായി.
4: നിങ്ങളെന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാമെന്നല്ലേ?
5: എന്നിട്ടാണാ അവള് നിലവിളിച്ചോണ്ട് പോയത്? വേഷം കെട്ടാണ്ടാ ചായ കുടിച്ചാണ്ട് സാറ് പോയേ? നിങ്ങളുടെ അതിക്രമമൊക്കെ കുറെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ.
3: മുന്നിലിരിക്കുന്ന ഈ വിചിത്രയായ മനുഷ്യജീവിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ബെഞ്ചമിൻ ഒരു പിടിയും കിട്ടിയില്ല. എന്നാലും അയാൾ പ്രതീക്ഷയോടെ പുകമണമുള്ള ആ ചായ കഷ്ടപ്പെട്ട് കുടിച്ചു. ആ നേരത്തെല്ലാം അയാളുടെ ഉള്ളു തുരന്നെടുക്കുന്ന മട്ടിൽ മോളി നോക്കിക്കൊണ്ടിരുന്നു.
4: നിങ്ങൾ എന്തിനാണ് ഈ നാട്ടിൽ വന്ന് താമസിച്ചത്?
3: ആദ്യമവർ മറുപടി പറയാനൊന്നും മടിച്ചു. പിന്നെ മനസ്സുമാറിയതുപോലെ പറഞ്ഞു,
4: ചെക്കൻ ചത്തപ്പ തന്തയ്ക്ക് വട്ടായി, പിന്നെ അവനെയും കൊണ്ട് അവിടെ ഇവക്ക് പൊറുക്കാൻ പറ്റാണ്ടായി.
5: അല്ല, നിങ്ങൾക്കിതൊക്കെ അറിഞ്ഞിട്ടിപ്പോ എന്തു വേണം?
4: സേവറെ കണ്ടുപിടിക്കണ്ടേ? നിങ്ങൾ പരാതി കൊടുത്തതല്ലേ?
5: ഓ, ഇനി ആ വട്ടനെ കിട്ടിയിട്ട് എന്തോലത്താനാണ്?
3: ബെഞ്ചമിൻ ചായ കുടിച്ചു കഴിഞ്ഞിരുന്നു. കാർമലിയെ ഒന്ന് വിളിക്കാമോ?
5: നടക്കൂല, സാറ് പോവാൻ നോക്ക്.
3: ബെഞ്ചമിൻ എണീറ്റു.
4: തൽക്കാലം പോവുകയാണ്, ഇനിയും വരും.
5: ഇനി വന്ന സാറ് വിവരം അറിയും.
3: ഭീഷണിയായാണ് അവരത് പറഞ്ഞതെങ്കിലും ബെഞ്ചമിന് മറുപടിയൊന്നും തോന്നിയില്ല. അയാൾ അധികാരഭാവം വിടാതെ വളരെ പതുക്കെ വീടിന് പുറത്തേക്കിറങ്ങി. കാറിലേക്ക് കയറുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കി. കൃത്യമായും ആ നേരത്ത് തന്നെ ചവിട്ടിൽ നിന്നിരുന്ന മോളി കാറിത്തുപ്പി. അയാളുടെ കാർ വേഗതയിൽ സഞ്ചരിച്ചു ഉണ്ണിച്ചെക്കൻ സ്റ്റേഷനിൽ കൊടുത്തിരുന്ന മേൽവിലാസത്തിലേക്ക്, യുക്തിയുടെ സ്പർശം പോലുമില്ലാത്ത സ്വപ്നത്തിന്റെ മഞ്ഞുമൂടിയ ഭൂതലത്തിലേക്ക്. ശ്മശാനത്തിനടുത്ത് ഒന്ന് രണ്ട് വീടുകളുണ്ടായിരുന്നു. അവിടെയെല്ലാം ബെഞ്ചമിൻ അന്വേഷിച്ചു. ഉണ്ണിച്ചെക്കൻ എന്ന ഒരാളെക്കുറിച്ച് അവർക്കാർക്കും വിവരമൊന്നുമില്ലായിരുന്നു. മടങ്ങുന്നതിന് മുമ്പ് കവലയിലെ ചെറിയ ചായപ്പിടികയിൽ കയറി കാലിച്ചായ കുടിച്ചു. പണം കൊടുത്ത് മടങ്ങാനൊരുങ്ങിയ നേരത്ത് കടക്കാരൻ ആരാ എന്തിനാ വന്നതെന്നൊക്കെ കുശലം ചോദിച്ചപ്പോൾ ബെഞ്ചമിൻ കാര്യം പറഞ്ഞു. ഉണ്ണിച്ചെക്കന്റെ ലക്ഷണങ്ങളെല്ലാമുള്ള ഒരാൾ കുറേക്കാലം മുമ്പ് അവിടെ അടുത്തെവിടെയോ താമസിച്ചിരുന്നുവെന്നും എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കാനും രാത്രി കഞ്ഞി കുടിക്കാനും കടയിൽ വന്നിരുന്നുവെന്നും എന്തു ചോദിച്ചാലും അയാൾ മറുപടിയൊന്നും പറയാറില്ലായിരുന്നുവെന്നും പറഞ്ഞു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അയാളെ കാണാതായി.
2: നോവൽ

ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം.
1: ചലച്ചിത്ര സംവിധായകൻ ഋതുപർണ ഘോഷിന്റെ ഓർമ്മ ദിനം. 14 തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഘോഷ് 2004 സംവിധാനം ചെയ്ത ഹിന്ദി സിനിമയായ റെയിൻകോട്ടിനു വേണ്ടി ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ ശുഭ മുദ്ഗൽ പാടിയ ഗാനം.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന്റെ വളരെ പ്രത്യേകതയുള്ള മഹത്തായ ഒരു കോമ്പോസിഷനാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്.
2: അംഗോപാംഗം സ്വരമുഖരം,
1: രാഗം ലളിത. ചലച്ചിത്ര ഗാനങ്ങളിൽ വളരെ അപൂർവമായിട്ടേ ഈ രാഗം ഉപയോഗിച്ചിട്ടുള്ളൂ. ലളിത 15-ാമത് മേളകർത്ത രാഗമായ മായാമാളവകളുടെ ജന്യമാണ്. ഈ രാഗത്തിന് 2 ആരോഹണങ്ങൾ പ്രചാരത്തിലുണ്ട്.
2: സരിഗമധനീസ,
1: അതുപോലെ തന്നെ
2: സഗമധനീസ
1: അവരോഹണം ഒന്നേ പ്രചാരത്തിലുള്ളൂ.
2: സാനിധമാഗരീസ സഗമ
1: എന്ന ആരോഹണമാണ് ഈ ഗാനത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ലളിതയുടെ വളരെ ചടുലമായിട്ടുള്ള ഒരു ഭാവമാണ് ശ്രീ എം ജി രാധാകൃഷ്ണൻ ഈ ഗാനത്തിൽ നൽകിയിട്ടുള്ളത്.

0: വളരെ പതിഞ്ഞ കാലത്തിൽ പാടുമ്പോഴും ഈ രാഗത്തിന് നല്ല ഭംഗിയുണ്ടാവും. ലളിത രാഗത്തിലില്ലാത്ത ഒരു സ്വരം അദ്ദേഹം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്.
1: വരവീണ
0: എന്നുള്ള ആ ഭാഗത്ത് മാത്രം വരവീണ എന്ന വാക്കിന് കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിയായിരിക്കാം അദ്ദേഹം കൈശിക നിഷാദം ഉപയോഗിച്ചിട്ടുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ കൊണ്ടും കെ എസ് ചിത്ര എന്ന ഗായകയുടെ അസാമാന്യ ആലാപന വൈഭവം കൊണ്ടും ശ്രദ്ധേയമായ ഈ ഗാനം സംഗീതാസ്വാദകരുടെ മനസ്സിലെന്നും ഇടം പിടിക്കും.

0: കൃഷിദീപം.
1: മനുഷ്യരിൽ രോഗനിർണയത്തിന് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പോലെയാണ് കാർഷിക മേഖലയിൽ മണ്ണു പരിശോധന. കാർഷിക മേഖലയിലെ കുറയുന്ന ഉൽപ്പാദനം, ഉൽപ്പാദനക്ഷമത, രോഗങ്ങൾ എന്നിവ ഇതിലൂടെ വിലയിരുത്താനാവും. വർദ്ധിച്ചു വരുന്ന ഉൽപ്പാദന ചെലവും വിപണന സമ്മർദ്ദവും മൂലം ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് ഇത് നിശ്ചയമായും ആശ്വാസമാകും. പ്ലോട്ടിനനുസരിച്ചുള്ള മണ്ണിന്റെ സാമ്പിൾ ശേഖരിക്കുന്നതാണ് ഇതിലെ പ്രധാനം. കൃഷി ചെയ്യുന്ന വിളകളുടെ വേരുകളുടെ മണ്ണിലെ ആഴം കണക്കാക്കി ആദ്യത്തെ 15 സെന്റിമീറ്റർ, പിന്നെ 15 മുതൽ 30 സെന്റിമീറ്റർ, 20 മുതൽ 40 സെന്റിമീറ്റർ, 30 മുതൽ 60 സെന്റിമീറ്റർ എന്നീ ആഴത്തിൽ നിന്ന് മണ്ണ് ശേഖരിക്കണം. ഇതിനായി പ്രത്യേകം കാർഷിക ഉപകരണങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ജലസേചനം, വളപ്രയോഗം, കീടനാശിനി തളിച്ച സ്ഥലം എന്നിവിടങ്ങളിൽ നിന്നുള്ള സാമ്പിൾ എടുക്കരുത്. ശേഖരിച്ച മണ്ണ് നന്നായി ഇളക്കിയ ശേഷം അതിൽ നിന്ന് 500 ഗ്രാം എടുത്ത് തണലത്ത് ഉണക്കി വൃത്തിയുള്ള പോളിത്തീൻ അല്ലെങ്കിൽ തുണി സഞ്ചിയിലാക്കി ലാബിലൊട്ടിച്ച് പരിശോധനാ ലാബുകളിൽ എത്തിക്കണം. പരിശോധനയിലൂടെ pH, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, കാർബൺ, നൈട്രജൻ, ലഭ്യമായ ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഉപയോഗിക്കാവുന്ന കാൽസ്യം, സൾഫർ, ഇരുമ്പ്, മാംഗനീസ്, സിങ്ക്, കോപ്പർ, ബോറോൺ എന്നിവയുടെ അളവ് അറിയാം. NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, pH തോത് എന്നിവയോടൊപ്പം സൂക്ഷ്മ മൂലകങ്ങളുടെ അളവും ഏറെ പ്രാധാന്യമർഹിക്കുന്നു. പരിശോധനാ റിപ്പോർട്ടിൽ നിലവിലുള്ള അളവും ചെടികൾക്ക് ആവശ്യമായ അളവും എത്രയെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിനനുസരിച്ച് കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം മണ്ണിൽ ആവശ്യമായ പരിചരണം നടത്തിയാൽ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിച്ച് ഉൽപ്പാദനം ഉയർത്താൻ കഴിയും. സംസ്ഥാനത്ത് മണ്ണ് പരിശോധനയ്ക്കായി കൃഷിവകുപ്പ്, കാർഷിക സർവകലാശാല, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയുടെ കീഴിൽ വിപുലമായ ലബോറട്ടറി സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി അടുത്തുള്ള കൃഷിഭവനുകളുമായി ബന്ധപ്പെടാവുന്നതാണ്.

വി എസ് കോളേജ് എ വി ഹാളിൽ. 10 സുഹൃത്ത് സമ്മേളനം, 11 നാടക പ്രക്ഷേപണത്തിൻ്റെ രണ്ടാം കാലം. ഡോക്ടർ ഷാജി ജേക്കബ്, എൻ സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുക്കും. 2 അനുമോദന സമ്മേളനം, മുഖ്യാതിഥി പ്രൊഫസർ എം എൻ കാരശ്ശേരി. 3 പ്രക്ഷേപണത്തിൻ്റെ സാമൂഹിക ഭൂമിക, കെ എം നരേന്ദ്രൻ, വി ചന്ദ്രബാബു എന്നിവർ സംബന്ധിക്കും.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
2: 3 പതിറ്റാണ്ടിലേറെ കാലം ആകാശവാണി വാർത്തകളിലൂടെ ശ്രോതാക്കൾക്ക് സുപരിചിതനായ, നാളെ വിരമിക്കുന്ന വാർത്താ അവതാരകൻ അനിൽചന്ദ്രൻ തന്റെ മാധ്യമ ജീവിതത്തെക്കുറിച്ച് മനസ്സു തുറക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവത്തിൽ.
3: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
2: ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. നേരം പുലരുമ്പോൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന വൈൻവിക്കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: കണം പാറി പറന്നു വന്നു.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: Financial Express writes that though consumers understand the long-term savings for a push to green energy, the challenge is affordability at the point of purchase. Hindustan Times carries a picture of Blue Origin's New Glenn rocket exploding in a massive fireball during a test on a Florida launch pad as the firm was preparing the vehicle for its fourth launch, slated to deploy a batch of satellites for Amazon's Leo. In its editorial, Breather for Now, For How Long? The Times of India writes that as a tentative US-Iran deal awaits Trump's signature, the global economy is hoping for a break. But geopolitics as well as politics in Trump camp and among Iran hardliners means conflict can restart after a few months. And finally, demand for gold turning cold on steep duty hike. Under that headline, the Economic Times says that gold sales have fallen 70% on muted consumer sentiment, already hurt by surge in fuel and food prices. And with that, it's back to you, Naresh.
1: Thank you, Tanvi. And now before we end the bulletin, the headlines once again. Center asked oil marketing companies to build 30 days LPG reserves as West Asia conflict persists. National Family Health Survey shows major gains in maternal and child health. Institutional deliveries rise to 90.6%. Myanmar President Min Aung Hlaing to arrive in India this morning on a five-day visit. IMD forecasts heavy rainfall and thunderstorms across several states in the country today. Indian athletes shine at Asian Under-20 Athletics Championships in Hong Kong, clinch 7 medals, including 4 gold on day 2. And in IPL cricket, Gujarat Titans beat Rajasthan Royals by 7 wickets to set up title clash with Royal Challengers Bengaluru. And with that, we end the morning news. Have a nice day.
2: Agashwani, Kozhikode. Sasneham. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. ലളിതവും സരളവുമായ ഭാഷയിൽ കഥകളെഴുതി ഒട്ടേറെ തലമുറകളെ വായനയിലേക്ക് ആനയിച്ച ബാലസാഹിത്യകാരിയായിരുന്നു സുമംഗല. ബാലസാഹിത്യ കൃതികൾക്ക് പുറമെ ചെറുകഥകൾ, നോവലുകൾ, വിവർത്തനങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന സാഹിത്യ ശാഖകളിലേക്ക് ആ സാഹിത്യ സബര്യ ചിറക് വിടർത്തി. കുറിഞ്ഞിയും കൂട്ടുകാരും, തത്ത പറഞ്ഞ കഥകൾ, ഈ കഥ കേട്ടിട്ടുണ്ടോ, പഞ്ചതന്ത്രം തുടങ്ങി ഒട്ടനവധി കൃതികളിലൂടെ സാഹിത്യലോകത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി മാറിയ എഴുത്തുകാരി സുമംഗലയെക്കുറിച്ചുള്ള ഓർമ്മകൾ സസ്നേഹത്തിൽ ഫഹദ് റാസയുമായി പങ്കുവയ്ക്കുന്നു മകൾ ഡോക്ടർ ഉഷ നീലകണ്ഠൻ.
3: മലയാളികളായ നമ്മുടെ എല്ലാം കുട്ടിക്കാലത്ത് രസത്തോടെ വായിച്ച അല്ലെങ്കിൽ കേട്ട കഥകളിൽ പലതും എഴുതിയത് സുമംഗലയാണ്. അമ്മമാർ പറഞ്ഞു തരുന്ന കഥകളിൽ നിന്നാണല്ലോ നമ്മുടെ ഈ ബാല്യകാലത്ത് മക്കൾക്ക് ഒരുപാട് ജീവിത മൂല്യങ്ങളും കാഴ്ചപ്പാടുകളെല്ലാം ലഭിക്കുന്നത്. അപ്പോൾ എഴുത്തുകാരി എന്നതിലപ്പുറം ആ ഒരു കഥ പറച്ചിലുകാരിയെ, മക്കൾക്കൊക്കെ കഥ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു അമ്മയെക്കുറിച്ചുള്ള കുട്ടിയായിരിക്കുമ്പോഴുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്?
4: അമ്മ എന്ന് പറഞ്ഞാൽ കഥ എന്ന് പറയാം, അങ്ങനെയാണ് പറയേണ്ടത്. അമ്മയ്ക്ക് മറ്റൊരു പേര് ഞാൻ പറയുകയാണെങ്കിൽ അമ്മ കഥ എന്നുള്ളൊരു പേരായിരിക്കും അമ്മയ്ക്ക് ഏറ്റവും സൂട്ട് ചെയ്യണ വാക്ക്. കാരണം അമ്മയുടെ ജീവിതത്തിൽ കഥയ്ക്ക് അത്ര പ്രാധാന്യമായിരുന്നു, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അമ്മ ജീവിതത്തിൽ ചെറിയ സാധാരണ സംഭവങ്ങൾ പോലും കഥയാക്കും, വളരെ ഒരു നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ അമ്മ അതിന് ഒരു ചമത്കാരമൊക്കെ കൊടുത്ത്, കഥയുടെ ഭംഗിയൊക്കെ കൊടുത്ത് അതൊരു വളരെ ഭംഗിയാക്കുക. പലരെ പറ്റിയിട്ടും പല വ്യക്തികളെ പറ്റിയും സാധാരണ ആൾക്കാരായിരിക്കും, പക്ഷെ അമ്മയുടെ അവരായിട്ടുള്ള അനുഭവം അമ്മ അത് കഥ പോലെ പറയാം. അപ്പൊ നമുക്ക് കുറേ ചിരിക്കാനുണ്ടാവും, കുറേ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളണ്ടാവും. എന്തും അമ്മ കഥയായിട്ടാണ് കണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അമ്മയുടെ ചെറുപ്പകാലത്തെ കഥകളൊക്കെ അമ്മ പറയാറുണ്ട്. അപ്പൊ ആ പണ്ടത്തെ കാലത്തെ മുത്തശ്ശന്റെ കൂടെയുള്ള ബാല്യം, അപ്പൊ പലരുടെ പല സ്ഥലത്ത് പോയി താമസിച്ചതും മുത്തശ്ശന്റെ ഫാമിലിയിലൊക്കെ, ഓരോ വ്യക്തിയും നമ്മുടെ മനസ്സിൽ നിന്ന് മാറില്ല ഓരോ ആളും. അതുപോലെ അച്ഛന്റെ ഫാമിലിയിൽ വന്നിട്ടുണ്ടായിട്ടുള്ള കഥകള്, ഒരു വ്യക്തി അമ്മ അത്ര ഭംഗിയായിട്ടാണ് പറയുക. ഭംഗി എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അത് മാറില്ല, അത് പതിയും. അത്
3: മക്കൾക്ക് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അമ്മ എഴുത്തുകാരിയായത് എന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ?
4: അങ്ങനെ പറഞ്ഞ എനിക്ക് അത് ഇപ്പൊ എനിക്ക് കഥ പറഞ്ഞിട്ടാണ് തുടങ്ങിയെന്നൊക്കെ ഇങ്ങനെ ഒരു എഴുത്ത് ആരംഭിച്ചു എന്ന് പറയാറുണ്ട്. അത് എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല. പക്ഷെ എനിക്ക് വേറൊരു

0: കാര്യം ഓർമ്മ വരണ, അമ്മ ഒരു വരയിട്ട ഒരു നോട്ട്ബുക്കിൽ അമ്മ താരാട്ടുകൾ എഴുതി വെക്കുകയായിരുന്നു. അപ്പൊ അതില് പിന്നെ വള്ളത്തോളിന്റെ, പിന്നെ ഓമനത്തിങ്കൾ കിടാവ്, അങ്ങനെ വളരെ പ്രശസ്തമായ കുറെ താരാട്ടുകളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ അമ്മ രചിച്ചിരുന്നു ഈ താരാട്ട് പാട്ടുകൾ, അതെനിക്കറിയാം. അമ്മ പാടിയിരുന്നോ എന്നെ ഉറക്കിയിരുന്നോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ഓർമ്മയാണ്. അതെങ്ങനെയാണ് ഓർമ്മ വന്നതെന്ന് കൂടി എനിക്കറിയില്ല. കാരണം അതൊക്കെ വളരെ പഴയ ഒരു ഓർമ്മയാണ്. എന്റെ ബ്രദേഴ്സിനൊന്നും ആ ഓർമ്മയില്ല, രണ്ടുപേർക്കുമില്ല.
1: എത്ര പേരാണ് നിങ്ങള്?
0: ഞങ്ങള് മൂന്ന് പേരാണ്. ഞാനാണ് മൂത്തത്. എനിക്ക് രണ്ടനിയന്മാരാണ്.
1: അവരൊക്കെ എന്ത് ചെയ്യുന്നു?
0: 65 വയസ്സായവരാണ് എല്ലാവരും. മൂന്നാള് ഞങ്ങള്. എന്റെ നേരത്തായുള്ള ആള് പാട്ട് പഠിപ്പിക്കുന്ന ആളാണ്. മറ്റേ SBI നിന്ന് റിട്ടയർ ചെയ്തതാണ് അഷ്ടമൂർത്തി. മറ്റേത് നാരായണൻ. ഞാൻ PhD ഇൻ ലിംഗ്വിസ്റ്റിക്സ് ആണ്, കേരള യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്. പിന്നെ രണ്ടു മൂന്ന് പ്രോജക്ട്സിലൊക്കെ വർക്ക് ചെയ്തു. ജോലി ചെയ്യാൻ പറ്റിയിരുന്നില്ല, കാരണം എന്റെ ഹസ്ബൻഡ് ഒരു കാർഡിയോ തൊറാസിക് സർജൻ ആണ്, ശ്രീ ചിത്രയിൽ ആയിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം വളരെ ബിസി ആയിരുന്നു. അപ്പൊ ഈ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ജോലി എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ കുറേയധികം ട്രാൻസ്ലേഷനൊക്കെ ചെയ്തിട്ടുണ്ട്, DC ബുക്സിനും ഒക്കെ വേണ്ടി. ട്രാൻസ്ലേഷനാണ് എന്റെ മെയിൻ ഇതുണ്ടായിരുന്നത്. അതെ അതെ.
1: അമ്മയും ഒരുപാട് വിവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ?
0: അമ്മയും ചെയ്തിട്ടുണ്ട്. അമ്മയും ഞാനും അതുപോലെ ആ സെയിം ഇതിൽ തന്നെ ഞാനും രണ്ട് മൂന്നാലെണ്ണൊക്കെ ചെയ്തിട്ടുണ്ട് അമ്മയുടെ ഇതില്. പുനരാഖ്യാനം ഞാൻ ആ DC ബുക്സിന്റെ ആദ്യ കാലത്തെ.
1: ആ ഒരു കാലത്ത് പ്രത്യേകിച്ചും നമ്പൂതിരി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വലിയ രീതിയിൽ കിട്ടിയിരുന്ന ഒരു കാലമൊന്നും അല്ലല്ലോ.
0: അതെ അതെ അതെ.
1: അമ്മയുടെ ചെറുപ്പത്തിലുള്ള ഒരു വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു?
0: അമ്മ ശരിക്കും 10 വരെ പഠിച്ചിട്ടുള്ളൂ. അമ്മ എന്താ പറയുന്ന വെച്ചാൽ അമ്മയ്ക്ക് ജീവിതത്തിൽ പഠിക്കാനായിരുന്നു ഭയങ്കര ആഗ്രഹം. അപ്പൊ ആ സമയത്ത് കോളേജില് ചേർത്തു, സെന്റ് മേരീസ്, തൃശ്ശൂർ സെന്റ് മേരീസ്. അപ്പോഴേക്കും അമ്മയുടെ മാരേജ്, കല്യാണം നിശ്ചയിച്ചു. അപ്പൊ പിന്നെ അത് നടന്നില്ല. പക്ഷെ അതുകൊണ്ട് അമ്മയ്ക്ക് കോളേജിൽ പഠിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കോളേജ് എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഒരു വലിയ സ്വപ്നമായിരുന്നു. കോളേജിൽ പഠിപ്പിക്കണമെന്നോ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു അമ്മയുടെ ആഗ്രഹം. പക്ഷെ അമ്മ അവിടെ നിന്നില്ല. അമ്മ 10 വരെ പഠിച്ചിട്ടുള്ളൂ വെച്ചാലും ശരി, അമ്മ അറിവിലും, ഇംഗ്ലീഷിലായാലും ശരി, മലയാളത്തിലായാലും ശരി, സംസ്കൃതമായാലും ശരി, എന്ത് കാര്യത്തിലും അമ്മ എല്ലാ കാലത്തും എല്ലാം അറിഞ്ഞിരുന്ന ഒരാളായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ പറയാറുണ്ട്, അച്ഛന്റെ വീട്ടില് നിന്നിരുന്ന ഒരു അവിടെ അടുക്കളയിൽ സഹായിച്ചിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവർക്ക് സംസ്കൃതം അറിയാം. അമ്മയും അവരും കൂടി സംസ്കൃത കവിതകൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. അന്ന് അമ്മയ്ക്ക് വെറും 18-19 വയസ്സേ ഉള്ളൂ. അപ്പോ അങ്ങനെയായിരുന്നു അമ്മ. അമ്മ എന്നും അങ്ങനെയായിരുന്നു, വളരെ അറിവുള്ള ആള്. അറിവെന്നൊന്നും പറഞ്ഞാൽ പോരാ, എന്ത് ചോദിച്ചാലും അമ്മയ്ക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു ഡിക്ഷണറി പോലെയായിരുന്നു. എന്നാ അല്ലാതെ ഇപ്പൊ വേറെ കാര്യങ്ങൾ, ഇപ്പൊ ഒരു കമ്പ്യൂട്ടറും അതൊന്നും അമ്മയ്ക്ക് അറിയില്ല. പക്ഷെ ഈ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഞാൻ തന്നെ പറയാറുണ്ട്, ഇന്നിപ്പോ എനിക്കൊരു കാര്യം ചോദിക്കണമെങ്കിൽ, എനിക്കൊരു സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാനാരുമില്ല. അതൊരു വലിയൊരു ഒരു ഇതാണ്. അമ്മയെ സാധാരണ എല്ലാവർക്കും അമ്മമാരെ പറ്റി അങ്ങനെയല്ലല്ലോ തോന്നുന്നത്. എനിക്ക് ഇതും ഒരു നഷ്ടമാണ്, ഞങ്ങൾക്കൊക്കെ, ഞങ്ങൾക്ക് മൂന്നുപേർ.
1: അവസാന കാലത്തും ഇതുപോലെ തന്നെയായിരുന്നു? ഇത്രയും പുതിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഇതിൽ തന്നെയായിരുന്നു അമ്മയുണ്ടായിരുന്നത്?
0: അവസാനം കാലത്ത് അമ്മ വായിക്കുമായിരുന്നു, കുറെ വായിക്കുമായിരുന്നു. അമ്മയ്ക്ക് ചിലതൊന്നും പുതിയ ഇതൊന്നും അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നു, പലതും ഇഷ്ടമായിരുന്നില്ല, പല ഓതേഴ്സിനെയും പുതിയ ആൾക്കാരെ. പക്ഷെ അമ്മ വായന തുടരും, കാരണം അമ്മ എന്ത് കണ്ടാലും വായിക്കും, ഒരു നോട്ടീസ് ആയാൽ പോലും. എന്നിട്ട് അതിന്റെ ഭാഷയും ഒക്കെ അമ്മ ഡിസ്കസ് ചെയ്യും, അങ്ങനെയായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് അവസാനമായപ്പോ, അമ്മ ഒരു 2021 January അമ്മ 26 അമ്മ വീണു, ഒരു വീഴ്ച വീണു അമ്മ. അത് കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് കാലില് ഹിപ് ബോൺ ഫ്രാക്ചർ വന്നു, പിന്നെ അമ്മ കിടപ്പായി. കിടന്നു കഴിഞ്ഞതിന് ശേഷം കൊറേ കഴിഞ്ഞപ്പോ, ആദ്യമൊക്കെ അമ്മ വായിച്ചിരുന്നു, കുറെ കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് വായനയിൽ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടേ. പിന്നെ കുറെ ഇപ്പൊ പേപ്പറും ഒന്നൊക്കെ തട്ടി മാറ്റി തുടങ്ങി. അപ്പഴേക്ക് ഓർമ്മയൊക്കെ കുറച്ച് കുറഞ്ഞിരുന്നു. അതുവരെ അമ്മ പറയാറുണ്ടായിരുന്നു എന്നാണ് പറയണത്, ഞാൻ വായന നിർത്തിയാൽ എനിക്ക് മരിക്കാറായി, ഞാൻ മരിക്കാറായി എന്നാണ് അർത്ഥം എന്ന് അമ്മ പറഞ്ഞിരുന്നു എന്നാണ് എന്റെ അനിയന്മാരുടെ ഭാര്യമാരൊക്കെ പറയണത്.
1: സുമംഗല എന്നത് ശരിക്കും അമ്മയുടെ പേരല്ലല്ലോ, തൂലികാനാമ.
0: അതെ അതെ
1: അതെ. അപ്പൊ അത് സ്വീകരിക്കുന്നത് എങ്ങനെയാണ്?
0: അത് അമ്മയ്ക്കൊരു വളരെ ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു മിസ്സസ് രാധ പത്മനാഭൻ. അവര് കോഴിക്കോട്ടായിരുന്നു, അവിടെ ലെക്ചറായിരുന്നു അവര്. അവര് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ അമ്മ അങ്ങനെ ഇങ്ങനെ എഴുതുമ്പോ ഇവരെ മാത്രമാണ് കാണിച്ചിരുന്നത്, ഈ ഈ ഫ്രണ്ടിനോട് മാത്രമാണ് അമ്മ പറഞ്ഞിരുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു, ആ അമ്മയ്ക്ക് ഈ ആളുകൾ എന്താ പറയാ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു ആദ്യം. ഇത് എഴുതണ സമയത്ത് ലീല നമ്പൂതിരിപ്പാട് അല്ലെങ്കിൽ ലീല എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവോ എന്റെ റിയാക്ഷൻ എന്ന് അറിയാത്തതുകൊണ്ട് അമ്മ ഇങ്ങനെ ഇവരായിട്ട് ഡിസ്കസ് ചെയ്ത്. അപ്പൊ ഇവരാണ് ഈ സുമംഗല എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത്. സുമംഗല എന്ന് പറഞ്ഞാൽ ദേശമംഗലം എന്നുള്ളതാണ് എന്റെ അച്ഛന്റെ കുടുംബത്തിന്റെ പേര്, ദേശമംഗലം മന. അപ്പൊ അതിൽ നിന്നുള്ള മംഗലം എന്നുള്ള എടുത്തിട്ടാണ് ഈ സുമംഗല എന്നുള്ള പേര് ഉണ്ടാക്കിയത് ഇവര്.

0: പേര് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നത് ഒരു ബാലസാഹിത്യകാരി എന്ന രീതിയിലാണല്ലോ. പക്ഷെ അതല്ലാതെ തന്നെ നോവലുകളും ചെറുകഥകളും പരിഭാഷകളും എല്ലാം എഴുതിയിട്ടുണ്ട്. ഒരു ബാലസാഹിത്യം എന്ന രീതിയിൽ കൂടുതലായിട്ട് അമ്മ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് അതിനെന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ?
1: കുറെ കഴിഞ്ഞപ്പോ അങ്ങനെ 6 നോവലുകളും ചെറുകഥകളും എഴുതി. ഒരു വെളിച്ചത്തിന്റെ നിഴൽ പാടിൽ എന്ന് പറഞ്ഞ് ജനയുഗത്തിൽ വന്നു, നിഴലിന്റെ പിന്നാലെ എന്ന് പറഞ്ഞ് വേറൊരു കഥ മനോരമയിൽ വന്നിരുന്നു. അങ്ങനെ ഒക്കെ എഴുതി. ഇപ്പൊ അമ്മയ്ക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കും വലിയ സക്സസ് അതുകൊണ്ട് ഉണ്ടാവുന്നില്ല. അമ്മയ്ക്ക് അമ്മയുടെ ഈ മറ്റേ ഈ നോവലുകളെ പറ്റി വലിയ അഭിപ്രായം ഉണ്ടായിരുന്നില്ല.
0: സ്വന്തം നോവൽ
1: അങ്ങനെയാണോ ഇത്? ആ സ്വന്തം നോവല്. പിന്നെ അങ്ങനെ ആയിരിക്കാം ഇതിലേക്ക് കാൽവെച്ചതെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷെ എന്തായാലും അത് കുറിഞ്ഞി കൂട്ടുകാരാണ് ആദ്യത്തെ ഇത് ബാലസാഹിത്യം. ആ അത് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷെ എനിക്ക് അത് അത്ര ഓർമ്മ വരണില്ലേ. ആ ഒരു
0: ചെറുപ്പകാലമാണല്ലോ.
1: ആ അതെ അതെ
0: അതെ. ഇപ്പോ ഈ അമ്മയുടെ ബന്ധുക്കളിൽ എഴുത്തിലേക്കൊക്കെ സ്വാധീനം വരാൻ മാത്രം പ്രശസ്തരായ എഴുത്തുകാരെങ്കിലും ഉണ്ടായിരുന്നോ?
1: എന്റെ മുത്തശ്ശൻ തന്നെ, അമ്മയുടെ അച്ഛൻ തന്നെ, അദ്ദേഹം ഋഗ്വേദം തർജ്ജമ ചെയ്തിട്ടുള്ള ആളാണ്. വളരെ ജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അമ്മയ്ക്ക് അച്ഛന്റെ അച്ഛനായിരുന്നു അമ്മയ്ക്ക് എല്ലാം. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാം അമ്മ അച്ഛന്റെ പ്രതിരൂപമായിരുന്നു. ആക്ച്വലി അത് തന്നെയായിരുന്നു. എല്ലാം അച്ഛൻ ചെയ്യണതാണ് ശരി എന്ന് അമ്മ വിചാരിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു ബന്ധമായിരുന്നു. വലിയൊരു ഒരു ആത്മബന്ധം തന്നെയായിരുന്നു. ആ അച്ഛനിൽ തന്നെയാണ് അമ്മയ്ക്ക് കിട്ടിയത്. അച്ഛന്റെ തന്നെയാണ്
0: ഭാഷാപരമായിട്ടുള്ള എല്ലാം. അതൊക്കെ അച്ഛനിൽ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ?
1: ആവാം. പക്ഷെ അമ്മയുടെ ഭാഷയെ പറ്റി ഭാഷ പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. മുത്തശ്ശന്റെയും മുത്തശ്ശൻ ഈ സിമ്പിൾ ആവാൻ തക്കൊണ്ട് അങ്ങനത്തെ കൃതികളൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല.
0: അമ്മയെ സംബന്ധിച്ച് ഭാഷയും അതുപോലെ ആ പ്രമേയവും എല്ലാം വളരെ ലളിതവും സരളവുമായിട്ടാണ്.
1: ആ ഒരു ലാളിത്യം തന്നെയാണ് അമ്മ ജീവിതത്തിലെ കഥകൾ പറയുമ്പോഴത്. ജീവിതത്തില് സംഭവങ്ങൾ പറയണതും അതുപോലെയാണ്. അത്രയും അതാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരും അമ്മയ്ക്ക് ചുറ്റും കൂടിയിരിക്കും കഥ കേൾക്കാൻ, അമ്മയുടെ കഥകള്.
0: കുട്ടികളോടൊക്കെ ഇങ്ങനെ പ്രായമായതിനു ശേഷവും ഇങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു എഴുത്തല്ലാതെ?
1: ഞങ്ങളുടെ പേരെ കുട്ടികളോട് പറയും. ഈവൻ എന്റെ മകളുടെ മകൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് പോയാൽ മതി, നമുക്ക് മലയാളം പാസ്സാവാം. അത് ഉറപ്പായിരുന്നു.
0: അതെന്താ കാരണം?
1: കാരണം ഞാൻ മുതൽ അനുസരിച്ച് നമ്മൾ ഈ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ ആകുമ്പോൾ അങ്ങനെ പഠിക്കൊന്നുമില്ലല്ലോ. അപ്പൊ ഈ കുമാരനാശാനും നളിനിയും അതൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മയടുത്ത് പോയ അമ്മ അതങ്ങോട്ട് ഫുള്ള് പറഞ്ഞു തരായിരുന്നു. അത് പറഞ്ഞിട്ട് ആ ഒരു ഇതിലാണ് പോയി പരീക്ഷ എഴുതുക. അങ്ങനെയായിരുന്നു ഈ അത്. ഞങ്ങള് 2-3 തലമുറകള് അനിയന്മാരൊക്കെ അങ്ങനെയായിരുന്നു.
0: വീട്ടിലൊരു അന്തരീക്ഷം അല്ലെങ്കിൽ ആ ഒരു പ്രദേശം, ജനിച്ച ജീവിച്ച ഒരു പ്രദേശം ഒക്കെ എഴുത്തിനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്?
1: അമ്മ ജനിച്ച പ്രദേശം എന്ന് പറയുമ്പോൾ മുത്തശ്ശനായിരുന്നു. പിന്നെ അവിടെ കഥകളിയുടെ ഒരു അന്തരീക്ഷമായിരുന്നു. പൊതുവെ സാഹിത്യം ഉണ്ടായിരുന്നു. കാരണം മുത്തശ്ശന്റെ അനിയനാണ് ഓളപ്പമണ്ണ, ഓ എം അനുജൻ, അവരൊക്കെ ആകെ ഒരു സാഹിത്യത്തിന്റെ അന്തരീക്ഷമാണ്. പിന്നെ മുത്തശ്ശനും മുത്തശ്ശി സംസ്കൃതമൊക്കെ അറിയുന്ന ആളായിരുന്നു. പിന്നെ ഭാഗവതം ദിവസവും രണ്ടാളും കൂടി വായിക്കും. അവര് തമ്മിൽ വളരെയധികം ചർച്ചകൾ നടന്നിരുന്നു. ചിലപ്പോ അമ്മ അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നണേ. അത് അത് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടാവും. കാരണം അന്തരീക്ഷം വളരെ പ്രധാനമാണല്ലോ.
0: കലാമണ്ഡലത്തിൽ ഒരു ജോലി ഉണ്ടായിരുന്നല്ലോ അല്ലേ? എന്തായിരുന്നു ജോലി?
1: അത് ആദ്യം ക്ലറിക്കൽ ഇതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ പബ്ലിസിറ്റി ഓഫീസർ ആയിട്ടാണ് റിട്ടയർ ചെയ്ത്. ഞാൻ കല്യാണം കഴിച്ച് പോയതിന് ശേഷമാണ് അമ്മ ജോലി കയറിയത്.
0: അതെയോ? ആ ഒരു ജോലി സ്ഥലത്തുള്ള ഒരു അമ്മയെ കണ്ടു പരിചയം ഉണ്ടോ?
1: അതെ, എനിക്കത്ര പരിചയമില്ല. പക്ഷെ എല്ലാവരും പറയാറുള്ള അമ്മ, അവരെല്ലാവർക്കും അമ്മയെ ഭയങ്കര കാര്യമായിരുന്നു. പിന്നെ ഭയങ്കര ബഹുമാനമൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും അമ്മ ഒരു ഒരു സാഹിത്യകാരി എന്നുള്ള നിലയ്ക്ക് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല അവിടെയുള്ള കഥകളിക്കാരൊക്കെ ഈ ഓളപ്പമണ്ണ മനയില് കഥകളി പഠിച്ചവരൊക്കെയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു റെസ്പെക്ട് അമ്മയ്ക്ക് എന്നും കിട്ടിയിട്ടുണ്ട് അവിടെ കലാമണ്ഡലത്തില്. അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. പോരുന്നത് പോന്നിട്ടും കൂടി അമ്മയ്ക്കത് നിറച്ച ഓർമ്മകളായിരുന്നു കലാമണ്ഡലം. അതും ഈ പറഞ്ഞ പോലെ വളരെ ഭംഗിയായിട്ട് നെറേറ്റ് ചെയ്ത് പറയുമായിരുന്നു.
0: അമ്മയുടെ ഒരു ചെറുപ്പകാലം എന്ന് പറയുന്നത് വള്ളത്തോളൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു കാലമാണല്ലോ കലാമണ്ഡലം തുടങ്ങുന്ന സമയത്ത്. അത്തരത്തിലുള്ള എന്തെങ്കിലും കവിതകളോടൊക്കെ ഉള്ള ഒരു താല്പര്യം, കലയോടൊക്കെ ജനിക്കാനുള്ള ഒരു കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: കഥകളി അമ്മയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. കലാമണ്ഡലത്തിലും കൂടി ആയപ്പോഴേക്കും അമ്മയ്ക്ക് കുറച്ചും കൂടി കഥകളിയോട് ഇഷ്ടമായി. പക്ഷെ വേറെ കലകളോട് ഡാൻസ് ഒക്കെ ഇഷ്ടമാണ് കലാമണ്ഡലത്തിലെ. അതുകൊണ്ട് അല്ലാതെ സംഗീതത്തിനോടൊന്നും അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ല. അത് അച്ഛന്റെ സൈഡിലായിരുന്നു സംഗീതം.
0: അമ്മ ഈ സാഹിത്യകാരി എന്ന രീതിയിൽ പൊതുപരിപാടികളിലൊക്കെ ഒരുപാട് പങ്കെടുക്കുമായിരുന്നു?
1: ഒരുപാട് പങ്കെടുക്കായിരുന്നു. ഈ വയ്യാതെ ആയിട്ട് പോലും പല പ്രോഗ്രാമിനും പോവാ. അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് പോണത്, ഭയങ്കര ഇഷ്ടമായിരുന്നു.
0: സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടോ ഒരുപാട്?
1: കൊറേ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് ഞങ്ങള്

0: തിരുവനന്തപുരത്തായിരുന്നു. അപ്പൊ വല്ലപ്പുഴക്ക് കൂടി വരുമ്പോ അത് അത്രയൊന്നും കാണില്ല, പക്ഷെ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവരോടും വളരെ ആ ഒരു ഓഡിയൻസിനെ കയ്യിലെടുക്കുന്ന ഒരു രീതിയിലാണ് അമ്മ സംസാരിക്കുക.
1: അമ്മയുടെ ഒരു എഴുത്തിന്റെ രീതി എങ്ങനെയായിരുന്നു ഇപ്പൊ വീട്ടിൽ, അതിന്റെ ഒരു സമയവും കാര്യങ്ങളൊക്കെ?
0: അമ്മയ്ക്ക് നല്ല ചിട്ടയാണ്. അപ്പോ ചിട്ട എന്ന് പറയുമ്പോ ആ കറക്റ്റ് ടൈം 10 മണി അല്ലെങ്കിൽ 9 മണിക്ക് അമ്മമ്മയുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ തീർത്തു കഴിഞ്ഞാൽ അമ്മ ഇരിക്കും ഒരു ഈസി ചെയറിൽ, ഒരു റൈറ്റിംഗ് പാഡും വെച്ചിട്ട് അമ്മ ഇരുന്ന് എഴുതാൻ തുടങ്ങും. അത് 12 മണി വരെ, അച്ഛന് ഊണ് കഴിക്കാൻ സമയാവുന്നത് വരെ അമ്മ എഴുതും. പിന്നെ ഉച്ചയ്ക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് പിന്നെ വൈകുന്നേരം എഴുതുന്നു എനിക്ക് തോന്നുന്നു, അതെനിക്ക് അത്ര ഓർമ്മയില്ല. പക്ഷെ ഇങ്ങനെയായിരുന്നു അമ്മയുടെ ചിട്ട. അത് കാരണം തന്നെയാണ് അമ്മയ്ക്ക് ഇത്ര എഴുതാനും പറ്റിയത്. ചിട്ടയായിട്ടുള്ള ഒരു ജീവിതമാണ്, എല്ലാ അമ്മയ്ക്കും ചിട്ടയാണ്. എന്ത് കാര്യവും ഒരു അടുക്കളപ്പണി വരെ അമ്മയ്ക്ക് ചിട്ടയായിട്ടേ ചെയ്യാൻ അറിയുള്ളൂ. അല്ലാതെ അമ്മയ്ക്ക് ഒരു അതിനൊരു ലാഗ് ആൾക്കാരൊന്നുമില്ല, അത് വിട്ടുകൊടുക്കൊന്നുമില്ല. അങ്ങനെയായിരുന്നു.

0: നല്ല എഴുത്തിന് തീർച്ചയായിട്ടും നല്ല വായന കൂടി വേണമല്ലോ. അപ്പൊ അമ്മയുടെ ഒരു വായന, അതിനോടുള്ള ഒരു ഇഷ്ടം, അതിന്റെ തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയായിരുന്നു?
1: അമ്മ എങ്ങനെയാന്ന് വെച്ചാ, അമ്മ ഒരുവിധം എല്ലാം വായിക്കും, പക്ഷെ അമ്മയ്ക്ക് ചില എഴുത്തുകാരൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. മനസ്സിലാവണം, നല്ല കൃത്യമായിട്ട് മനസ്സിലാവണം, അത് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. പുതിയ ആൾക്കാരെയൊന്നും അമ്മയ്ക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് ഒരുപാട് വായിക്കും, ഒരുപാട് വായിക്കുമായിരുന്നു, ഒരുപാട്. അമ്മ ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിലെ മെമ്പർ ആയിരുന്നു, അമേരിക്കൻ കൗൺസിൽ ലൈബ്രറിയിലെ മെമ്പർ ആയിരുന്നു. ഇതൊക്കെ അച്ഛനെ ഇവിടുത്തൊക്കെയോ സാധിപ്പിച്ചെടുത്ത് അമ്മ അമ്മയ്ക്ക് പുസ്തകങ്ങൾ വരുമായിരുന്നു ഇങ്ങനെ ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിൽ നിന്നൊക്കെ. അതൊക്കെ നിമിഷങ്ങൾക്കൊക്കെ തരും. വടക്കാഞ്ചേരി വായനശാലയിൽ 25 പുസ്തകം ഒക്കെയാണ് അവർ ഒരു ഒരു പ്രാവശ്യം കൊടുത്തിരുന്നത്. അവര് വീട്ടിൽ വന്ന് കൊണ്ടു കൊടുക്കായിരുന്നു വായനശാലക്കാർ. അങ്ങനെയായിരുന്നു,
0: എല്ലാ പുസ്തകവും
1: വായിച്ചിട്ടുണ്ടാവും. വടക്കാഞ്ചേരി വായനശാലയിൽ എല്ലാ ബുക്കും അമ്മ വായിച്ചിട്ടുണ്ടാവും, അത് 2021 വരെയുള്ള എല്ലാ പുസ്തകങ്ങളും.
0: അപ്പോ ഇത്രയും ചിട്ടയോടു കൂടി ജീവിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും സമയം കണ്ടെത്താൻ പറ്റുന്നത്.
1: അതെ അതെ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്നും സമയം കിട്ടില്ല. അങ്ങനെ അത് ഒരു ഒരു വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങള് വന്നാലും കൂടി ശരി എന്നുള്ളത്, ചിലപ്പോ ഞങ്ങള് വന്നാ അങ്ങനെ ഉണ്ടാവില്ല, എന്നാലും അമ്മ ഒന്നിനും ഒരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെയായിരുന്നു അമ്മയുടെ സ്വഭാവം.
0: മക്കളോടൊക്കെ ഇപ്പോ ഒരു എഴുത്തുകാരി എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി ബൗദ്ധിക നിലവാരമുള്ള ചർച്ചകളാണോ, അതോ വീട്ടിനകത്തൊക്കെ ഒരു സാമ്പ്രദായികമായ രീതിയിൽ അമ്മ മകൾ ആ ഒരു ബന്ധം തന്നെയായിരുന്നോ?
1: അതൊക്കെ തന്നെയുള്ളൂ ബൗദ്ധിക നിലവാരം. ഒരു ആരോ ഒരാള് പ്രാവശ്യം അമ്മയും ഞാനും സംസാരിക്കാൻ കേട്ടപ്പോ അവര് പറഞ്ഞു, ആ ആള് പറഞ്ഞു, ഓ അവര് ഭയങ്കര ബുദ്ധിപരമായ തലത്തിലാണ് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ അനിയൻ പറഞ്ഞു, ഒന്നുമല്ല അവരാരെ പരദൂഷണം പറയാന്ന്. അങ്ങനെയാണ്. അപ്പൊ വളരെ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് കുറെ ചിരിക്കും, കുറെ എല്ലാവരെ പറ്റിയും പറയും. അങ്ങനെയുള്ള ഒരു സാധാരണ കുടുംബമായിരുന്നു കേട്ടോ ഞങ്ങളുടെ, എല്ലാവരും കൂടിയിട്ടുള്ളത് സാധാരണ ഇതിൽ തന്നെയായിരുന്നു. അല്ലാണ്ട് ബൗദ്ധിക തലത്തിലൊന്നും അങ്ങനെയൊന്നും പറയാറില്ല.
0: അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരായിരുന്നു?
1: എഴുത്തുകാര് മാധവിക്കുട്ടി അമ്മയ്ക്ക് നല്ല ഇഷ്ടായിരുന്നു, കമലാദാസിനെ. പിന്നെ എം ടിയൊക്കെ ഇഷ്ടായിരുന്നു കേട്ടോ, അവരൊക്കെ തന്നെ അന്നത്തെ കാലത്തെ ടി പത്മനാഭൻ, അവരൊക്കെ ഇഷ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് സുഗതകുമാരിയോട് വലിയ അടുപ്പായിരുന്നു, സുഗതകുമാരി ടീച്ചറോട്. ടീച്ചർക്ക് അമ്മയോടും അതെ വലിയ കാര്യമായിരുന്നു, ഭയങ്കര ഇഷ്ടായിരുന്നു അവര് തമ്മിൽ, നല്ല സ്നേഹമായിരുന്നു. പിന്നെ സാറാ ജോസഫ്, അവര് ഒരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്യായിരുന്നു. അപ്പൊ സാറാ ജോസഫിനോട് വലിയ ഇഷ്ടമായിരുന്നു.
0: അമ്മ ഇവിടെ പറഞ്ഞതിന് ശേഷമുള്ള ഈ ഒരു സമയത്ത് ആലോചിക്കുമ്പോ ഒരു അമ്മയുടെ ഒരു സാന്നിധ്യം എങ്ങനെയാണ് ഇപ്പോ മനസ്സിൽ നിലനിൽക്കുന്നത്?
1: അമ്മയുടെ സാന്നിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു, എന്താ ഞാൻ പറയാ, എനിക്ക് ഇപ്പോഴും അത് ആ ഒരു വാക്വം ഇപ്പോഴും എനിക്ക് അത് ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ്. എന്നും രാവിലെ 10 മണിക്ക് ഞാൻ അമ്മയെ വിളിക്കുമായിരുന്നു. ചില ഇപ്പോൾ പോലും ഈ അടുത്ത കാലത്ത് പോലും ആ 10 മണിക്ക് വിളിക്കണമല്ലോ എന്നുള്ള ആ ഒരു ഓർമ്മ എനിക്ക് വന്നു. അപ്പൊ അത്രത്തോളം എന്റെ മനസ്സിലുണ്ട്, എന്ത് കാര്യം ഉണ്ടെങ്കിലും, എന്ത് ബൗദ്ധികമായിട്ട് മാത്രല്ല വീട്ടിലത്തെ കാര്യമായാലും എന്ത് കാര്യമായാലും അമ്മയോട് എനിക്ക് പറയണം. അങ്ങനെയായിരുന്നു. അപ്പൊ അതൊരു വലിയൊരു ഒരു എന്താ പറയാ, അത് അവിടെ അവിടെ തന്നെ കിടക്കുകയാണ് ആ ഒരു വിങ്ങലോ എന്താ പറയാ, അത് അവിടെ ഉണ്ട് അമ്മ ഇല്ലാത്തതിന്റെ. പിന്നെ എനിക്ക് കുറച്ചുകൂടി ഒരു ദുഃഖം വന്നത് എന്താ വെച്ചാൽ, ആ സമയത്ത് കോവിഡ് സമയമായിരുന്നു അമ്മ മരിച്ച സമയത്ത്. അപ്പൊ എനിക്ക് അമ്മ മരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവാൻ പറ്റിയില്ല. അത് എന്റെ വീട്ടിൽ എന്റെ മോൾക്ക് കോവിഡ് ആയിരുന്നു, അപ്പൊ എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അതുകൊണ്ടും കൂടിയാണോ എനിക്കറിയില്ല, എന്തായാലും എനിക്ക് ആ ഒരു വിങ്ങൽ ഇപ്പോഴും ഉണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു, വളരെ വ്യത്യസ്തതയുള്ള ഒരു വ്യക്തിയാണ്.

0: എല്ലാ തരത്തിലും എന്തിലും അതെ, ആ വളരെ വ്യത്യസ്തമാണ്, വളരെ എന്താ പറയുക വൈരുദ്ധ്യങ്ങളുള്ള ഒരാളാണ്. ഒരേ സമയം വളരെ ട്രഡീഷണലാണ്, അതേ സമയം വളരെ മോഡേണുമാണ്. ഇത് രണ്ടും കൂടിയുള്ള ഒരു മിക്സാണ് അമ്മ. കഴുത്തുനിന്ന് അമ്മ താലി ഊരാ, അമ്മയ്ക്ക് ഭയങ്കര മടിയായി, അതൊന്നും ഊരാൻ സമ്മതിക്കില്ല. എന്നാൽ അതേ സമയം അങ്ങേയറ്റത്തെ വിപ്ലവകരമായ കാര്യങ്ങൾ പറയുകയും ചെയ്യും. അതാണ്
1: സുമംഗല എഴുതിയ കഥകൾ വായിക്കാത്ത കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കുട്ടികളെ രസിപ്പിച്ച കഥാമുത്തശ്ശി. സസ്നേഹത്തിൽ ബാലസാഹിത്യകാരി സുമംഗലയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി

0: സുമംഗല എഴുതിയ കഥകൾ വായിക്കാത്ത, കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കുട്ടികളെ രസിപ്പിച്ച കഥാമുത്തശ്ശി. സസ്നേഹത്തിൽ ബാലസാഹിത്യകാരി സുമംഗലയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് മകൾ ഡോക്ടർ ഉഷ നീലകണ്ഠൻ. സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് രാജ.
1: ആകാശവാണി
2: കോഴിക്കോട്.

0: ഓർമ്മച്ചെപ്പ്, ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ ജീവിതരേഖ. MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം.
1: 16-ാം ഭാഗം.
0: 2. രചന KV ശബരിമണി. 3. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. MSV യുടെ സംഗീത പ്രപഞ്ചം.

0: ശബരി
1: രാജനടൈ
0: തെണ്ടലുക്ക് തായ് വീട് പൊതികയല്ലവാ അത് ദിശ മാറി പോവതുതാൻ പുതുമയല്ലവാ
1: രാസാത്തി കല്യാണം

എന്നീ തമിഴ് ചലച്ചിത്രങ്ങളും പൂവച്ചിൽ ഖാദർ ഗാനരചന നിർവഹിച്ച അയ്യർ ദ ഗ്രേറ്റ്, ഒ എൻ വി ഗാനങ്ങൾ എഴുതിയ ഒളിയമ്പുകൾ എന്നീ മലയാള ചലച്ചിത്രങ്ങളും 1990 പ്രദർശനത്തിനെത്തിയവയാണ്.

0: 1977 അണ്ണാ നീയൻ ദൈവം എന്ന ചിത്രത്തിലെ പ്രധാന ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി അവസര പോലീസ് 100 എന്ന ചിത്രം 1990 പ്രദർശനശാലകളിലെത്തി.
1: പൂവച്ചൽ ഖാദർ എഴുതിയ 3 ഗാനങ്ങളോടെ അതേ വർഷം പുറത്തിറങ്ങിയ സ്ത്രീക്കു വേണ്ടി സ്ത്രീ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണം പകർന്നത് MSV ആണ്.

0: 1993 മണികണ്ഠൻ മഹിമൈ എന്ന പേരിൽ പുറത്തിറങ്ങിയ കന്നഡ ചിത്രം വരുവാൻ മണികണ്ഠൻ എന്ന പേരിൽ മൊഴിമാറ്റം നടത്തി തമിഴിലും ചില ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് കൂട്ടിച്ചേർത്ത് ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന പേരിൽ മലയാളത്തിലും പ്രദർശനശാലകളിലെത്തുകയുണ്ടായി. MSV ഈണം പകർന്ന ഗാനങ്ങൾക്ക് മലയാളത്തിൽ രചന നിർവഹിച്ചത് ശ്രീകുമാരൻ തമ്പി.
1: ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ജ്ഞാനപ്പറവൈ

0: 1994 ശെന്തമിഴ് സെൽവൻ,
1: 1995 എങ്കിരുന്തോ വന്താൻ ഇലക്കിയ ശോലൈ,
0: 1996 വെട്ടി വിനായകർ.

1998 April 3 പ്രദർശനശാലകളിലെത്തി വാണിജ്യ വിജയമായ കാതൽ മന്നൻ എന്ന ചിത്രത്തിൽ MS വിശ്വനാഥൻ മെട്ടുതേടി എന്നാരംഭിക്കുന്ന ഒരു ഗാനത്തിന് മാത്രം ഈണം പകരുകയും പാടുകയും ആ ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ അഭിനയ സാന്നിധ്യമാകുകയും ചെയ്തു.

0: 1986
1: മെല്ലെ തിറന്നത് കതവ്
0: എന്ന ചലച്ചിത്രത്തിനു വേണ്ടി കുഴലൂതും കണ്ണനുക്ക് എന്ന ഒരു ഗാനത്തിനൊഴികെ മറ്റെല്ലാ ഗാനങ്ങൾക്കും സംഗീതം നൽകിയത് MS വിശ്വനാഥനാണ്.

ഇളയരാജയ്ക്ക് ഏറെ പ്രിയപ്പെട്ട വിശ്വനാഥൻ ഗാനമായ വാൻമീതിലെ എന്ന ഗാനം പോലെ ഒരെണ്ണം വേണമെന്ന നിർദ്ദേശം പരിഗണിച്ചാണ് MSV വാ വെണ്ണില എന്ന ഗാനത്തിന് സംഗീതം നൽകിയത്.

0: 1991 February 16 പ്രദർശനത്തിനെത്തിയ ഇരുമ്പ് പൂക്കളിലെ രണ്ട് ഗാനങ്ങൾ വീതം MS വിശ്വനാഥനും ഇളയരാജയും ചിട്ടപ്പെടുത്തി.
1: 92 October 25 പുറത്തിറങ്ങിയ ശെന്തമിഴ് പാട്ട് വാണിജ്യപരമായി വിജയിച്ച ചിത്രമാണ്. MS വിശ്വനാഥൻ ഈണം പകർന്ന ഗാനങ്ങൾക്ക് ഇളയരാജയോടൊപ്പം ഓർക്കസ്ട്രേഷൻ ഒരുക്കി.

0: പാട്ട്.
1: 1994 ഓഗസ്റ്റ് 12 ചെന്തമിഴ് സെൽവൻ പ്രദർശനശാലകളിലെത്തി. MSV ഗാനങ്ങൾക്ക് സംഗീതവും ഇളയരാജ ഗാനങ്ങൾക്കും ചിത്രത്തിനും പശ്ചാത്തല സംഗീതവും ഒരുക്കി.
2: 2005 പുറത്തിറങ്ങിയ വിശ്വതുളസി എന്ന ചലച്ചിത്രത്തിന്റെ സംഗീത സംവിധാനത്തിന് MS വിശ്വനാഥനും ഇളയരാജയ്ക്കും ഗോൾഡൻ റെമി അവാർഡ് ലഭിച്ചു.

0: 2013 June 14 പ്രദർശനശാലകളിലെത്തിയ തില്ലുമുള്ള് എന്ന ചിത്രത്തിൽ യുവൻ ശങ്കർ രാജയാണ് MSV കൂടെ സംഗീത സംവിധായകനായി പ്രവർത്തിച്ചത്.
1: 1952 മുതൽ 1965 വരെ വിശ്വനാഥൻ രാമമൂർത്തി എന്ന പേരിൽ 100 ചലച്ചിത്രങ്ങൾക്കു വേണ്ടി മികച്ച ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുകയും അതിനുശേഷം സ്വതന്ത്ര സംഗീത സംവിധായകരായി പ്രവർത്തി

യും ചെയ്ത സംഗീത സംവിധായക ദ്വയം ഏകദേശം 3 പതിറ്റാണ്ടുകൾക്കു ശേഷം 1995 ജനുവരി 15 പുറത്തിറങ്ങിയ എങ്കിരുന്തോ വന്താൻ എന്ന ചിത്രത്തിനു വേണ്ടിയും ഇലക്കിയ ചോലൈ എന്ന ചിത്രത്തിനു വേണ്ടിയും വീണ്ടും ഒരുമിച്ച് ഗാനങ്ങൾ തയ്യാറാക്കി.

0: 2003 നിർമ്മാണം ആരംഭിച്ച് 2013 ഓഗസ്റ്റ് 30 പുറത്തിറങ്ങിയ ചുവടുകൾ എന്ന ചിത്രമാണ് MS വിശ്വനാഥൻ സംഗീതം നൽകി പ്രദർശനത്തിനെത്തിയ അവസാന ചലച്ചിത്രം.
1: സ്വന്തം സംഗീത സംവിധാനത്തിൽ 60 ഗാനങ്ങളും മറ്റു സംവിധായകർ ഈണം പകർന്ന ഗാനങ്ങളും വിവിധ ചലച്ചിത്രങ്ങൾക്കായി MSV പാടിയിട്ടുണ്ട്. പുറമെ മറ്റനേകം ആൽബം ഗാനങ്ങളും ആലപിച്ചു.
2: നിന്നടി പണിയും പൊന്നയ്യപ്പന്മാ.
0: തമിഴ്നാട്ടിലെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്ന തമിഴ് തായ് വാഴ്ത്തുപാട്ടിന് സംഗീതം നൽകിയത് മറ്റാരുമല്ല, 10 ഈണങ്ങൾ MS വിശ്വനാഥൻ തയ്യാറാക്കിയിരുന്നെങ്കിലും മോഹനരാഗത്തിലുള്ള ആദ്യ ഈണം തന്നെ അംഗീകരിക്കപ്പെടുകയായിരുന്നു. മനോന്മണ്യം P. സുന്ദരൻപിള്ളയാണ് ഗാനം രചിച്ചത്.

1961 പുറത്തിറങ്ങിയ വിജയനഗരദ വീരപുത്ര എന്ന കന്നഡ ചിത്രത്തിലെ അപാര കീർത്തി എന്നാരംഭിക്കുന്ന കന്നഡ സംസ്കാര ഗീതത്തിനും MSV ആണ് ഈണം പകർന്നത്. ഗാനമെഴുതിയത് PN ജയഗോപാൽ, പാടിയത് PB ശ്രീ

0: ചലച്ചിത്ര സംഗീത സംവിധാനത്തിനു പുറമെ ജനപ്രീതി നേടിയ മികച്ച ഗാനങ്ങൾ ഉൾക്കൊള്ളുന്ന ആൽബം ഗാനങ്ങൾക്കും ടെലി സീരിയൽ ഗാനങ്ങൾക്കും MSV സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്.
1: 1970 തമിഴ് ഭാഷയിലെ ആദ്യത്തെ ഗസൽ സംഗീത ആൽബമായ സംഗീതം സന്തോഷത്തിനു വേണ്ടി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി.
0: 1977 കൃഷ്ണഗാനം, അരുൾ തരും അഭിരാമി.
1: 85 കണ്ണനുക്ക് ദാസൻ കണ്ണദാസൻ. 1991 സംഗമം, സ്വാമി മണികണ്ഠ.
0: 1994 ശരവണ ഗീതം എന്ന പേരിൽ 10 മുരുക ഭക്തി ഗാനങ്ങൾ.
1: 1996 ശരണം പൊന്നയ്യപ്പ, ശ്രീ വെങ്കടേശ്വര ഗാനങ്ങൾ, യേശു കാവ്യ.

0: 1998 വേണുകാലം,
1: 2004 തിരുവാസകത്തെ അടിസ്ഥാനമാക്കി പൊന്നൂസൽ എന്ന ആൽബത്തിനു വേണ്ടി 20 ഗാനങ്ങൾ,
0: ദൈവിക സംഗമം ദണ്ഡായുധപാണി സുപ്രഭാതം,
1: ഇളയരാജയോടൊപ്പം തിരുവണ്ണാമലൈ ഗാനങ്ങൾ,
0: 1996 ഓം ശരവണ ഭവ, വടിവേലഴകാവ, ശ്രീ രമണനാഥ, അമുദം, അണ്ണാമലൈ കൈതൊഴാം, വേളാങ്കണ്ണി,
1: 2013 പുറത്തിറങ്ങിയ ആവേ മേരി, ഷിർദി സായി ബാബ ശരണം, 1970 ത്രില്ലിംഗ് തിമാറ്റിക് ട്യൂൺസ് എന്ന ഉപകരണ സംഗീത ആൽബം എന്നിവയിലൊക്കെ MSV സംഗീത സംവിധാന പ്രതിഭ നിറഞ്ഞു നിന്നു.
0: സംഗീത രത്നാകരം, ആവണിപ്പൂക്കൾ, ചിങ്ങനിലാപക്ഷി, മകരോത്സവം, അയ്യപ്പൻ കാവ്, ശരണതരങ്കിണി, ശരണമയ്യപ്പ തുടങ്ങിയ സംഗീത ആൽബങ്ങളും MSV ഈണം പകർന്ന പ്രശസ്ത ഗാനങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്.
2: MSV സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം
3: 16 ഭാഗം
2: സമാപിക്കുന്നു. രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. ആഖ്യാനം സി കൃഷ്ണകുമാർ, പി നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്. MSV സംഗീത പ്രപഞ്ചം തുടർന്ന് കേൾക്കാം അടുത്തയാഴ്ച.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയത്. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജോൺസൺ.

0: പൂക്കൂടാ കുട്ടികളുടെ പരിപാടി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആർത്തീഷ്യ നഴ്സറി സ്കൂൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കൊച്ചു കൂട്ടുകാരുടെ വിവിധ കലാപരിപാടികളാണ് ഇന്നത്തെ പൂക്കൂടയിൽ.

നമസ്തേ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള ആർട്ടേഷ്യ നഴ്സറി സ്കൂളിലെ കുട്ടികളാണ് ഞങ്ങൾ. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ തുടങ്ങുകയാണ്. പ്രാർത്ഥന ചൊല്ലുന്നത് അനയ സി, അമയ സുധീഷ്.

അടുത്തതായി വിദ്യയുടെ വിലയെക്കുറിച്ചുള്ള ഒരു കഥ കേട്ടാലോ? കഥ പറയുന്നത് ഞാൻ അദ്വൈതവി. നമസ്തേ. കഥ വിദ്യയുടെ വില. സൂര്യപുരിയിലെ രാജാവായിരുന്നു ധീരേന്ദ്രൻ. സംഗീതത്തിൽ മാത്രമായിരുന്നു താല്പര്യം. സംഗീതം മഹത്തായ കലയെന്നും അത് കേൾക്കുകയാണ് ലോകത്തിലെ ഏറ്റവും നല്ല കാര്യമെന്നും മറ്റു വിദ്യകളെല്ലാം വെറുതെയാണെന്നുമാണ് കുമാരന്റെ വിചാരം. ഊണിലും ഉറക്കത്തിലും ഒരൊറ്റ ചിന്തയേയുള്ളൂ സംഗീതം. അങ്ങനെയിരിക്കെ ആയുധവിദ്യ അഭ്യസിക്കാൻ രാജാവ് ധീരേന്ദ്രനോട് പറഞ്ഞു. ഹും, ഭടന്മാർ പഠിക്കേണ്ട വിദ്യയാത്. ഞാൻ ആയുധം കൈകൊണ്ടു തൊടില്ല, ധീരേന്ദ്രൻ പറഞ്ഞു. രാജാവ് ദുഃഖിതനായി. ഭാവിയിൽ രാജാവാകേണ്ട ആളല്ലേ സംഗീതം പഠിച്ചത് കൊണ്ട് എന്താവാൻ. ഒരിക്കൽ ഒരു വലിയ സംഗീത കച്ചേരിയിൽ പങ്കെടുത്തു മടങ്ങുകയായിരുന്നു ധീരേന്ദ്രൻ. ഒറ്റയ്ക്കായിരുന്നു യാത്ര. പെട്ടെന്ന് കുറെ കളന്മാർ ചാടി വീണു. ഹും, പണം തന്നില്ലെങ്കിൽ ഞങ്ങൾ തട്ടിക്കളയും. ധീരേന്ദ്രൻ കിടുകിടാവുറക്കാൻ തുടങ്ങി. കളന്മാർ അവനെ പിടിച്ചു കെട്ടി. ഭാഗ്യം അതാ വരുന്നു മന്ത്രി. മന്ത്രി കളന്മാരുമായി ഏറ്റുമുട്ടി. അവരെ തുരത്തി ഓടിച്ചു. കുമാരനെ രക്ഷിച്ചു. ആയുധവിദ്യ അഭ്യസിക്കാത്തതിൽ കുഴപ്പം. അപ്പോഴാണ് കുമാരന് മനസ്സിലായത് ഏതെങ്കിലും ഒരു വിദ്യ മാത്രം പഠിച്ചത് കൊണ്ട് മറ്റെല്ലാ വിദ്യകളെയും കളിയാക്കുന്നത് ശരിയല്ലെന്ന് അവന് മനസ്സിലായി. ഓരോ വിദ്യയും വിലപ്പെട്ടതാണെന്നും അവൻ പഠിച്ചു. ഇനിയൊരു സംഘഗാനം കേട്ടാലോ? പാടുന്നവർ അൻവിയ വി പി, അമയ സുധീഷ്, അനയ സി, നെഷ്വ മെർസിൻ, രോഹിണി സുജിത്, അകൃതി നായർ, എൻ കെ അദ്വൈതവി.

അടുത്തതായി ഒരാഴ്ച പാട്ട് കേട്ടാലോ. പാടുന്നവർ നൈനിക കെ, അനയാസി, അകൃതി നായർ എൻ കെ, നെഷ്വാ മെഹസിൻ, അദ്വൈത്.

0: അടുത്തതായി കാക്കയുടെയും പാമ്പിന്റെയും ഒരു കഥ അങ്ങേപ്പാട്ടിലൂടെ കേട്ടാലോ. അവതരിപ്പിക്കുന്നത് അൻവിയ വിപ്പി.
1: കാളിയാറ്റിൻ കഥയിൽ ഒരു പേര് വൃക്ഷക്കൊമ്പിൽ

നല്ലൊരു ബുദ്ധി അവൾക്കേകി, കുർക്കൻ ബുദ്ധി അവൾക്കേകി, നല്ലൊരു ബുദ്ധി അവൾക്കേകി, കുർക്കൻ ബുദ്ധി അവൾക്കേകി. നാടു ചുറ്റി കാണാൻ വന്നൊരു രാജകുമാരി, അവൾ അമ്പൽപ്പുഴയിൽ തുടിച്ചു തുള്ളി നീരാടുമ്പോൾ, അടിച്ചു വെച്ചൊരു പൊന്മണിമാല കൊത്തിയെടുത്തു പറന്നു കാക്ക. അടിച്ചു വെച്ചൊരു പൊന്മണിമാല കൊത്തിയെടുത്തു പറന്നു കാക്ക. മരച്ചു വെട്ടിൻ പൊത്തിൻ മുമ്പിൽ എറിഞ്ഞു പൊന്മണി.

0: പാമ്പ് ചത്തല്ലോ മൂർക്കൻ പാമ്പ് ചത്തല്ലോ. അണ്ണാൻ കുഞ്ഞിനെ കണ്ടിട്ടില്ലേ? അതിന്റെ മുതുകിലുള്ള മൂന്ന് വര എങ്ങനെയാ ഉണ്ടായത് നിങ്ങൾക്കറിയാമോ? അതിനെ പറ്റിയുള്ള ഒരു പാട്ട് പാടിത്തരാം.
1: അമ്മ പറയ

മുന്നിൽ വന്നു കരിമൂർക്കൻ പാമ്പിനെ കണ്ടു ഭടന്മാർ. കരിമൂർക്കൻ പാമ്പിനെ കണ്ടു ഭടന്മാർ. അരിവാൾ കൊണ്ടവർ വെട്ടി നുറുക്കി. കുടഞ്ഞല്ലോ പിടഞ്ഞല്ലോ.

ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് ആർട്ടീഷ്യ നഴ്സറി സ്കൂൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കൊച്ചുകൂട്ടുകാരുടെ വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ 9:30.

ആകാശവാണിയിലെ സേവനം പൂർത്തിയാക്കി വിരമിക്കുന്ന കെ വി ശരചന്ദ്രന് അനുമോദനം. ഇന്ന് രാവിലെ 10 മുതൽ എരഞ്ഞിപ്പാലം സെൻറ് സേവിയേഴ്സ് കോളേജ് എ വി ഹാളിൽ, 10 മണിക്ക് സുഹൃത്ത് സമ്മേളനം, 11 നാടക പ്രക്ഷേപണത്തിൻ്റെ 2-ാം കാലം. ഡോക്ടർ ഷാജി ജേക്കബ്, എൻ സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുക്കും. 2 മണിക്ക് അനുമോദന സമ്മേളനം, മുഖ്യാതിഥി പ്രൊഫസർ എം എൻ കാരശ്ശേരി. 3 പ്രക്ഷേപണത്തിൻ്റെ സാമൂഹിക ഭൂമിക, കെ എം നരേന്ദ്രൻ, വി ചന്ദ്രബാബു എന്നിവർ സംബന്ധിക്കും. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിന് വേണ്ടി. ക്ഷമിക്കണം, ചിരിയോ ചിരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

മൂന്നാം പക്കം. ഈ ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം വൈകിട്ട് ചേരും. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സമർപ്പിച്ച രാജിക്കത്ത് ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് സ്വീകരിച്ച പശ്ചാത്തലത്തിലാണ് യോഗം. പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യയോട് തുടരാൻ ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡി കെ ശിവകുമാറിനെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുന്നതിന് 136 MLA മാരോടും നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർണാടകയുടെ ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല കേന്ദ്ര നിരീക്ഷകനായി യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാന നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ ചൊവ്വാഴ്ച തെരഞ്ഞെടുക്കും. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും CPIയിലെ മുഹമ്മദ് മൊഹസനുമാണ് മത്സരിക്കുന്നത്. അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണന് 2 നിയമസഭാ ചരമോപചാരം അർപ്പിക്കും. 2, 3, 4 തീയതികളിലാണ് ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ അംഗങ്ങൾ നന്ദിപ്രമേയ ചർച്ച നടത്തുക. അടുത്ത മാസം 19 UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കുക. 22, 23, 24 തീയതികളിലാണ് ബജറ്റ് ചർച്ച. തുടർന്ന് കാര്യപരിപാടികൾക്കായി 29-ും 30-ും സഭ ചേരും. ഇന്ന് ഗോവ 29 സംസ്ഥാന രൂപീകരണ ദിനം. ദിനാചരണത്തിൽ ഗോവയിലെ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും ഊഷ്മളമായ ആതിഥ്യമര്യാദയ്ക്കും സ്റ്റാർട്ടപ്പുകൾ, സുസ്ഥിര വികസനം എന്നിവയിലെ ശ്രദ്ധേയ പുരോഗതിക്കും ഗോവ പ്രശസ്തമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സാംസ്കാരിക പാരമ്പര്യത്തിനും പ്രകൃതി സൗന്ദര്യത്തിനും പേരുകേട്ട ഗോവ രാജ്യ പുരോഗതിക്ക് മഹത്തായ സംഭാവനയാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം. മന്ത്രി K. മുരളീധരൻ രാവിലെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ തടക്കം, വെള്ളക്കെട്ട് ഒഴിവാക്കാനും കൊതുക് ജന്യ രോഗങ്ങൾ നിയന്ത്രിക്കാനും മാലിന്യ നിർമ്മാർജ്ജനം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. പരിപാടിയിൽ ആശുപത്രിയും കോളേജും ഓഫീസ് പരിസരവും ശുചീകരിക്കും. ഡ്രെയിനേജ് സംവിധാനവും മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളും വൃത്തിയാക്കാനും നടപടിയുണ്ടാകും. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് കുറഞ്ഞത് 30 ദിവസത്തെയെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളോട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. രാജ്യത്തെ LPG ഉത്പാദനം പ്രതിദിനം 92,000 മെട്രിക് ടണ്ണായി വർദ്ധിച്ച് റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ആവശ്യത്തിന് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ കരുതൽ ശേഖരമുണ്ടെന്നും എല്ലാ റിഫൈനറികളും മികച്ച നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ 1 June പ്രവർത്തനമാരംഭിക്കും. ഉത്തരക്കടലാസ് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും സുതാര്യതയും പ്രശ്നരാഹിത്യവും ഉറപ്പാക്കുകയാണ് പോർട്ടലിന്റെ ലക്ഷ്യമെന്ന് CBSE കേന്ദ്രങ്ങൾ അറിയിച്ചു. മൂല്യനിർണയത്തിന്റെ ഉയർന്ന നിലവാരം നടപടിയിലൂടെ സാധ്യമാകുമെന്ന് CBSE വ്യക്തമാക്കി. കുട്ടികൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളും മേൽനോട്ടവും അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് പറഞ്ഞു. ഡിജിറ്റൽ ലോകം കുട്ടികൾക്ക് പഠനത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകുമ്പോൾ തന്നെ അവരുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണിയാകുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സാമൂഹിക മാധ്യമങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നതിന് പകരം പ്ലാറ്റ്ഫോമുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വിവരങ്ങൾ സംരക്ഷിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിയാത്ത ബാങ്ക് ആസ്തികളെക്കുറിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ധനകാര്യ സേവന വകുപ്പ് പോർട്ടൽ തുടങ്ങി. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾക്ക്

ഇതിലെ സംയുക്ത സംരംഭമായാണ് പോർട്ടൽ വികസിപ്പിച്ചത്. ഉടമസ്ഥരില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഓഹരികൾ, ഡിവിഡൻഡുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ പോർട്ടലിൽ ലഭ്യമാകും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാകും. മുഴുവൻ തീർത്ഥാടകരും ഇന്ന് മിനായോട് വിട പറയും. ചൊവ്വാഴ്ച മുതലാണ് ഇന്ത്യൻ ഹാജിമാരുടെ മടക്കയാത്ര. കേരളത്തിൽ നിന്ന് ഹ്രസ്വ ഹജ്ജിന് നേരിട്ട് ജിദ്ദയിലെത്തിയവരുടെ മദീന സന്ദർശനം ജൂൺ 7 ആരംഭിക്കുക. ഇവർ 3 മദീനയിൽ തങ്ങിയ ശേഷം നാട്ടിലേക്ക് തിരിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MPയുമായിരുന്ന KP ധനപാലൻ എറണാകുളത്ത് നിര്യാതനായി. 76 വയസ്സായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് പുലർച്ചെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. KPCC വൈസ് പ്രസിഡന്റ്, എറണാകുളം DCC പ്രസിഡന്റ്, UDF ജില്ലാ ചെയർമാൻ, മിൽമ ക്ഷേമനിധി ബോർഡ് സ്ഥാപക ചെയർമാൻ തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. 6 എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2009 ചാലക്കുടിയിൽ നിന്നാണ് ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതികദേഹം രാവിലെ 11 മുതൽ പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. സംസ്കാരം വൈകിട്ട് പറവൂരിൽ നടത്തും. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും KP ധനപാലന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TU കുരുവിള അന്തരിച്ചു. അദ്ദേഹത്തിന് 89 വയസ്സായിരുന്നു. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബെസനിയ വലിയ പള്ളിയിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ രാഷ്ട്രീയ പൊതുമേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്നു TU കുരുവിള. 2006 2011 കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. 2016 മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2006 VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ, ഹൌസിംഗ് ബോർഡ് എന്നിവയുടെ ചെയർമാനായും പ്രവർത്തിച്ചു. കോഴിക്കോട് മുൻ മേയറും മുതിർന്ന CPIM നേതാവുമായിരുന്ന TP ദാസൻ കോഴിക്കോട്ട് അന്തരിച്ചു. അദ്ദേഹത്തിന് 76 വയസ്സായിരുന്നു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ്, KTDC ഡയറക്ടർ തുടങ്ങിയ നിലയിൽ പ്രവർത്തിച്ചിരുന്നു. 1967 CPIM അംഗമായ ദാസൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും KSF ജില്ലാ സെക്രട്ടറിയായും DYFA സ്ഥാപക പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. വെറ്റിലപ്പാറ സ്വദേശി പുള്ളാർക്കാട്ട് മോഹനനാണ് പുലർച്ചെ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. കൊങ്കൺ പാതയിൽ മൺസൂൺ കാല ട്രെയിൻ സമയം അടുത്ത മാസം 15 നിലവിൽ വരും. ഇതനുസരിച്ച് ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം വരും. ട്രെയിനുകൾ പതിവിലും വേഗം കുറച്ചാണ് സർവീസ് നടത്തുക. ഒക്ടോബർ 20 വരെയാണ് ട്രെയിനുകളുടെ സമയത്തിലെ മാറ്റം. മണ്ണിടിച്ചിൽ സാധ്യത മുൻനിർത്തി പ്രത്യേക പെട്രോളിംഗിന് റെയിൽവേ ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ 24 പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വജ്രാഭരണവും വിളക്കും ക്ഷേത്രത്തിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പരിശോധിച്ച് കണ്ടെത്തി. ഭക്തജനങ്ങൾ സമർപ്പിച്ച സ്വർണ്ണ നാണയങ്ങളും സ്വർണ്ണക്കെട്ടികളും ഉൾപ്പെടെ സമർപ്പിത വസ്തുക്കൾ സുരക്ഷിതമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഗവൺമെന്റിന് നൽകിയ റിപ്പോർട്ടിൽ വൈരനാമമെന്ന വജ്രാഭരണവും വിളക്കും നഷ്ടപ്പെട്ടെന്ന് അറിയിച്ചിരുന്നു. ഭക്തജനങ്ങൾക്കും ജീവനക്കാർക്കും അതിഥികൾക്കും പോലീസ് സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും പുറത്തുകടക്കാനും സാധിക്കൂവെന്നും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ക്ഷേത്ര ഭരണസമിതിയെ അറിയിച്ചു. കേന്ദ്ര ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കൊച്ചിയിലെ CGHS വെൽനസ് കേന്ദ്രത്തിലെ പോരായ്മകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പെൻഷനേഴ്സ് സംഘടന CGPA എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. CGHS സെന്ററിന് മുന്നിൽ സംസ്ഥാന സെക്രട്ടറി V ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. IPL ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ പ്രവേശിച്ചത്. ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആദ്യം ഫൈനലിസ്റ്റുകളായത്. 12th മലബാർ റിവർ ഫെസ്റ്റിവൽ July 30-31 August 1-2 തീയതികളിൽ കോഴിക്കോട്ട് നടത്തും. മന്ത്രി PC വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ നിയമസഭാ മന്ദിരത്തിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ റിവർ ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. ഹോങ്കോങ്ങിൽ Under-20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ രണ്ടാം ദിനം അവസാനിച്ചപ്പോൾ 4 2 വെള്ളിയും 2 വെങ്കലവും നേടി ഇന്ത്യ രണ്ടാം സ്ഥാനത്ത് തുടരുന്നു. ചൈനയാണ് 1st സ്ഥാനത്ത്. കൊച്ചി നഗരസഭയുടെ സുസ്ഥിര വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിടുന്ന 9 മുൻഗണനാ പദ്ധതികളുടെ സമഗ്ര നിർദ്ദേശം മേയറുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. നഗരം നേരിടുന്ന ഗതാഗതക്കുരുക്ക്, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ദീർഘകാല പരിഹാരം കാണുകയാണ് പദ്ധതികളുടെ ലക്ഷ്യം.
കോഴിക്കോട്ടെ ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി കെ

0: ശരത്ചന്ദ്രൻ സർവീസിൽ നിന്നും വിരമിച്ചു. റേഡിയോ നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ ശരത്ചന്ദ്രൻ ഇന്ത്യൻ സിനിമയുടെ സംഗീത ചരിത്രം അടയാളപ്പെടുത്തിയ ഗാനലോകവേദികളിൽ എന്ന പരിപാടിയുടെ രചയിതാവുമാണ്. ആകാശവാണി നിലയങ്ങളിൽ 34 വർഷത്തെ പ്രശസ്ത സേവനത്തിനു ശേഷമാണ് അദ്ദേഹം ഇന്നലെ വിരമിച്ചത്. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും തുറമുഖത്തെ പൊതുവിഷയങ്ങൾക്ക് പരിഹാരം കാണാനും വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പ്രദേശവാസികളുടെയും സമുദായ നേതാക്കളുടെയും യോഗം ജില്ലാ കലക്ടറുടെ ചേംബറിൽ ചേർന്നു. പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടിയെടുക്കുമെന്നും സമയബന്ധിതമായി പുരോഗതി വിലയിരുത്തുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു. പ്രജാപിത ബ്രഹ്മകുമാരിസ് ഈശ്വരീയ വിദ്യാലയത്തിന്റെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീളുന്ന ആഘോഷങ്ങൾക്ക് കോഴിക്കോട്ട് നാളെ തുടക്കമാകും. സിറ്റി ഹൌസ് ഹാളിൽ കെ ജയന്ത് MLA ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ് 25:22. 438.6 മീറ്ററിലുള്ള പ്രഭാത പ്രക്ഷേപണം കഴിഞ്ഞു. അടുത്ത പ്രക്ഷേപണം 12 മണിക്ക് കേൾക്കാം. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
4: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: വെനീസിയ ബാത്ത്വെയർ.
6: ഇപ്പൊ നാട്ടിലും

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാന നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ ചൊവ്വാഴ്ച തെരഞ്ഞെടുക്കും. കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വൈകിട്ട് ചേരും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും ഗവൺമെന്റ് സംരക്ഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാകും. IPL ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാന നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ ചൊവ്വാഴ്ച തെരഞ്ഞെടുക്കും. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും CPIയിലെ മുഹമ്മദ് മൊഹ്സിനുമാണ് മത്സരിക്കുന്നത്. അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണന് രണ്ടാം തീയതി നിയമസഭ ചരമോപചാരമർപ്പിക്കും. 2, 3, 4 തീയതികളിലാണ് ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ അംഗങ്ങൾ നന്ദി പ്രമേയ ചർച്ച നടത്തുക. അടുത്ത മാസം 19 UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കുക. 22, 23, 24 തീയതികളിലാണ് ബജറ്റ് ചർച്ച. തുടർന്ന് കാര്യപരിപാടികൾക്കായി 29, 30 സഭ ചേരും. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് കുറഞ്ഞത് 30 ദിവസത്തേക്കെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളോട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. രാജ്യത്തെ LPG ഉൽപ്പാദനം പ്രതിദിനം 92,000 മെട്രിക് ടണ്ണായി വർദ്ധിച്ച് റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ മറ്റന്നാൾ പ്രവർത്തനമാരംഭിക്കും. ഉത്തരക്കടലാസ് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും സുതാര്യതയും പ്രശ്നരാഹിത്യവും ഉറപ്പാക്കുകയാണ് പോർട്ടലിന്റെ ലക്ഷ്യമെന്ന് CBSE കേന്ദ്രങ്ങൾ അറിയിച്ചു. മൂല്യനിർണയത്തിന്റെ ഉയർന്ന നിലവാരം നടപടിയിലൂടെ സാധ്യമാകുമെന്ന് CBSE വ്യക്തമാക്കി. ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിയാത്ത ബാങ്ക് ആസ്തികളെക്കുറിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ധനകാര്യ സേവന വകുപ്പ് പോർട്ടൽ തുടങ്ങി. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾക്ക് കീഴിലെ സംയുക്ത സംരംഭമായാണ് പോർട്ടൽ വികസിപ്പിച്ചത്. ഉടമസ്ഥരില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഓഹരികൾ, ഡിവിഡൻറ്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ പോർട്ടലിൽ ലഭ്യമാകും. കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വൈകിട്ട് ചേരും. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സമർപ്പിച്ച രാജിക്കത്ത് ഗവർണർ താവർചന്ദ് ഗെലോട്ട് സ്വീകരിച്ച പശ്ചാത്തലത്തിലാണ് യോഗം. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യയോട് തുടരാൻ ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. DK ശിവകുമാറിനെ പുതിയ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നതിന് 136 MLA മാരോടും നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർണാടകയുടെ ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല കേന്ദ്ര നിരീക്ഷകനായി യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് ഗോവ 29th സംസ്ഥാന രൂപീകരണ ദിനം ആഘോഷിക്കുന്നു. ദിനാചരണത്തിൽ ഗോവയിലെ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും ഊഷ്മളമായ ആതിഥ്യ മര്യാദയ്ക്കും സ്റ്റാർട്ടപ്പുകൾ, സുസ്ഥിര വികസനം എന്നിവയിലെ ശ്രദ്ധേയ പുരോഗതിക്കും ഗോവ പ്രശസ്തമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സാംസ്കാരിക പാരമ്പര്യത്തിനും പ്രകൃതി സൗന്ദര്യത്തിനും പേരുകേട്ട ഗോവ രാജ്യപുരോഗതിക്ക് മഹത്തായ സംഭാവനയാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ മറ്റന്നാൾ പ്രവർത്തനം ആരംഭിക്കും. ഉത്തരക്കടലാസ് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും സുതാര്യതയും പ്രശ്നരാഹിത്യവും ഉറപ്പാക്കുകയാണ് പോർട്ടലിന്റെ ലക്ഷ്യമെന്ന് CBSE കേന്ദ്രങ്ങൾ അറിയിച്ചു. മൂല്യനിർണയത്തിന്റെ ഉയർന്ന നിലവാരം നടപടിയിലൂടെ സാധ്യമാകുമെന്ന് CBSE വ്യക്തമാക്കി. കുട്ടികൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളും മേൽനോട്ടവും അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് പറഞ്ഞു. ഡിജിറ്റൽ ലോകം കുട്ടികൾക്ക് പഠനത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകുമ്പോൾ അവരുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണിയും ആകുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സാമൂഹിക മാധ്യമങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നതിന് പകരം പ്ലാറ്റ്ഫോമുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വിവരങ്ങൾ സംരക്ഷിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്തം വനവകുപ്പിന് തന്നെയാണെന്ന് മന്ത്രി ഷിബു ബേബിജോൺ കൊല്ലത്ത് പറഞ്ഞു. ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ മൂന്നാമത്തെ മരണമാണ് ആതിരപ്പള്ളിയിൽ നടന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഫെൻസിംഗ് മറികടന്നാണ് അവിടെ കാട്ടാന ആക്രമണം നടന്നത്. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവരിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും ഗവൺമെന്റ് സംരക്ഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രി പരിസരങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കാൻ നടപ്പാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന വകുപ്പാണ് ആരോഗ്യവകുപ്പെന്നും എല്ലാ ശുചീകരണ തൊഴിലാളികളും തുടക്കം പദ്ധതിയുടെ ജീവനാഡിയാണെന്നും മന്ത്രി പറഞ്ഞു. ആശുപത്രികളിൽ രോഗികൾ നിലത്ത് കിടക്കുന്ന അവസ്ഥ ഇല്ലാതാക്കുകയാണ് ഗവൺമെന്റിന്റെ അടുത്ത ലക്ഷ്യമെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ

ആരംഭിക്കുമെന്നും മുരളീധരൻ അറിയിച്ചു. ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിയാത്ത ബാങ്ക് ആസ്തികളെക്കുറിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ധനകാര്യ സേവന വകുപ്പ് പോർട്ടൽ തുടങ്ങി. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾക്ക് കീഴിലെ സംയുക്ത സംരംഭമായാണ് പോർട്ടൽ വികസിപ്പിച്ചത്. ഉടമസ്ഥരില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഓഹരികൾ, ഡിവിഡൻറ്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ പോർട്ടലിൽ ലഭ്യമാകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാകും. മുഴുവൻ തീർത്ഥാടകരും ഇന്ന് മിനായോട് വിട പറയും. ചൊവ്വാഴ്ച മുതലാണ് ഇന്ത്യൻ ഹാജിമാരുടെ മടക്കയാത്ര. കേരളത്തിൽ നിന്ന് ഹ്രസ്വ ഹജ്ജിന് നേരിട്ട് ജിദ്ദയിലെത്തിയവരുടെ മദീന സന്ദർശനം 7 June ആരംഭിക്കുക. ഇവർ 3 മദീനയിൽ തങ്ങിയ ശേഷം നാട്ടിലേക്ക് തിരിക്കും. സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിൽ നിന്ന് ഇന്ത്യൻ ഹജ്ജ് മിഷന് 2 ലബൈത്തം അവാർഡുകൾ ലഭിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഹജ്ജ് ഏകോപനത്തിലും ആശയവിനിമയത്തിലും മികവ് പുലർത്തിയതിനാണ് ആദ്യമായി ഇങ്ങനെയൊരു അവാർഡ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം ഗവൺമെന്റ് കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഒരു ക്ഷേത്രസ്വത്തും അപഹരിക്കാൻ പാടില്ലെന്നും ആഭ്യന്തര വകുപ്പുമായി ആലോചിച്ച് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MPയുമായ KP ധനപാലന്റെ സംസ്കാരം വൈകിട്ട് പറവൂരിൽ നടത്തും. ഇന്ന് പുലർച്ചെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 76-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. KPCC വൈസ് പ്രസിഡന്റ്, എറണാകുളം DCC പ്രസിഡന്റ്, UDF ജില്ലാ ചെയർമാൻ, മിൽമ ക്ഷേമനിധി ബോർഡ് സ്ഥാപക ചെയർമാൻ തുടങ്ങിയ പദവികളിൽ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 6 എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2009 ചാലക്കുടിയിൽ നിന്നാണ് ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇന്നലെ രാത്രി അന്തരിച്ച മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TU കുരുവിളയുടെ സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബെസനിയ വലിയ പള്ളിയിൽ നടത്തും. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 89-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. അരനൂറ്റാണ്ടിലേറെ രാഷ്ട്രീയ പൊതുമേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്നു TU കുരുവിള. 2006 2011 കോതമംഗലത്ത് നിന്ന് നിയമസഭയിലേക്കെത്തി. 2016 മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2006 VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ, ഹൌസിംഗ് ബോർഡ് എന്നിവയുടെ ചെയർമാനായും പ്രവർത്തിച്ചു. ഇന്നലെ അന്തരിച്ച കോഴിക്കോട് മുൻ മേയറും സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റുമായിരുന്ന TP ദാസന്റെ ഭൗതികദേഹം വൈകിട്ട് 5 കോഴിക്കോട്ടെ അശോകപുരത്തെ വീട്ടിലും നാളെ രാവിലെ 8 to 9 CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും അതിനുശേഷം ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും. IPL ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. 2nd ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ പ്രവേശിച്ചത്. 1nd ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആദ്യം ഫൈനലിസ്റ്റുകളായത്. കൊങ്കൺ പാതയിൽ മൺസൂൺ കാല ട്രെയിൻ സമയം അടുത്ത മാസം 15 നിലവിൽ വരും. ഇതനുസരിച്ച് ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം വരും. ട്രെയിനുകൾ പതിവിലും വേഗം കുറച്ചാണ് സർവീസ് നടത്തുക. 20 വരെയാണ് ട്രെയിനുകളുടെ സമയത്തിലെ മാറ്റം. മണ്ണിടിച്ചിൽ സാധ്യത മുൻനിർത്തി പ്രത്യേക പെട്രോളിംഗിന് റെയിൽവേ ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ 24 പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. കോഴിക്കോട്ടെ ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി KV ശരത് ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. ആകാശവാണി നിലയങ്ങളിൽ 34 സേവനത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്നലെ വിരമിച്ചത്. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാലയത്തിന്റെ 90th വാർഷികത്തിന്റെ ഭാഗമായി 1 നീളുന്ന ആഘോഷങ്ങൾക്ക് നാളെ കോഴിക്കോട്ട് തുടക്കമാകും. സിറ്റി ഹൌസ് ഹാളിൽ കെ ജയന്ത് MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഓൺലൈൻ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് കൊല്ലം പുത്തൂർ സ്വദേശിയുടെ 1,83,00,000 തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയെ ഹിമാചൽ പ്രദേശിൽ നിന്ന് പിടികൂടി. ബാബാനഗർ സ്വദേശി സൂര്യകാന്തിനെയാണ് കൊല്ലം റൂറൽ സൈബർ ക്രൈം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയെ 14 റിമാൻഡ് ചെയ്തു. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ചു. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമായിരുന്നു രാജ്യത്തെ ഉന്നത സൈനിക പദവിയിൽ നിന്നും അദ്ദേഹം വിടവാങ്ങിയത്. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം സേന അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി. ആതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. വെറ്റിലപ്പാറ സ്വദേശി പുല്ലാർക്കാട്ട് മോഹനനാണ് പുലർച്ചെ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. കൊച്ചി നഗരസഭയുടെ സുസ്ഥിര വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിടുന്ന 9 മുൻഗണനാ പദ്ധതികളുടെ സമഗ്ര നിർദ്ദേശം മേയറുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. നഗരം നേരിടുന്ന ഗതാഗതക്കുരുക്ക്, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ദീർഘകാല പരിഹാരം കാണുകയാണ് പദ്ധതികളുടെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ ചൊവ്വാഴ്ച തെരഞ്ഞെടുക്കും. കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം വൈകിട്ട് ചേരും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും ഗവൺമെന്റ് സംരക്ഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഈ വർഷത്തെ

0: ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാകും. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കോഴിക്കോട് വാർത്താ ദീപ്തി പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര പരിപാടി. ചില പെൻഷൻകാല ചിന്തകൾ.
2: ഏപ്രിൽ മാസത്തെ ഏറ്റവും ക്രൂരമായ മാസമെന്ന് വിളിച്ചത് ആംഗലേയകവി ടി എസ് എലിയറ്റാണ്. വേസ്റ്റ്ലാൻഡ് എന്ന കാവ്യത്തിന്റെ തുടക്ക വരികളാണ് ഏപ്രിൽ ഈസ് ദ ക്രൂലസ്റ്റ് മന്ത്. ഒന്നാം ലോക മഹായുദ്ധത്തിലെ ചോരമണം നിറഞ്ഞ നാളുകളെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ശൈത്യത്തിൽ നിന്ന് വസന്തത്തിലേക്ക് ഋതുസംക്രമണം ഉണ്ടാകുന്ന മാസമായിട്ടും അതിനെ ക്രൂരതമം എന്ന് എലിയറ്റ് വിളിക്കുന്നു. കേരളത്തെ സംബന്ധിച്ച് ഇന്നായിരുന്നെങ്കിൽ ക്രൂരമാസം മെയ് ആയി മാറിയേനെ. കാലാവസ്ഥാ ക്രൗര്യത്തിന്റെ തീക്ഷ്ണത കുറയുന്ന കാലമാണെങ്കിലും മറ്റു ചില വൈഷമ്യങ്ങൾ സമൂഹത്തിൽ നിറയുന്ന മാസമാണ് മെയ് മാസം.
1: ഏറ്റവുമധികം ജീവനക്കാർ അടുത്തൂൺ പറ്റുന്ന മാസം. പലപ്പോഴും മാസങ്ങൾ കഴിഞ്ഞാലും തസ്തികകൾ ഒഴിഞ്ഞു തന്നെ കിടക്കും. അപ്പോൾ പിന്നെ അതിനെ ക്രൂരമെന്നല്ലാതെ മറ്റെന്ത് പേരിട്ട് വിളിക്കും? കേരളത്തിൽ ഓരോ വർഷവും 10,000-15,000 ഗവൺമെന്റ് ജീവനക്കാർ 56 തികയുന്നതോടെ സർവീസിൽ നിന്ന് വിരമിക്കുന്നുണ്ടെന്നാണ് കണക്ക്. സംസ്ഥാന പൊതുമേഖലയിൽ നിന്ന് 1,000+ സൂപ്പർ അന്വേഷൻ റിട്ടയർമെന്റുകൾ കണക്കാക്കാം. കേന്ദ്ര സർവീസിൽ ഇപ്പോൾ വിരമിക്കൽ പ്രായം 60. ജഡ്ജിമാരുടെയും ചില ഭരണഘടനാ സ്ഥാപനങ്ങളിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും പെൻഷൻ പ്രായം 65 വരെയാണ്.
3: കേരളത്തിൽ എന്നും റിട്ടയർമെന്റ് പ്രായം 56 മാത്രമാണ് എന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്.
1: സാമൂഹ്യ നിരീക്ഷകനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ എൻ പി ചേക്കുട്ടി.
3: കാരണം നമ്മുടെ അയൽപക്ക സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് മാഹി, തമിഴ്നാട്, കേന്ദ്ര സർക്കാർ ഏജൻസികൾ ഇവിടെയൊക്കെ തന്നെ 58-60 ഒക്കെയാണ് പെൻഷൻ പ്രായം. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും 65 അതിനപ്പുറം ആയിട്ടുണ്ട്. കാനഡ പോലെയുള്ള പല രാജ്യങ്ങളിലും പെൻഷൻ പ്രായം എന്നത് നിജപ്പെടുത്തിയിട്ട് തന്നെയില്ല. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്ന് 56 വയസ്സ് പെൻഷൻ പ്രായം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ആഗോള അന്തരീക്ഷം നോക്കിയാൽ നീതീകരിക്കാനാവില്ല. രണ്ടാമത്തെ കാര്യം, 56 വയസ്സ് എന്ന് പറയുന്നത് വളരെ ചെറുപ്പമാണ് യഥാർത്ഥത്തിൽ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം. അവരുടെ കഴിവിൻ്റെ, അവരുടെ പ്രവർത്തനത്തിൻ്റെ, ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒക്കെ ഒരു പീക്കിലാണ് 56 നിൽക്കുന്നത്. പിന്നീട് ഒരു 10 കൂടിയൊക്കെ സുഖമായിട്ട് ആളുകൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്.
2: എന്തുകൊണ്ട് 55, 56, 60 വിരമിക്കൽ പ്രായമായി കണക്കാക്കുന്നു എന്ന ചോദ്യം ഉയരാറുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിശ്ചയിച്ച വിരമിക്കൽ പ്രായം ഇപ്പോഴത്തെ കാലത്തിന് നിരക്കാത്തതാണെന്ന ആക്ഷേപവും പലർക്കുമുണ്ട്. ഒരു വ്യക്തിയുടെ തൊഴിലെടുക്കൽ ശേഷി അഥവാ ക്രിയാശേഷി കുറയുമ്പോഴാണ് സേവനകാലം അവസാനിപ്പിക്കുന്നത് എന്ന വിലയിരുത്തൽ സമൂഹത്തിൽ പ്രകടമാണ്. പണ്ടത്തെ കാലമായിരുന്നെങ്കിൽ അത് ഏറെക്കുറെ ശരിയായിരുന്നു താനും. 50 പിന്നിട്ടവരിൽ ഏറിയ പങ്കും ജനിച്ചത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണെന്ന ഔദ്യോഗിക രേഖകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കൈപ്പൻ വസ്തുതകളെ ഒന്ന് തൊട്ടു തലോടാതെ പോകാൻ വയ്യ. സ്കൂൾ പ്രവേശനത്തിന് ജനന സർട്ടിഫിക്കറ്റ് വേണ്ടാതിരുന്ന ഒരു കാലം നമുക്കുമുണ്ടായിരുന്നു. 1 ചേരാൻ 5 പൂർത്തിയാക്കിയിരിക്കണം എന്ന നിബന്ധന അന്നും ഉണ്ടായിരുന്നു താനും. അതുകൊണ്ട് തന്നെ സ്കൂളിൽ ചേരാനെത്തുന്ന വിദ്യാർത്ഥികളുടെ പ്രായം 5 അധികാരം അന്നത്തെ പ്രധാനാധ്യാപകരുടെ പേനത്തുമ്പിലായി. ജൂൺ 1 മുൻപ് 5 എന്ന് രേഖപ്പെടുത്തിയ പലർക്കും നഷ്ടമായത് മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെയാണ്.
1: ഒന്ന് ഓർത്തു നോക്കൂ, പ്രൈമറി പള്ളിക്കൂടത്തിൽ 60 മുമ്പ് നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ, ചിലരെയെങ്കിലും വിറപ്പിച്ച പോലീസുകാരെ, ഓഫീസുകളിൽ പ്രതാപികളായിരുന്ന ഓഫീസർമാരെ, അവരൊക്കെ പെൻഷൻ പ്രായത്തിലെത്തുന്നതോടെ സടകൊഴിഞ്ഞ സിംഹങ്ങളാകുമായിരുന്നു. നരച്ചും കുരച്ചും വളഞ്ഞും ശേഷിയെല്ലാം ചോർന്നുപോയ അവരെ സഹതാപത്തോടെ അല്ലാതെ ആരും കണ്ടിരുന്നില്ല. രോഗങ്ങളുടെയും പ്രാരാബ്ധങ്ങളുടെയും വിളിപ്പേരായിരുന്നു അന്നത്തെ അടുത്തൂൺ കാലം.
4: സർവീസ് റിട്ടയർ ചെയ്തതോടെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ശിഷ്ടകാലം കഴിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പെൻഷൻകാരും.
5: കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സ്റ്റേറ്റ് സെക്രട്ടറി സി അപ്പുകുട്ടി.
4: പെൻഷൻ പ്രായം കൂട്ടിയില്ലെങ്കിലും ആരോഗ്യവും കഴിവും അനുഭവ സമ്പത്തും കൈമുതലായുള്ള ഈ വിഭാഗത്തിന്റെ സേവനം സമൂഹത്തിന് പ്രയോജനപ്രദമായ രീതിയിൽ വിനിയോഗിക്കാനുള്ള നടപടികൾ സർക്കാർ ഭാവനാപൂർവ്വം കൈക്കൊള്ളേണ്ടതുണ്ട്. സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം, ജനകീയ ആസൂത്രണ പ്രസ്ഥാനം തുടങ്ങിയ പരിപാടികളിലെ പെൻഷൻ സമൂഹത്തിന്റെ പങ്കാളിത്തം മാതൃകയായി സ്വീകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്.
2: വാർദ്ധക്യ

0: ജീവിതത്തിന് താങ്ങായി നൽകുന്ന വേതനമെന്നാണ് അടുത്ത് ഊണിന് വക നൽകുന്ന ഗവൺമെന്റിന്റെ ജീവനാംശം. പക്ഷേ 1982 December 17 സുപ്രീംകോടതി വിധി പെൻഷൻ മാറ്റിവെച്ച മുൻകാല വേതനമാണെന്ന് വ്യക്തമാക്കിയതോടെ അടുത്തൂൺ അന്തസ്സും മാന്യതയും പിടിച്ചുവാങ്ങി. പെൻഷൻ ആരുടെയും ഔദാര്യമല്ലെന്നും 3-4 പതിറ്റാണ്ടുകൾ സമൂഹത്തിന് നൽകിയ സേവനത്തിന്റെ പ്രതിഫലമാണെന്നും തിരിച്ചറിഞ്ഞതോടെ പെൻഷൻകാർക്കും സമൂഹത്തിനാകെ തന്നെയും ചില തെറ്റിദ്ധാരണകൾ നീങ്ങിക്കിട്ടി.
1: ദേവകീനന്ദൻ പ്രസാദ് കേസിൽ പെൻഷൻ ഒരു അവകാശമാണ് സുപ്രീം കോടതി ആദ്യമായി അടിവരയിട്ട് പറഞ്ഞത്.
2: സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ മെമ്പറായ എസ് പത്മനാഭ മല്യ,
1: ഭരണഘടനയുടെ Article 300A പെൻഷൻ എന്നത് ഒരു വ്യക്തിയുടെ സ്വത്തവകാശത്തിന്റെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നതിന്റെ പരിധിയിൽ വരുന്നതാണെന്നും കേവലം ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി ഇത് തടഞ്ഞു വയ്ക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും കോടതി വ്യക്തമാക്കി. പിന്നെ അതേപോലെ തന്നെ പ്രധാനമായിട്ടുള്ള വിധി ആണ് DS Nagara കേസ്. 1983 ഇന്ത്യയിലെ പെൻഷൻ നിയമങ്ങളുടെ മഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ചരിത്ര പ്രധാനമായ വിധിന്യായമാണിത്. സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടന ബെഞ്ചാണ് ഈ വിധി പ്രസ്താവിച്ചത്. പ്രധാന നിരീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൻഷൻ എന്നത് തൊഴിലുടമയുടെ ദയയോ ദാനമോ അല്ല, അത് മുൻകാലങ്ങളിൽ ചെയ്ത സേവനത്തിൽ നിന്നുള്ള പ്രതിഫലമാണ്. തങ്ങളുടെ യുവത്വം മുഴുവൻ സ്ഥാപനത്തിനായി മാറ്റിവെച്ച ജീവനക്കാർക്ക് വാർദ്ധക്യകാലത്ത് അന്തസ്സോടെ ജീവിക്കാനുള്ള സാമൂഹിക സുരക്ഷാ മാർഗമാണത്.
3: കേരളത്തിലെയും രാജ്യത്തെയും ആരോഗ്യമേഖല കൈവരിച്ച മുന്നേറ്റങ്ങൾ ഇപ്പോൾ വാർദ്ധക്യത്തെ പടിക്ക് പുറത്തു നിർത്തിയിരിക്കുകയാണ്. ജീവിത നിലവാരത്തിൽ വന്ന മാറ്റവും ആരോഗ്യ അവബോധവും കൊണ്ട് 60 പിന്നിട്ടവർ പോലും യൗവനയുക്തരായി തുടരുന്നു. അന്താരാഷ്ട്ര തലത്തിലും വാർദ്ധക്യത്തെ 65 മാറ്റി നിർത്തിയിരിക്കുന്നത്. മുടിക്കും പല്ലിനുമൊക്കെ വല്ല കേടുമുണ്ടായാൽ പറിച്ചു കളയുക എന്നതിനപ്പുറം പരിഹാരം ഇല്ലാതിരുന്ന കാലം പോയി. ഇപ്പോൾ പല്ല് 32 പകരം വെക്കാം. മുടിയും താടിയും നരച്ചാൽ ഒറിജിനലിലെ വെല്ലുന്ന കറുപ്പിലേക്കും മറ്റു നിറങ്ങളിലേക്കും പരിവർത്തനപ്പെടുത്താം.
0: പെരുകി വരുന്ന തൊഴിലില്ലായ്മയും അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരിലെ തൊഴിൽരാഹിത്യവും പരിഗണിച്ചാണ് ഇപ്പോഴും പെൻഷൻ പ്രായത്തെ 60 താഴെ പിടിച്ചുവച്ചിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പലപ്പോഴും പെൻഷൻ പ്രായം ഉയർത്തുന്നതിനെപ്പറ്റി ഒളിഞ്ഞും തെളിഞ്ഞും ആലോചനകൾ തുടങ്ങിവെക്കാറുണ്ട്. അപ്പോഴൊക്കെയും യുവ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന എതിർപ്പിൽ അത് മുളയിലെ കരിഞ്ഞ് ഒടുങ്ങാറുമുണ്ട്. വിരമിക്കുന്ന ജീവനക്കാർക്ക് നൽകേണ്ടി വരുന്ന ആനുകൂല്യങ്ങളുടെയും പെൻഷന്റെയും ബാധ്യതയാണ് ചില ഗവൺമെന്റുകളെയെങ്കിലും വഴിമാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്.
4: കേരളത്തിൽ സർക്കാർ സർവീസിലെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ട് കുറെ വർഷങ്ങളായി.
2: സി അപ്പുകുട്ടി തുടരുന്നു.
4: എന്നാൽ അഭ്യസ്തവിദ്യരായ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ പ്രശ്നം ചൂണ്ടിക്കാട്ടി യുവജന സംഘടനകൾ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിനെ ശക്തിയായി എതിർക്കുകയും നിലവിലുള്ള പെൻഷൻ പ്രായം തുടരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇനിയും ഒരു ദശകമെങ്കിലും പൂർണ്ണ ആരോഗ്യത്തോടെ സമൂഹത്തെ സേവിക്കാൻ ശേഷിയുള്ള ജീവനക്കാരുടെ അനുഭവ സമ്പത്ത് പ്രയോജനപ്പെടുത്തേണ്ടത് സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ബാധ്യതയാണ്. അതോടൊപ്പം അഭ്യസ്തവിദ്യരായ യുവജനങ്ങളുടെ ഇടയിലെ രൂക്ഷമായ തൊഴിലില്ലായ്മ പ്രശ്നം അവഗണിക്കാൻ കഴിയില്ല. കേരളം പോലുള്ള സംസ്ഥാനത്ത് സർക്കാർ ജോലി മറ്റേത് മേഖലയേക്കാൾ യുവജനങ്ങൾക്ക് തൊഴിലവസരം നൽകുന്ന ഇടമാണ്. എന്നാൽ സർക്കാർ മേഖലയിൽ പോലും തസ്തികകളിൽ കരാർ നിയമനങ്ങളും താൽക്കാലിക നിയമനങ്ങളും ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യവസായവൽക്കരിച്ചും സേവന മേഖലയിൽ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിച്ചും മാത്രമേ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം യുവജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്.
3: ജീവിതശൈലി രോഗങ്ങളും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും കുടിയേറി തുടങ്ങുന്നത് അർദ്ധായുസോടെയാണ് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാതെ വയ്യ. ഇത്തരം പ്രശ്നങ്ങൾ വ്യക്തിയുടെ ക്രിയാശേഷിയെ നല്ലതോതിൽ ബാധിക്കാറുമുണ്ട്. എന്നാൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത വലിയൊരു ശതമാനവും ശേഷിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പെൻഷൻ പ്രായത്തിന്റെ പരിധി നിശ്ചയിക്കുന്നതിന് പുതിയ മാനദണ്ഡങ്ങൾ വേണമെന്ന അഭിപ്രായം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. വൈദ്യശാസ്ത്ര മേഖലയിൽ, ആണവോർജ്ജ മേഖലയിൽ, എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യ രംഗങ്ങളിൽ എല്ലാം അനുഭവസമ്പത്ത് അങ്ങേയറ്റം നിർണായകമാണ്. വർഷങ്ങളിലൂടെ അവർ നേടിയെടുത്ത അറിവും പരിചയവും സമൂഹത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയുമെങ്കിൽ വിരമിക്കൽ പ്രായം അതിനൊരു തടസ്സമായി നിൽക്കരുത്. പെൻഷൻ പറ്റി പിരിയുന്നവരുടെ കഴിവും പരിചയസമ്പത്തും കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിനാവശ്യമായ പുതിയൊരു സംവിധാനം ഉണ്ടാകേണ്ട കാലം ഇപ്പോഴാണ്. ഇന്നത്തെ വാർത്താദീപ്തി ഇവിടെ പൂർണ്ണമാകുന്നു. രചന അനിൽ ചന്ദ്രൻ, അവതരണം അനിൽ ചന്ദ്രൻ, നിമിഷ ജി. തയ്യാറാക്കിയത് റിനിത രജീഷ്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു. തുടർന്ന് ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി ശാസ്ത്രജ്ഞരുമായി സംവദിക്കും. ഗോവ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. വൈകുന്നേരത്തോടെ എത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തുടർന്ന് രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഉപരാഷ്ട്രപതി കണ്ണൂരും സന്ദർശിക്കും. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലൈങ് ബിഹാറിലെ ഗയയിലെത്തി. ചരിത്ര പ്രസിദ്ധമായ സുജാത ക്ഷേത്രത്തിലും മഹാബോധി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി. ഗയയിലെ ബുദ്ധമന്ദിരങ്ങളും അദ്ദേഹം സന്ദർശിക്കും. വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തുന്ന മ്യാൻമാർ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. മ്യാൻമാർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ നാളെ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മ്യാൻമാർ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച. മാതൃ ശിശു ആരോഗ്യം, പോഷകാഹാരം, സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ രാജ്യം കൈവരിച്ച പുരോഗതി പ്രതിഫലിപ്പിക്കുന്ന ദേശീയ കുടുംബാരോഗ്യ സർവേ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കി. 2023-24 കാലയളവിൽ 715 ജില്ലകളിലായി 6.79 ലക്ഷം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേ റിപ്പോർട്ടാണ് പുറത്തിറക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രസവങ്ങൾ 2019-2021 കാലയളവിൽ 88.6% നിന്ന് 2023-24 90.6% ഉയർന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഗർഭിണികളിൽ 95.9% പേർക്കും പ്രസവപൂർവ്വ പരിചരണം ലഭിച്ചു. 12 മുതൽ 23 മാസം വരെ പ്രായമുള്ള കുട്ടികളിലെ വാക്സിനേഷൻ നിരക്ക് 96%ത്തിലധികമായി ഉയർന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മിഷൻ പരിവാർ വികാസ് ഉൾപ്പെടെയുള്ള ദേശീയ കുടുംബാസൂത്രണ പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പാണ് നേട്ടങ്ങൾക്ക് കാരണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഡിജിറ്റൽ മേഖലയിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തിലും സാമ്പത്തിക ശാക്തീകരണത്തിലും തുടർച്ചയായ പുരോഗതി കൈവരിച്ചതായും സർവേ രേഖപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 ലബായത്ത് അവാർഡുകൾ ഇന്ത്യൻ ഹജ്ജ് മിഷന് ലഭിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആദ്യമായാണ് രാജ്യത്തിന് ഈ അംഗീകാരം ലഭിക്കുന്നത്. ഹജ്ജ് ഏകോപനത്തിലും ആശയവിനിമയത്തിനുമുള്ള മികവിനാണ് അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള LPG കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഒഡീഷയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇന്നു മുതൽ ആരംഭിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ 1 മാസം നീളുന്ന നടപടിക്രമങ്ങൾ June 28 വരെ തുടരും. സംസ്ഥാനത്തുടനീളമുള്ള 3,33,00,000 വോട്ടർമാരെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ കർണാടകയിൽ കാവൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോൺഗ്രസ് MLA മാരുടെ പ്രത്യേക യോഗം വിളിച്ചു. KPCC അധ്യക്ഷൻ DK ശിവകുമാർ മുഖ്യമന്ത്രി

0: ത്തേക്ക് വരുമെന്നാണ് സൂചനകൾ. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് യോഗം. 136 കോൺഗ്രസ് MLA മാർക്കും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗവർണർ തവർചന്ദ് ഗെലോട്ട് ശ്രീ സിദ്ധരാമയ്യയുടെ രാജി സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പരിസരങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ജമ്മുകശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയുടെ 15 കിലോമീറ്റർ പരിധിയിലുള്ള അനധികൃത നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും തടയാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് പ്രദേശവാസികൾ. അർണിയ, ആറസ്പുര, സുചേത്ഗഡ് എന്നിവയുൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ ആളുകൾ നടപടിക്ക് പിന്തുണ അറിയിച്ചു. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ സൈനിക സേവനത്തിൽ നിന്ന് ഔദ്യോഗികമായി ഇന്ന് വിരമിച്ചു. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിലെത്തിയ അദ്ദേഹം ഔപചാരികമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമാണ് വിരമിച്ചത്. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം 3 സേനകളുടെയും ഗാർഡ് ഓഫ് ഓണറോടെ വിരമിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്ന് ശ്രീ ചൌഹാൻ പറഞ്ഞു.
2: It's a matter of great honor for me to suffer and wait with the tri-services guard of honor. I thank the 3 services and headquarter IDS for it. With the conclusion of the guard of honor, I bid farewell to my colleagues in uniform, comrades in arms forever. I laid the wreath at the war memorial for the last time in uniform as a humble tribute to those who laid down their lives in the line of duty.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്നലെ നടന്ന 2ാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ കടന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം സർക്കാർ കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആഭ്യന്തരവകുപ്പുമായി ആലോചിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്നും CBSE അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE ടെലി കൌൺസിലിംഗ് സേവനങ്ങൾ 1800 11 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് CBSE2026@CBSEshiksha.in എന്ന ഇമെയിൽ വിലാസത്തിലും ലഭിക്കും. സിംഗപ്പൂരിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് ഷാങ്രി ലാ ഡയലോഗിനിടെ നെതർലാൻഡ്സ് പ്രതിരോധ മന്ത്രിയുമായി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുക, സൈനിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, പ്രതിരോധ വ്യാവസായിക സഹകരണത്തിനുള്ള സാധ്യതകൾ തേടുക തുടങ്ങിയവ ചർച്ച ചെയ്തു. അമേരിക്കയിലുള്ള ഏകദേശം 11,000 ലബനീസ് പൌരന്മാരുടെ നാടുകടത്തൽ നടപടി നീട്ടിവച്ച് ട്രംപ് ഭരണകൂടം. ലബനനിൽ നിന്നുള്ളവർക്ക് 6 മാസത്തേക്ക് കൂടി അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനും അനുമതി നൽകി. തെക്കൻ ലബനനിൽ ഇസ്രായേൽ സേനയും സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത്. ഇറാനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും ഏഷ്യ പസഫിക് മേഖലയുമായുള്ള ബന്ധം ശക്തമായി നിലനിൽക്കുന്നുണ്ടെന്നും സിംഗപ്പൂരിൽ നടക്കുന്ന ഷാങ്രി ലാ ഡയലോഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ

രണ്ട് അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

FM പ്രധാന വാർത്തകൾ. സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും സംരക്ഷണത്തിനൊപ്പം വികസനവും സാധ്യമാക്കിയ മാതൃകാ സംസ്ഥാനമാണ് ഗോവയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഗോവയുടെ 40-ാമത് സംസ്ഥാന രൂപീകരണ ദിനം പനാജിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിയന്തര സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ അതിർത്തിരക്ഷാ സേനയ്ക്ക് അധിക ചുമതലകൾ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഭുജിൽ BSF ജവാന്മാരുമായി സംവദിക്കവെയാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്തം വനം വകുപ്പിന് തന്നെയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഒരാഴ്ചയ്ക്കിടെ വന്യമൃഗ ആക്രമണത്തിൽ 3-ാമത്തെ മരണമാണ് അതിരപ്പള്ളിയിൽ നടന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിന് അതിവേഗ റെയിൽ പദ്ധതി വേണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അധികാരത്തിൽ നിന്ന് പോയി എന്ന് കരുതി അതിവേഗ റെയിൽ പദ്ധതിയെ എതിർക്കില്ലെന്നും പദ്ധതി വരണം എന്നാണ് പാർട്ടി നിലപാടെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയുടെ 134-ാം പതിപ്പ് നാളെ. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. ഓൺലൈൻ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് കൊല്ലം പുത്തൂർ സ്വദേശിയുടെ 1,83,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയെ ഹിമാചൽ പ്രദേശിൽ നിന്ന് പിടികൂടി. ബാബാനഗർ സ്വദേശി സൂര്യകാന്തിനെയാണ് കൊല്ലം റൂറൽ സൈബർ ക്രൈം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് രാത്രി 7-ന് ബ്രിസ്റ്റോളിൽ. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം. 3 പതിറ്റാണ്ടിലേറെക്കാലം ആകാശവാണി വാർത്തകളിലൂടെ ശ്രോതാക്കൾക്ക് സുപരിചിതനായ വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ നാളെ തന്റെ ഔദ്യോഗിക ജീവിതത്തിന് വിരാമമിടുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ അദ്ദേഹം തന്റെ മാധ്യമ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ഫഹദ് റാസ.
1: ആകാശവാണി എന്ന മാധ്യമത്തെ സംബന്ധിച്ച് ഈ മെയ് മാസം അവസാനിക്കുമ്പോൾ പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായത്തിന് വിരാമമാവുകയാണ്. കഴിഞ്ഞ 30 വർഷത്തിലധികമായി ആകാശവാണി വാർത്തകളിലൂടെ ശ്രോതാക്കൾക്ക് പരിചിതനായ വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ നാളെ കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് വിരമിക്കുകയാണ്. അദ്ദേഹം തന്റെ സുദീർഘമായ മാധ്യമ ജീവിതത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഈ പരിപാടിയിൽ അതിഥിയായി ചേരുകയാണ്. നമസ്കാരം.
2: നമസ്കാരം.
1: കേരളത്തിലെ വാർത്താ മാധ്യമ സംസ്കാരത്തിൽ റേഡിയോ വാർത്തകൾക്ക് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. അതിൽ ഏറെ നിർണായകമായ ഒരു പങ്കുവഹിക്കാൻ താങ്കൾക്ക് സാധിച്ചിട്ടുമുണ്ട്. മാധ്യമ വിദ്യാർത്ഥിയിൽ നിന്നും ഒരു മാധ്യമ പ്രവർത്തകനായി മാറുന്നത് ആദ്യം ആകാശവാണിയിലൂടെ അല്ല. അപ്പോൾ ആകാശവാണി ജീവിതത്തിന് മുൻപുള്ള ആ ഒരു അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
2: തീർച്ചയായിട്ടും എൻ്റെ മാധ്യമ ജീവിതം തുടങ്ങുന്നത് ദിനപത്രത്തിൽ നിന്നാണ്. 1991 ഞാൻ മംഗളം ദിനപത്രത്തിൻ്റെ കോട്ടയം യൂണിറ്റിൽ സബ് എഡിറ്ററായിരുന്നു. ആദ്യം ട്രെയിനി ആയിട്ട് കയറി 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒരു പെർമനൻ്റ് സ്റ്റാഫായി മാറി. ഞാൻ ഫീച്ചർ ഡെസ്കിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കലോത്സവങ്ങൾ അതുപോലെയുള്ള പ്രത്യേക പരിപാടികൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു, ഒരു ഫീച്ചർ ഡെസ്ക്. ആ ഫീച്ചർ ഡെസ്കിൽ അവരുടെ കൂടെ സഹകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു ഒരു 4.5 വർഷത്തോളം. അതിനുശേഷം മംഗളം ദിനപത്രത്തിൽ നിന്ന് മറ്റു ചില കാരണങ്ങളാൽ സ്വയം വിരമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഞാൻ മദ്രാസിൽ, അതായത് ചെന്നൈയിൽ, ഇപ്പോഴത്തെ ചെന്നൈയിൽ അന്ന് ആരംഭിക്കാനിരുന്ന ഒരു പത്രത്തിൽ ചേർന്നു. മദർലാൻഡ് എന്നായിരുന്നു ആ പത്രത്തിൻ്റെ പേര്.
1: ഇംഗ്ലീഷ് പത്രമായിരുന്നു?
2: അല്ല, അതൊരു ത്രിഭാഷാ പത്രം എന്ന സങ്കല്പത്തിൽ ആരംഭിക്കാൻ ഉദ്ദേശിച്ചൊരു സംരംഭം മാത്രമാണ്. ആ പത്രം പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ലൈബ്രറി ജോലികളും മറ്റുമായിട്ട് ഒരു 6-7 മാസത്തോളം ഞാൻ ചെന്നൈയിലുണ്ടായിരുന്നു. അതിനിടയിലാണ്, ഇടയിൽ എപ്പോഴോ എഴുതിയ ഒരു പരീക്ഷയാണ് ആകാശവാണിയിലെ പരീക്ഷ.

0: അതിലും രസകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3 വട്ടം ഈ പരീക്ഷ എഴുതി.
1: എല്ലാ വർഷവും തുടർച്ചയായി?
0: അല്ല, എല്ലാ വർഷവും തുടർച്ചയായിട്ടല്ല, അതൊരു 2-3 വർഷത്തിൻ്റെ ഇടവേളകളിലാണ് വിളിക്കുന്നത്, ഈ പോസ്റ്റിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് 2 തവണ ഞാൻ എഴുതി. 2 തവണ എഴുതിയപ്പോഴും 2ാം സ്ഥാനം കൊണ്ട് എനിക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു.
1: അതായത് പരീക്ഷയോ ഇന്റർവ്യൂ?
0: അത് റിട്ടേൺ ടെസ്റ്റ്, വോയിസ് ടെസ്റ്റ്, ഇന്റർവ്യൂ, 3 ഉണ്ട്. അപ്പോൾ ഈ 3 ഫോർമാറ്റിലെ ടെസ്റ്റുകൾക്ക് ശേഷവും ഒരു വേക്കൻസിയിലേക്കാണ് വിളിക്കുന്നതെങ്കിൽ ഞാൻ 2ാം സ്ഥാനക്കാരൻ, 2 വേക്കൻസിയിലേക്കാണ് വിളിക്കുന്നതെങ്കിൽ ഞാൻ 3ാം സ്ഥാനക്കാരൻ. അങ്ങനെ 2 തവണ അനുഭവം ഉണ്ടായി. ഏതായാലും 3ാം തവണ അങ്ങനെ ഉണ്ടായില്ല, 1ാം സ്ഥാനക്കാരനായിട്ട് മാറി. അങ്ങനെ 1995 ഒക്ടോബർ 19 ഡൽഹിയിൽ മലയാള വാർത്താ അവതാരകനായിട്ട് ചേർന്നു. അന്നത്തെ സെലക്ഷൻ ഡൽഹിയിലേക്ക് മാത്രമായിരുന്നു. പക്ഷേ ഇത് ഓൾ ഇന്ത്യ സർവീസ് ആയതുകൊണ്ട് ഭാവിയിൽ കോഴിക്കോട്ടോ തിരുവനന്തപുരത്തോ ഒഴിവ് വന്നു കഴിഞ്ഞാൽ അവിടേക്ക് പോകാം എന്നൊരു ധാരണ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ കോഴിക്കോട്ട് ഒരു ഒഴിവ് വന്നപ്പോൾ അതിലേക്ക് ശ്രമിച്ച് 97 മെയ് മാസം ഇവിടെ കോഴിക്കോട് നിലയത്തിലെത്തി. അതിനുശേഷം ഒരിടത്തേക്കും പോകേണ്ടി വന്നിട്ടില്ല.
1: ഏതാണ്ട് 30 കൊല്ലമായി,
0: 30 വർഷം കഴിഞ്ഞു. 31 വർഷത്തിനോടടുത്ത് ഇവിടെ ജോലി ചെയ്തു.

0: ഏതാനും കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടേ ഉള്ളൂ ഡൽഹി വാർത്തകൾ തിരുവനന്തപുരത്തേക്ക് മാറ്റിയിട്ട്. അതുവരെ എല്ലാ ദിവസവും രണ്ട് ബുള്ളറ്റിൻ,
1: രണ്ടല്ല മൂന്ന് ബുള്ളറ്റിൻ,
0: മൂന്ന് ബുള്ളറ്റിൻ
1: രാവിലെ 7:25, ഉച്ചയ്ക്ക് 12:50, വൈകിട്ട് 7:25.
0: ഈ മൂന്ന് ബുള്ളറ്റിനും ഡൽഹിയിൽ നിന്നുണ്ടായിരുന്നു.
1: ആ ഡൽഹിയിൽ നിന്നും ആ മൂന്ന് ബുള്ളറ്റിനും ഉണ്ടായിരുന്നു.
0: അന്ന് ഈ ഡൽഹി ന്യൂസ് യൂണിറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അവിടെ എന്തൊക്കെയായിരുന്നു പ്രധാന അസൈൻമെന്റ്സ് ഉണ്ടായിരുന്നത്?
1: ഡൽഹിയിൽ അന്ന് വാർത്തകളുടെ ലോകത്തെ അധികായനായ ഗോപനായിരുന്നു നമ്മുടെ മലയാള വിഭാഗത്തിൻ്റെ മേധാവി. അദ്ദേഹത്തോടൊപ്പം സുഷമ ബായ്, ശ്രീദേവി, ശ്രീകുമാർ, ആ മൂന്ന് പേരും അന്ന് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിലേക്കാണ് നാലാമത്തെ ആളായിട്ട് ഞാൻ കടന്നു കയറുന്നത്. അന്ന് അവിടെ പ്രധാനമായിട്ടും നമ്മുടെ ഈ പ്രാദേശിക വാർത്തയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പൂൾ കോപ്പി എന്ന് പറയുന്ന, അതായത് ജനറൽ ന്യൂസ് റൂമിൽ നിന്ന് തയ്യാറാക്കി തരുന്ന പൂൾ കോപ്പി വിവർത്തനം ചെയ്യുക, വാർത്തയുടെ രൂപത്തിലേക്കാക്കുക, വായിക്കുക, അതാണ് അവിടുത്തെ ന്യൂസ് റീഡറുടെ ജോലി. ഇവിടെ കുറച്ചുകൂടെ വ്യത്യസ്തതയുണ്ട്. പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ കുറച്ചുകൂടി മാറ്റമുണ്ട്. ഇവിടെ നമ്മൾ വാർത്തകൾ എഡിറ്റ് ചെയ്യണം, പല സോഴ്സുകളിൽ നിന്ന് വാർത്ത ശേഖരിക്കണം, അങ്ങനെ ഒരുപാട് ജോലികൾ ഇവിടെയുണ്ട്. അവിടെ ഡൽഹിയെ സംബന്ധിച്ച് വെറും വിവർത്തനം മാത്രമേ ഉള്ളൂ, വിവർത്തനവും വായനയും. മാത്രമല്ല ഒരു ടീം വർക്കാണ്, മൂന്നോ നാലോ പേരോ അറ്റ് എ ടൈം ഉണ്ടായിരിക്കും ന്യൂസ് റീഡേഴ്സ്. അവരെഴുതിയിട്ട് നമ്മുടെ അന്ന് ഡെസ്കിൽ ചീഫായിട്ടിരിക്കുന്ന ആളിന് ഹാൻഡ് ഓവർ ചെയ്യും. അവരതിൽ നെസസറി ചേഞ്ചസ് വരുത്തും, ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും, എന്നിട്ട് ഒരാൾ വാർത്ത വായിക്കും. അങ്ങനെയായിരുന്നു അവിടുത്തെ സ്വഭാവം.
0: ഈ വിവർത്തനം എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഒരു സോഴ്സ് ഇംഗ്ലീഷിലായിരിക്കും അതോ ഹിന്ദിയിലായിരിക്കും?
1: അതെ, ഇംഗ്ലീഷിലായിരിക്കും. അപ്പൊ നമുക്ക് ഈ പ്രാദേശിക ഭാഷകൾക്ക് ഇംഗ്ലീഷിൽ പൂൾ കോപ്പി തരും. ഹിന്ദിക്ക് വേറെ ഒരു യൂണിറ്റ് ഉണ്ട്, ഹിന്ദി വാർത്താ വിഭാഗം തന്നെ അവിടെ വേറൊരു യൂണിറ്റ് ആണ്. അങ്ങനെയാണ് അവിടെ വാർത്ത ചെയ്തുകൊണ്ടിരുന്നത്.
0: ഡൽഹി ആകാശവാണിയിൽ തന്നെയാണല്ലോ അല്ലെ ഈ വാർത്താവിഭാഗം ഉള്ളത്? അപ്പൊ ഇത്രയും പ്രാദേശിക വാർത്തകൾക്കുള്ള യൂണിറ്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ?
1: ഇന്ത്യയിലെ എല്ലാ ഭാഷകൾക്കും അവിടെ യൂണിറ്റുകളുണ്ട്. അതായത് ജമ്മുകാശ്മീരിലെ ഡോഗ്രി ഭാഷ മുതൽ ഇങ്ങേയറ്റം തെക്കേറ്റത്തെ മലയാള ഭാഷ വരെ എല്ലാ ഭാഷകൾക്കും അവിടെ പ്രത്യേകിച്ച് ഓരോ യൂണിറ്റുകളാണ്. അത് ഈ പഴയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ കുറേ ബാരക്സ് ഉണ്ട്, ആ ബാരക്സിലാണ് വാർത്താ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരു റൂമിൽ, ആ ബാരക്കിലെ ഒരു റൂമിൽ രണ്ട് ഭാഷകളുടെ യൂണിറ്റുകൾ പ്രവർത്തിക്കും.
0: ഇതിനു പുറമെ ഇപ്പോൾ വാർത്താ അവതരണത്തിനായിട്ട് ചെല്ലുന്നത് സ്റ്റുഡിയോ ആണല്ലോ, അപ്പോൾ ഒരേ സമയം പ്രാദേശിക ഭാഷകളിലുള്ള വാർത്തകൾ വരികയാണെങ്കിൽ അപ്പൊ എത്ര സ്റ്റുഡിയോകൾ വേണ്ടി വരും?
1: അവിടെ വാർത്തകൾക്ക് മാത്രമായിട്ട് 4-5 സ്റ്റുഡിയോ ഉണ്ട്. മാത്രമല്ല ഇതൊരു ഷെഡ്യൂൾ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിന് തൊട്ട് മുമ്പ് തമിഴ് വാർത്തയാണ്, മലയാളത്തിന് ശേഷം വരുന്നത് കന്നഡ വാർത്തയാണ്. ഇതിനെല്ലാം തമ്മിൽ ഒരു 10 മിനിറ്റിന്റെ ഇടവേളകൾ മാത്രമേ ഉള്ളൂ. ചില സമയങ്ങളിൽ നമ്മുടെ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ അടുത്ത ഭാഷയിലെ വാർത്ത വരും. അപ്പൊ നമ്മൾ ഒരു 10 സെക്കൻഡ് മുൻപ് വരെ വാർത്ത വായിച്ച് അവസാനിപ്പിച്ച് പുറകെ വരുന്ന ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ കസേര ഒഴിച്ചു കൊടുക്കണം.
0: നമുക്ക് ലൈവിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് ആ ഒരു കാര്യം പറയുമ്പോൾ ചിത്രം മനസ്സിൽ വരുന്നുണ്ട്, ഈ കസേര ഒഴിയുന്നത്. കാരണം തുടർച്ചയായിട്ട് പരിപാടികൾ ഇങ്ങനെ വരുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടുമാണ്. കാരണം ഒരു വാർത്ത കൃത്യസമയത്ത് അവസാനിപ്പിക്കുക എന്നുള്ളത് വലിയ ചലഞ്ചാണല്ലോ.
1: അത് ചലഞ്ച് തന്നെയാണ്. കാരണം ഈ തമിഴ് വാർത്തയിൽ ഉള്ള അന്നത്തെ വളരെ പ്രഗത്ഭയായ ഒരു അവതാരകയുണ്ട്, അവര് വാർത്ത ഒരിക്കലും സമയത്ത് അവസാനിപ്പിക്കില്ല. പലപ്പോഴും 30, 40, 50, 1 മിനിറ്റ് വരെയൊക്കെ അവര് കൂടുതൽ സമയം എടുത്ത് വായിക്കും. ലക്ഷ്മി നാരായണ സ്വാമി വളരെ ഫേമസ്, വളരെ അറിയപ്പെടുന്ന, തമിഴ്നാട്ടിലെ ഏറ്റവും പേരെടുത്ത മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിരുന്നു അവർ. അപ്പോൾ അവര് അവരുടെ സമയം കഴിഞ്ഞാൽ പോലും കുറേ നേരം കൂടി ഒരു വാർത്ത വായിച്ചിട്ടേ പോവുള്ളൂ.

0: വാർത്താവതാരകനെ സംബന്ധിച്ച് വലിയ ഒരു വെല്ലുവിളി എന്ന് വെച്ചാൽ 10 മിനിറ്റ് ഒരു ശ്വാസം എടുക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ നിർത്താതെ വായിക്കുകയാണല്ലോ ഒരു ബുള്ളറ്റിൻ. അപ്പോൾ ഈ ഡൽഹിയിലൊക്കെ ഉള്ള സമയത്ത് ജോലിക്ക് ജോയിൻ ചെയ്ത കാലം തൊട്ടേ വാർത്തകൾ വായിച്ചു തുടങ്ങിയിരുന്നോ?
1: അത് രസകരമായൊരു സംഭവമാണ്. അതായത് ഞാൻ ജോയിൻ ചെയ്തത് 19-ാം തീയതിയാണ്. 19-ാം തീയതി ജോയിൻ ചെയ്ത് അന്ന് കാര്യമായ ഡ്യൂട്ടി ഒന്നും ചെയ്തില്ല. 20-ാം തീയതി രാവിലെയായിരുന്നു എനിക്ക് ഡ്യൂട്ടി ഇട്ടിരുന്നത്. 20-ാം തീയതി രാവിലെ ഞാൻ നേരത്തെ വന്നു, വന്ന് ട്രാൻസ്ലേഷനൊക്കെ തുടങ്ങി. മേധാവിയായിരുന്ന ഗോപൻ ഒരല്പം വൈകിയാണ് വന്നത്. അദ്ദേഹം വന്നു, എഴുതിയ കുറച്ച് കടലാസുകളൊക്കെ പരിശോധിച്ചു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, വായിക്കല്ലേ, ബുള്ളറ്റിൻ വായിക്കല്ലേ എന്ന് ചോദിച്ചു. സത്യത്തിലൊരു വെള്ളടി വീണ പോലെ ആയിപ്പോയി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണല്ലോ ഈ മൈക്രോഫോണിന് മുന്നിൽ ഒരു വാർത്ത വായനക്കാരൻ എന്ന നിലയിൽ നമ്മൾ വരുന്നത് ആദ്യമായിട്ടാണ്. അതിനുമുമ്പ് ചെറിയ ചെറിയ പരിചയങ്ങളുണ്ടെങ്കിൽ പോലും ഒരു ഫുൾ ടൈം വാർത്ത വായിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. പക്ഷേ അതിൽ അന്ന് ഞാൻ വായിച്ചില്ല. സാർ 2 ദിവസം കൊണ്ട് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പിന്നീട് ഒരു 1 ആഴ്ചക്കുള്ളിൽ എന്നെക്കൊണ്ട് അദ്ദേഹം നിർബന്ധിച്ച് വായിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ 2-ാം ഭാഗം.
0: ഇതിനെന്തെങ്കിലും പരിശീലനം അതിന് മുന്നേ തന്നിരുന്നോ അവര്?
1: ഇല്ല,
0: ഇല്ല.
1: അത് ഇതുവരെ അങ്ങനെ ഒരു പരിശീലനം വാർത്ത വായനക്കാർക്ക് ആർക്കും കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. പിന്നെ നമ്മൾ നമ്മുടെ സീനിയേഴ്സിൻ്റെ വാർത്ത അവതരണ ശൈലി കടം കൊള്ളുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് പഠിക്കുക, അതാണ് നമ്മളുടെ ഒരു ട്രെയിനിങ്.

0: അപ്പോ രണ്ടു വർഷത്തെ സമയത്തിന് ശേഷം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നല്ലോ. ഈ യൂണിറ്റുകൾ തമ്മിൽ, ഒന്ന് പ്രാദേശിക ഭാഷയിലാണ്, ഒന്ന് ഡൽഹിയിലാണ്, ഇത് രണ്ടും തമ്മിലുള്ള ഒരു പ്രവർത്തനത്തിലെ വ്യത്യാസം എങ്ങനെയാണ്?
1: പ്രവർത്തനത്തിലെ വ്യത്യാസം, ഡൽഹിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ജനറൽ ന്യൂസ് റൂമിൽ തയ്യാറാക്കുന്ന ന്യൂസ് പൂൾ സ്റ്റോറികൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക, എന്നിട്ട് അവരതിൻ്റെ ഒരു ഓർഡറും തരും. അതിൻ്റെ ഒരു ഏതൊക്കെ ഐറ്റംസ് ഇപ്പോൾ കൊടുക്കണം, റണ്ണിങ് ഓർഡർ എന്നാണ് പറയുക, റണ്ണിങ് ഓർഡർ തരും. നമ്മളത് പ്രകാരം അടുക്കുക, വായിക്കുക.
0: പക്ഷെ
1: ഇവിടെ വളരെ വ്യത്യസ്തമാണ്. ഇവിടെ അങ്ങനെ ഒരു റണ്ണിങ് ഓർഡർ സിസ്റ്റം ഇല്ല, മറിച്ച് ഒരു ന്യൂസ് എഡിറ്ററുണ്ട്, ഒപ്പം രണ്ട് ന്യൂസ് റീഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ മൂന്ന് പേരും കൂടി കമ്പൈനായിട്ട് വാർത്തകൾ തയ്യാറാക്കുന്നു. അതിനുശേഷം ന്യൂസ് എഡിറ്റർ വാർത്തകളെ അതിൻ്റെ ഓർഡറിലായിട്ട്, ബെഞ്ചിങ് എന്ന് പറയും, രണ്ട് ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ട്

0: അതിനകത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ സ്റ്റോറികൾ എഡിറ്ററാണ് എഴുതുന്നത്. അങ്ങനെ ഒരു ഒരു രീതിയാണ് നമ്മുടെ ഈ പ്രാദേശിക വാർത്തയ്ക്കുള്ളത്. അത് പ്രകാരം ഇവിടെ വരുമ്പോൾ ഈ നമ്മുടെ പ്രാദേശിക ലേഖകർ, അതുപോലെ പി ഐ ബി, പി ആർ ഡി, ഇവിടെ നിന്നുള്ള ആ വാർത്തകളെല്ലാം കൂടി നമ്മൾ, പിന്നെ നമ്മുടെ പാർട്ട് ടൈം കറസ്പോണ്ടൻറ്റുകളുണ്ട്, അവരുടെ എല്ലാം കയ്യിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ സ്വീകരിച്ച് അതിൻ്റെ വാർത്താ മൂല്യം കണക്കാക്കി രണ്ട് ബെഞ്ചുകളായി തിരിച്ച് കൊണ്ടു വായിക്കണം. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ശ്രമം നമ്മൾ നടത്തണം. മറ്റേ നമുക്ക് ഡൽഹിയിൽ കിട്ടുന്നത് എഡിറ്റ് ചെയ്ത, ഇംഗ്ലീഷിലാണെങ്കിൽ പോലും എഡിറ്റ് ചെയ്തൊരു വെർഷനാണ്. ഇവിടെ അതല്ല, ഇവിടെ നമുക്ക് അൺഎഡിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ നമ്മൾ എഡിറ്റ് ചെയ്ത്
1: തയ്യാറാക്കി
0: അവതരിപ്പിക്കലാണ്. മറ്റേത് വെറും ഒരു ട്രാൻസ്ലേഷനാണ്.
1: നമ്മൾ ഈ ആകാശവാണി വാർത്തകളുടെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധികാരികതയും വിശ്വാസ്യതയുമാണല്ലോ. അപ്പോൾ അത് ഉറപ്പുവരുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഫേക്ക് ന്യൂസുകൾ ഒരുപാട് വരാൻ സാധ്യതയുള്ള ഒരു സന്ദർഭത്തിലൊക്കെ. ഇത്തരത്തിലുള്ള ഒരു ചാലഞ്ചസ് എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? ഏതെങ്കിലും ഉദാഹരണങ്ങളുണ്ടോ?
0: ഉദാഹരണം എന്ന രീതി ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, അതായത് ഈ വാർത്ത കേൾക്കുന്ന ആൾക്കാർ, ആകാശവാണിയുടെ വാർത്ത കേൾക്കുന്നവരും മറ്റ് മാധ്യമങ്ങളിലെ, ടെലിവിഷൻ മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും വാർത്തകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാവും. സാധാരണഗതിയിൽ ആകാശവാണി ഒരു വാർത്ത കൊടുത്താൽ അതിനകത്ത് വലിയ തെറ്റൊന്നും ഉണ്ടാവില്ല. പിന്നെ എക്സ്ക്ലൂസീവ് സ്റ്റോറികൾ വളരെ ചുരുക്കമായിരിക്കും. ഏത് വാർത്തകളായാലും അതിൻ്റെ ആധികാരികത നമ്മൾ കൃത്യമായി തീരുമാനിച്ച ശേഷം മാത്രമേ ബുള്ളറ്റിൽ ഉൾപ്പെടുത്താറുള്ളൂ. അതാണ് ഈ ആകാശവാണി വാർത്തകളുടെ ഒരു വിശ്വാസ്യതയും. ടെലിവിഷൻ ചാനലുകൾക്കാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങൾക്കാണെങ്കിലും ഇത്തരമൊരു ക്രോസ് ചെക്കിംഗ് ഇല്ല. അതേസമയം നമ്മൾക്ക് അത് കാര്യത്തിൽ വളരെ വ്യക്തത വേണം. സോഴ്സ് വ്യക്തമായിട്ട് നമ്മൾ ഈ തയ്യാറാക്കുന്ന വാർത്തയുടെ അടിവശത്ത് എഴുതി വെക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആധികാരികമല്ലാത്ത വാർത്തകൾ കൊടുക്കാൻ ഒരിക്കലും തയ്യാറാവില്ല. കാരണം നമ്മുടെ വാർത്തകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അപ്പോൾ അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരും.

0: ഈ അടുത്ത് കേരളത്തിലൊരു മുതിർന്ന മാധ്യമ പ്രവർത്തക അവരുടെ സംഭാഷണത്തിനിടയിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇന്ന് ഞങ്ങളുടെ മുന്നിലെത്തുന്ന ഒരു വാർത്ത അത് ബ്രേക്ക് ചെയ്യണോ അതോ അത് ഫാക്ട് ചെക്ക് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമാണ് ഫാക്ട് ചെക്ക് നടത്തുന്നതെന്ന്. അപ്പോൾ അത് പക്ഷെ ആകാശവാണിയിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കാറില്ല.
1: അതൊരിക്കലും സംഭവിക്കില്ല, സംഭവിക്കാൻ പാടില്ല.
0: അതെ,
1: ആദ്യം പറയുകയല്ല, ആധികാരികമായി പറയുകയാണ്. അതാണ് നമ്മളുടെ വാർത്തകളുടെ പ്രത്യേകത.
0: സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ആളുകൾ ഇന്ന് പൊതുവെ അവരുടെ മാനസിക നില തന്നെ നമ്മുടെ എല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ വാട്സപ്പിലോ മറ്റോ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റൊരാളിലേക്ക് എത്തിക്കുക എന്നുള്ളതിലാണ് നമുക്ക് ആദ്യം ഒരു ത്വര വരുന്നത്. അതിനാണ് അതിനുശേഷം മാത്രമേ നമ്മളത് സത്യമായിരുന്നു അല്ലയോ എന്ന് പരിശോധിക്കുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു വേവിനകത്ത് പിന്നിലായി പോകുന്നു എന്നുള്ളൊരു തോന്നൽ താങ്കൾക്ക് എപ്പോഴെങ്കിലും ഈ സ്ഥാപനത്തെ കുറിച്ച് തോന്നിയിട്ടുണ്ടോ?
1: ഒരിക്കലും തോന്നിയിട്ടില്ല. മാത്രമല്ല, നമ്മളെടുക്കുന്ന ആ നിലപാടാണ് ഏറ്റവും ശരി. കാരണം ഇന്ത്യയുടെ പല ഭാഗത്തും നമ്മൾ ഈ അടുത്ത കുറേ വർഷങ്ങളിൽ ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാമൂഹ്യമായ പ്രശ്നങ്ങൾ, മതപരമായ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പ്രധാനം മാധ്യമമായി പ്രവർത്തിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ കലാപബാധിത പ്രദേശങ്ങളിൽ ഇൻ്റർനെറ്റ് ക്ലോസ് ചെയ്യും, ഇൻ്റർനെറ്റ് അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കും. ഇൻ്റർനെറ്റ് വഴിയാണല്ലോ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ
0: പ്രചരിക്കുന്നത്.
1: അപ്പോൾ അത് തടയാൻ ഗവൺമെൻറ് തയ്യാറാകുന്നത് തന്നെ ഇത്തരം ചില റൂമറുകൾ പ്രചരിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്.
0: ഈ വാർത്ത തയ്യാറാക്കാൻ വേണ്ടി പ്രത്യേകിച്ചും നമ്മൾ പ്രധാന ബുള്ളറ്റിൻ എന്ന് പറയുന്നത് രാവിലെ 6:45 പ്രാദേശിക വാർത്തയാണ്. അത് തയ്യാറാക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം അതിരാവിലെ തുടങ്ങണം പണികൾ. അപ്പോൾ എങ്ങനെയാണ് ഒരു ജീവിതക്രമം, ഒരു പ്രൊഫഷണൽ ജീവിതത്തിലെ ഒരു ടൈം എങ്ങനെയാണ്?
1: ഞങ്ങൾ ന്യൂസ് റൂമിൽ പറയാറുണ്ട്, പ്രഭാതങ്ങൾ കാണാത്തവരാണ് വാർത്ത വായനക്കാരെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 4 മണിക്കാണ് ഡ്യൂട്ടി ആരംഭിക്കുന്നത്. ഈ സമയത്ത് വാർത്തയുടെ തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പ് വരെ നമ്മളവിടെ മുഴുവൻ സമയവും ന്യൂസ് റൂമിലുണ്ടായിരിക്കും. ഒരാൾ എഴുതിയ വാർത്തകൾ മറ്റൊരാൾ വായിക്കും, അതിലാവശ്യമായ മാറ്റങ്ങൾ വരുത്തും. അങ്ങനെയുള്ള ഒരുപാട് ജോലികൾ അവിടെ ഉണ്ട്. മാത്രമല്ല, സാധാരണ പത്ര ഓഫീസുകളിലൊക്കെ ഒരു 5-6 മണിക്കൂർ നീളുന്ന അതേ ജോലി തന്നെയാണ് ഇവിടെ നമ്മുടെ റേഡിയോയുടെ ന്യൂസ് റൂമിൽ 2-3 പേരിരുന്ന് ചെയ്യുന്നത്. അതേസമയം മറ്റ് പല ചാനലുകളിലായാലും പത്രങ്ങളിലായാലും 10-20 പേര് ഒരേ സമയം അവിടെ ഡ്യൂട്ടിയിലുണ്ടാവും. പക്ഷേ ഇവിടെ 3 പേരേ ഉള്ളൂ. ഈ 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയതൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത് തെറ്റുകളുണ്ടത് തിരുത്തി ഫാക്ച്വലറൊക്കെ ഒഴിവാക്കി നമ്മൾ ആ ബുള്ളറ്റിൻ തയ്യാറാക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വെല്ലുവിളി നിറഞ്ഞ സമയമാണ്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണമല്ല, ഒരു തെളിവ്. ആകാശവാണിയുടെ തൊട്ടു മുന്നിലാണ് അറബിക്കടൽ, വളരെ മനോഹരമായ ബീച്ച്. ഇവിടെ പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലൊക്കെ ആൾക്കാരുടെ ബാഹുല്യം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ കഴിഞ്ഞ 30 വർഷം ഞാനിവിടെ ജോലി ചെയ്തിട്ടും ആകെ ബീച്ചിൽ പോയതും കടലിനെ ഒന്ന് കണ്ടതുപോലും വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിലാണ്. അതിനുള്ള ഒരു സമയം നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് കിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ ഒരു ന്യൂസ് റൂം

0: ചെക്കനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്,
1: ഒരു സൂര്യോദയം സത്യത്തിൽ ഒന്ന് മനസ്സറിഞ്ഞ് ആസ്വദിക്കാൻ കഴിയില്ല,
0: ഒരിക്കലും കഴിയില്ല. കാരണം നമ്മൾ വാർത്ത വായിച്ചു പോകുമ്പോഴേക്കും സൂര്യൻ ഉദിച്ചിരിക്കും. നമ്മൾ ന്യൂസ് റൂമിൽ കയറുന്ന സമയത്ത് സൂര്യൻ ഉദിച്ചിട്ടും ഉണ്ടാവില്ല, അതാണ് അതിന്റെ പ്രത്യേകത.
1: അതിന്റെ തന്നെ മറ്റൊരു വശം കൂടിയുണ്ട്. ഇപ്പോൾ ആകാശവാണിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പൊതുസ്ഥലത്തൊക്കെ ഒരു പരിപാടി നടത്തുമ്പോൾ, പ്രത്യേകിച്ച് രാത്രിയിൽ ഒരു പരിപാടി നടത്തുമ്പോൾ, ന്യൂസ് യൂണിറ്റിലെ ആളുകളെ ഒന്നും പൊതുവെ നമ്മൾ രാത്രി കാണാറില്ല. രാത്രി ഒരു 8 മണിക്ക് ശേഷം ഒരിക്കലും താങ്കളെയോ അല്ലെങ്കിൽ ന്യൂസ് യൂണിറ്റിലെ മറ്റാരെയും നമ്മൾ ഒരു പരിപാടിക്കും പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആളുകളുടെയൊക്കെ ജീവിതക്രമം മാറി, രാത്രി അർദ്ധരാത്രിയൊക്കെ ഉണർന്നിരിക്കുന്ന എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് അങ്ങനെ മാറാൻ സാധിക്കുമോ?
0: തീർച്ചയായിട്ടും പറ്റുമല്ലോ. കാരണം കഴിഞ്ഞ 10-30 വർഷമായിട്ട് രാവിലെ 3 മണിക്കപ്പുറം കിടന്നുറങ്ങാൻ സാധിക്കാറില്ല. ഡ്യൂട്ടി ഉണ്ടെങ്കിലും ഡ്യൂട്ടി ഇല്ലെങ്കിലും വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും പുലർച്ചെ 3 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ എണീറ്റിരിക്കും. ഇനിയിപ്പോൾ വിരമിച്ച ശേഷവും ആ ഷെഡ്യൂളും മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് അറിയാതെ ഉണർന്നു പോവുകയാണ്. മാത്രമല്ല ഞങ്ങളുടെ ഈ ഞങ്ങൾ ന്യൂസ് റീഡർമാരുടെ ഒരു ഒക്യുപേഷണൽ ഡ്രീം എന്ന് തന്നെ വേണേൽ പറയാം. അതായത് ന്യൂസ് റൂമിൽ സമയത്തെത്താൻ പറ്റാതെ വരുന്നു, സ്റ്റുഡിയോയിലേക്ക് എത്ര പോയിട്ടും എത്താൻ പറ്റാതെ വരുന്നു, ഇങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് ഞങ്ങൾ കാണുന്നത്. ഓട്ടോ വിളിച്ചും ടാക്സി വിളിച്ചും ഒക്കെ ന്യൂസ് റൂമിൽ എത്തുമ്പം വാർത്തയുടെ സമയം കഴിഞ്ഞല്ലോ എന്ന് അവിടുത്തെ എഞ്ചിനീയർമാർ പറയുന്നതായിട്ട് സ്വപ്നം ഞങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഹക്കിം കൂട്ടായാണെങ്കിലും അതിന് മുമ്പുണ്ടായിരുന്ന വാർത്താ അവതാരകനാണെങ്കിലും ഇതേ സ്വപ്നങ്ങൾ കണ്ടവരാണ്.
1: ഈ പേടി സ്വപ്നവുമായിട്ടാണ് ഉറങ്ങുന്നത്.
0: ഈ പേടി സ്വപ്നം ഇപ്പോഴും ഉണ്ട്.

0: താങ്കൾക്ക് ഈ ആകാശവാണി എന്നതിലപ്പുറം മറ്റ് ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ചും ക്രിയാത്മകമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, എഴുത്തുണ്ട് എന്നൊക്കെ അറിയാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: അങ്ങനെ സർഗാത്മകതയൊക്കെ കാര്യമായിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. എങ്കിലും പണ്ടൊക്കെ, അതായത് ആകാശവാണിയിൽ ചേരുന്നതിന് മുൻപ് 4-5 വർഷത്തോളം മാധ്യമപ്രവർത്തകനായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ കാലഘട്ടത്തിൽ അത്യാവശ്യം എഴുത്തിൻ്റെ അസ്ക്യത ഉണ്ടായിരുന്നു എനിക്കും. കുറേ കഥകളും കവിതകളും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ വന്നതിന് ശേഷം അത്തരം സാഹസങ്ങളിലേക്ക് കടന്നിട്ടില്ല. അത് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ന്യൂസ് റൂമിലെ പിരിമുറുക്കവും മറ്റു ചില വ്യക്തിപരമായ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് സർഗാത്മകതയെ ഒരു വശത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി സമയമുണ്ടല്ലോ.
0: അതെ അതെ. ന്യൂസ് റൂമിലെ അനുഭവം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പല സുപ്രധാന കാര്യങ്ങളും സംഭവിച്ച വർഷങ്ങളാണല്ലോ കടന്നുപോയത്. അപ്പോൾ എല്ലാ ദിവസവും ഡ്യൂട്ടിയിലുള്ള ഒരാൾ എന്ന രീതിയിൽ ഏതെങ്കിലും എടുത്തു പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും ചില വാർത്തകളുടെ അത് വായിക്കാൻ കിട്ടിയ അവസരത്തെക്കുറിച്ചൊക്കെ താങ്കൾ ഓർക്കുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു വാർത്ത മദർ തെരേസയുടെ മരണമാണ്. മദർ തെരേസയുടെ മരണം സംഭവിച്ചത് പുലർച്ചെ 4 മണിയോടെയാണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ നമുക്കത് വാർത്ത കിട്ടുമ്പോൾ 5:45 അന്ന് ഇത്തരം സംവിധാനങ്ങളൊന്നുമല്ല, ടെലിപ്രിന്ററിലാണ് വാർത്ത വരുന്നത്. 24 മണിക്കൂർ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യന്ത്രം, മെക്കാനിക്കൽ യന്ത്രമാണ്. അതിലിങ്ങനെ പേപ്പർ അടിച്ചു വിട്ടുകൊണ്ടിരിക്കും. ആ വാർത്ത എനിക്ക് മറക്കാൻ പറ്റുന്നതല്ല. അന്ന് ഈ പറഞ്ഞതുപോലെ എൻ്റെ സഹപ്രവർത്തകന് ചില അസൗകര്യങ്ങളൊക്കെ വന്നതിനെ തുടർന്ന് അദ്ദേഹം ലേറ്റായിട്ടാണ് വന്നത്, വളരെ ലേറ്റായിട്ടാണ് വന്നത്. എഡിറ്ററായിരുന്നയാളും ഒരല്പം വൈകി. ഞാൻ മാത്രമേ ന്യൂസ് റൂമിലുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് പെട്ടെന്ന് യു എൻ എയിലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ PTI, ആ വാർത്താ ഏജൻസി ആദ്യമായിട്ടാണ് ഈ വാർത്ത ഫ്ലാഷായിട്ട് അടിച്ചത്. മദർ തെരേസയുടെ ആ വാർത്ത കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഒരു ഞെട്ടലായിരുന്നു. അന്ന് മദർ തെരേസയുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് വായിച്ചറിഞ്ഞ ഒരാളെന്ന നിലയിൽ ഒരു ഷോക്കിംഗ് വാർത്തയായിരുന്നു അത്. ആ വാർത്ത കണ്ടതിലെ ഞെട്ടലിനപ്പുറം വേറെ ആരും ന്യൂസ് റൂമിലില്ലല്ലോ, ഞാൻ മാത്രമേ ഉള്ളൂല്ലോ എന്നുള്ളൊരു പേടി രണ്ടാമത് തോന്നുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ആ വാർത്തയൊക്കെ ഞാൻ തയ്യാറാക്കി ഒരു പകുതിയാകുമ്പോഴേക്കും എഡിറ്റർ വന്നു, സഹപ്രവർത്തകനും വന്നു, വാർത്ത കൊടുക്കാൻ കഴിഞ്ഞു. മാത്രമല്ല അന്ന് കുറച്ചൊരു ഭാഷാ സ്വാതന്ത്ര്യം കൂടി നമുക്ക് കൊടുക്കാൻ പറ്റിയ വാർത്തയിൽ. സാധാരണ മദർ തെരേസ അന്തരിച്ചു എന്ന ഒരു വളരെ പ്ലെയിനായിട്ടൊരു വാർത്ത കൊടുക്കുന്നതിനപ്പുറം അഗതികളുടെ അമ്മ മദർ തെരേസ ഓർമ്മയായി എന്നായിരുന്നു അതിൻ്റെ ഇൻട്രോ. അപ്പോൾ ആ രീതിയിൽ കുറച്ച് സ്വതന്ത്രമായ രീതിയിൽ വാർത്ത അവതരിപ്പിക്കാൻ അന്ന് പറ്റി. അത് ഉള്ളിൽ തട്ടി വാർത്ത വായിച്ച ഒരു ദിവസം കൂടിയായിരുന്നു അത്. നമ്മൾ അത്രയും ബഹുമാനിത കൽപ്പിക്കുന്ന ഒരാളിൻ്റെ മരണം.
0: അതെ.
1: അപ്പം അതുകൊണ്ട് നന്നായി അത് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
0: ഇതുപോലെയുള്ള ചില വാർത്തകൾ അവസാന നിമിഷം വരുന്ന സമയത്ത് നമുക്ക് ഉള്ള ചില വായിച്ച അറിവുകൾ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വരുന്നില്ല. അതായത് ഇപ്പോൾ ചില ഹെഡ്ലൈന് പുറമേ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് മുൻപുള്ള അറിവുകൾ ഉപയോഗിക്കാമല്ലോ.
1: അതെ, അത് തീർച്ചയായിട്ടും വേണ്ടി വരും. അത് ഈ ജേർണലിസ്റ്റുകളെ കുറിച്ച് മൊത്തത്തിൽ പറയാറുണ്ടല്ലോ, ജാക്ക് ഓഫ് ഓൾ ആൻഡ് മാസ്റ്റർ ഓഫ് നൺ എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് കുറഞ്ഞ ധാരണയെങ്കിലും നമ്മളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ പലപ്പോഴും വാർത്തകൾ ഒരു വരിയായിട്ടോ രണ്ട് വരിയായിട്ടോ വരുന്ന വാർത്തകൾ നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യണം, നമ്മൾ അതിനകത്ത് കൂട്ടിച്ചേർക്കലുകൾ നടത്തണം. അതിന് നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വേണം. അതുകൊണ്ടാണ് നമ്മൾ പത്രങ്ങളെല്ലാം വായിക്കണം, പരമാവധി ആനുകാലികങ്ങൾ വായിക്കണം, പുസ്തകങ്ങൾ വായിക്കണം. ഒരു ന്യൂസ് റീഡർ എന്ന ഒരു സങ്കല്പം ന്യൂസ് റൂമിൽ എപ്പോഴും ഉണ്ട്. പരമാവധി അതിനോട് നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഈ പറഞ്ഞതിൽ വായനയുടെ സ്വഭാവമൊക്കെ വളരെ കുറഞ്ഞു, വായിക്കുക എന്നുള്ള ശീലമില്ലാതെയായി. എങ്കിൽ പോലും പത്രങ്ങൾ വായിക്കും, അത്യാവശ്യം ആനുകാലികങ്ങൾ വായിക്കും. ചുറ്റുപാട് നടക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാക്കി വെക്കേണ്ടത്

0: വാർത്തകൾക്ക് മാത്രമല്ല, ആകാശവാണിയിൽ തന്നെ വാർത്താധിഷ്ഠിത പരിപാടികൾ മറ്റു പലതും
1: ഉണ്ടല്ലോ.
0: അപ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിനും അത് സഹായിക്കുമല്ലോ.
1: അത് സഹായിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ആരും പറഞ്ഞു തന്നില്ലെങ്കിൽ പോലും നമ്മൾ അത് വായിച്ചറിഞ്ഞ് കുറെ കാര്യങ്ങൾ

0: ഉൾക്കൊള്ളണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും രണ്ടുപേർ എഴുതാൻ പറ്റുള്ളൂ. അത് തീർച്ചയായിട്ടും അത് വേണം. ഓരോ ആഴ്ച ഓരോ ദിവസവും സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു ഏകദേശ അറിവെങ്കിലും ഉണ്ടാക്കി വെക്കണം. അത് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അത്യാവശ്യമാണ്.
1: അതെ അതെ. ഇനി അല്പം വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കടന്നാൽ കുടുംബം, സ്വദേശം, ഇതിനെ കുറിച്ചൊക്കെ പറയാം.
0: ശരിക്ക് എൻ്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിൽ പാലായിക്കടുത്ത് രാമപുരം എന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒറ്റപ്പാലം അടുത്ത് പഴയന്നൂർ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് മാറേണ്ടി വന്നു. അച്ഛൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട അച്ഛൻ അധ്യാപകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥലമാറ്റത്തിനനുസരിച്ച് ഒറ്റപ്പാലത്ത് കിട്ടിയ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി അതിനടുത്ത പഴയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസം തുടങ്ങി. പിന്നീട് 10-ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചത് ഒറ്റപ്പാലത്തെ NSS ഹൈസ്കൂളിലായിരുന്നു. അവിടെ നിന്ന് 10-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക്, അന്ന് പ്രീ ഡിഗ്രിയാണ്, പ്രീ ഡിഗ്രിക്ക് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിലായിരുന്നു പ്രീ ഡിഗ്രിക്ക് പഠിച്ചത്. അതിനുശേഷം ഡിഗ്രിക്ക് ആലത്തൂർ ശ്രീനാരായണ കോളേജിൽ പഠിച്ചു. അതിനുശേഷം PG MA മലയാളമായിരുന്നു, തൃശ്ശൂർ ശ്രീകേരളവർമ്മ കോളേജിൽ പഠിച്ചു. അവിടുത്തെ കോഴ്സിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് കേരള പ്രസ് അക്കാദമി, ഇന്ന് മീഡിയ അക്കാദമിയാണ്, അന്ന് പ്രസ് അക്കാദമിയായിരുന്നു, പ്രസ് അക്കാദമിയിൽ എൻട്രൻസൊക്കെ എഴുതി അവിടെ ചേർന്നു. അവിടെ നിന്ന് സാമാന്യ മോശമില്ലാത്ത രീതിയിൽ പരീക്ഷയൊക്കെ പാസ്സായി. അന്ന് എന്നിട്ട് ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് മാതൃഭൂമി ദിനപത്രത്തിലാണ് പോയത്, കൊച്ചിയിൽ. കൊച്ചിയിൽ അന്ന് വളരെ പ്രശസ്തനായ ഒരു പത്രാധിപരുണ്ടായിരുന്നു, അദ്ദേഹം ഇന്നില്ല, വിജയശങ്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തു. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഇൻറ്റേൺഷിപ്പ്, ഒരു മാസത്തെ ഇൻറ്റേൺഷിപ്പേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, വേണമെങ്കിൽ കുറച്ച് കാലം കൂടി ഡെസ്കിൽ ഇരുന്നുള്ളൂ, നിങ്ങൾക്കും പഠിക്കാം, ഞങ്ങൾക്കൊരു സഹായമായി എന്ന് പറഞ്ഞ് അവിടെ ഞാൻ ഒരു 3 മാസത്തോളം അവിടെ ജോലി ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ശമ്പളമൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ആ മാതൃഭൂമി എന്ന് പറയുന്ന വലിയൊരു പത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു അനുഭവം കൂടിയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മംഗളം പത്രത്തിൽ വേക്കൻസി വരികയും എൻ്റെ അധ്യാപകൻ കൂടിയായ KM റോയ് അദ്ദേഹം പറഞ്ഞു, നിങ്ങളിങ്ങനെ ശമ്പളം കിട്ടാത്ത ജോലിക്ക് പോകണ്ട, ഞങ്ങളുടെ പത്രത്തിലേക്ക് വരൂ, കേരളത്തിലെ 1-ാം നമ്പർ പത്രമാകാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് പോയി. അതിൽ പരീക്ഷ എഴുതി പാസ്സായി. അതിൽ സബ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്തു.
1: കുടുംബം?
0: ഭാര്യ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്ഷൻ ഓഫീസറാണ്. അവരും ഞാനും വിരമിക്കുന്ന ഒരേ ദിവസമാണ്, ഈ May 31 ഞങ്ങൾ രണ്ടുപേരും വിരമിക്കുന്നത്. പേര് ശ്രീകല എന്നാണ്. പിന്നെ മകൻ അർജുൻ വൈശാഖ്. അപ്പോൾ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ മത്സര പരീക്ഷകളൊക്കെ എഴുതി ഇങ്ങനെ പോകുന്നു. അത്യാവശ്യം എഴുത്തിൻ്റെ സ്വഭാവമുണ്ട്. ഇംഗ്ലീഷിൽ 2-3 നോവലുകളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്നു.
1: ഓക്കെ.

0: അപ്പോൾ ഇനി ഒരു ദിവസം കൂടിയാണ് സർവീസിലുള്ളത്.
1: അതെ അതെ.
0: അതിനുശേഷം എന്താണ് റിട്ടയർമെന്റിനെ കുറിച്ച് താങ്കൾ ആലോചിച്ച് വെച്ചിട്ടുള്ളത്?
1: സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ വെറുതെ ഇരിക്കില്ല എന്താണെങ്കിലും. ഒന്നുകിൽ ഈ ജേർണലിസം അധ്യാപനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനാണ്. 10-30 വർഷം മാധ്യമരംഗത്ത് നിന്നിരുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ഈ കാലത്തെ തൊഴിൽ പരിചയം പലപ്പോഴും അക്കാദമിക് സിലബസിനപ്പുറം എന്തെങ്കിലുമൊക്കെ നമുക്ക് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ടീച്ചിങ് എനിക്ക് വലിയ ഇഷ്ടമാണ്, നേരത്തെ പറഞ്ഞല്ലോ. ആ വഴി നോക്കണം. പിന്നെ എഴുതാൻ മാറ്റിവെച്ച കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം കൂടി പറ്റുന്ന സമയം നോക്കി എഴുതണം. അങ്ങനെ പല പല ഉദ്ദേശങ്ങളുണ്ട്.
0: ഈ വാർത്തകൾക്കിടയിൽ ജീവിച്ച ഒരു ആൾക്ക് ഇപ്പോൾ റിട്ടയർ ചെയ്താലും വാർത്തകൾക്കിടയിൽ നിന്നും മാറാൻ കഴിയുമെന്ന് തോന്നുന്നില്ല.
1: അത് മിക്കവാറും മോചനം ഉണ്ടാവില്ല. കാരണം വാർത്തകൾ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്.
0: അതെ,
1: അത് ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
0: തീർച്ചയായിട്ടും മലയാള റേഡിയോ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ദീർഘകാലത്തെ സേവനം കൊണ്ട് ആകാശവാണി വാർത്തകളുടെ ആധികാരികതയും വിശ്വാസ്യതയും പ്രസക്തിയും ഉയർത്തിപ്പിടിച്ച താങ്കൾ വിരമിക്കുന്നു എന്നത് ആകാശവാണിയെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് ഒഴിച്ചുകൂടാൻ ആവാത്തതാണല്ലോ.
1: അതെ,
0: തുടർന്നുള്ള താങ്കളുടെ ജീവിതം കൂടുതൽ ഉന്മേഷഭരിതമാകട്ടെ, കൂടുതൽ ഉത്സാഹപൂർണമാകട്ടെ, ക്രിയാത്മകമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി.
1: നന്ദി.
2: സുദീർഘമായ തന്റെ മാധ്യമ ജീവിതത്തിലെ അനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് ആകാശവാണി വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ, അദ്ദേഹത്തോടൊപ്പം ഫഹദ് റാസ. ഗാനോത്സവം.
3: ഇനി 2 മണിക്ക് കേൾക്കാം മിഡ്ഡേ ന്യൂസ്.
4: Good afternoon. This is Akashwani and I'm Shagun Chopra with the midday news. The headlines. Indian Army prepared for Operation Sindhu 2.0 if the situation warrants, says Chief of Army Staff General Upendra Dwivedi. Myanmar President U Min Aung Hlaing begins his 5-day India visit with prayers at Mahabodhi Temple in Bodh Gaya, Bihar. Karnataka Congress Legislature Party

0: റസ്കോൾനിക്കോവ് എന്ന പഠനം മുടങ്ങിയ സ്വപ്നങ്ങൾ തകർന്ന നിയമ വിദ്യാർത്ഥിയെ പലിശക്കാരി വൃദ്ധയെ കൊല്ലാൻ പ്രേരിപ്പിച്ചത്. അതേസമയം ആൺപെൺ വേർതിരിവുകളിലെ അന്യായങ്ങൾ സമ്പന്ന ദരിദ്ര വിഭാഗങ്ങളിൽ ഒരുപോലെ നടമാടിയിരുന്നുവെന്നും കുറ്റവും ശിക്ഷയും വരച്ചുകാട്ടുന്നു. കുടിയൻ മർമലഡോവിനു വേണ്ടി രോഗിണി കൂടിയായ ഭാര്യ കാതറീനെയും മകൾ സോണിയെയും സമാനതകളില്ലാത്ത ദുരിതങ്ങൾ പേറുന്നത് ഒരു വശത്ത്. ധനികൻ സുഡ്രിഗൈലോഗിന്റെ വഴിവിട്ട ജീവിതത്തിനും ശാരീരിക പീഡനങ്ങൾക്കും മുന്നിൽ നിസ്സഹായയായി മരണപ്പെട്ട ഭാര്യ മാർഫ പെട്രോവിന മറുവശത്തും. ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണമെന്ന് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ. ഡോസ്റ്റോവ്സ്കിയുടെ നൂറ്റാണ്ട് പഴക്കമുള്ള റഷ്യൻ ക്ലാസിക്കിലെ വിഷയലമ്പടൻ സുഡ്രിഗൈലോഗ് ഈ ചൊല്ലിന്റെ കുട ചൂടുന്നുണ്ട്, സ്വന്തം ഭാര്യയുടെ മരണത്തെ സാധൂകരിക്കാൻ. സമ്പന്നരിൽ പോലുമുള്ള ആൺകോയ്മയുടെ അടയാളവാക്യങ്ങളാണ് സുഡ്രിഗൈലോഗിലൂടെ ഇതുവരെ ഒഴുകിയതെങ്കിൽ ഭാര്യയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം അയാളുടെ ഭാവം മാറി വരുന്നുവോ? നിക്കോവിനെ പോലെ സുഡ്രിഗൈലോഗും മരണങ്ങൾക്കു ശേഷം പതറുന്നുവോ?
1: അപ്പോൾ നിങ്ങളൊരു ചീട്ടുകളിക്കാരനായിരുന്നു?
2: അതെ, 8 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികൾ. നാട്ടും പുറത്തുകാരനായ ഞാൻ റഷ്യൻ സമൂഹത്തിലെ ഉന്നതരുമായി ചങ്ങാത്തത്തിലായിരുന്നു. ചൂതാട്ടുകാരനായ ഒരു ഗ്രീക്കുകാരൻ്റെ കടം വീട്ടാൻ കഴിയാതെ ഞാൻ ജയിലിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്. 70,000 കടം. അപ്പോൾ എൻ്റെ കാമുകി മാർഫ പെട്രോവിന എത്തി വിലപേശി അത് 30,000 കുറച്ചു. പിന്നെ ഞങ്ങൾ നിയമാനുസൃതം വിവാഹിതരായി. ഒരു നിധി പോലെ അവൾ എന്നെയാണ് കാത്തത്. എന്നേക്കാൾ 5 വയസ്സിന് മൂപ്പുണ്ടവർക്ക്. ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ അവളെ എതിർത്തിരുന്നെങ്കിൽ അവൾ എന്നെ കിടിയിൽപ്പെടുത്തിയത്. എന്നോട് എത്രമാത്രം പ്രേമമുണ്ടായിരുന്നെങ്കിലും അവൾ അത് ചെയ്തേനെ. പൊതുവേ സ്ത്രീകൾ അതിലൊന്നും തെറ്റുകാണാത്തവരാണ് കെണിയൊരുക്കുന്നതിൽ.
1: ആ ഒരു ഭയമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവളെ ഉപേക്ഷിക്കുമായിരുന്നു അല്ലേ?
2: ഈ ചോദ്യത്തിന് ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? ഞാൻ ഒരിടത്തും പോകാൻ ആഗ്രഹിച്ചില്ല. ഞാൻ മുഷിഞ്ഞിരിക്കുമ്പോൾ ഭാര്യ എന്നെ വിദേശത്ത് പോകാൻ പ്രേരിപ്പിക്കും. ഇട്ടുമൂടാനുള്ള പണമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. യാത്രയേക്കാൾ വീടാണ് ഭേദമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഒരുപക്ഷെ ഉത്തരധ്രുവത്തിലേക്ക് യാത്ര പോയേനെ. കാരണം മദ്യപാനം ഞാൻ വെറുക്കുന്നു. വീഞ്ഞ് മാത്രമേ ഇപ്പോൾ കഴിക്കാറുള്ളൂ. എല്ലാ സൗഭാഗ്യങ്ങളും ഭാര്യ നേടിത്തന്നതാണ്.
1: നിങ്ങളുടെ ഭാര്യയുടെ മരണത്തിൽ ഇപ്പോൾ നിങ്ങൾ വല്ലാതെ ദുഃഖിക്കുന്നുണ്ടോ?
2: ശരിക്കും ഞാൻ ദുഃഖിക്കുന്നു. അതിനിടയിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഭൂതപ്രേതാദികളിൽ വിശ്വസിക്കുന്നുണ്ടോ?
1: എന്ത്, പ്രേതങ്ങളോ?
2: അതെ, പ്രേതങ്ങൾ.
1: നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ?
2: ഞാൻ 3 തവണ അവളെ കണ്ടു. ആദ്യം കണ്ടത് അവളുടെ ശവസംസ്കാര ദിവസം. മൃതദേഹം മറവ് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ. 2 കണ്ടത് ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ്. 3 പ്രാവശ്യം കണ്ടത് 2 മണിക്കൂർ മുമ്പ്.
1: അപ്പോഴെല്ലാം നിങ്ങൾ ഉണർന്നിരിക്കുകയായിരുന്നു.
2: അതെ, ഞാൻ ചിന്തിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. മനുഷ്യർ എപ്പോഴും മരണാനന്തര ജീവിതം നമ്മുടെ സങ്കല്പങ്ങൾക്ക് അതീതമാണെന്ന് കരുതുന്നു. നിർവചിക്കാനാവാത്ത എന്തോ ഒന്ന്. എന്നാൽ അതൊരു കൊച്ചു മുറിയാണെന്ന് സങ്കല്പിച്ചാലോ? ഗ്രാമത്തിലെ കുളിമുറി പോലെ അഴുക്ക് പിടിച്ച് എല്ലാ മുക്കിലും മൂലയിലും ചിലന്തികൾ കൂടുകൂട്ടിയ ഒരു മുറി.
1: മരണാനന്തര ജീവിതത്തെപ്പറ്റി ഇതിനേക്കാൾ മെച്ചപ്പെട്ട സങ്കല്പം നിങ്ങൾക്കില്ലേ?
2: ഓർത്തു നോക്കൂ, 1.5 മണിക്കൂർ മുമ്പ് പരിചയപ്പെടും വരെ നമ്മൾ പരസ്പരം ശത്രുക്കളായിരുന്നു. നമുക്കിടയിൽ തീരുമാനിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട്. അത്

0: നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് വേദാന്തം പ്രസംഗിക്കുന്നു, നമ്മൾ ഒരേ വർഗത്തിൽപ്പെട്ടവരാണെന്ന് ഞാൻ പറഞ്ഞു.
1: തനി വിഡ്ഢിത്തം, ഇനിയും വെറുതെ വർത്തമാനം പറഞ്ഞ സമയം കളയാതെ. അല്ല, നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞോ? ഞാൻ സ്വല്പം തിരക്കിലാണ്, എനിക്കിനി സമയം കളയാനില്ല, ഉടനെ പുറത്തു പോകണം.
0: പോ. തീർച്ചയായി നിങ്ങളുടെ തിരക്ക് എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ അനിയത്തി ഡോണിയ മിസ്റ്റർ ലൂഷിനെ വിവാഹം കഴിക്കാൻ പോവുകയാണ് അല്ലേ?
1: എന്റെ അനിയത്തിയെ പറ്റിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്കൊന്ന് നിർത്താമോ? അവളുടെ പേരിനും മിണ്ടിപ്പോകരുത്.
0: ഞാനിവിടെ വന്നത് അവളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. പിന്നെങ്ങനെ ഞാൻ അവളുടെ പേര് ഉച്ചരിക്കാതിരിക്കും?
1: എന്നാൽ വേഗം പറയൂ, കാര്യം എന്താണെന്ന്.
0: മിസ്റ്റർ ലൂഷിനെ കുറിച്ച് ഇതിനകം നിങ്ങൾ ഒരു അഭിപ്രായം രൂപീകരിച്ചു കാണുമല്ലോ. അയാൾ എൻ്റെ ഭാര്യയുടെ ബന്ധുവാണ്. അയാളുമായി അരമണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞാൽ ആളുടെ തനി നിറം മനസ്സിലാവും. ഏയ്, ഡോണിയയ്ക്ക് പറ്റിയ ഭർത്താവല്ല ലൂഷിൻ. സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിതം ബലി നൽകുന്നവളാണ് ഡോണിയ. അവൾ വിശാല മനസ്കയാണ്.
1: എല്ലാം നിങ്ങൾ നിഷ്കളങ്കമായി പ്രകടിപ്പിക്കുന്നു, ക്ഷമിക്കണം, ധിക്കാരത്തോടെ എന്ന് വേണം പറയാൻ.
0: ഞാൻ സ്വാർത്ഥിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് ഇക്കാര്യം ഞാൻ പറയുമായിരുന്നോ? ഞാൻ അത്രയ്ക്ക് വിഡ്ഢിയല്ല.
1: അല്ലാതെ പിന്നെ?
0: ഞാൻ എന്റെ ഭാര്യയുടെ പ്രേമത്തെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചു. ഞാൻ ആ പ്രേമത്തിന്റെ ഇരയായെന്ന്. എന്നാൽ ഇപ്പോൾ അവളോട് പ്രേമ വികാരമേ ഇല്ലെന്ന് ഞാൻ തുറന്നു പറയട്ടെ? അല്പം പോലുമില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു.
1: അത് നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിതം കൊണ്ട് തോന്നുന്നതാണ്, ദൂഷിച്ച ആലസ ജീവിതം.
0: ശരിയാണ് നിങ്ങൾ പറയുന്നത്, ശരിയാണ്. ഞാൻ അലസനും ദുർനടത്തക്കാരനുമാണ്. എന്നാൽ നിങ്ങളുടെ സഹോദരി അത്രയ്ക്ക് സൽസ്വഭാവിയും നിഷ്കളങ്കയും ആയതിനാൽ എനിക്കവളെ ആദരിക്കാതിരിക്കാനാവില്ല. എല്ലാം അസംബന്ധം.
1: എത്ര നാളായി ഈ പുതിയ കാഴ്ചപ്പാട് തുടങ്ങിയിട്ട്?
0: മിനിഞ്ഞാന്ന് മുതൽ, പീറ്റേഴ്സ്ബർഗിൽ കാലുകുത്തിയ മുതൽ. മോസ്കോവിൽ ഇരുന്നപ്പോൾ ഡോണിയായ ലൂഷനിൽ നിന്ന് വേർപെടുത്തി സ്വന്തമാക്കണമെന്ന് മാത്രമായിരുന്നു ചിന്ത.
1: സമയമായി, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പുറത്തു പോകണമെന്ന്?
0: ഞാനിനി ഒരു ദൂരയാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ചിലത് ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ കുട്ടികളെ അവരുടെ അടുത്ത ബന്ധുവിൻ്റെ വീട്ടിലാക്കി. അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എൻ്റെ സാന്നിധ്യം അവർക്കിനി ആവശ്യമായി വരില്ല. ഒരിക്കലും ഞാൻ നല്ലൊരു അച്ഛനായിരുന്നില്ല. ഒരു വർഷം മുമ്പ് എൻ്റെ ഭാര്യ എനിക്ക് സമ്മാനമായി തന്ന തുക മാത്രമേ ഞാൻ കയ്യിലെടുത്തിട്ടുള്ളൂ. എനിക്ക് നിങ്ങളുടെ സഹോദരിയെ കാണണം. ലൂഷനിൽ നിന്ന് ദ്രോഹമല്ലാതെ ഗുണമൊന്നും ഉണ്ടായില്ലെന്ന് പറയണം. ഞാൻ അവളോട് ചെയ്ത എല്ലാ ദ്രോഹത്തിനും മാപ്പ് പറയണം.
1: നിങ്ങൾക്ക് മുഴുത്ത ഭ്രാന്താണ്. ഇനി ഒരു നിമിഷം നിങ്ങൾ ഇവിടെ നിൽക്കരുത്, ഞാൻ ഇറങ്ങുകയാണ്.
0: നിങ്ങൾ അടങ്ങൂ, എനിക്കെല്ലാം അവളോട് ഏറ്റു പറയണം. ലൂഷിനെ വിവാഹം കഴിക്കിയ വഴി അവൾ പണം നേടുക തന്നെയാണല്ലോ ചെയ്യുന്നത്. ദേഷ്യപ്പെടരുത് റെസ്കോൾനിക്കോ. നിങ്ങൾ ശാന്തമായി ബുദ്ധിപൂർവം ആലോചിച്ചു നോക്കൂ.
1: എനിക്ക് ആലോചിക്കാനൊന്നുമില്ല.
0: ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ അയൽക്കാരന് ദ്രോഹം മാത്രമേ ചെയ്യാവൂ എന്നാണോ? ഒരിക്കൽ കൂടി നിങ്ങളുടെ സഹോദരിയെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
1: അവൾക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞില്ലേ?
0: ഇല്ലെങ്കിൽ വേണ്ട, തൽക്കാലം ഞാൻ പോകുന്നു. ഇടയ്ക്കൊരു പ്രധാന

0: പ്രധാന കാര്യം, നിങ്ങൾ അനിയത്തിയോട് പറയുക, മർഫ പെട്രോവിന, അതായത് എൻ്റെ ഭാര്യ, വിൽപ്പത്രത്തിൽ എഴുതി വച്ചിരുന്നു 3000 രൂപൾ അവൾക്ക് വേണ്ടി നീക്കി വച്ചിട്ടുണ്ടെന്ന്. സത്യമാണ്, ഡോണിയയ്ക്ക് ഇഷ്ടദാനം എഴുതിയിട്ടുണ്ട്, മരിക്കുന്നതിന് 1 ആഴ്ച മുമ്പ്. എന്റെ സാന്നിധ്യത്തിലാണ് എഴുതി വച്ചത്. ഡോണിയയ്ക്ക് അത് ലഭിക്കും.
1: നിങ്ങൾ സത്യമാണോ പറയുന്നത്?
0: സത്യം. അവളോട് പറയൂ, തൽക്കാലത്തേക്ക് ഞാൻ പോകുന്നു. ഇവിടെ നിന്നും വളരെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. കാണാം.
1: വേണ്ട.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 33-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. ചിത്രയും ഹരിഹരനും പാടിയത്.

0: ചിത്രയും ഹരിഹരനും പാടിയ ഗസലുകളാണ് ഇതുവരെ കേട്ടത്.
1: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
2: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.

ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം 4:45.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:09. 438.6 മീറ്ററിൽ 684 kHz സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബെസ്റ്റി എന്ന ചിത്രത്തിൽ ഫാരിഷ ഹുസൈൻ, അഫ്സൽ, സിയ ഉൽ ഹഖ് എന്നിവർ ആലപിച്ചത്. ജലീൽ കെ ഭാവയുടെ വരികൾക്ക് അൻവർ അമന്റെ സംഗീതം.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
1: പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിൽ
1: ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: നക്ഷത്ര താരാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു മോഹൻ സിത്താര.

ഇപ്പോൾ കേട്ടത് പൊന്നരം സത്യനും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം. ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്രഗാനം കേൾക്കാം.

0: ഇപ്പോൾ കേട്ടത് യൂസഫ് അലി കെച്ചേരി രചിച്ച് എം എസ് ബാബുരാജ് ഈണമിട്ട് യേശുദാസ് ആലപിച്ചത്. ചിത്രം അഞ്ചു സുന്ദരികൾ.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
2: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: ആകാശവാണി കോഴിക്കോട്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കുർബാനി എന്ന ചിത്രത്തിൽ നിന്നും, കിഷോർ കുമാർ, അൻവർ ആസിസ് നസ എന്നിവർ ആലപിച്ചത്. ഫറൂഖ് ഖൈസറിന്റെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു കല്യാൺജി ആനന്ദ്ജി.

ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45:06. തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ജെമിനി എന്ന ചിത്രത്തിൽ അനുരാധ ശ്രീറാം ആലപിച്ച ഗാനം. വൈരമുത്തുവിന്റെ വരികൾക്ക് ഇണമിട്ടിരിക്കുന്നു ഭരദ്വാജ്.

വേലൈക്കാരൻ എന്ന ചിത്രത്തിൽ മനോയും സംഘവും ആലപിച്ച ഗാനമാകട്ടെ അടുത്തത്. എം യു മെഹത്തയുടെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു ഇളയരാജ.

ഗംഗൈ അമരൻ രചിച്ച് ഇളയരാജ ഈണമിട്ട് യേശുദാസും എസ് പി ശൈലജയും ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം വാലിബമേ വാവാ.

0: ഓടിത്തൊഴുകിറது.
1: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
2: കേരസമൃദ്ധി വെളിച്ചെന്ന അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.

0: കെ പി ജി റൂഫിംഗ്സ് ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്.
1: ഒരിക്കലും നിറമങ്ങാത്ത കെ പി ജി സിറാമിക് മേച്ചിലോടുകൾ നിങ്ങളുടെ വീടിനെ എന്നും പുതുമോടിയോടെ നിലനിർത്തുന്നു. കെ പി ജി റൂഫിംഗ്സ്.
0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
3: ഇനി കേൾക്കാം പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ.

0: ആകാശവാണി, സമയം 6 മണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സീഡ് പദ്ധതി.
2: കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് സ്കീം ഫോർ എക്കണോമിക് എംപവർമെന്റ് ഓഫ് DNDs അഥവാ സീഡ്. ഇന്ത്യയിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളായ വിമുക്ത ഗോത്രവർഗങ്ങൾ അഥവാ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് DNT, നാടോടി ഗോത്രങ്ങൾ നൊമാഡിക് ട്രൈബ്സ് NT, അർദ്ധനാടോടി ഗോത്രങ്ങൾ അഥവാ സെമി നൊമാഡിക് ട്രൈബ്സ് SNT എന്നിവരുടെ സമഗ്രമായ പുരോഗതിയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2022 February 16 ഈ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. സീഡ് പദ്ധതി പ്രധാനമായും 4 മേഖലകളിലാണ് ഊന്നൽ നൽകുന്നത്. 1, വിദ്യാഭ്യാസ ശാക്തീകരണം. സിവിൽ സർവീസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബാങ്കിംഗ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായി ഈ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരമുള്ള സൗജന്യ കോച്ചിംഗ് നൽകുന്നു. കോച്ചിംഗ് കാലയളവിൽ കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. 2, ആരോഗ്യ ഇൻഷുറൻസ്. ഈ വിഭാഗങ്ങളിലെ കുടുംബങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് അഥവാ PMJAY പദ്ധതിയുമായി ചേർന്ന് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നു. 3, ഉപജീവന മാർഗങ്ങൾ. പ്രാദേശിക തലത്തിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനും ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നു. 4, ഭവന നിർമ്മാണ സഹായം. സ്വന്തമായി വീടില്ലാത്തവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന PMAY വഴി വീട് നിർമ്മിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം? അപേക്ഷകർ നിശ്ചിത വിമുക്ത നാടോടി അർദ്ധനാടോടി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. സമാനമായ മറ്റ് കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നവരാകാൻ പാടില്ല. വിദ്യാഭ്യാസ കോച്ചിങ്ങിന് അപേക്ഷിക്കുന്നവരുടെ കുടുംബ വരുമാന പരിധി ചില സാഹചര്യങ്ങളിൽ 8 ലക്ഷം രൂപ വരെയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ സുതാര്യമായ നടത്തിപ്പിനായി ഒരു ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട്. അപേക്ഷകർക്ക് ഇനി പറയുന്ന രേഖകൾ സഹിതം ഓൺലൈനായി അപേക്ഷിക്കാം. ആധാർ കാർഡ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ അപ്ലോഡ് ചെയ്ത് പദ്ധതിയിൽ ചേരാവുന്നതാണ്.

0: മൻ കി ബാത്ത്.
1: മനസ്സു പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു.

0: മൻ കി ബാത്ത്.
1: മനസ്സു പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

0: Greater Noida, which is producing sustainable critical minerals and advanced materials. Speaking to media, Mr. Vaishnav said lithium batteries and permanent magnets play a crucial role in several modern technologies, and Prime Minister Narendra Modi envisions that this should be manufactured in India and its technology should be developed domestically. Lieutenant General N.S. Raja Subramani will succeed Chief of Defence Staff General Anil Chauhan, who bade farewell to military service after receiving a ceremonial Tri-Services Guard of Honour at the National War Memorial in New Delhi. The ceremony marked the culmination of his distinguished tenure as the country's top military officer. He also laid a wreath at the war memorial. In badminton, Indian men's doubles pair of Sattvic Sairaj, Ranki Reddy and Chirag Shetty advanced to the finals of the Singapore Open tournament. The Indian pair defeated world number one South Korea's duo Seo Seung-jae and Kim Won-ho 21-19-21-18 in the semi-final today. In the mixed doubles, India's Dhruv Kapila and Tanisha Krasto lost to Japan's Sayaka Hobara and Yuichi Shimogami 16-21-21-17-13-21 in the semi-final today. Union Minister for Youth Affairs and Sports Dr. Mansukh Mandavia and Meghalaya Chief Minister Conrad K. Sangma today inaugurated the Integrated Hospitality and Sports Complex at JN Sports Complex in Polo, Shillong. And with that, we end this news bulletin.
1: Akashavani, Kozhikode. Ini kelkam Lakshadweep Vruttantham.
2: ആകാശവാണി കോഴിക്കോട് ലക്ഷദ്വീപ് വൃത്താന്തം.
3: ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകളും വേനൽ അവധിക്ക് ശേഷം ജൂൺ 5 അധ്യയന വർഷത്തിനായി തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ എം ഭരണി അറിയിച്ചു. സ്കൂൾ തുറക്കുന്ന ജൂൺ 5 എല്ലാ അധ്യാപകരും അനധ്യാപകരും അതാത് സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും ജൂൺ 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ സ്കൂളുകളിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനായി വിനിയോഗിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഈ ദിവസങ്ങളിൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള ആസൂത്രണം, ക്ലാസ് മുറികളുടെ ക്രമീകരണങ്ങൾ, ടൈം ടേബിൾ തയ്യാറാക്കൽ, സ്കൂൾ സന്നദ്ധത പ്രവർത്തനങ്ങൾ എന്നിവ പൂർത്തിയാക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. വിദ്യാർത്ഥികൾക്കായി ജൂൺ 10 മുതലായിരിക്കും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുക. കുട്ടികൾക്ക് മികച്ച രീതിയിൽ പഠനം ആരംഭിക്കുന്നതിനാവശ്യമായ എല്ലാ മുൻ ക്രമീകരണങ്ങളും സ്കൂൾ മേധാവികളും പ്രിൻസിപ്പൽമാരും ഉറപ്പുവരുത്തണമെന്ന് ഔദ്യോഗിക സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ലക്ഷദ്വീപ് അണ്ടമാനിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക മേൽനോട്ടത്തിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതായി ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗും സംയുക്തമായി ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ലക്ഷദ്വീപിൻ്റെ മത്സ്യബന്ധന മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകിയതെന്ന് ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. നൂതന പദ്ധതികളിലൂടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ മത്സ്യവിഭവങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ നിർണായക പങ്കുവഹിക്കാൻ ശേഷിയുള്ള ഈ മേഖലകളിലെ വിഭവങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിനായി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ചട്ടങ്ങളും ഹൈഫീസ് ഗൈഡ്ലൈൻസ് 2025 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതായി അറിയിച്ചു. ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സമുദ്ര വിഭവ സമൃദ്ധമായ പ്രദേശങ്ങളിൽ നിന്നും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ മത്സ്യബന്ധന രീതികൾ ഉറപ്പാക്കാനും സാധിക്കുമെന്ന് യോഗം വിലയിരുത്തി. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി ദേശീയ ട്രൈസബിലിറ്റി ഫ്രെയിംവർക്ക് നടപ്പിലാക്കുന്നത് വഴി ലക്ഷദ്വീപിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ആഗോള വിപണിയിൽ നേരിട്ട് ഇടപെടാനുള്ള അവസരമൊരുങ്ങുമെന്നും അവർ അറിയിച്ചു. ലക്ഷദ്വീപിലേക്ക് വിവിധ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യാനായി വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഇനി മുതൽ പ്രവേശന പെർമിറ്റുകൾ ലഭിക്കുന്നതിനായി വില്ലേജ് ദ്വീപ് പഞ്ചായത്തുകളിൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതില്ലെന്ന് ലക്ഷദ്വീപ് റവന്യൂ വകുപ്പ് പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പുതിയ ഉത്തരവ് പുറത്തുവന്നതോടെ 1999 മുതൽ നിലനിന്നിരുന്ന കർശന വ്യവസ്ഥകൾക്കാണ് അടിയന്തര പ്രാബല്യത്തോടെ മാറ്റം വന്നിരിക്കുന്നത്. ഇനി മുതൽ വില്ലേജ് ദ്വീപ് പഞ്ചായത്തുകളുടെ NOC ഇല്ലാതെ തന്നെ ഓൺലൈൻ എൻട്രി പെർമിറ്റ് പോർട്ടൽ വഴി തൊഴിലാളികൾക്കായുള്ള അപേക്ഷകൾ സമർപ്പിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി. വിവിധ ദ്വീപുകളിലെ ഡെപ്യൂട്ടി കളക്ടർമാർക്കും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർമാർക്കും ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ വേഗത്തിൽ പ്രോസസ്സ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകി. നിലവിലുള്ള മറ്റ് നിയമങ്ങളും നിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും അപേക്ഷകളിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. വ്യാജ ലേബർ പെർമിറ്റുകൾ നൽകുന്നത് തടയുന്നതിനായി ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രത പുലർത്തണമെന്നും ഉത്തരവിൽ പ്രത്യേകം വ്യക്തമാക്കി. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ ഭവനങ്ങളുടെ പട്ടിക തയ്യാറാക്കി

0: ും ഭവന സെൻസസ് പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സെൻസസ് 2027 ആദ്യഘട്ടം പൂർത്തിയാക്കിയതായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെ ആദ്യഘട്ടത്തിനുള്ള ഫീൽഡ് വർക്കുകൾ നടത്തുകയും ചെയ്തു. ലക്ഷദ്വീപിലെ മുഴുവൻ ഡാറ്റാ ശേഖരണവും മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഡിജിറ്റലായി നടത്തുകയുമുണ്ടായി. ഗാർഹിക ആസ്തികളുടെയും ലഭ്യമായ സൗകര്യങ്ങളെക്കുറിച്ചുള്ള 33 പ്രധാന സൂചകങ്ങളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിച്ചു. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടത്തുമെന്നും ലക്ഷദ്വീപ് ജില്ലാ കലക്ടറേറ്റ് അറിയിച്ചു. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ ഈ മാസം 28-29 തീയതികളിലായി വലിയ പെരുന്നാൾ ആഘോഷിച്ചു. കവരത്തി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം വഹിച്ചു. സമൂഹത്തിൽ സ്നേഹവും സാഹോദര്യവും ഐക്യവും വളർത്തിയെടുക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കണമെന്നും ദേശീയ സുരക്ഷയ്ക്കും ലോകസമാധാനത്തിനുമായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം വിശ്വാസികളെ ഓർമ്മപ്പെടുത്തി. കവരത്തി മർക്കസ് പള്ളിയിൽ പെരുന്നാൾ നിസ്കാരത്തിന് മുഹമ്മദ് റാഫി നൂറാണി നേതൃത്വം നൽകി. തുടർന്ന് പുരാതനമായ ഉജ്റ പള്ളിയിൽ നടന്ന മുഹിദ്ദീൻ റിഫായി ദിക്ർ പ്രാർത്ഥനകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. സമാനമായി മറ്റെല്ലാ ദ്വീപുകളിലും ഖാദിമാരുടെ നേതൃത്വത്തിൽ വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും സംഘടിപ്പിച്ചു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: ആകാശവാണി കോഴിക്കോട്. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും. വീട്ടുവളപ്പിലെ ഇടവിള കൃഷിയെക്കുറിച്ച് ഡോക്ടർ എം പ്രകാശുമായുള്ള അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി. 8:00 നാടകം മുറ്റത്തെ മുല്ല. രചന സത്യനാഥ് രാമനാട്ടുകര, സംവിധാനം സി കൃഷ്ണകുമാർ. 8:40 ചലച്ചിത്രഗാനം. 9:00 ന്യൂസ് അറ്റ് 9. 9:15 കായികലോകം. 9:30 ആരോഗ്യവാണി. വെരിക്കോസ് വെയിനിന്റെ കാരണങ്ങളും ചികിത്സകളെയും കുറിച്ച് ഡോക്ടർ റോജൻ കുരുവിള അവതരിപ്പിക്കുന്നു. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 ലളിതഗാനം. 31/5/2026 നാളെ രാവിലെ 6:00 ഫാദർ റോജി സെബാസ്റ്റ്യൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന വചനാമൃതം. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. ബാലാമണിയമ്മയുടെ കവിത കുട്ടികൾക്കിടയിൽ, ആലാപനം ഷർമിള സന്ദീപ്. പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം, വഴികൾ യാത്രികർ എന്ന വിഷയത്തെക്കുറിച്ച് വി മുസാഫിർ അഹമ്മദ്, 1-ാം ഭാഗം. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ ടി പി അരുൺകൃഷ്ണൻ പങ്കെടുക്കുന്നു. പാട്ടുപെട്ടിക്കാലം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 മെയിൽ ബോക്സ്. 7:55 കൃഷിദീപം. 8:30 കഥാനേരം, യുത്തനേസിയ എന്ന കഥയെക്കുറിച്ച് ബെന്യാമിൻ. 8:45 സുവർണ മലരുകൾ. 9:00 റിയൽ എഫ് എം പോഡ്കാസ്റ്റ്. 9:30 ഓർമ്മകളുടെ സംഗീതം. 10:53 ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന മൻ കി ബാത് പ്രക്ഷേപണത്തിന്റെ റിലേ. 12:10, 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 സമൂഹ ഗാനം, തുടർന്ന് നാടകഗാനങ്ങൾ. 2:30 ഗസൽ. 4:45 ചലച്ചിത്രഗാനങ്ങൾ. 5:00 തുയിലുണർത്തുപാട്ട്, കെ പി ചിന്നപ്പനും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഹിന്ദി ലെസൺ, പി സുനിൽകുമാർ അവതരിപ്പിക്കുന്നു. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ പെൻഷൻ സിസ്റ്റം. 6:15 അറിയിപ്പുകൾ. 6:40 മാൻ കി ബാത്തിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:50 വയലും വീടും, ആടുവസന്ത കാരണങ്ങളും പരിഹാരമാർഗങ്ങളും, ഡോക്ടർ സൗമ്യ വിജയകുമാറുമായുള്ള അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്. 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്.

0: 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പരിപാടിയുടെ മലയാള പരിഭാഷ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM ഇലക്ട്രിക് ഡ്രൈവ് ശ്രേയസ് പദ്ധതി. 8:40 ചലച്ചിത്രഗാനങ്ങൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9. 9:15 കുട്ടികൾക്കായുള്ള നാടോടി കഥകൾ. 9:30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കോട്ടയത്ത് പങ്കെടുക്കുന്ന ചടങ്ങിന്റെ റിപ്പോർട്ട്. 10 മണിക്ക് രവിവാസരീയ അഖിൽ ഭാരതീയ സംഗീതസഭ. 11 മണിക്ക് ലളിതഗാനം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: KPG Roofing's Good Morning Honey Drops സമർപ്പിക്കുന്നത്.
2: ഒരിക്കലും നിറം മങ്ങാത്ത KPG സിറാമിക് മേച്ചിലോടുകൾ നിങ്ങളുടെ വീടിനെ എന്നും പുതുമോടിയോടെ നിലനിർത്തുന്നു. KPG Roofing's.
3: സ്റ്റൈലോ ഓപ്റ്റിക്സ് പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്.
4: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
0: സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ പുരുഷോത്തം ശർമ്മ. ആദൌ മുഖ്യാഃ വാർത്താഃ. കർണാടകേ കോൺഗ്രസ് ദളസ്യ നേതൃത്വേ വിധായകദളസ്യ നേതുഃ ചയനായ ഉപവേശനം പ്രവർത്തതി. മ്യാമാരസ്യ രാഷ്ട്രപതിഃ മിൻ ആങ് ഹ്ലൈങ് ഇത്യസൌ അദ്യ പഞ്ചദിവസീയ ഭാരതയാത്രയൈ ബിഹാരസ്യ ഗയാം സംപ്രാപ്തഃ. തേന മഹാബോധിമന്ദിരസ്യ ദർശനം കൃതം. ഋതുവിജ്ഞാന വിഭാഗേന ഉക്തം യത് വായുമണ്ഡലീയ പരിസ്ഥിതിഭിഃ അനുമീയതേ യത് ദക്ഷിണ പശ്ചിമ പ്രാവിട് ആഗാമിഷു ചതുർപഞ്ച ദിനേഷു കേരളസ്യ തമിഴ്നാടോഃ ച കതിപയ ഭാഗേഷു ആഗമിഷ്യതി. അമേരിക്കയാഃ രക്ഷാമന്ത്രി പീറ്റ് ഹെക്സേത് ഇത്യസൌ അവോചത് യത് യദി സന്ധേഃ പ്രയാസാഃ വിഫലാഃ ഭവിഷ്യന്തി ചേത് അമേരിക്കയാഃ സേന ഇറാനം വിരുദ്ധ്യ സൈന്യകാര്യാചരണം വിധാതും പൂർണ്ണരൂപേണ സന്നദ്ധാ വർത്തതേ. അപി ച ബാഡ്മിന്റൺ ക്രീഡായാം സിംഗപ്പൂർ ഓപ്പൺ ടൂർണമെന്റ് ഇതി സ്പർദ്ധായാം ഭാരതസ്യ സാത്വിക് സൈരാജ് റങ്കിരെഡ്ഡി ചിരാഗ് സെട്ടി ഇത്യനയോഃ യുഗലം നിർണായകചക്രേ പ്രവിഷ്ടം. അഥ വാർത്താഃ വിസ്തരേണ. കർണാടകേ കോൺഗ്രസ് ദളസ്യ നേതൃത്വേ വിധായകദളസ്യ നേതുഃ ചയനായ ഉപവേശനം പ്രവർത്തതി. നിവർത്തമാന മുഖ്യമന്ത്രിണഃ സിദ്ധാരമയ്യവര്യസ്യ ത്യാഗപത്രം രാജ്യപാലേന ഥാവർചന്ദ് ഗെഹ്ലോത്തേന പൂർവമേവ സ്വീകൃതം. ഉപവേശനസ്യ അനന്തരം അഖിലഭാരതീയ കോൺഗ്രസ് കമ്മിറ്റി ഇത്യസ്യ സചിവഃ രണദീപ് സിംഗ് സുർജേവാല വാർത്താഹരാൻ സംബോധയിഷ്യതി. അസ്മാക്കം വാർത്താഹരേണ സൂചിതം യത് അസ്മിൻ ഉപവേശനെ ഡി കെ ശിവകുമാരഃ ഔപചാരികരൂപേണ വിധായകദളസ്യ നേതാ ചയനിതോ ഭവിഷ്യതി. ഇതഃ പൂർവം അപി ഡി കെ ശിവകുമാരഃ രാജ്യപാലം അമിലത്. ഉപവേശനസ്യ അനന്തരം പ്രശാസനസ്യ രചനായൈ അപി സഃ രാജ്യപാലായ പ്രതിവേദനം ദാസ്യതി. ഇലക്ട്രോണിക് സൂചനാ പ്രൗദ്യോഗികീ മന്ത്രി അശ്വിനി വൈഷ്ണവ അദ്യ നോയിഡായാ സൂരജ്പുരസ്ഥിത ലോഹും ഇതി സമവായസ്യ ഭ്രമണം അകരോത്. അയം സമവായ മഹത്വപൂർണ ഖനിനാം ഉന്നത സാമഗ്രീണാം ച ഉത്പാദനം വിദധാതി. അത്രാവസരെ ശ്രീ വൈഷ്ണവ അവോചത് യത് ലിഥിയം ബാറ്ററി സ്ഥായി ചുംബക് ഇത്യേതൌ ആധുനിക പ്രൗദ്യോഗികിയാം മഹത്വപൂർണാം ഭൂമികാം നിഭാലയതഃ. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ പരികല്പനാ വർത്തതേ യത് ഏതേഷാം നിർമ്മാണം ഭാരതേ സ്യാത്. ഏതേഷാം പ്രൗദ്യോഗികിയഃ വികാസഃ സ്വദേശസ്തരേ ഭവേത്. ശ്രീ വൈഷ്ണവേന ഉക്തം യത് അസ്യാഃ പരികല്പനായാഃ അനുരൂപം ലോഹം നാമകേന സമവായേന സഫലതാപൂർവകം ജടില പ്രൗദ്യോഗികി വികസിത.
2: एक यंग स्टार्टअप लोहम, इन्होंने कंप्लीट टेक्नोलॉजी को डेवलप किया है और टेक्नोलॉजी को डेवलप करने के बाद में वहां से प्रोडक्शन का लेवल लेके आए. आज उस प्लांट को देखने का मौका मिला. लिथियम कार्बोनेट बनाने की मशीन है जो कि आगे सीधा बैटरी बनाने में काम में आए, और परमानेंट मैग्नेट बनाने की मशीन है जो कि बहुत ही एक अच्छे बहुत ही कॉम्प्लेक्स टेक्नोलॉजी को अच्छे तरीके से डेवलप किया.
1: മ്യാമാരസ്യ രാഷ്ട്രപതി മിൻ ആങ് ലൈങ് ഇത്യസൌ അദ്യ പഞ്ചദിവസീയ ഭാരതയാത്രയൈ ബിഹാരസ്യ ഗയാം സംപ്രാപ്തഃ. തേന ബോധഗയാ സ്ഥിതസ്യ

0: വിശ്വപ്രസിദ്ധസ്യ മഹാബോധി മന്ദിരസ്യ ദർശനം വിഹിതം. രാഷ്ട്രപതിനാ തത്ര ബോധിവൃക്ഷസ്യ അധഃ പ്രാർത്ഥനാ അഭികൃത. അത്രാവസരെ മ്യാമാരസ്യ രാഷ്ട്രപതിനാ ബക്രാവൂർ സ്ഥിതി ഐതിഹാസികെ സുജാതാ മന്ദിരെ ശിരം നത്വാ ബോധഗയാ സ്ഥിതസ്യ ബർമീ മഠസ്യ യാത്രാ കൃതാ. രാഷ്ട്രപതിനാ സഹ വരിഷ്ഠാധികാരിണഃ ബൗദ്ധ പ്രതിനിധയഃ ഉച്ചസ്തരീയ പ്രതിനിധിമണ്ഡലം അപി അവർത്തത. സംസ്കൃതവാർത്തായാഃ സംസ്കരണം ഇദം ഇദാനീം ആകാശവാണീതഃ പ്രസാര്യതെ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപട്ടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. ഋതുവിജ്ഞാന വിഭാഗേന ഉക്തം യത് വായുമണ്ഡലീയ പരിസ്ഥിതിഭിഃ അനുമീയതേ യത് ദക്ഷിണ പശ്ചിമ പ്രാവിട് ആഗാമിഷു ചതുഃപഞ്ച ദിനേഷു കേരളസ്യ തമിഴ്നാടോഃ ച കതിപയ ഭാഗേഷു ആഗമിഷ്യതി. അരബസാഗരേ ബംഗാളഖാത്യാം ലക്ഷദ്വീപേ കന്യാകുമാര്യാം ച പ്രാവിട് അഗ്രേ സമേധത്തെ. ഋതുവിജ്ഞാന വിഭാഗേന കേരളസ്യ അഷ്ടജനപദേഷു അദ്യ പ്രചണ്ഡ വൃഷ്ടേഃ പൂർവാനുമാനം വിധായ പീതവർണ സഞ്ചേതന പ്രസാരിത. ഋതോഃ പ്രതികൂലതാ കാരണേന ജൂണ മാസസ്യ തൃതീയ ദിനം യാവത് മത്സ്യജീവിനഃ കേരള ലക്ഷദ്വീപ തടയോഃ സമുദ്രേ ഉദ്യമം ന കുർവന്തു ഇതി പരാമർശഃ അപി പ്രദത്തഃ. സേനാപ്രമുഖഃ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അവോചത് യത് ഭാരതീയ സശസ്ത്രബലാനി ഉച്ചസ്തരീയ സതർക്കതായാം വിദ്യന്തി. ആവശ്യകത വിദ്യത്തെ സതി ഓപ്പറേഷൻ സിന്ധൂർ 2.0 ഇതി സിന്ധൂരാഭിയാനസ്യ ദ്വിതീയ ചരണായ സന്നദ്ധാനി സൈന്യബലാനി വർത്തന്തി. പൂണെ നഗരസ്യ ഖടകവാസലാ സ്ഥിതായാം രാഷ്ട്രീയ രക്ഷാകാദമ്യാം സ്നാതകാന് സാർധൈകശതമസ്യ ദലസ്യ പാസിംഗ് ഔട്ട് പരേഡ് ഇതി പ്രയാണം സംബോധയത ജനറൽ ദ്വിവേദിന ഉക്തം യത് സിന്ധൂരാഭിയാനെ ദൃഢസങ്കല്പേന പ്രത്യുത്തരപ്രദാനസ്യ ക്ഷമത പ്രദർശിത. തേനോക്തം യത് ഏതത് അഭിയാനം ഇദാനീം അപി സന്തതം പ്രവർത്തതെ. ജനറൽ ഉവേദി അവോചത് യത് സിന്ധൂരാഭിയാനെ ഭാരതീയ സൈന്യബലാനാം മധ്യേ താരതമ്യം അവലോകിതം. സമമേവ വയം ഭവിഷ്യകാലായ ആത്മാനം സന്നദ്ധം കുർമഹി. സേനാപ്രമുഖേണ സ്നാതകാഃ വ്യാവസായിക നേതൃത്വസ്യ രാഷ്ട്രസേവായാഃ ച സർവോച്ച മാനകാന് യഥാവത് പ്രവർത്തിതും ആകാരിതാഃ.
1: जहाँ तक ऑपरेशन सिंदूर की बात है, ये अभियान अभी जारी है. इसमें फिलहाल केवल अस्थायी रूप से संघर्ष विराम है. इसलिए भारतीय सशस्त्र बल ऑपरेशन सिंदूर 2.0 की संभावना को ध्यान में रखते हुए पूरी तैयारी कर रहे हैं. इस समय हमारा ध्यान तीनों सेनाओं के बीच बेहतर तालमेल बढ़ाने पर है. साथ ही हम भविष्य के युद्धों के लिए खुद को और अधिक सक्षम बना रहे हैं. जैसा कि मैंने पहले कहा था, आने वाले समय के युद्ध केवल जमीन, समुद्र और हवा तक सीमित नहीं रहेंगे.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്വഃ പ്രാതഃ ഏകാദശവാദനെ ആകാശവാണ്യാഃ മൻ കി ബാത് കാര്യക്രമേ ജനൈഃ സാകം സ്വവിചാരാൻ പ്രകടയിഷ്യതി. കാര്യക്രമോയം മാസിക് റേഡിയോ കാര്യക്രമസ്യ ചതുഷ്ടിംശദുത്തരൈകശതമഃ പ്രഭാഗഃ വർത്തതെ. അയം കാര്യക്രമഃ ആകാശവാണി ദൂരദർശനയോഃ അന്തർജാലീയപട്ടലെ പ്രസാരയിഷ്യതെ. ഏതദതിരിച്യ കാര്യക്രമോയം ആകാശവാണ്യാഃ അന്തർജാലീയവേബഫലകം സമേത്യ ന്യൂസ് ഓൺ എ ഐ ആർ മൊബൈൽ ആപ് ഇതി തന്ത്രാംശേ അപി ഉപലബ്ധഃ ഭവിഷ്യതി. പ്രമുഖഃ രക്ഷാധ്യക്ഷഃ ജനറൽ അനിൽ ചൌഹാനഃ അദ്യ നവദില്ലിസ്ഥേ രാഷ്ട്രീയ സമരസ്മാരകെ സൈന്യത്രയേണ പ്രദത്തേന ഗോഡ് ഓഫ് ഓണർ ഇതി സമ്മാനേന സഹ സൈന്യസേവാഭ്യഃ നിവൃത്തിം സ്വ്യകരോത്. അയം സമാരോഹഃ ദേശസ്യ സർവോച്ച സൈന്യാധികാരിരൂപേണ തദീയ വിശിഷ്ട കാര്യകാലസ്യ സമാപനസ്യ പ്രതീകഃ അവർത്തത. സമരസ്മാരകെ പുഷ്പാഞ്ജലിം സമർപ്യ ജനറൽ ചൌഹാനേന ഉക്തം യത് സൈന്യത്രയസ്യ ഗാർഡ് ഓഫ് ഓണർ ഇതി സമ്മാനേന സഹ സേവാനിവൃത്തിഃ തസ്മൈ അത്യന്തം സമ്മാനപ്രദം വർത്തതെ. ജനറൽ അനിൽ ചൌഹാനഃ ഗതശതാബ്ദസ്യ ഏകാശീതിതമേ വർഷേ ഭാരതീയസേനായാം സേവാം അവാപ്യ ചത്വാരിംശദധികവർഷേഷു ദേശസേവായാം മഹത്വപൂർണ പദേഷു കാര്യം അകരോത്. ലെഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജ സുബ്രഹ്മണ്യ ജനറൽ അനിൽ ചൌഹാനസ്യ സ്ഥാനം സ്വീകരിഷ്യതി. അമേരിക്കായാഃ രക്ഷാമന്ത്രി പീറ്റ് ഹെഗ്സേത് ഇത്യസൌ അവോചത് യത് യദി സന്ധേഹ പ്രയാസാഃ വിഫലാഃ ഭവിഷ്യന്തി ചേത് അമേരിക്കായാഃ സേന ഇറാനം വിരുദ്ധ്യ സൈന്യകാര്യാചരണം വിധാതും പൂർണ്ണരൂപേണ സന്നദ്ധ വർത്തതേ.

0: അല്പസംഖ്യാക കാര്യമന്ത്രി കിരേൻ റിജിജു അദ്യ സൂചിതവാൻ യത് പ്രഥമവാരം ഭാരതീയ ഹജ് മിഷൻ സംസ്ഥയ ഹജ് സമന്വയസ്യ സഞ്ചാരസ്യ ച ഉത്കൃഷ്ടതായൈ സൗദി ഹജ് ഉമറാഹ മന്ത്രാലയയോഃ പ്രതിഷ്ഠിതൗ ലബാട്ടിയും പുരസ്കാരോ പ്രാപ്തൗ. സാമാജിക സഞ്ചാര മാധ്യമേന ശ്രീ റിജിജു അകഥയത് യത് ഷഡ്വിംശത്യധികദ്വിസഹസ്രതമവർഷസ്യ ഹജ യാത്രായാഃ മുഖ്യചരണസ്യ സഫലതാ അല്പസംഖ്യക കാര്യമന്ത്രാലയസ്യ ഭാരതീയ ഹജ് സമിത്യാഃ സൗദി അറബ് ദേശെ ഭാരതീയ രാജദൂതസ്യ നേതൃത്വേ ഭാരതീയ ഹജ് മിഷൻ ഇത്യസ്യ ജിദ്ദാഹ നഗരസ്യ മഹാവ്യവസ്ഥാപകസ്യ ച മധ്യേ അവിച്ഛിന്ന സമന്വയം പ്രതിബിംബയതി. ബാഡ്മിന്റൺ ക്രീഡായാം സിംഗപ്പൂർ ഓപ്പൺ ടൂർണമെന്റ് ഇതി സ്പർധായാം ഭാരതസ്യ സാത്വിക് സൈരാജ് റിങ്കി റെഡ്ഡി ചിരാഗ് സെറ്റി ഇത്യനയോഃ യുഗലം നിർണായക ചക്രെ പ്രവിഷ്ടം. ഉപാന്ത്യ ചക്രെ ഭാരതീയ ദലേന ദക്ഷിണ കൊറിയ ദലം പരാജിതം. മഹിളാനാം അന്താരാഷ്ട്രീയ ക്രിക്കറ്റ് ക്രീഡായാം അദ്യ ഭാരത് ഇംഗ്ലണ്ട് ദലയോഃ ദ്വിതീയ വിംശതിം പ്രതിവിംശതി സ്പർധ ഭവിഷ്യതി. ഇയം സ്പർധ ബ്രിസ്റ്റൽ നഗരെ ഭവിഷ്യതി. ഭാരതീയ സമയാനുസാരേണ സായം സപ്തവാദനെ സ്പർധ ആരംഭ്യതി. ഇതി വാർത്താഃ.
1: ആകാശവാണി സമയം 6:30. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് June 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. ദീപികാ ദിനപത്രത്തിന്റെ 140-ാം വാർഷികാഘോഷ പരിപാടികൾ മാമൻ മാപ്പിള ഹാളിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ രാജ്യസഭാംഗം C. സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഗോവ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം കേരളത്തിൽ എത്തുന്നത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. June 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. June 4 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. വധശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും പിടികൂടി. ഓപ്പറേഷൻ ചക്രവ്യൂഹത്തിന്റെ ഭാഗമായി കൊച്ചി മലപ്പുറം

0: തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് ലഹരിക്കടത്ത് ശൃംഖലകളിൽ ഉൾപ്പെട്ട 5 പേരെ കസ്റ്റഡിയിലെടുത്തതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. അടുത്ത മാസം 9 കാലാവധി തീരുന്ന സബ് ഇൻസ്പെക്ടർ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഉദ്യോഗാർത്ഥികൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൂർണ്ണമായും അണുവിമുക്തമാക്കി പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. കോഴിക്കോട് ജില്ലയിലെ ശുചീകരണ യജ്ഞത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നത്. പരിപാടിയുടെ ഭാഗമായി ആശുപത്രി, കോളേജ്, ഹോസ്റ്റൽ, ക്വാർട്ടേഴ്സ്, ഓഫീസ് പരിസരങ്ങൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എല്ലാ വിഭാഗം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. എല്ലാ പൊതുജനങ്ങളും ജീവനക്കാരും വിദ്യാർത്ഥികളും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134 പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത എന്ന പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ, രാവിലെ തുടങ്ങിയ മഴ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായത് ജനജീവിതത്തെ ബാധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: തിരുവനന്തപുരം നഗരത്തെ കൂടാതെ കഴക്കൂട്ടം, കാട്ടാക്കട, കാട്ടായിക്കോണം, പോത്തൻകോട്, വെഞ്ഞാറമൂട്, വെള്ളായണി, കാര്യവട്ടം, ബാലരാമപുരം, വർക്കല എന്നിവിടങ്ങളിലെല്ലാം ശക്തമായ മഴയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലും മഴ ശക്തമാണ്. കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാക്ക ഉൾപ്പെടെ നഗരത്തിലെ വിവിധയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിലും കാറ്റിലും തിരുവനന്തപുരം പ്രസ് ക്ലബ് റോഡിൽ മരം കടപുഴകി വീണ ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. തലസ്ഥാന ജില്ലയിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
0: കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതിനിടെ നേമത്തിനും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുമിടയിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞു വീണു. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തിരക്കേറി. സ്ത്രീകൾ ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ഭണ്ഡാരം ഇന്നലെ അർദ്ധരാത്രിയോടെ അക്കരെ കൊട്ടിയൂരിലെത്തിച്ചു. ഭഗവാന്റെ തിരുവാഭരണങ്ങളും പൂജാവിധികൾക്കായി ഉപയോഗിക്കുന്ന പവിത്രമായ സ്വർണ്ണ വെള്ളിപാത്രങ്ങളും വെള്ളി വിളക്കുകളും അടങ്ങുന്ന നിധി 11 മാസങ്ങൾക്ക് ശേഷം അക്കരെ കൊട്ടിയൂരിലെത്തിക്കുന്നതാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. June 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം. വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന June 5
0: 50-ലധികം ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പരിഗണനയില്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അങ്കണവാടി ഭക്ഷണമെന്ന് ഭക്ഷണത്തെ സംബന്ധിച്ച ആശങ്കകൾ

0: പരിഹരിക്കുമെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിറ്റ് ഗ്ലോവ് പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പൊതുമരാമത്ത് വകുപ്പ് മുൻ മന്ത്രി ടി യു കുരുവിളയ്ക്ക് വിട. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെയാണ് അന്തരിച്ചത്. 89 വയസ്സായിരുന്നു. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് June 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന ഏതാനും കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. June 5 ലോക പരിസ്ഥിതി ദിനം വരുന്നു. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന തത്വങ്ങളിലൊന്നാണ് റെഡ്യൂസ്, റീസൈക്കിൾ, റീയൂസ്. അതായത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ഉപയോഗിച്ചത് പുനഃചംക്രമണം ചെയ്യുക, അത് പുതിയ ഉൽപ്പന്നങ്ങളാക്കി വീണ്ടും ഉപയോഗിക്കുക. ഈ തത്വങ്ങൾ അടിസ്ഥാനമാക്കി നമുക്ക് ചുറ്റും നടക്കുന്ന ചില നല്ല വാർത്തകളാണ് ഇന്നത്തെ പരിപാടിയിൽ. പുതിയ അധ്യയന വർഷം ഇങ്ങെത്തി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ തിങ്കളാഴ്ച തുറക്കും. പുതിയ അധ്യയന വർഷം എന്നാൽ പുതിയ ബാഗ്, പുതിയ ചെരുപ്പ്, പുതിയ കുട, അങ്ങനെ എല്ലാം പുതിയത് വേണം എന്നാഗ്രഹിക്കുന്നവരും അതൊരു അഭിമാനമായി കണ്ട് ചിലപ്പോൾ വാശി പിടിക്കുന്നവരുമാണ് നമ്മുടെ കുട്ടികൾ. എന്നാൽ ഈ തെറ്റായ അഭിമാനബോധത്തെ മാറ്റി പകരം കേടാകാത്ത പഴയ ബാഗും കുടയുമൊക്കെ പിന്നെയും ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് സമ്മാനം നൽകുന്ന ഒരു പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം. പുനരുപയോഗത്തിന്റെ സന്ദേശവുമായി ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ്, ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമിട്ടു. വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗവും മാലിന്യ നിർമ്മാർജ്ജനവും ഉറപ്പുവരുത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ ക്യാമ്പയിൻ റീയൂസ് ഹീറോസ്, ദ റിയൽ ഹീറോസ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ഈ പാതയിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ. ക്യാമ്പയിന്റെ ഭാഗമായി പുനരുപയോഗ വസ്തുക്കളുമായി വിദ്യാലയങ്ങളിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് എ പോസിറ്റീവ് സാക്ഷ്യപത്രം നൽകും. ഇതിനായി വിദ്യാർത്ഥികൾ വീണ്ടും ഉപയോഗിക്കുന്ന വസ്തുക്കളോടൊപ്പമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. കൂടാതെ ഭാവിയിൽ ഈ ആശയത്തിന്റെ ഭാഗമാകും എന്നറിയിക്കുന്നവർക്ക് ബി പോസിറ്റീവ് എന്ന സാക്ഷ്യപത്രവും ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ക്യാമ്പയിനിൽ പങ്കെടുപ്പിക്കുന്ന സ്കൂൾ, അധ്യാപകർ, മികവാർന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കും പ്രത്യേക പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ ശുചിത്വ മിഷൻ കോഴിക്കോട് .in വെബ് പോർട്ടലിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ആദ്യം പറഞ്ഞത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള സംരംഭമാണെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും കോഴിക്കോട് കോർപ്പറേഷനും ശുചിത്വ മിഷനും ചേർന്ന് മറ്റൊരു

സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. പൊതുവിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ശീലം മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വലിച്ചെറിയരുത് എന്ന തിരിച്ചറിവാണ് മാറ്റം. ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ കോഴിക്കോട് ബീച്ച് കേന്ദ്രീകരിച്ചാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തുക. പൊതുജനങ്ങൾ കൂടുതലെത്തുന്ന ഒഴിവ് ദിവസങ്ങളിൽ 15 മുതൽ 20 വോളണ്ടിയർമാരെ വരെ ബീച്ചിൽ നിയോഗിക്കും. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവരോട് സംസാരിച്ച് ബോധവൽക്കരണം നടത്തും. ബീച്ചിലെ എല്ലാ കടകൾക്കു മുന്നിലും പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുറപ്പാക്കും. ബിന്നുകൾ കൂടുതൽ ആവശ്യമുള്ള ഇടങ്ങളിൽ അവ സ്ഥാപിക്കാൻ നടപടിയെടുക്കും. മാലിന്യം കൃത്യമായി ബിന്നിൽ നിക്ഷേപിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക സമ്മാനങ്ങൾ നൽകുകയും അവ ചിത്രീകരിച്ച് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യും. ക്യാമ്പയിന്റെ ഭാഗമായി NSS സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ മെഗാ ക്ലീനിംഗ് യജ്ഞവും സംഘടിപ്പിക്കും. ജലം ഒരു അമൂല്യ ഊർജ സ്വത്താണെന്ന് പറയേണ്ടതില്ലോ. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുകയും പരമാവധി ജലം പാഴാക്കാതെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് പിന്തുടരാൻ പറ്റുന്ന കാര്യം. അതായത് ജലം പരമാവധി പുനരുപയോഗം ചെയ്യുക. അത്തരത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് അഹമ്മദാബാദിലെ പശ്ചിമ റെയിൽവേയുടെ കീഴിലുള്ള കാങ്കിരിയ കോച്ചിംഗ് ഡിപ്പോ. സമ്പൂർണ്ണ ജല നിഷ്പക്ഷത അഥവാ വാട്ടർ ന്യൂട്രാലിറ്റി എന്ന നാഴികക്കല്ലായ നേട്ടമാണ് ഈ ഡിപ്പോ കൈവരിച്ചിരിക്കുന്നത്. അതായത് കോച്ചുകൾ കഴുകുന്നതിലൂടെയും അറ്റകുറ്റപ്പണികളിലൂടെയും ഉണ്ടാകുന്ന മലിനജലം ഈ ഡിപ്പോ ഏതാണ്ട് പൂർണ്ണമായും സംസ്കരിച്ച് പുനരുപയോഗിക്കുന്നു. ഇതിലൂടെ ശുദ്ധജലത്തിനായി പുറത്തുള്ള സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാനാവും. ഇന്ത്യയിലെ ചുരുക്കം ചില വ്യവസായശാലകൾക്ക് മാത്രം അവകാശപ്പെടാനാവുന്ന വാട്ടർ ന്യൂട്രാലിറ്റി എന്ന നേട്ടമാണ് ഈ കോച്ച് ഡിപ്പോ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നിർണായക മുന്നേറ്റമാണ് ഇന്ത്യൻ റെയിൽവേ കാഴ്ചവച്ചിട്ടുള്ളത്. 2025 ഡിസംബറിലെ കണക്കുകൾ അനുസരിച്ച് റെയിൽവേ ശൃംഖലയിലുടനീളം ഏകദേശം 909 മെഗാവാട്ട് സൌരോർജ പ്ലാന്റുകളും 103 മെഗാവാട്ട് കാറ്റിൽ നിന്നുള്ള ഊർജ നിലയങ്ങളും കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലമായി 2025 ദേശീയ ഊർജ സംരക്ഷണ പുരസ്കാരങ്ങളിൽ 3 വിഭാഗങ്ങളിലായി 7 പുരസ്കാരങ്ങളാണ് ഇന്ത്യൻ റെയിൽവേ കരസ്ഥമാക്കിയത്. ഈ അവാർഡുകൾ കേവലം പ്രതീകാത്മകമല്ല, മറിച്ച് ഇന്ത്യയിലെ ഊർജ കാര്യക്ഷമതാ മേഖലയിലെ മാതൃകാ സ്ഥാപനമായി റെയിൽവേ അടയാളപ്പെടുത്തുന്നു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പുനഃചംക്രമണം അഥവാ റീസൈക്കിൾ ചെയ്ത് ടീഷർട്ട് നിർമ്മിച്ച ഒരു കോളേജ് ക്യാമ്പസിന്റെ വാർത്തയാണ് ഇനി. മുംബൈയിലെ വിസ്ലിംഗ് വുഡ്സ് ഇന്റർനാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ക്യാമ്പസിൽ നിന്നും ശേഖരിച്ച 100 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ടീഷർട്ടുകളാക്കി മാറ്റി. ഈ ടീഷർട്ടുകൾ മുംബൈയിലെ ചേരി പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് ഒരു NGOയുടെ സഹായത്തോടെ വിതരണം ചെയ്തു. 2024 ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഖ്വാബ് എന്ന സാമൂഹ്യ പ്രതിബദ്ധത പദ്ധതി CSR പ്രോഗ്രാമിന്റെ ഭാഗമായി ഈ പ്ലാസ്റ്റിക് സമാഹരണം ആരംഭിച്ചത്. ക്യാമ്പസിൽ പ്രത്യേക ബിന്നുകൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികളും ഹൌസ് കീപ്പിംഗ് ജീവനക്കാരും ചേർന്നാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് ശേഖരിച്ചത്. ഇത് ഏകദേശം 100 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യമായപ്പോൾ മുംബൈ ആസ്ഥാനമായുള്ള ഒരു ക്രിയേറ്റീവ് ഏജൻസിക്ക് കൈമാറി. അവർ ഈ പ്ലാസ്റ്റിക് വൃത്തിയാക്കി ചെറുതായി മുറിച്ച് നൂൽ രൂപത്തിലാക്കി അതിൽ നിന്ന് ടീഷർട്ട് നിർമ്മിച്ചു. ഇതിലൂടെ മനോഹരമായ 50 ടീഷർട്ടുകളാണ് അവർക്ക് നിർമ്മിക്കാൻ സാധിച്ചത്. ചേരി പ്രദേശത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് നൽകുന്നതിലൂടെ അത് പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം ജീവകാരുണ്യത്തിന്റെ മറ്റൊരു നേട്ടവുമായി. ഗാസയിലെ പൊടിപടലങ്ങൾക്കിടയിൽ പിറന്ന പ്രതീക്ഷയുടെ ഒരു കഥയാണ് ഇനി. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ സ്വന്തം വീട് തകർന്നതോടെ ടെന്റിൽ കഴിയേണ്ടി വന്ന 2 സഹോദരിമാർ അവശിഷ്ടങ്ങൾക്കിടയിലെ ഒരു കണ്ടുപിടുത്തവുമായി ലോകത്തിന്റെ ശ്രദ്ധ നേടിയിരിക്കുന്നു. 17ഉം 15ഉം വയസ്സുള്ള സഹോദരിമാരായ തലത് മൂസയും ഫറാ മൂസയും. തുടർച്ചയായ ബോംബാക്രമണങ്ങളിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ പലർക്കും നാശത്തിന്റെ അടയാളമായപ്പോൾ തലത്തിനും ഫറയ്ക്കും അത് പുനർനിർമ്മാണത്തിന്റെ അവസരമായിരുന്നു. തകർന്ന കെട്ടിടങ്ങളിലെ അവശിഷ്ടങ്ങൾ പൊടിച്ചും അരിച്ചും മണ്ണ്, ചാരം, ഗ്ലാസ് പൗഡർ എന്നിവ ചേർത്തും പുതിയ ബ്ലോക്കുകൾ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയാണ് അവർ വികസിപ്പിച്ചത്.
ഈ നിർമ്മാണം.

0: ബ്ലോക്കുകൾ, പൂന്തോട്ടങ്ങൾ, നടപ്പാതകൾ, പാർട്ടീഷനുകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു. ഈ ആശയത്തിലൂടെ ഈ വർഷത്തെ എർത്ത് പ്രൈസ് എന്ന ആഗോള പരിസ്ഥിതി മത്സരത്തിൽ ഇവർ പശ്ചിമേഷ്യയിൽ നിന്നുള്ള വിജയികളായി മാറി. ബോംബുകൾക്ക് ഈ പെൺകുട്ടികളുടെ വീട് എന്ന സുരക്ഷയെ കവർന്നെടുക്കാൻ കഴിഞ്ഞെങ്കിലും സ്വപ്നങ്ങളെ കവരാനായിട്ടില്ല. ഗാസയുടെ ചാരക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ പണിയുന്നത് പുതിയ ആകാശമാണ്, സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ അതിജീവനത്തിന്റെ ആകാശം. നല്ല വാർത്ത: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലമീജി നായർ, അവതരണം ലിൻസ സിറാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ.
1: ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം വയലും വീടും. വീട്ടുവളപ്പിലെ ഇടവിളക്കൃഷിയെക്കുറിച്ച് ഡോക്ടർ എം പ്രകാശുമായുള്ള അഭിമുഖം.
2: സബ്കെ ലിയെ സമാജിക് സുരക്ഷ അടൽ പെൻഷൻ യോജന മോദി ജി കാ സങ്കൽപ്
3: യോജന ഉൻ നൌജവാനോ കെ ലിയെ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
2: അബ് തക് ഇസ് യോജന സേ 8,85,00,000 സേ അധിക ലാഭാർത്ഥി ജുഡ് ചുക്കേ ഹൈ. അഗർ ആപ് ഭി 18 സേ 40 സാൽ കി ഉമ്ര കെ ഹൈ തോ മാസിക് അടൽ പെൻഷൻ സഹിത് 3 ഗ്യാരണ്ടീഡ് ഫായ്ദോ കെ ലിയെ അപ്നി ബാങ്ക് ശാഖ സേ സമ്പർക് കരേ.
1: വയലും വീടും

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: വീട്ടുവളപ്പിലെ ഇടവിള കൃഷി, ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിമുഖത്തിൽ ഇന്ന് പങ്കുചേരുന്നു ഡോക്ടർ കെ എം പ്രകാശ്.
1: നമ്മുടെ വീട്ടുവളപ്പിൽ സാധാരണ നട്ടുവളർത്തുന്ന പ്ലാവ്, മാവ്, വാഴ, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ ദീർഘകാല വിളകളിൽ നിന്നും ഉത്പാദനം ലഭിക്കുന്നതും അതിലൂടെ വരുമാനം ലഭിക്കുന്നതും ഒക്കെ ധാരാളം സമയം കാത്തിരിക്കേണ്ട ഒരു പ്രക്രിയയാണ്. എന്നാൽ ഇത്തരം ദീർഘകാല വിളകൾക്കിടയിൽ ഇടവിളകൾ കൃഷി ചെയ്യുകയാണെങ്കിൽ സ്ഥിര വരുമാനം ലഭിക്കാൻ സൗകര്യമാണ്. ഇങ്ങനെ ഇടവിളകളായി കൃഷി ചെയ്യാൻ പറ്റുന്ന വിളകൾ ഏതൊക്കെയാണ്? ആദ്യം അങ്ങനെ പറഞ്ഞു തുടങ്ങാം. നമുക്കറിയാം,
2: നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പലവിധ ഭക്ഷ്യവസ്തുക്കളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമുക്ക് കിഴങ്ങ് വർഗ്ഗങ്ങളാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ സ്രോതസ്സായിട്ട് വരുന്നത്. ഇതുകൂടാതെ നമുക്ക് സുഗന്ധവിളകളുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്, മരുന്ന് ചെടികളുണ്ട്. അതുകൂടാതെ നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റ് വളർത്തുന്ന മറ്റ് ഇപ്പം മുള പോലെയുള്ള സാധനങ്ങൾ വരെയും നമുക്കതിൻ്റെ അകത്ത് പെടുത്താം. പ്ലാവ് ഉണ്ടാവും, അതുപോലെ പല സ്ഥലങ്ങളിലും വീടുകളിൽ മറ്റ് പല വൃക്ഷങ്ങളും ഉണ്ടാവും. ഇതിനൊക്കെ കൂടാതെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാകും, നല്ല നല്ല വീടിന് ചുറ്റും നല്ല സുഗന്ധം പരത്തുന്ന മരങ്ങളും ഉണ്ടാകാം. അതുപോലെ തന്നെ വീട്ടാവശ്യത്തിനുള്ള ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള തടിക്ക് വേണ്ടിയുള്ള മരങ്ങളുണ്ടാകാം. അങ്ങനെ പല തരം മരങ്ങൾ നമ്മുടെ വീട്ടുവളപ്പിലുണ്ടാകും. ഇതിൽ പ്രധാനമായിട്ട് ഒരു കാര്യം, വീട്ടുവളപ്പിലെ കൃഷിയിൽ കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കണം ഒരു പരിധിവരെയെങ്കിലും പുരയിടത്തിൽ ജോലികൾ ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ അതൊരു വീട്ടുവളപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പറയാം.
1: എല്ലാം ഉണ്ടാവും അല്ലേ? പിന്നെ ഈ ജനസാന്ദ്രത കൂടിയ ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. അപ്പോൾ ഇവിടെ വീട്ടുവളപ്പുകളുടെ വിസ്തൃതി എപ്രകാരമായിരിക്കും?
2: കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു 10 സെന്റ് മുതൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതാണ് പറയുന്നത്. 10 സെന്റ് മുതൽ 30 സെന്റ് വരെയുള്ള സ്ഥലങ്ങളാണ് വീട്ടുവളപ്പുകളായിട്ട് പൊതുവെ അപേക്ഷിക്കുന്നത്. എങ്കിലും ഒരു 2 ഏക്കർ വരെയുള്ള സ്ഥലം വീട്ടുവളപ്പായിട്ട് തന്നെയാണ് ഔദ്യോഗികമായിട്ട് കാണാൻ സാധിക്കുക. മെയിനായിട്ട് ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട്ടുവളപ്പുകൾ സമഗ്രമായിട്ടൊന്ന് പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്ന വീട്ടുവളപ്പുകളിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വിളവ് കിട്ടുന്നില്ല, പല കാരണങ്ങൾ കൊണ്ട് വരുന്നുണ്ട്. ഏറ്റവും

0: പ്രധാനപ്പെട്ട ഒരു കാരണം മനസ്സിലാക്കുന്നത് ഈ വീട്ടുവളപ്പുകളിലെ തണലാണ്. തണലിൻ്റെ നിയന്ത്രണമില്ല. നമുക്കാവശ്യമുള്ളതെല്ലാം ആഗ്രഹത്തോടുകൂടി ഓരോരുത്തരായിട്ട് കൃഷിയെടുത്ത് കൊണ്ടേ നടും. അവസാനം തമ്മിലുള്ള അകലം ഒരു വലിയ പ്രശ്നമാണ്. അത് കറക്റ്റായിട്ട് പാലിക്കുന്നില്ല. എല്ലാം എല്ലാം കൂടെ തിങ്ങി നിറഞ്ഞൊരു ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഇഫക്റ്റിൽ ആണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ അതുകൊണ്ട് തന്നെ ഉൽപ്പാദനമില്ല, ചെടികൾ കാണും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും വീട്ടുവളപ്പിലെ കൃഷി കുറച്ചും കൂടെ ആകർഷകമാക്കണമെങ്കിൽ ശാസ്ത്രീയമായിട്ട് വേണം. അതായത് അതിനുവേണ്ടിയുള്ള പുനഃസംഘടന ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. ഇപ്പം എന്താ വെച്ചാൽ ധാരാളം വിദേശ പഴങ്ങളും ഒക്കെ നമുക്ക് ലഭ്യമാണ്. റംബൂട്ടാനുണ്ട്, മാങ്കോസ്റ്റീനുണ്ട്, ദുരിയൻ, അങ്ങനെ ധാരാളം വെറൈറ്റീസ്, ഫ്ലസാൻ, അങ്ങനെ കുറേ ഇനങ്ങളുണ്ട്. പക്ഷേ ഇതിനൊക്കെ ആവശ്യമായ വെളിച്ചം ഇല്ലെങ്കിൽ ഒന്നിലും കായ പിടിക്കില്ല. തണല് കൂടുതലായിട്ടുള്ള മരങ്ങളുടെയൊക്കെ കമ്പുകൾ മുറിക്കാനുള്ള ഒരു സംവിധാനം അത് ഓരോ വീട്ടുവളപ്പിലും ചെയ്യണം. കുറച്ച് ലേബർ കോസ്റ്റ് കൂടുന്ന പണിയാണ്. പക്ഷേ എങ്കിൽ മാത്രമേ അത് പുതിയതായിട്ട് വെക്കുന്ന ചെടികളിൽ ഒരു കായഫലം ഉണ്ടായി കാണണമെങ്കിൽ സൂര്യപ്രകാശമുള്ള അടിസ്ഥാനം കൃഷിയുടെ അത് ലഭ്യമാക്കാനുള്ള സംവിധാനം ചെയ്യാതെ ഒരിക്കലും നമുക്ക് വീട്ടുവളപ്പില് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല.
1: അപ്പോൾ അതൊരു മുൻകൂട്ടി കാണേണ്ട ഒരു കാര്യമല്ലേ? അത്
0: തീർച്ചയായിട്ടും മുൻകൂട്ടി കാണേണ്ടതാണ്. പല സ്ഥലങ്ങളിൽ നമ്മൾ സന്ദർശിക്കുമ്പോൾ കാണാം തെങ്ങുള്ള പറമ്പുകളാണ് മിക്കവാറും ഉള്ളതെല്ലാം തന്നെ. പക്ഷേ തെങ്ങിൻ്റെ കൂടെ കമുങ്ങും കൂടെ കൃഷി ചെയ്യുന്നതായിട്ടാണ് ഒരു 98% വീട്ടുവളപ്പുകൾ നോക്കിയാൽ അങ്ങനെയായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ രണ്ട് സൂര്യപ്രകാശത്തിനോട്ട് മത്സരിക്കുന്ന വിളകളാണ് തെങ്ങും കമുകും. അപ്പോൾ തെങ്ങ് വളഞ്ഞു പോവും, കമുക് ഉയർന്ന് പൊങ്ങിപ്പോവും. അപ്പോൾ രണ്ടും കൂടെ അവസാനം മുകളിൽ ചെന്ന് കൂട്ടിയിടിക്കുന്ന അവസ്ഥയാണല്ലോ പല സ്ഥലങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് രണ്ടിനും ഉൽപ്പാദനം കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ താഴേക്ക് സൂര്യപ്രകാശം പതിക്കുകയില്ല. അതാണ് പൊതുവേ ഉള്ളൊരു പ്രശ്നം. ഇത് കൂടാതെയാണ് പാഴ്മരങ്ങൾ, ധാരാളം പാഴ്മരങ്ങൾ കാണും നമ്മുടെ പറമ്പുകളിൽ.
1: അതൊരിക്കലും വെട്ടി
0: ഒതുക്കുകയല്ല, ശാസ്ത്രീയമായ അകലം കൊടുത്ത് ഓരോന്ന് കൃഷി ചെയ്യുകയാണെങ്കിൽ ശരിയായ രീതിയിലുള്ള ഫലം നമുക്ക് കിട്ടുകയും ചെയ്യും. പറഞ്ഞ സമയത്ത് തന്നെ അത് കായ്ക്കും. സൂര്യപ്രകാശം ഉറപ്പുവരുത്തണം, നടിയിൽ അകലം കറക്റ്റായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്.
1: അപ്പൊ എന്താണ് തെങ്ങിന്റെ ശാസ്ത്രീയ പരിചരണ മുറകള്? നമ്മുടെ അടിസ്ഥാന വിളയാണല്ലോ തെങ്ങ്. അപ്പം ശാസ്ത്രീയ പരിചരണ മുറകൾ എന്താണ് നല്ല വിളവ് ലഭിക്കാൻ?
0: തെങ്ങ് ഒന്നാമത് നമ്മൾ അറക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തെങ്ങിനുള്ള തമ്മിലുള്ള അകലം 1.5 meter സാധാരണ ഒരു തെങ്ങും അടുത്ത തെങ്ങും തമ്മിലുള്ള അകലം. ഒരു വരിയിലാണേലും അതൊരു സമചതുര സമ്പ്രദായത്തിൽ തെങ്ങ് കുഴിച്ചു വെക്കുന്നത് മുതൽ അതിന്റെ പരിചരണങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പലരും കുഴി എടുത്ത് നടുന്നുണ്ടെന്ന് പറഞ്ഞാലും ചെറിയ കുഴി എടുത്തിട്ട് നടുന്നവരാണ് പലരും ഉള്ളത്. സാധാരണ ശരാശരി പറയുന്ന 1 meter സമചതുരത്തിലുള്ള ഘനമീറ്ററിലുള്ള കുഴിയെടുത്തിട്ട് അതിൻ്റെ പകുതിയോളം മേൽമണ്ണ് ഇട്ട് മൂടിയതിന് ശേഷം വേണം നമ്മൾ തെങ്ങിൻ തൈ നടാൻ എന്നുള്ളതാണ്. അപ്പം പലരും ചെയ്യുന്നത് ഈ കുഴിയുടെ അടിയിലാണ് വീണ്ടും കുഴിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേരുകൾ താഴേക്ക് പോകാൻ ബുദ്ധിമുട്ട് വരികയും മഴക്കാലത്ത് വെള്ളം കിട്ടുന്ന നടുന്നതിൻ്റെ പകുതിയോളം പോലും ചീഞ്ഞു പോകാനും സാധ്യത കൂടുതലാണ്. പിന്നെ പലരും തമ്മിൽ ഈ അകലം കൃത്യമായിട്ട് സൂക്ഷിക്കുന്നില്ല. അതായത് 1 acre 70 തെങ്ങാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഈ അകലത്തിൽ ശരിയായ രീതിയിൽ വളപ്രയോഗം ചെയ്യണം. തെങ്ങിന് സാധാരണ തടം തുറന്നാണ് വളം ചെയ്യേണ്ടത്. പക്ഷെ പലരും തെങ്ങിന് കാര്യമായ വളപ്രയോഗം ചെയ്യുന്നില്ല. ശരിയായ തടത്തിൻ്റെ വലിപ്പം തന്നെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഒരു 6 വ്യാസാർത്ഥത്തിൽ ഉള്ള തടമാണ് തെങ്ങിനെ തുറക്കേണ്ടത്. പക്ഷേ പലപ്പോഴും
1: അടുത്തടുത്ത് തൈ കുഴിച്ചിടുമ്പോൾ അകലം പാലിക്കാൻ പറ്റില്ല,
0: അതും ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ പോലും പണിക്കൂലി കൂടുതലാകുന്നു എന്നുള്ളത് വിചാരിച്ചിട്ട് നമ്മൾ തടത്തിൻ്റെ ചെറിയൊരു അകലം കുറച്ച് കുറച്ചിട്ട് അവിടെ എല്ലാ വളവും ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ ശരിക്കും തെങ്ങിൻ്റെ വേര് പടലം ശരിയായ രീതിയിൽ പോഷകം വലിച്ചെടുക്കുന്ന 80% വേരുകൾ ഉള്ളത് ഒരു 6 ചേർന്നിട്ടുള്ള സ്ഥലത്താണ്.
1: അവിടെയാണ്
0: വളം ചെയ്യേണ്ടത്. പലരും തെങ്ങിൻ്റെ മൂടിലാണ് വളം ചെയ്യുന്നത്, ചുവട്ടിൽ ആ ഒറ്റ വേരുകളുള്ള സ്ഥലത്താണ് വളം ചെയ്യുന്നത്. മാത്രമല്ല ഈ വളം ചെയ്യുന്നത് 2 ചെയ്യണം. ശരിക്കും ജൈവവളം നമ്മൾ ജൂൺ മാസത്തിൽ ഇട്ടതിന് ശേഷം അതിനോട് കൂടെ തന്നെ രാസവളത്തിൻ്റെ 1/3 ഭാഗം കൊടുക്കേണ്ടതാണ്. എന്നാൽ അതിൻ്റെ 2 രാസവളം കൊടുക്കേണ്ടത് 2 വളപ്രയോഗത്തിലാണ്. തുലാമഴയ്ക്ക് തൊട്ട് മുമ്പായിട്ടുള്ള സമയത്താണ് ചെയ്യുന്നത്. കാരണം ആ സമയത്താണ് കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നതും ഈ വളത്തിനെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അന്തരീക്ഷ സാഹചര്യങ്ങളുള്ളത്. ജൈവവളം പിന്നീട് ചെയ്യേണ്ട ആവശ്യമില്ല, ജൂണിൽ ചെയ്താൽ മതി. പക്ഷേ പലപ്പോഴും മണ്ണിൽ ജൈവാംശം കുറവായി പോകുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. കാരണം പണ്ട് കാലത്തെ പോലെ തൂപ്പ് ചവറും മറ്റുള്ള സാധനങ്ങൾ ഇടാൻ ഇല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു 5 തുടർച്ചയായിട്ട് പയർ മമ്പയർ ഇടണം. തെങ്ങിൻ്റെ തടത്തിൽ ഒരു 100 മമ്പയർ 2 വളപ്രയോഗത്തിൻ്റെ സമയത്ത് വെതറി ഇടുകയാണെങ്കിൽ 3 കൊണ്ട് തന്നെ ആ തടം നിറച്ചും പയറിൻ്റെ വള്ളി ഇങ്ങനെ വീശിയിട്ടുണ്ട്. പിന്നീട് വേനലാണ് വരുന്നത്. ആ സമയത്ത് സൂര്യപ്രകാശം മണ്ണിലേക്ക് അടിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. മണ്ണിൻ്റെ അപചയം സംഭവിക്കുന്നുണ്ട്. സൂര്യപ്രകാശത്തിൻ്റെ റേഡിയേഷൻ മണ്ണിലേക്ക് നേരിട്ടടിക്കാൻ പാടില്ല. അപ്പം അതിന് നന്നായിട്ട് ഒരു പുത പോലെ പയർ വളരുകയും ചെയ്യും. നമുക്ക് അന്തരീക്ഷത്തിലെ നൈട്രജനെ പിടിച്ചു വെക്കാനുള്ള നല്ല കഴിവ് പയർ ചെടികൾക്കാണുള്ളത്. അപ്പോൾ ഒരു 5 തുടർച്ചയായിട്ട് അത് ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനവ് സംരക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ തെങ്ങേൽക്കൂടെ വരുന്ന വെള്ളം, മഴക്കാലത്ത് വരുന്ന വെള്ളം മുഴുവൻ സംഭരിക്കപ്പെടണം. ശരി, ഒട്ടും വെള്ളം പുറത്തു പോകാൻ പാടില്ല. അപ്പോൾ തെങ്ങിന് നിർബന്ധമായിട്ട് ഒരു വരമ്പ് വേണം. ആ തെങ്ങിൻ്റെ ചുറ്റുമുള്ള ആ വരമ്പ്, ഒരു 6 വിട്ടിട്ടുള്ള സ്ഥലത്തൊരു 2 വീതിയിലുള്ളൊരു വരമ്പ് പെർമനൻ്റ് ആയിട്ട് വേണം. തെങ്ങിന് ചെയ്തിരിക്കുന്ന വളം ഒരു കാരണവശാലും പുറത്തേക്ക് പോകാൻ പാടില്ല. അതേസമയം തെങ്ങിൻ്റെ ഉള്ളിലുള്ള തടത്തിലുള്ള മഴവെള്ളത്തിലേക്ക് ഒഴുകി പോകാനും പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും

0: ഇതിൻ്റെ പാതനം കൂടുന്നുള്ളത് യാതൊരു സംശയമില്ല. അതിനുവേണ്ടി നമുക്ക് ചകിരിയുടെ ഉപയോഗം കൂട്ടേണ്ടതായിട്ടുണ്ട്. ചകിരി വളരെ നല്ലതാണ്, വളരെ പൊട്ടാഷ് റിച്ചായിട്ടുള്ളതാണ്. അപ്പോൾ ചകിരി തെങ്ങിൻ്റെ തടത്തിൽ അടുക്കി കൊടുക്കുക.
1: ഇങ്ങനെ കമിഴ്ത്തിയിട്ട
0: തടത്തിൽ ചെയ്യുകയാണെങ്കിൽ കമിഴ്ത്തി അടുക്കുക. ഒരു 600 ചകിരി വരെ ഈ പറഞ്ഞ വ്യാസാർത്ഥത്തിലുള്ള അരടി ചൂട്ടിൽ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണം. അതെപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുലാമഴ കഴിഞ്ഞ പാടെ ചെയ്യണം. ബാഷ്പീകരണ ജലനഷ്ടം തടയാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലെ പൊട്ടാഷൊക്കെ ആ നനവിൽ മണ്ണിൽ കിട്ടും.
1: അപ്പോൾ വേനൽ ശക്തിയാവുന്നതിന്
0: മുമ്പേ ചെയ്യണം. പലരും ചെയ്യുന്നത് വേനൽ തുടങ്ങി കുറച്ച് വെള്ളമെല്ലാം പോയതിന് ശേഷമാണ്. നമ്മൾ ചെയ്യുമ്പം ഏകദേശം 1 താഴ്ചയിൽ മണ്ണിലേക്ക് ഇറക്കി മാറ്റിയതിന് ശേഷം കമിഴ്ത്തി വെക്കണം. അപ്പോൾ ഈ ചകിരി അവിടെ ഒരു 6 വർഷത്തേക്ക് 7 വർഷത്തേക്ക് വരെ ഇരിക്കും. അത് പൊടിയായി മാറിക്കഴിഞ്ഞാൽ വീണ്ടും 2 ചകിരി ഇതേപോലെ ചെയ്യണം. അപ്പോൾ ഇതിലുപയോഗിക്കുന്ന ചകിരി മഴയത്ത് നനഞ്ഞു കിടക്കാത്ത ചകിരിയായിരിക്കണം. അങ്ങനെ ആ പൊട്ടാഷിൻ്റെ ഗുണം കൂടെ കിട്ടുകയുള്ളൂ. ഇത് അടിയിൽ ഒരു സ്പോഞ്ച് പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈർപ്പം അവിടെ പിടിച്ചു വെക്കുകയും തെങ്ങിന് വേനൽക്കാലത്തേക്ക് നനവ് മണ്ണിൽ ഉറപ്പുവരുത്താൻ സാധിക്കുകയും ചെയ്യും. ഇതിനോട് കൂടെ തന്നെ 5-6 വർഷം കൂടുമ്പോൾ ചെയ്താൽ
1: മതി.
0: അതെ അതെ. ഉരുളി മലർത്തി എങ്ങനെയാണ് ഇരിക്കുന്നത്, അതേപോലെ ഒരു തടം ഓരോ തെങ്ങിൻ്റെ ചുവട്ടിൽ ഉണ്ടായിരിക്കണം. അതിന് വക്കുണ്ട്. ആ വക്കിൽ കൂടെ പുറമേ നിന്നൊന്നും ഉള്ളിലേക്ക് വരാൻ പാടില്ല, ഉള്ളിലുള്ളൊന്നും പുറത്തും പോകാൻ പാടില്ല. വളം ചെയ്യുന്നതൊക്കെ അതിനുള്ളിൽ കിടക്കണം. അങ്ങനെ ഒരു 5 കൊണ്ട് ഈ മണ്ണ് മുഴുവൻ നല്ല മയമുള്ള മണ്ണായി തരും, അല്ല സോഫ്റ്റായിട്ടുള്ള മണ്ണായി തരും. അപ്പോൾ നമുക്ക് ഈർപ്പം എല്ലാം അവിടെ പിടിച്ചു വെക്കാൻ പറ്റും. നല്ല വേരോട്ടമുണ്ട്, തെങ്ങിൻ്റെ ആരോഗ്യം മെച്ചപ്പെടും.
1: ഇങ്ങനെയാണ് ശാസ്ത്രീയ പരിചരണം.
0: അതെ അതെ.
1: പിന്നെ ഈ തെങ്ങിൻ തോട്ടത്തിൽ പുതുതായി പരീക്ഷിച്ച ഇടവിളകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കപ്പ ചേന ഇതൊക്കെ എങ്ങനെയാണ് തെങ്ങിൻ തോട്ടത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ നട്ടു വളർത്തേണ്ടത്?
0: അതായത് ഈ തെങ്ങ് നമ്മുടെ വീട്ടുവളപ്പിലാവുമ്പോൾ നമുക്ക് അധിക സ്ഥലം, ചിലപ്പം 10 സെൻറ്റ് 20 സെൻറ്റ് ഉണ്ടാവും. എത്ര തെങ്ങുണ്ടെന്ന് നോക്കുക. നമുക്ക് ഓരോ തെങ്ങിൻ്റെയും വരമ്പ് ഒരു 2 വീതിയുള്ള വരമ്പ് പോലെ നിലനിർത്തുകയാണെങ്കിൽ ഈ വരമ്പിൽ കൃഷി ഓരോ തെങ്ങിൽ നിന്ന് നമുക്ക് സുമാറ് ഒരു 3,000 മുതൽ 4,000 രൂപ വരെയും അധിക വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതേസമയം തെങ്ങിൽ അത്രയും വരുമാനം കിട്ടിയല്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് തെങ്ങിൻ്റെ മുകളിൽ ഓല നമുക്കറിയാം, കൊല വെട്ടിയിടുന്നുണ്ട്, ഓല ഉണങ്ങിക്കഴിഞ്ഞാൽ താഴെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു തെങ്ങിൻ്റെ ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 16 പൈനാപ്പിൾ നമുക്ക് നടാൻ പറ്റും. അപ്പോൾ ഈ പൈനാപ്പിൾ വേണമെങ്കിൽ നമുക്ക് ആ വരമ്പേ കൂടെ നടാം, അല്ലെങ്കിൽ പഴയ ചാക്കിൽ പൈനാപ്പിൾ നട്ട് ഉണ്ടാക്കി ചുറ്റും ഇങ്ങനെ വരമ്പ് പോലെ ആക്കി വെച്ചാലും മതി. അപ്പോൾ ആ ഈ ചാക്കിലേക്ക് നമുക്ക്
1: ചെറിയ പ്രത്യേക വരമ്പ്
0: ഉണ്ടാക്കേണ്ട ആവശ്യം തന്നെ സത്യത്തിലില്ല. അടുപ്പിച്ചടുപ്പിച്ച് ഈ ചാക്ക് വെച്ചാൽ അതിൻ്റെ പുറത്തുനിന്നുള്ള മണ്ണൊന്ന് അല്പം ഒന്ന് ചേർത്ത് ഒരു വരമ്പിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു ശരാശരി 3 ഉള്ള പൈനാപ്പിൾ വിത ഒരെണ്ണത്തിലുണ്ടാവും.
1: അല്ല, അപ്പോൾ ഈ തെങ്ങിൽ നിന്ന് വീണ ഓലയും തേങ്ങ വലിക്കുമ്പോൾ വീഴുമ്പോൾ ഇതിന് കേടുവരില്ലേ?
0: അതെ, അത് വരാതിരിക്കാനാണ് നമ്മൾ ഒരു ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഈ വരമ്പ് ഒരു റാ പോലെയേ പാടുള്ളൂ, ഫുള്ളായിട്ട് മുട്ടിച്ചൊരു സർക്കിൾ പോലെയായി പോകാൻ പാടില്ല. ഒരു 2 ഏകദേശം ആ ഒരു സ്ഥലത്ത് കൂടെ ആയിരിക്കും നമ്മൾ കൊലയൊക്കെ വെട്ടിയിടുന്നത്, അവിടെ ഇടാവുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തേക്ക് കൊല ഒന്നും ഇടാൻ പാടില്ല. തെങ്ങ് കയറുന്ന ആളുമായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം, അയാൾ വിചാരിച്ചാൽ ഇതെല്ലാം നശിപ്പിക്കാം, അതേസമയം നിങ്ങൾക്ക് ഇത്രയും വരുമാനം ഉണ്ടാക്കാൻ വരാം. അപ്പോൾ ഒരു 5 അയാൾക്ക് കൂടുതൽ കൊടുത്താലും ഇങ്ങനെ അയാളോട് റിക്വസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കിത് വളരെ ഈസിയായിട്ട് അത് വിജയകരമായി ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു 50 പൈനാപ്പിൾ ഒരു തെങ്ങിൻ്റെ ചുവട്ടിലുണ്ടാക്കാം ഒറ്റ വർഷം കൊണ്ട്. പൈനാപ്പിളിന് ഇപ്പോൾ നമ്മൾ 80 വരെയും വില ഉണ്ടെന്ന്, ഒരു 50 വെച്ച് കൂട്ടിയാൽ പോലും 2,500 ഒരു വിഷമമില്ലാതെ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് കിട്ടും. അതേസമയം ഇതിന് പകരം നിങ്ങൾ മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങൾ, നമുക്ക് കാരണം വീട്ടുവളപ്പുകളിൽ കൂടുതലും വേണ്ടത് കിഴങ്ങ് വർഗ്ഗം, കാർബോഹൈഡ്രേറ്റ് ആണല്ലോ കൂടുതൽ നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ ചേന നടാം. ചേനയാണ് ഏറ്റവും ലാഭകരമായിട്ട് ഞങ്ങൾ കണ്ടത്. ഒരു മുട്ടിയിൽ നിന്ന് നമുക്കൊരു 6 ഏറ്റവും കുറഞ്ഞത് കിട്ടും. 10 വരെ കിട്ടുന്നതുണ്ട്.
1: പക്ഷേ ഒരു തെങ്ങിൻ തടത്തിൽ എത്ര ചേന നടാൻ പറ്റും?
0: 16 ചേന നടാം.
1: അതും ഈ റാ പോലെ
0: റാ പോലെ വെക്കണം. എന്നാലും നമുക്ക് മുകളിൽ നിന്നുള്ള കൊലയിടാനുള്ള ഒരു സ്ഥലം ഒഴിച്ചിടണമല്ലോ, അങ്ങനെ വെച്ച് ചെയ്യുക. മാത്രമല്ല ചേനയൊക്കെ നടുമ്പോൾ നമ്മൾ ഒരു 1.5 ഉയരത്തിൽ മുളയുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാണ്. ഈ റൗണ്ട് ഷേപ്പിൽ ഇടയ്ക്കിടയ്ക്ക് തൂണുകൾ പോലെ നട്ടിക്കൊടുക്കുക. അതിൻ്റെ മേലെ തമ്മിൽ നീളത്തിൽ മുള കെട്ടി വെക്കുകയാണെങ്കിൽ, അഥവാ ഓല ഒന്ന് അടിച്ചാലും ആ ചേനയുടെ മുകളിലുള്ള സ്ഥലത്തുള്ള ആ മുളയിലാണ് കൊള്ളുക. അതുപോലെ ഞങ്ങൾ കപ്പയും നോക്കി. മരച്ചീനി നമുക്ക് 16 ഉണ്ടാക്കും, പക്ഷേ മരച്ചീനിക്ക് നമുക്ക് 25 വിലയുള്ളൂ. അപ്പം 50 വിലയുള്ള ഈ ചേനയാണ് ഏറ്റവും ലാഭകരം.
1: പൈനാപ്പിളും ചേനയാണ്
0: ഏറ്റവും ലാഭകരം. പക്ഷേ പൈനാപ്പിൾ നമ്മൾ വീട്ടുവളപ്പിൽ പൈനാപ്പിൾ നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുള്ളില്ലാത്ത ഇനങ്ങൾ, ക്യൂ എന്ന് പറയുന്ന ഇനമുണ്ട്, മുള്ളില്ല. അപ്പോൾ സാധാരണ പൈനാപ്പിൾ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ തൊടാൻ പേടിയാ കാരണം നിറച്ച് മുള്ളാണ്. മുള്ളില്ലാത്ത ക്യൂ എന്ന ഇനം പൈനാപ്പിൾ, അതിൻ്റെ കന്നുകൾ നടണം. നമ്മൾ കുടുമി എന്ന് പറയുന്ന കായയുടെ മുകളിലുള്ള സാധനമല്ല, അതിൻ്റെ ചുവട്ടിൽ നിന്ന് പൊട്ടി ഉണ്ടായി വരുന്ന ചെറിയ കന്നുകൾ, അതാണ് നമ്മൾ പൈനാപ്പിളിനെ നടാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. വെറുതെ ചാക്കിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുറച്ച് വളമായിട്ട് ജൈവ വളം തന്നെ കൊടുത്താൽ മതി. കോഴിക്കാഷ്ടം വളരെ ഒന്നാന്തരം വളമാണ്. നമ്മൾ ഹോർമോണിൻ്റെ ഉപയോഗം ഇല്ലാതെ തന്നെ ഒറ്റ വർഷം കഴിയുമ്പോഴത്തേക്കും എല്ലാം കായ്ച്ചിരിക്കും. വേനൽക്കാലത്ത് ചെറിയ നനയും കൊടുക്കണം, ആഴ്ചയിൽ ഒരു നനയൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് തെങ്ങും തടങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടുവളപ്പിലെ കൃഷിയിൽ പുതിയൊരു

0: അധ്യായം തുറക്കാൻ പറ്റും. ശരിക്കും നമുക്ക് സുസ്ഥിരമായിട്ട് മാറ്റാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഇതിലുണ്ടാക്കാം. ഇപ്പം പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളെങ്കിലും ചെറുകിഴങ്ങ് പറ്റും. പക്ഷേ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വരമ്പിലുള്ള ഇതിനുള്ള വളം നമ്മൾ പ്രത്യേകമായിട്ട് കൊടുക്കണം, അല്ലാതെ തെങ്ങുമായിട്ട് മത്സരം വരുന്ന രീതിയിൽ ചെയ്യരുത്. തെങ്ങിനുള്ള വളം തെങ്ങിനും
1: വരമ്പ്
0: ഇടവേളയായിട്ട് കൊടുക്കണം.
1: തെങ്ങിന് ഓരോരോ കാലത്ത് ഓരോ ഉയരല്ലേ ഉണ്ടാവുന്നത്?
0: അതെ,
1: അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണ്ടേ ഇടവേളകൾ?
0: തീർച്ചയായിട്ടും തെങ്ങിന്റെ ഇടവേള കൃഷി നമ്മൾ ചെയ്യാൻ വേണ്ടി മൂന്ന് ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ആദ്യത്തെ 8 വർഷം വരെ നമുക്ക് ഹ്രസ്വകാല ഇടവേളകളെല്ലാം ചെയ്യാം. 90% സൂര്യപ്രകാശം ഉള്ളിലേക്ക് വരും. പക്ഷേ 8 മുതൽ 25 വർഷം വരെ ഉള്ള വർഷങ്ങളിൽ ഈ തെങ്ങിന്റെ ഓലകൾ തമ്മിൽ കൂട്ടിമുട്ടാൻ അതുപോലെ താഴ്ന്ന ഒരു കാനോപ്പിയാണ് ഉണ്ടാകുക. ആ സമയത്ത് നമുക്ക് തണൽ കുറച്ച് കൂടുതലായിരിക്കും. അപ്പം നമുക്ക് തണൽ ടോളറേറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഇഞ്ചി, മഞ്ഞൾ, ചേമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നതാണ് കുറച്ചും കൂടെ മെച്ചമായിരിക്കുക. എന്നാൽ 25 വർഷം കഴിഞ്ഞാൽ നമുക്ക് ദീർഘകാല വിളകൾ വരെയും ഇതിൻ്റെ കൂടെ മിശ്രവിളയായിട്ട് ചേർക്കാവുന്നതാണ്. ഹ്രസ്വകാല വിളയും പറ്റും, ദീർഘകാല വിളകളും പറ്റും. അപ്പോൾ നമ്മൾ വിളകൾ മാത്രമാക്കണമെന്നില്ല, അതിൻ്റെ കൂടെ മറ്റ് കോമ്പണൻസ്, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ കോഴി വളർത്തൽ, ഒരു ചെറിയ വീട്ടുവളം

0: തീർച്ചയായിട്ടും തെങ്ങിൻ്റെ ഇടവിള കൃഷി നമ്മൾ ചെയ്യാൻ വേണ്ടി മൂന്ന് ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ആദ്യത്തെ 8 വർഷം വരെ നമുക്ക് ഹ്രസ്വകാല വിളകളെല്ലാം ചെയ്യാം. 90% സൂര്യപ്രകാശം ഉള്ളിലേക്ക് വരും. പക്ഷേ 8 മുതൽ 25 വർഷം വരെ ഉള്ള വർഷങ്ങളിൽ ഈ തെങ്ങിൻ്റെ ഓലകൾ തമ്മിൽ കൂട്ടിമുട്ടാൻ അതുപോലെ താഴ്ന്ന ഒരു കാനോപ്പിയാണ് ഉണ്ടാകുക. ആ സമയത്ത് നമുക്ക് തണൽ കുറച്ച് കൂടുതലായിരിക്കും. അപ്പം നമുക്ക് തണൽ ടോളറേറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഇഞ്ചി, മഞ്ഞൾ, ചേമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നതാണ് കുറച്ചും കൂടെ മെച്ചമായിരിക്കുക. എന്നാൽ 25 വർഷം കഴിഞ്ഞാൽ നമുക്ക് ദീർഘകാല വിളകൾ വരെയും ഇതിൻ്റെ കൂടെ മിശ്രവിളയായിട്ട് ചേർക്കാവുന്നതാണ്. ഹ്രസ്വകാല വിളയും പറ്റും, ദീർഘകാല വിളകളും പറ്റും. അപ്പോൾ നമ്മൾ വിളകൾ മാത്രമാക്കണം എന്നില്ല, അതിൻ്റെ കൂടെ മറ്റ് കോമ്പണൻസ്, അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കോഴി വളർത്തൽ, ഒരു ചെറിയ വീട്ടുവളപ്പാണെങ്കിൽ പോലും ഒരു 8-10 കോഴിയെ കൂട്ടിൽ കൃഷി ചെയ്യുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇടവിളകൾക്കെല്ലാം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ജൈവവളം കിട്ടും. ഈ കോഴിയുടെ കാഷ്ടം അത് നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കാം. നമ്മൾ ഈ കോഴിക്കാഷ്ടം താഴേക്ക് വരുന്ന രീതിയിലാണല്ലോ ഇതിനെ വളർത്തുന്നത്. അപ്പോൾ ആ അതെടുത്തിട്ട് നമുക്ക് ഈ അടിയിൽ ലിറ്ററായിട്ട് നമ്മുടെ പറമ്പിൽ വീണ് കിടക്കുന്ന കരിയിലെല്ലാം കൂട്ടിയിട്ട് അതിലേക്ക് വീഴുന്ന പോലെ ആക്കി കഴിഞ്ഞാൽ അത് മുഴുവൻ കളക്ട് ചെയ്തിട്ട് ഒരു ഡ്രമ്മിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ ആ ഡ്രമ്മിൽ കോഴിക്കാഷ്ടം മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈച്ചകൾ, ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു, അത് നോർമലായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് മുട്ടയിടും. അപ്പോൾ അതിൻ്റെ പുഴുക്കൾ ധാരാളം ഉണ്ടാകും. അപ്പോൾ നമുക്ക് കോഴിക്ക് തീറ്റയിൽ പ്രോട്ടീനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ ഇതിൻ്റെ പുഴുക്കൾ വളരെ ഈസി ആയിട്ട് കളക്ട് ചെയ്യാം. അതെല്ലാം ഒരു മൂടി വെക്കുകയാണെങ്കിൽ ആ മൂടിയുടെ അടിയിലേക്ക് ഇതെല്ലാം ഡിപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ ദിവസവും കോഴിക്ക് തീറ്റ കൊടുക്കുമ്പോൾ ഇത് വെറുതെ ആ മൂടി തുറന്ന് പുഴുക്കൾ അതേപടി കൊടുത്താൽ മതി, വളരെ ആർത്തിയോട് കൂടി തിന്നാൻ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രോട്ടീൻ സോഴ്സ് വളരെ വലിയ നല്ലൊരു സോഴ്സാണ്, നമുക്ക് മുട്ട ഉൽപ്പാദനം നടക്കുകയും ചെയ്യും. മാത്രമല്ല ഈ വേസ്റ്റ് ഇച്ചിരി വെള്ളത്തിൽ കലക്കി എടുത്തു കഴിഞ്ഞാൽ ഡൈലൂട്ടഡ് ആയിട്ടുള്ള രൂപത്തിൽ വരും. അത് കുറച്ച് ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് അത് നമുക്ക് മറ്റു വിളകൾക്ക് നേർപ്പിച്ച് ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ കൃഷി ഉണ്ടെങ്കിൽ അതിനൊക്കെ വളരെ നല്ല വളരെ ഒരു 10 ഇരട്ടിയെങ്കിലും നേർപ്പിക്കണം. അത്ര ഡൈലൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് വല്ലപ്പോഴും ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ കൊടുത്താൽ മതി. പിന്നെ കൂടുതലായിട്ട് വരുന്ന ഈ ലിറ്റർ നമുക്ക്, അതായത് ഈ ചപ്പ് ചവറുകളും ഇതും കൂടെയുള്ള മിക്സർ കുറച്ച് മണ്ണിൽ പൂണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 മാസം കൊണ്ട് 1/3 നല്ല വളമായി മാറും. ആ മണ്ണ് വളം പോലെ നമുക്ക് ഇപ്പം നിങ്ങൾ കൃഷി ചെയ്യുന്ന എല്ലാത്തിനും ഉപയോഗിക്കാം. നമ്മുടെ പറമ്പിലുള്ള കാട് പോലെ വളച്ചിരുന്ന പുല്ലുകൾ അടക്കം കോഴിക്ക് തുറന്നു വിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പോലും അത് കളക്ട് ചെയ്ത് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ചോപ്പ് ചെയ്ത് മൂത്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചു വരെയും കൊടുക്കാവുന്നതാണ്. അത് പക്ഷേ രാവിലെ കൊടുക്കണം. ഏറ്റവും വിശപ്പുള്ള സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ കോഴി അത് യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങും. അപ്പം നമുക്ക് നമ്മുടെ കളക നിയന്ത്രണത്തിന് വരെ ഇത് ഉപകരിക്കുന്നുള്ളതാണ്. അപ്പം ചെറിയ വീട്ടുവളപ്പാണെങ്കിൽ പോലും ആവശ്യത്തിനുള്ള മുട്ട ഉൽപ്പാദനം നടക്കുകയും ചെയ്യും, ഈ പറഞ്ഞ വള ഉൽപ്പാദനം നടക്കുകയും ചെയ്യും, കള നിയന്ത്രണം വരെ നടക്കും.
1: പിന്നെ ഈ ജലസേചന സൗകര്യം എപ്രകാരമാണ് ഇടവിളകൾക്ക്?
0: അതായത് ജലസേചന സൗകര്യം ആവശ്യമുള്ള വിളകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജാതിക്കൊക്കെ ജലസേചനം ഇല്ലാതെ നമ്മൾ കൃഷി ചെയ്യാൻ പറ്റിയല്ല, വേനൽക്കാലത്ത് ഉണങ്ങിപ്പോവും. അതായത് ഇടവിള കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ജലസേചന സൗകര്യം ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം അങ്ങനെ ജലസേചന ആവശ്യമുള്ള വിളകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഇപ്പം മാംഗോസ്റ്റീനൊക്കെ ഓരോ വിളകൾക്ക് അതിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. മാംഗോസ്റ്റീൻ അല്പം തണൽ ഇഷ്ടപ്പെടുന്ന വിളയാണ്. പപ്പായയ്ക്ക് നല്ല വെളിച്ചമാണ് ഏറ്റവും നല്ലത്. അതേസമയം നനയ്ക്കാൻ സൗകര്യം കൂടെ വേണം തന്നെ വേനൽക്കാലത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല വിളവ് അതിൽ നിന്ന് കിട്ടും. ഇപ്പോൾ കശുമാവ് പോലുള്ള സാധനങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് നനവിൻ്റെ ആവശ്യമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് എത്ര സമയം കൊണ്ട് അത് വിളവ് കിട്ടും എന്നുള്ളതും കൂടെ പ്രധാനമാണ്. കാലദൈർഘ്യം, പിന്നെ അതിന് മാർക്കറ്റ് ഉണ്ടോ എന്നുള്ളതും കൂടെ നോക്കണം. നമ്മളൊരു ചെടി നട്ട് അതിന് മാർക്കറ്റ് ഇല്ലെങ്കിൽ ചിലരൊക്കെ ഊത് പണ്ട് നല്ല വിലയാന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വലിയ മരങ്ങളായിട്ട് പല വീട്ടുവളപ്പുകളിലും 4-5 നിപ്പുണ്ട്. അതിൽ നിന്ന് ഒരു ഊതിൻ്റെ ഒരു അംശം പോലും ഉണ്ടായിട്ടും ഇല്ല പലയിടത്തും. പിന്നെ ആ സ്ഥലം മുഴുവൻ ഷെയ്ഡ് വന്നിട്ട് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് വെറും അതിൻ്റെ സാധ്യത കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ ദീർഘകാല വിളകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഒട്ടു ചെടികൾ നമ്മൾ അല്ല ബഡ് ചെയ്ത ചെടികൾ നടുകയാണെങ്കിൽ ജാതി അല്ലെങ്കിൽ മറ്റ് ഫലവൃക്ഷങ്ങളിലൊക്കെ ഒട്ടുതൈകളായിട്ട് നടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിട്ടുവളപ്പുകളെ നമുക്ക് പെട്ടെന്ന് സമ്പന്നമാകാം. മീൻസ് ഒരു 2-3 വർഷം കൊണ്ട് തന്നെ വിളവ് കിട്ടിത്തുടങ്ങും. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത.
1: കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇപ്പോൾ പറഞ്ഞു, ചേന, ചേമ്പ് അല്ലേ, പിന്നെ ഏതൊക്കെ ചെയ്യാം?
0: ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ചേനയും കപ്പയും ചേമ്പും ഒക്കെയാണ്. പിന്നെ ചെറുകിഴങ്ങ് എന്ന് പറയുന്ന അത് ഓരോരുത്തർക്കും അതിൻ്റെ താല്പര്യം അനുസരിച്ചാണ്. അപ്പം പക്ഷേ പ്രധാനമായിട്ട് കപ്പ, നമ്മുടെ പൊതുവെയുള്ള ആൾക്കാരെല്ലാം കപ്പ നടുന്നതാണ്. അപ്പോൾ ഈ കപ്പ നടുവാണെങ്കിൽ അതിൻ്റെ ഈ മഴ തുടങ്ങുന്നതിന് ചേർന്ന് മുമ്പായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് കാലവർഷം പിടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് 2-3 മഴ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കപ്പ നടാവുന്നതാണ്. ചില സ്ഥലങ്ങളിൽ ഈ രോഗമുള്ള കപ്പ വളരെ പ്രശ്നമാണ്. അതായത് കപ്പയെല്ലാം മുരടിച്ചു പോകുന്നു, മൊസൈക്ക് രോഗം. അപ്പം ശ്രീരക്ഷ എന്ന് പറയുന്ന ഒരു പുതിയ ഇനം കപ്പ, ഈ രോഗപ്രതിരോധ ശേഷിയുള്ളതുണ്ട്. അപ്പം അങ്ങനെയുള്ള അത് നല്ല കപ്പയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്, അതേസമയം രോഗത്തെ പ്രതിരോധിക്കാൻ സാധ്യതയുള്ള ഒരു ഇനമാണ്. അങ്ങനെയുള്ള ഇനങ്ങളാണ് നമ്മൾ രോഗമുള്ള പ്രദേശങ്ങളിൽ നടേണ്ടത്. ഇത് നമുക്ക് ചാക്കിലും നടാം എന്നുള്ളത്.

0: അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ഈ വേസ്റ്റാക്കി ഇടുന്ന പഴയ ചാക്കുകളുണ്ടെങ്കിൽ മണ്ണും ചാണകപ്പൊടിയും ഇറച്ചപ്പൊടിയും എന്തെങ്കിലും ചേർത്തതിന് ശേഷം ചാക്ക് നിറയ്ക്കുക, ചാക്ക് ഫുള്ളായി നിറച്ച് കഴിഞ്ഞാൽ അത് പിടത്തിയിടുക, നിലത്ത് തിരശ്ചീനമായിട്ടിടുക,
1: കെട്ടി വെക്കണം.
0: അങ്ങനെ അത് അപ്പം നല്ല നീളത്തിലുള്ള കപ്പക്കിഴങ്ങ് ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് വെളിച്ചമുള്ള സ്ഥലം, വീട്ടുവളപ്പുകളിൽ വെളിച്ചം പൊതുവെ കുറവ് വരുമ്പോൾ വെളിച്ചമുള്ള ചിലപ്പോൾ നമ്മൾ നടന്നു വരുന്ന പാതയുടെ രണ്ട് സൈഡിലൊക്കെ ആയിരിക്കും. പക്ഷേ അങ്ങനെയുള്ള സ്ഥലത്ത് സാധാരണ നമുക്ക് കപ്പ നടാൻ പറ്റിയില്ല. അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് ഈ ചാക്കുകൾ നിരത്തി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലൊരു തുളയിട്ടിട്ട് ആ തുളയിൽ കൂടെ മഴ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ കപ്പയുടെ തണ്ട്, ഒരു അരയടി നീളമുള്ള കപ്പത്തണ്ട് ഒരു രണ്ട് മുട്ട് താത്തി വെറുതെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ പിന്നീടുള്ള സമയത്ത് വളർന്നു വരുന്ന മഴയിലാണ്. അപ്പം നമ്മൾ മഴയുടെ സീസൺ കഴിയുമ്പം ഒരു ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ചാക്കിന്ന് ഒരു 25 kg എങ്കിലും കപ്പ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം.
1: ഈ ചാക്കിന് നീളത്തിൽ വരും അല്ലേ,
0: നീളത്തിൽ വെച്ച് കപ്പ നല്ല നീണ്ടു വരും. അതേസമയം നമ്മൾ കുത്തനെ വെച്ചെങ്കിൽ ചെറിയ ഉണ്ടച്ചിട്ടുള്ള കപ്പകളാണ് ഉണ്ടാകുക. അപ്പം ഇതിൻ്റെ മഴയാകുന്ന സമയത്ത് ഒരേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കാറ്റത്ത് ശിഖരങ്ങൾ പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അടുത്തുള്ള കമുകയിലോ ഒക്കെ വലിച്ച് കെട്ടി വെക്കണം. ഒരു ചിലവില്ല, കാട് പറിക്കണ്ട, വളവിടണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം ചെയ്തിരിക്കുന്നതിൻ്റെ ആ ബലത്തിൽ അങ്ങോട്ട് വളർന്ന് പൊങ്ങിക്കോളും. പന്നിയലി, പിരിച്ചഴി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഉപദ്രവം കുറയും ചാക്കിൽ കൃഷി ചെയ്ത്. അതെ അതെ.
1: പിന്നെ ഈ പഴവർഗ്ഗങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെയാണ് ചെയ്യാൻ പറ്റിയത്?
0: പഴവർഗ്ഗങ്ങൾ, മാവൊക്കെ നമ്മൾ നല്ല ഇനങ്ങൾ കേരളത്തിന് പറ്റിയ ധാരാളം, നമ്മുടെ മലബാർ പ്രദേശത്തേക്ക് പറ്റിയ നല്ല ഇനങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട മധുരമുള്ളത് എല്ലാ വർഷവും കായ്ക്കുന്നതുമായിട്ടുള്ള ഒരു ഇനമാണ് കുളമ്പ് എന്ന് പറഞ്ഞൊരു മാവുണ്ട്. അതുപോലെ നമുക്കറിയാം കോഴിക്കോടിൻ്റെ ഇനമാണ് ഉളൂറ്. ഇതിൻ്റെ എല്ലാം ഗ്രാഫ്റ്റ് ഒട്ടിച്ച മാവ് നടുവാണെങ്കിൽ അത് ശരിക്കും 3 വർഷം മുതൽ കായ്ച്ചു കിട്ടും. അപ്പം മാവ് നടുമ്പം ഏറ്റവും വെളിച്ചമുള്ള സ്ഥലത്ത് വേണം നമ്മൾ, അതായത് ദിവസം മുഴുവൻ വെയിലടിക്കുന്ന സ്ഥലമാണ് മാവ് കൃഷിക്ക് ഏറ്റവും തിരഞ്ഞെടുക്കാവുള്ളൂ. അപ്പം വീട്ടുവളപ്പിൽ അങ്ങനെയുള്ള സ്ഥലം നോക്കിയിട്ട് വേണം മാവിന് വേണ്ടി എടുക്കാൻ വേണ്ടി. പിന്നീട് നമ്മൾ കുഴി എടുക്കുന്നു, 2 അടി സമചതുരത്തിലുള്ള കുഴി എടുത്തിട്ട്, ആഴവും കൂടെ ഉള്ള കുഴി എടുത്തിട്ട് അത് ഇളക്ക ആ മണ്ണ് മുഴുവൻ പുറത്തെടുത്തതിന് ശേഷം രണ്ടാമത് നിറച്ചു കൊടുക്കണം. അപ്പം നിറയ്ക്കുമ്പോൾ മേൽമണ്ണും ചാണകപ്പൊടിയും ഇല്ലുപൊടിയും ചേർത്തിട്ടാണ് നമ്മൾ ഏറ്റവും ടോപ്പ് നിറയ്ക്കേണ്ടത്. എന്നാലേ ചെടികൾക്ക് വേരോട്ടം ശരിക്കും ഉണ്ടാവുള്ളൂ. നിറച്ചതിന് ശേഷം ചെറിയ കുഴി എടുത്തിട്ട് വേണം നമ്മൾ എല്ലാ ഒട്ടുപുറളകളും വെക്കാൻ വേണ്ടി. പൊട്ടിച്ച ഭാവം മണ്ണിനടിയിലായി പോകരുത്, അതിനുവേണ്ടിയാണ് മണ്ണ് മൂടിയിട്ട് രണ്ടാമത് നമ്മൾ ചെറിയ ഒരു കുഴി എടുത്തിട്ട് നടാൻ വേണ്ടി പറയുന്നത്. എന്നിട്ട് നട്ട് കഴിഞ്ഞാൽ നല്ലൊരു താങ്ങ് കൊടുത്തത് നല്ല ബലത്തിൽ നിർത്തണം, ഒരേപോലെ നേരെ വളർന്നു വരാൻ വേണ്ടി. ഈ മാവിന് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്ന ഒരു കീടത്തിൻ്റെ ആക്രമണം, തളിര് വരുമ്പോഴത്തേക്കും ഇലയെല്ലാം മുറിച്ചു കളയും. അങ്ങനെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം തൈ ആയിട്ട് നട്ട് കഴിഞ്ഞാൽ ഒരു 2-3 പ്രാവശ്യം ഒരു വർഷത്തിൽ മാവ് തളിർക്കും. ആ ഒറ്റ ഇല പോലും നഷ്ടപ്പെട്ട് പോകാതിരുതി സംരക്ഷിച്ചെടുക്കണം, എങ്കിൽ മാത്രമേ 3 വർഷം നമുക്ക് മാവിൽ നിന്ന് കൈവിട്ടുള്ളൂ. അപ്പോൾ പലപ്പോഴും ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പ്രാണിയുടെ ശല്യം കൊണ്ട് ഇല മുറിച്ച് കളയുവാണെങ്കിൽ, അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് തളിരായിരിക്കുമ്പോൾ തന്നെ അതിന് എന്തെങ്കിലും ഒരു കീടനാശിനി, എക്കാലക്സോ അങ്ങനെയുള്ള കീടനാശിനി ഇലയിൽ തളിച്ചു കൊടുക്കുക ആ കൂമ്പ് വരുന്ന ഭാഗത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പ്രാണിശല്യം ഒഴിവാക്കാൻ പറ്റും. പിന്നെ മാവിന് വളം ചെയ്യുന്നത് വേനൽക്കാലത്ത് തന്നെ ചെയ്തു കൊടുക്കുക കുറച്ച്, അതായത് നനയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ. മഴക്കാലത്ത് വളം ചെയ്യുമ്പോഴാണ് കൂടുതൽ ഈ തളിര് മഴക്കാലത്തുണ്ടാവും. ആ തളിര് മുറിക്കുന്നത് ഈ മഴയുള്ള സമയത്തുള്ള ഒരു പ്രാണിയാണ്. അപ്പം മഴക്കാരം ഉണ്ടാ കട്ട് ചെയ്ത്, അതായത് വേനൽക്കാലത്താണ് തളിര് വരുന്നതെങ്കിൽ ഈ ഇലയ്ക്ക് രക്ഷപ്പെട്ടു പോകും. ഒരു 5 ദിവസം കഴിഞ്ഞാൽ ഇല മുറിക്കല, അത് മൂപ്പായി കഴിഞ്ഞാൽ 5 ദിവസത്തെ മൂപ്പ്. പക്ഷേ 5 ദിവസത്തെ മൂപ്പ് ഈ മഴക്കാലത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയല്ല, എപ്പോഴും മേഘം ഉണ്ടാവും. അന്തരീക്ഷത്തിൽ ആർദ്രത കൂടിയാൽ ഈ പ്രാണിയുടെ ആക്രമണം വരും, പിന്നെ നിയന്ത്രിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് നമ്മൾ ചെറിയ തൈകൾക്ക് വളം കൊടുത്ത് നനച്ചു കൊടുത്ത് പറ്റുമെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് തന്നെ തളർപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് 3 വർഷം നമുക്ക് കായ പറിക്കാം. പിന്നെ റംബൂട്ടാൻ പോലുള്ള നല്ല കായ്ഫലം തരുന്ന ഇനമാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ മേടിക്കാവുള്ളൂ, വിശ്വാസമുള്ള നഴ്സറിയിൽ നിന്ന് മേടിക്കാവുള്ളൂ. നല്ല ഇനമാണെങ്കിൽ മാത്രമേ അതുകൊണ്ടുള്ള കാമ്പിന് കട്ടിയും അതുപോലെ നേരത്തെ കായ്ക്കുന്ന സ്വഭാവവും ഉണ്ടാവുകയുള്ളൂ. ഇതുകൂടാതെ നമ്മുടെ നാട്ടിൽ വളരുന്ന പപ്പായ പോലുള്ള നമ്മുടെ നാടൻ പപ്പായകളുണ്ട്, അതിൻ്റെയൊക്കെ വിത്ത് വെറുതെ വിതറി ഇട്ടാൽ മതി. വീട്ടുവളപ്പിൻ്റെ 4 വശങ്ങളിലും വിതറി എറിയുക പഴുത്ത അതിൻ്റെ വിത്ത്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പപ്പായ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീടുകളിൽ ഉണ്ടായിക്കോളും. അത് കണ്ടമാനം പപ്പായ ഉണ്ടാകുകയാണെങ്കിൽ അത് പറിച്ച് ഒഴിവാക്കി അതിൻ്റെ ആവശ്യമുള്ളത് ഒരു 3-4 അത്ര നിർത്തിയാൽ മതി, ഇഷ്ടംപോലെ തന്നെ കിളിർത്ത് വന്നോളും. പക്ഷേ അവസാനം നമ്മൾ ആൺകപ്പളമായിട്ട് വരുന്നത് ഒഴിവാക്കി കളയണം. അതുപോലെ തന്നെ അടുത്തടുത്തുണ്ടെങ്കിൽ അതും പറിച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പപ്പായ ഉണ്ടാക്കാം. അല്ലാതെ പപ്പായ നമ്മൾ തയ്യാക്കി വളർത്തണമെന്ന് യാതൊരു നിർബന്ധമില്ല.
1: ഇതൊക്കെയാണ് പഴവർഗ്ഗങ്ങൾ.
0: അതെ, പഴവർഗ്ഗങ്ങൾ.
1: പിന്നെ സുഗന്ധവിളകൾ ഏതൊക്കെയാണ്? കുരുമുളകാണ് നമ്മൾ എല്ലാ വീട്ടുവളപ്പിലും പൊതുവായി കാണുന്നത്.
0: അത് ഏറ്റവും നല്ല സുഗന്ധവിളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുരുമുളക് എന്നേ പറയുള്ളൂ. കാരണം അപ്പോൾ ഈ കുരുമുളക് നമുക്ക് വീട്ടുവളപ്പിൽ നടണമെങ്കിൽ ഒന്നെങ്കിൽ താങ്ങും മരങ്ങളെ കൂടെ കയറ്റി വിടണം. ഇപ്പോൾ കമുക ഒക്കെയുള്ള പ്രദേശങ്ങളാണെങ്കിൽ നമുക്ക് കമുക

0: കൂടെയൊക്കെ കുരുമുളക് വളർത്താവുന്നതാണ്. അതുകൂടാതെ നമുക്ക് കുറ്റി കുരുമുളകായിട്ട് ചട്ടിയിൽ വേണേലും നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് ഉണ്ടാക്കിയെടുക്കാം. അത് തട്ടുതട്ടായിട്ട് ഉള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ നമുക്ക് അതേ കൂടെ തന്നെ ഈ കുരുമുളക് ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ കാണാനും നല്ലൊരു അലങ്കാരവും കൂടെയാണ്. കൂടാതെ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ഒട്ടിച്ചിട്ട് വേണേലും കുരുമുളക് ഉണ്ടാക്കാൻ പറ്റുന്ന പുതിയ സാങ്കേതിക വിദ്യ ഉണ്ട്. അതിന് രോഗം പിടിക്കല. കൊളുബ്രിനം എന്ന് പറയുന്ന ഒരു സ്പീഷീസിൽ, കുരുമുളകിൻ്റെ ഒരു വൈൽഡ് സ്പീഷീസാണ്, അതിനെ വേര് മൂലകണ്ഡമായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ തിപ്പലി എന്നൊക്കെയാണ് പറയുന്നത്, കാട്ടുതിപ്പലി എന്നൊക്കെ പറയും ആൾക്കാർ. പക്ഷേ ബ്രസീലിൽ നിന്നുള്ള ഒരു സ്പീഷീസാണ് പൈപ്പർ കൊളുബ്രിനം. അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് കുറ്റി കുരുമുളക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കരിമുണ്ടയോ പന്നിയൂരൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ രോഗം വരാതിരിക്കും. കൊടിയായിട്ട് നമുക്ക് സാധാരണ താങ്ങുമരങ്ങളെ കൂടെ തന്നെ കയറ്റിവിടാം. പക്ഷേ വേനൽക്കാലത്ത് ചെറിയൊരു നന കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും വിജയിക്കുക. അപ്പം കൂടുതൽ കുരുമുളകില്ലെങ്കിലും ഒരു 8-ഓ 10-ഓ രോഗമില്ലാത്ത കുരുമുളക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ വിചാരിച്ചാൽ വീട്ടുവളപ്പുകളിൽ സാധിക്കും. നമ്മുടെ വീട്ടുവളപ്പുകളിലെ മരങ്ങളിൽ കയറ്റിവിട്ടാൽ മതി. അധികം വിലച്ചാർത്തില്ലാത്ത മരങ്ങൾ ഉറപ്പായിട്ടും നമുക്ക് അതിൽ കൂടുതൽ കിട്ടും. അത് ഒട്ടിച്ച കുരുമുളകിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് 1 വർഷം കൊണ്ട് തന്നെ വിളവ് തരും. അതാണ് അതിൻ്റെ, അതായത് സാധാരണ കുരുമുളകിനേക്കാളും 3 ഇരട്ടി വളർച്ചയാണ്. അതേസമയം മണ്ണിൽ നിന്നുണ്ടാകുന്ന രോഗം ഉണ്ടാവുകയില്ല. പിന്നെ ഇഞ്ചി കൃഷിയാണെങ്കിലും നമുക്ക് വളരെ നല്ലതാണ് നമ്മൾ തന്നെ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഇഞ്ചിയുടെയൊക്കെ വിഷാംശം വളരെ വളരെ കൂടുതലാണ്. മഞ്ഞളും ഇഞ്ചിയും ഈ 2 കാര്യങ്ങളെങ്കിലും നമ്മൾ വീട്ടുകളിൽ മലയാളികൾ ചെയ്തിരിക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം അത് ചാക്കിൽ വേണേലും കൃഷി ചെയ്യാം, ചട്ടിയിൽ കൃഷി ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബെഡ് എടുത്തിട്ട് ചെറിയ ബെഡുകളിൽ വേണേലും ഇഞ്ചി കൃഷി ചെയ്യാൻ പറ്റും. നല്ല വിത്തും നല്ല ഇനങ്ങളും ഈ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലൊക്കെ മഞ്ഞളിൻ്റെയും ഇഞ്ചിയുടെയും ലഭ്യമാണ് തന്നെ. അപ്പം ഒരു ഡിസംബർ മാസത്തിൽ നിങ്ങൾ അത് വിത്ത് ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയ് മാസത്തിൽ നിങ്ങൾക്ക് ഈ കൃഷി ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്.
1: പിന്നെ ഒരു പുതിയ രീതിയാണല്ലോ ലംബ രീതിയിലുള്ള കൃഷി, അത് എങ്ങനെയാണ് വീട്ടുവളപ്പിൽ എന്തൊക്കെ ചെയ്യാം, ഏത് രീതിയിൽ ചെയ്യാം?
0: ലംബ രീതി എന്ന് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അപ്പം നമ്മൾ അത് ആ ടേമൊക്കെ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഏറ്റവും സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് നീളത്തിലുള്ള പയറുണ്ടല്ലോ, 18 മണിയൻ പയർ എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള പയർ നമുക്ക് വീട്ടുവളപ്പിൽ വെയിൽ കിട്ടുന്ന സ്ഥലം വളരെ കുറവായിരിക്കും പലപ്പോഴും. പക്ഷേ പയർ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരിതാണ്. അത് കയറ്റണമെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ പയറിന് പന്തലിടുകയാണ് ചെയ്യുന്നത്, നിരന്നിട്ടുള്ള പന്തൽ. പക്ഷേ ഈ വോളിബോൾ കോർട്ടിലെ നെറ്റ് പോലെ വലിച്ച് കെട്ടുന്ന നെറ്റുകളുണ്ട്. അതൊരു 5-6 വർഷത്തേക്ക് ആ നെറ്റ് നമുക്ക് ഉപയോഗിക്കാം തുടർച്ചയായിട്ട്. ഇത് വോളിബോൾ കോർട്ടിൽ എങ്ങനെയാണോ നെറ്റ് കിട്ടിയിരിക്കുന്നത് അതേപോലെ കുത്തനെ നമുക്ക് വെളിച്ചം കൂടിയ സ്ഥലത്ത് നമ്മുടെ പറമ്പിൻ്റെ അതിരുകളിലായിരിക്കും ചിലപ്പം. അങ്ങനെയുള്ള സ്ഥലത്ത് 2 കാല് അല്ലെങ്കിൽ 2 മരത്തിലേക്ക് വലിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ അടിയിൽ നമ്മൾ പയർ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ 2 സൈഡിലും ചെയ്യാം, അപ്പുറവും ഇപ്പുറവും ചെയ്യാം. 2 സൈഡിൽ കൂടെയും നമുക്ക് വരുന്ന പയറിനെ നെറ്റെ കൂടെ കയറ്റി കയറ്റി വിട്ടു കൊടുക്കുക കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ഇല്ലാതെ നന്നായിട്ട് പയറുണ്ടാവും. നിറച്ച് 2 സൈഡിലും നിറഞ്ഞ് പയറുണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് കുറഞ്ഞ സ്ഥലം മതി.
1: പിന്നെ ഏതൊക്കെ വിളകൾ ഇങ്ങനെ വെർട്ടിക്കൽ രീതിയിൽ ചെയ്യാം? ചീരയൊക്കെ
0: അല്ല, അത് ചീര പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ചട്ടിയിൽ നട്ടിട്ട് അത് വെക്കാനുള്ള ഒരു വെർട്ടിക്കൽ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കണം. ആ രീതിയിൽ നമുക്ക് എല്ലാ ഗ്രോ ബാഗിലും ആക്കിയിട്ട് എല്ലാം നമുക്ക് വെർട്ടിക്കൽ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതുപോലെ നെറ്റിൽ കൂടെ തന്നെ നമുക്ക് പടർത്തി വിടാൻ പറ്റും. വള്ളിച്ചീര എന്ന് പറയുന്ന സാധനങ്ങൾ, നിത്യവഴുതന, കോവൽ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഈസിയായിട്ട്. അപ്പോൾ ഒരു പന്തൽ സിസ്റ്റവും കൂടെ നമ്മൾ ഈ വീട്ടുവളപ്പുകളിൽ വെളിച്ചം കിട്ടുന്ന ഒരു ഏരിയ അതിനുവേണ്ടി മാറ്റി വെക്കുവാണെങ്കിൽ നമുക്ക് വർഷം മുഴുവൻ ആവശ്യമുള്ള ഈ വള്ളി ഐറ്റംസ് എല്ലാം നമുക്ക് ഈ പന്തലെ കൂടെ ഉണ്ടാക്കാൻ പറ്റും. വീടിൻ്റെ ഫ്രണ്ടിൽ കൂടുതൽ ചൂടുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ തട്ടുകളുണ്ടാക്കി അതിൻ്റെ ഫ്രെയിംസ് കൊടുത്തിട്ട് നമുക്ക് നെറ്റ് അടിച്ചിട്ട് ചെയ്യാൻ പറ്റും. അതിൽ അലങ്കാരവുമാണ്, അതേസമയം ഒരു കൂൾ ക്ലൈമറ്റ് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കിട്ടും. ചൂട് കുറയ്ക്കാനും നല്ലതാണ്. ഫ്രഷായിട്ട് അടുക്കളയിൽ നിന്ന് വന്ന് നമുക്ക് കോവയ്ക്കായും ചതുരപ്പയർ പോലുള്ള സാധനങ്ങൾ, കുമ്പളങ്ങ അടക്കം, നമ്മളതൊരു പ്ലാനിങ് നടത്തണം. എങ്ങനെ നമുക്ക് സ്പേസും വെളിച്ചും യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അതേസമയം നമുക്ക് വണ്ടി ഉള്ളിൽ കയറ്റുന്നതിന് തടസ്സം വരാത്ത രീതിയിൽ വശത്തുകൂടെ മാത്രം ഇതിനെ വളർത്തി മുകളിലേക്ക് പൊക്കിയതിന് ശേഷം മുകളിലാണ് നമ്മൾ അത് പടർത്തുന്നത്. അത് ഒരു വെർട്ടിക്കൽ ഫാമിംഗ് തന്നെയാണ്. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ വീട്ടുവളപ്പുകളിലൊരു പുതുമ കൊണ്ടുവരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ പാഷൻ ഫ്രൂട്ട് അടക്കമുള്ള പഴവർഗ്ഗങ്ങൾ വരെ പെടുത്താം. അപ്പം നമ്മുടെ പഴത്തിൻ്റെ റിക്വയർമെൻറ്റ്, പച്ചക്കറികളുടെ റിക്വയർമെൻറ്റ്, ഇലക്കറികളുടെ റിക്വയർമെൻറ്റ് എല്ലാം നമുക്ക് ഇതിൽ മീറ്റ് ചെയ്യാൻ പറ്റും.
1: വീട്ടുവളപ്പുകൾ സംയോജിതമാകുന്നത് എങ്ങനെയാണ്?
0: ചെടികൾ മാത്രമല്ല, അതിനോടുകൂടെ മറ്റ് പല ഘടകങ്ങളും, ഇപ്പം മൃഗസംരക്ഷണം എല്ലാവർക്കും സാധിക്കണമെന്നില്ല, നമ്മുടെ വീട്ടുവളപ്പിൻ്റെ വിസ്തൃതി അനുസരിച്ച്. ഇപ്പോൾ ഒരു പശുവിനെ വളർത്തണമെങ്കിൽ ഒരു മിനിമം ഒരു 20 സെൻറ്റെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ പശുവിനുള്ള പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അതിന് സാധ്യതയുള്ളവർക്ക് ഒരു പശുവിന് ഒരു 20 സെൻറ്റ് സ്ഥലം പുല്ല് വളർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഏരിയ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു നാടൻ പശുക്കളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള പശുവിനെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവാമൃതം, അങ്ങനെ ബീജാമൃതം, അങ്ങനെയുള്ള ജൈവവളക്കൂട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും.

0: മീൻ വളർത്താൻ സാധ്യതയുള്ളവർക്കാണെങ്കിൽ കുളം അതിനുള്ള സൗകര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ചെറിയ കൃത്രിമ കുളങ്ങളിലൊക്കെ തന്നെ നമുക്ക് മീൻ വളർത്താൻ പറ്റും. അപ്പം അതിൻ്റെ വെള്ളം ഉപയോഗിച്ച് മറ്റുള്ള കൃഷിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു സംയോജിത ഇതാണ്, വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആ തീർച്ചയായിട്ടും അതൊരു റീസൈക്ലിംഗ് ആണ്. അതുപോലെ തന്നെ മറ്റ് നേരത്തെ പറഞ്ഞ കോഴി, അത് വളരെ ചെറിയൊരു യൂണിറ്റ് പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല ഇതിനൊക്കെ ഈ എന്താണ് പരിസര മലിനീകരണം ഇല്ലാതെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകളുണ്ട്, EM സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്താൽ അവിടെ മണം പോലും ഒരു ഗന്ധവും ഇല്ലാത്ത രീതിയിൽ, ദുർഗന്ധം വരാത്ത രീതിയിൽ നമുക്ക് ഇതിന് കോമ്പാറ്റബിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. തേനീച്ച വരെ പെടുത്താം. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് പരാഗണം, തെങ്ങിൻ്റെയൊക്കെ ആണെങ്കിലും പരാഗണം കൂടി കഴിഞ്ഞാൽ തന്നെ കൈപിടുത്തം കൂടാൻ സാധ്യതയുള്ളതാണ്.
1: അപ്പം ശാസ്ത്രീയമായ രീതിയിൽ ഏത് വിളകളും കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടുവളപ്പിൽ നിന്ന് ഉത്പാദനവും വർദ്ധിപ്പിക്കാം, നമ്മുടെ ആവശ്യത്തിനും വരുമാനത്തിനും ഒക്കെ സഹായകരമാണ് അല്ലേ?
0: തീർച്ചയായിട്ടും. അതുപോലെ നമ്മുടെ ആരോഗ്യവും 100% നമുക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഭക്ഷണം ഉറപ്പാക്കാനും പറ്റും.
2: വീട്ടുവളപ്പിലെ ഇടവിള കൃഷി ഡോക്ടർ KM പ്രകാശുമായുള്ള അഭിമുഖ സംഭാഷണമാണ് നിങ്ങൾ കേട്ടത്.
3: വയലും വീടും സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡലിന് കോഴിക്കോട് 25,000 രൂപ, വടകര 24,600 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര കിൻഡലിന് കോഴിക്കോട് എടുത്തപടി 14,200 രൂപ, വടകര 15,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് കോഴിക്കോട് റോട്ടറി 3,900 രൂപ. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 23,000 രൂപ, പൊന്നാനി 17,000 രൂപ, കോഴിക്കോട് 16,750 രൂപ. മഞ്ചേരി കിൻഡലിന് 4,450 രൂപ, മാനന്തവാടി കിൻഡലിന് 5,600 രൂപ. കയർ കിൻഡലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ കിൻഡലിന് കോഴിക്കോട് 25,800 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,600 രൂപ, മാനന്തവാടി 3,500 രൂപ. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,800 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് കിൻഡലിന് 9,000 രൂപ, മഞ്ചേരി കിൻഡലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് കിൻഡലിന് കോഴിക്കോട് പഴയത് 37,000 രൂപ, കോഴിക്കോട് പുതിയത് 37,000 രൂപ, മാനന്തവാടി പഴയത് 36,000 രൂപ. പുകയില മിനപാളയം കിൻഡലിന് പാലക്കാട് 21,000 രൂപ, കോഴിക്കോട് 8,300 രൂപ, മാനന്തവാടി 36,500 രൂപ. കുരുമുളക് കിൻഡലിന് മഞ്ചേരി നാടൻ 68,000 രൂപ, കോഴിക്കോട് നാടൻ 67,000 രൂപ, കോഴിക്കോട് ചേട്ടൻ 67,500 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് കിൻഡലിന് പാലക്കാട് 25,000 രൂപ, കോഴിക്കോട് 25,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി കിൻഡലിന് കോഴിക്കോട് പുതിയത് 10,500 രൂപ, മാനന്തവാടി പഴയത് 6,700 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,300 രൂപ, മാനന്തവാടി 2,500 രൂപ. ഉണക്കക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,600 രൂപ. ശർക്കര കിൻഡലിന് പാലക്കാട് 5,500 രൂപ, കോഴിക്കോട് 5,400 രൂപ, മാനന്തവാടി പാണ്ടി 5,100 രൂപ. നിലക്കടല കിൻഡലിന് പാലക്കാട് 17,000 രൂപ, ചിറ്റൂർ 16,000 രൂപ, കോഴിക്കോട് 11,800 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 620, മാനന്തവാടി ലഗോൺ 630 രൂപ. വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40 രൂപ. കൈതച്ചക്ക കിൻഡലിന് കോഴിക്കോട് 3,500 രൂപ, മാനന്തവാടി 3,000 രൂപ. പഞ്ചസാര കിൻഡലിന് പാലക്കാട് 4,420 രൂപ, കോഴിക്കോട് 4,360 രൂപ, മാനന്തവാടി 4,480 രൂപ. മഞ്ഞൾ കിൻഡലിന് കോഴിക്കോട് 16,000 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ കിൻഡലിന് പാലക്കാട് 5,000 രൂപ, മഞ്ചേരി 2,200 രൂപ, കോഴിക്കോട് 4,300 രൂപ, മാനന്തവാടി 4,400 രൂപ. അരി കോഴിക്കോട് കിൻഡലിന് മീഡിയം ജീരകശാല 18,000 രൂപ, പാലക്കാട് മട്ട 4,700 രൂപ, ബോധന 3,600 രൂപ. അരി മാനന്തവാടി കിൻഡലിന്

0: ഗന്ധകശാല 18,000 രൂപ, മട്ട 4,600 രൂപ, കുറുവ 4,500 രൂപ. അരി പാലക്കാട് കിൻഡലിന് മട്ട 4,600, പൊന്നി 3,700 രൂപ, പാലക്കാടൻ ജയ 4,600 രൂപ, AP1 4,200 രൂപ, ബോധന 3,700 രൂപ. കാലാവസ്ഥ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ പരമാവധി താപനിലയിൽ വലിയ മാറ്റമില്ല. എന്നിരുന്നാലും പാലക്കാട് ജില്ലയിൽ ഇത് സാധാരണ നിലയേക്കാൾ കൂടുതലായിരുന്നു. കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ താപനില സാധാരണ നിലയിലായിരുന്നു. പാലക്കാട് ഏറ്റവും ഉയർന്ന താപനില 35 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. വരും ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും മിക്ക സ്ഥലങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കൊടുങ്കാറ്റിനും സാധ്യതയുണ്ട്. മറ്റ് മുന്നറിയിപ്പുകളില്ല.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
0: മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഭരണഘടനാപരവും സുതാര്യവുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ബ്രിസ്റ്റോളിൽ പുരോഗമിക്കുന്നു. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140-ാം സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിൽ രാജ്യസഭാ MP C. സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സായുധ സേന അതീവ ജാഗ്രതയിലാണെന്നും കൂടുതൽ സൈനിക നടപടി ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തയ്യാറാണെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നടന്ന 150-ാമത് പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കവെയാണ് ജനറൽ ദ്വിവേദി ഇക്കാര്യം പറഞ്ഞത്. പ്രകോപനങ്ങളോട് കൃത്യതയോടും ദൃഢതയോടും പ്രതികരിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷി ഓപ്പറേഷൻ സിന്ദൂർ പ്രകടമാക്കിയെന്നും ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളോടുള്ള രാജ്യത്തിന്റെ പ്രതികരണത്തിന് ഒരു മാനദണ്ഡം സൃഷ്ടിച്ചുവെന്നും സായുധസേനകളുടെ സമന്വയത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടതായും ജനറൽ ദ്വിവേദി പറഞ്ഞു.
3: As far as Operation Sindoor is concerned, firstly, it is still continuing. There is temporary cessation of hostilities. So the Indian Army or all the three services are preparing well for Operation Sindoor 2.0 if it takes place. Presently, we are looking at enhancing our synergy within the three services. We are looking at equipping ourselves for the next warfare. As I have told you, the next warfare will not be limited to the land, maritime and air alone. The new entries, that is the space, cyber and cognitive warfare, will play a very important role.
2: കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഗ്രേറ്റർ നോയിഡയിലെ സൂരജ്പൂരിലുള്ള ലോഹം സ്റ്റാർട്ടപ്പ് കമ്പനി സന്ദർശിച്ചു. സുസ്ഥിരമായ നിർണായക ധാതുക്കളും ആധുനിക സാമഗ്രികളും ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനമാണിത്. ആധുനിക സാങ്കേതിക വിദ്യകളിൽ സുപ്രധാനമായ ലിഥിയം ബാറ്ററികളും പെർമനന്റ് മാഗ്നറ്റുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്നും അതിന് സാങ്കേതികവിദ്യ ഇവിടെ തന്നെ വികസിപ്പിക്കണമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ് ന്യൂഡൽഹിയിലെത്തി. ഡൽഹിയിലെത്തുന്നതിന് മുൻപ് ബീഹാറിലെ ഗയ സന്ദർശിച്ച അദ്ദേഹം മഹാബോധി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. തുടർന്ന് ബിസിനസ് ഫോറത്തിലും പങ്കെടുക്കുന്ന അദ്ദേഹം ചൊവ്വാഴ്ച വ്യവസായ പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി മുംബൈയിലേക്ക് തിരിക്കും. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയ സ്വകാര്യ കോച്ചിംഗ് സെന്ററിന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി 7,00,000 രൂപ

0: പിഴ ചുമത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. 2023 യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ നൽകിയതിനാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിച്ചത്. ഇതുവരെ വിവിധ കോച്ചിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് 1,46,00,000 രൂപ പിഴയായി ഈടാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. പൊതുജനങ്ങൾക്ക് ലളിതമായി പരാതികൾ രജിസ്റ്റർ ചെയ്യാനായി സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പൊതുജന പരാതി പരിഹാര പോർട്ടലായ സി പി ഗ്രാംസിന് വേണ്ടിയാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. മലയാളം ഉൾപ്പെടെ ഭരണഘടനയുടെ 8-ാം പട്ടികയിലുള്ള 22 ഇന്ത്യൻ ഭാഷകളിലും സമാധാൻ ദീദിയിലൂടെ സംസാരിച്ചോ ടെക്സ്റ്റ് വഴിയോ പരാതികൾ നൽകാം. പരാതികൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കോ വകുപ്പുകൾക്കോ സ്വയം തരംതിരിച്ചു നൽകാൻ ഈ AI സംവിധാനത്തിന് കഴിയും. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ ഓപ്പറേഷൻ ചക്രവ്യൂഹം റെയ്ഡിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്ന് പിടികൂടി. കൊച്ചി, മലപ്പുറം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നായി മെത്തക്കലോൺ, മെതാഫൈറ്റാമിൻ, ഹാഷിഷ് ഓയിൽ എന്നിവയാണ് പിടിച്ചെടുത്തത്. ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനികളായ 5 പേരെ അറസ്റ്റ് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ എല്ലാ വകുപ്പുകളും കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷമെത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഭരണഘടനയും തെരഞ്ഞെടുപ്പ് നിയമങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യമായ മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. ന്യൂഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരുടെ 2-ാമത് ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: It's only law. It's only transparency. You know how many electors are there in India? You add the continent of America, North America, South America, the entire Europe, the entire Australia, the entire Africa, and still 8 crores counting. We are roughly 95 crores plus today.
0: വോട്ടർ പട്ടിക മാനേജ്മെന്റ്, വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ എന്നിവയിലെ സുതാര്യതയും സുരക്ഷാ സംവിധാനങ്ങളും സമ്മേളനത്തിൽ വിശദീകരിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങളും ചർച്ചയായി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ബ്രിസ്റ്റോളിൽ ആരംഭിച്ചു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 7 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 47 റണ്ണെന്ന നിലയിലാണ്. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന സെമിഫൈനൽ മത്സരത്തിൽ ദക്ഷിണ കൊറിയൻ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം മിക്സഡ് ഡബിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ ധ്രുവ് കപില, തനിഷ ക്രാസ്റ്റോ സഖ്യം ജപ്പാനോട് പരാജയപ്പെട്ടു. കേരളത്തിൽ June 9 അർദ്ധരാത്രി മുതൽ July 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം തുടരുന്നത്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരുന്നതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ്

0: നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1st ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. രാജ്യത്തെ പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ് നികുതി കേന്ദ്ര സർക്കാർ താൽക്കാലികമായി ഒഴിവാക്കി. അടുത്ത മാസം 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. പരുത്തി കർഷകരുടെയും ടെക്സ്റ്റൈൽ മേഖലയുടെയും താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് വസ്ത്രമന്ത്രാലയം അറിയിച്ചു. പരുത്തിയുടെ വിലക്കയറ്റം തടയാനും ആഭ്യന്തര വിപണിയിൽ സ്ഥിരത ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഭരണഘടനാപരവും സുതാര്യവുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ബ്രിസ്റ്റോളിൽ പുരോഗമിക്കുന്നു. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: യുവവാണി.

0: ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം നാടകം മുറ്റത്തെ മുല്ല. രചന സത്യനാഥ് രാമനാട്ടുകര, സംവിധാനം സി കൃഷ്ണകുമാർ.
1: ആകാശവാണി കോഴിക്കോട്.
2: ഹേ, ഇതെന്തൊരു ഒരുക്ക! ഒരു മണിക്കൂറായി ഞാനിവിടെ കുത്തിരിപ്പ് തുടങ്ങിയിട്ട്. ചേച്ചിമാരെ, രവിസാറെ, മണി 9 കഴിഞ്ഞിട്ടോ?
3: മണി 9 പിന്നെ 10, അതിനെന്തിനാ ഇത്ര പരിഭ്രമിക്കുന്നത്?
2: ആഹാ, ഷർട്ടും പാൻറ്റും ഒന്നും ഇട്ടിട്ടില്ല ഇതുവരെ. എന്താ സാറേ ഇങ്ങനെ ഒരു അമാന്തം?
3: ഇടാമെടോ, ഒരു ഷർട്ടും പാൻറ്റും ഇടാൻ ഇത്ര അധികം നേരമൊന്നും വേണ്ടല്ലോ. വെറും 10 സെക്കൻഡ് പോരെ.
2: അങ്ങനെ വല്ലതും വലിച്ചു കെട്ടിട്ടൊന്നും പോയാ പറ്റില്ലേ? എന്താ കഥ, എവിടേക്കാ പോണെന്നറിയോ? കുട്ടി എന്താ മുതലെന്നറിയോ?
3: മനുഷ്യസ്ത്രീ തന്നെയല്ലേ?
2: മനുഷ്യസ്ത്രീയോ, ദേവതയല്ലേ? ദേവത.
3: ഓഹോ,
2: വളർന്നതും പഠിച്ചതും ഒക്കെ കുവൈറ്റിൽ. അച്ഛൻ ഗോപിനാഥ മേനോന് ഓയിൽ കമ്പനിയിൽ വലിയ ജോലി. സായിപ്പന്മാര് മാത്രാ കൂട്ട്.
3: ഇതൊക്കെ എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ?
2: അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, ആ രീതിയിൽ വളർന്ന കുട്ടിയാണ്. അതിനിഷ്ടപ്പെടണമെങ്കിൽ അങ്ങനത്തെ സ്റ്റൈലൊക്കെ സാറിനും വേണ്ടേ? സാറ് ചെല്ലന്നേ, ചെന്ന് നല്ല ചെത്ത് സ്റ്റൈലിൽ ഡ്രസ് ചെയ്ത് വന്നാട്ടെ. ഒരു ടൈയും പിന്നെ വേണമെങ്കിൽ ഒരു കോട്ടും ആയിക്കോട്ടെ. ഏ, ഫുൾ സൂട്ട്, എന്തിനാ കുറയ്ക്കണത്?
3: അല്ല, തലയിലൊരു തൊപ്പി കൂടിയാവാ, ചാർലി ചാപ്ലിനെ പോലെ. എന്താ?
2: അല്ല, എന്തിനാ കുറയ്ക്കണത്? ഏ,
3: എന്നാലേ സാധാരണ ഡ്രസ്സിൽ എന്നെ കണ്ടിട്ട് ആ കുട്ടിക്ക് തൃപ്തിയാണെങ്കിൽ മാത്രം മതി കല്യാണം. അവൾക്ക് വേണ്ടി വെള്ളരിക്കാ കണ്ടത്തിലെ നോക്കുകുത്തിയാവാനൊന്നും ഞാനില്ല.
2: ആ ശരി ശരി, സാറിന്റെ ഇഷ്ടം പോലെ എന്ത് ഡ്രസ് വേണമെങ്കിലും ഇടാം. പക്ഷേ ഒന്ന് വേഗം പുറപ്പെട്ടാട്ടെ, കുറച്ച് നേരത്തെ ഇറങ്ങുന്നല്ലേ അതിൻ്റെ ഒരു ഭംഗി. വൈകി ചെന്നാ നമ്മുടെ മാർക്കാ കുറയണത്. ഗോപിനാഥമേനോൻ വലിയ സ്ട്രിക്റ്റാ, മൂക്കത്താ ശുണ്ടി.
3: എന്റെ പൊന്നു ചേട്ടാ, ഇവിടെ വേലക്കാരില്ല. രാവിലത്തെ ചായ കൂടി കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഉച്ചക്കത്തെ ഊണ് തയ്യാറാക്കി വെച്ചിട്ട് വേണം അമ്മമാർക്ക് വരാൻ. അവർക്കും ചെറുപ്പമൊന്നുമല്ല, പ്രായമായി വരികയാണ്.
2: അതെ അതെ, അതെനിക്കറിയാം.
3: അഥവാ വൈകിയാ തന്നെ കുറ്റം ഞാൻ ഏറ്റുകൊള്ളാം.
2: ആയിക്കോട്ടെ,
3: പക്ഷെ അമ്മമാരെ ബുദ്ധിമുട്ടിക്കാൻ എന്നെ കൊണ്ടാവില്ല.
2: ആയിക്കോട്ടെ, അവരുടെ സൗകര്യം പോലെ വരട്ടെ. അല്ല, അല്പം വൈകിയാലും തലയൊന്നും എടുക്കില്ലല്ലോ. മുട്ട സൂപ്പി.
3: മുട്ട സൂപ്പിയോ?
2: ആ
3: എന്താ, ആ മുട്ടയാണോ?
2: പിന്നെ കുവൈറ്റിൽ ചൂടല്ലേ? ഒരൊറ്റ മുടിയില്ല തലയില്, ക്ലീൻ ഷേവ്.
3: അപ്പൊ പെൺകുട്ടിക്കോ?
2: അത് പിന്നെ ചോദിക്കാറുണ്ട്.
3: മുടി ഒട്ടുമില്ലേ?
2: ഏ, പനങ്കുലല്ലേ, പനങ്കുല. സാർ കേക്കണം, ബാലുശ്ശേരിയിൽ നിന്ന് ഒരാലോചന വന്നു. ഏകദേശം ഉറച്ച മട്ടായി. ചെക്കൻ സാറിനെ പോലെ എഞ്ചിനീയർ തന്നെ. ഒരു ഫോർഡ് ഐക്കണും, 150 പവൻ സ്വർണവും, പിന്നെ ടൗണിലൊരു 5 മുറി വീടും കൊടുക്കാമെന്ന് ഏറ്റു നമ്മുടെ മുട്ടസൂപ്പി. ഒടുവില് നിശ്ചയത്തിന്റെ തലേന്ന് പെണ്ണ് പറയണ്, അയാളെ വേണ്ടാത്. കാരണം എന്താണെന്നറിയോ? അല്ല, സാറൊന്ന് ഊഹിച്ചു പറഞ്ഞാ മതി.
3: നിങ്ങൾ തന്നെ പറഞ്ഞാ മതി, അതൊക്കെ എനിക്കെങ്ങനെ അറിയാം.
2: ആ, സാറ് തോറ്റെങ്കിൽ ഞാൻ പറയാം. ആ, പയ്യന്റെ മീശയ്ക്ക് കട്ടി പോരാന്ന്. ഒന്നുകിൽ കട്ടിമീശയാവണം, അല്ലെങ്കിൽ ക്ലീൻ ഷേവ് ആകണം സാറിനെ പോലെ.
3: ഹാവു, അപ്പോ അക്കാര്യത്തിൽ ഞാൻ ഒരുവിധം രക്ഷപ്പെട്ടു.
2: അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാ, അതാണ് മുതല്. ഫോട്ടോ കണ്ട് ഓക്കേ എന്ന് പറഞ്ഞാലും ഒടുവിൽ നേരിട്ട് കാണുമ്പോൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ ക്ഷീണം നമുക്കല്ലേ?
3: എന്ത് ക്ഷീണം? ഒരു ക്ഷീണവും. ഇവളെ തന്നെ കെട്ടിക്കൊള്ളണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. നിങ്ങൾ ഇവിടെ വന്ന് അമ്മമാരെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചില്ലേ? അവരുടെ ആവശ്യപ്രകാരം ഞാൻ കാണാൻ സമ്മതിക്കുകയും ചെയ്തു.
2: അതെ,
3: അവരുടെ വാക്ക് ധിക്കരിക്കാനേ എനിക്ക് കഴിയാത്തത് കൊണ്ട് മാത്രം, ആ ഒരു നിർബന്ധം മാത്രം ഇക്കാര്യത്തിൽ എനിക്കുള്ളൂ.
2: അതെ അതെ, അത്ര തന്നെയുള്ളൂ.

0: ഗോപിനാഥ വേണുവിന് പണമുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ വെച്ചോട്ടെ, നമുക്ക് ഇതല്ലെങ്കിൽ ഇതിലും ബെസ്റ്റ് കേസുകൾ 100 എണ്ണം കിട്ടും. ഞാൻ തന്നെ കൊണ്ടുവരും. ആഹാ, ചേച്ചി വരത്തിയല്ലോ. ആ ഇനി സാർ ചെന്ന് വേഗം ഡ്രസ് മാറി വന്നാട്ടെ.
1: മുറ്റത്തെ മുല്ല നാടകം. രചന സത്യനാഥ് രാമനാട്ടുകര. സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ വൈക്കം ഗോപൻ, കെ ബാലചന്ദ്രൻ, കെ വി ശബരിമണി, രാജം കെ നായർ, വി എം അജിത നായർ, എ എൻ ജഷിതകുമാരി.
2: ഓ, വല്യമ്മ കസവുമുണ്ടിലും അമ്മ സാധാ ഉണ്ടിലും, അതെന്തേ അങ്ങനെ?
3: ഓ, എനിക്കിതൊക്കെ മതി.
4: രണ്ടാക്കും ഒരേ പോലത്തെ സെറ്റ് നീ വാങ്ങി തന്നതല്ലേ, ഉടുത്തൂടെയോ?

0: രാജം കെ നായർ, വി എം അജിത നായർ, എ എൻ ജഷിതകുമാരി.
1: ഓ, വല്യമ്മ കസവുമുണ്ടിലും അമ്മ സാധാ ഉണ്ടിലും, അതെന്തേ അങ്ങനെ?
2: ഓ, എനിക്ക് ഇതൊക്കെ മതി.
3: രണ്ടാക്കും ഒരേപോലത്തെ സെറ്റ് നീ വാങ്ങി തന്നതല്ലേ, ഉടുത്തൂടയോക്ക് പറഞ്ഞാ കേക്കണ്ടേ?
1: എന്താ അമ്മേ, അമ്മക്ക് അതും കൊടുത്താ പോരെ.
4: ഏടത്തിക്ക് വേണമെങ്കിൽ ഏടത്തി ഉടുത്തോളൂ, ഞാൻ എതിര് പറഞ്ഞില്ലല്ലോ. ഞാനല്ല കാഴ്ച വസ്തു, ഇവനും ആ കുട്ടിയാണ് പരസ്പരം കാണേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും.
3: എന്നുവെച്ച് അവരുടെ നിലയ്ക്കനുസരിച്ച് നമ്മളും ചെല്ലണ്ടേ?
4: ഓ, ഒരു നിലയും അവസ്ഥയുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒക്കെ എനിക്കറിയും, ഒരു പണവും പ്രതാപവും നിലയും.
5: സാറേ, അമ്മമാരെന്ന് മാത്രമേ എപ്പോഴും പറയൂ, ഇപ്പോഴാണ് മനസ്സിലായത്. കസവും കൊണ്ട് കൊടുത്തത് വല്യമ്മയും കളറും കൊണ്ട് കൊടുത്തത് അമ്മയുമാണെന്ന്.
3: അവനെ അവന് നമ്മൾ രണ്ടാളും സാമോ. ഞാൻ അവനെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. കുട്ടിക്കാലത്തെ അവനെ കുളിപ്പിക്കലും ഭക്ഷണം കൊടുക്കലും ഒക്കെ ഞാൻ തന്നെയാ. ഞങ്ങക്ക് രണ്ടാക്കും കൂടിയുള്ള ഒരേ ഒരു സ്വത്താ ഞങ്ങളുടെ പൊന്നുമോൻ.
5: സംശയമുണ്ടോ? നിങ്ങളുടെ സെറ്റപ്പൊക്കെ എനിക്കറിഞ്ഞൂടെ.
3: പെറ്റമ്മയേക്കാൾ പേടി അവൻ എന്നെയാ. ഞാൻ വരച്ച വരെയും അവൻ മാറില്ല കേട്ടോ. കുട്ടിക്കാലത്തെ അവൻ എന്തെങ്കിലും വികൃതി കാണിച്ച ഇവളെന്നെയാ വിളിച്ചു പറയ, ഇവളൊന്നും പറയില്ല. ഇങ്ങനത്തെ പിടിവാശിയും പറഞ്ഞ് മുനിഞ്ഞിരിക്കേ ഉള്ളു. ഇവള്
4: ശിക്ഷിക്കാനും നേർവഴിക്ക് നടത്താനും എഴുത്തിണ്ടല്ലോ, എന്തിനാ അധികം ആള്. അല്ലേ അനിയ, എന്താ നിങ്ങളുടെ പേര്? ഓ, അത് മറന്നു.
5: സുന്ദരൻ നായരാണ്.
3: അപ്പോഴേ സുന്ദരൻ നായരെ, നിങ്ങൾ കുറച്ചു മുമ്പ് ഇവിടെ പറയണ കേട്ടല്ലോ, ഒരു കാറിന്റെയും 150 പവന്റെയും ഒക്കെ കാര്യം. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമുക്കും കിട്ടില്ലേ അതൊക്കെ?
4: ഏടത്തി ഒന്നും ഇണ്ടാതിരിക്കണ്ടോ? അതിനിപ്പോ കുട്ടിയെ കണ്ടിട്ടില്ല. അതിനു മുമ്പ് തുടങ്ങി സ്വത്തിന്റെയും പണത്തിന്റെയും കാര്യം.
3: അല്ലേ, അതിനിപ്പം ചോദിക്കണേതിനെന്താ വിഷമം? ഇവക്ക് എന്തിന്റെ കേടാ?
5: ഒരു വിഷമവുമില്ല, നമുക്ക് ചോദിക്കാം. നമുക്കെന്താ കുറവ്? ആൾ എഞ്ചിനീയർ, മറ്റു ദുശീലങ്ങൾ ഒന്നുമില്ല.
3: അതെ,
5: സർക്കാർ സർവീസ് ഇതൊക്കെ പോരെ ഇക്കാലത്ത്. കാറും പണവും സ്വർണവും ഒന്നും കുറയ്ക്കില്ല മേനോ സാറ്. അത് അയാളുടെയും കൂടി അഭിമാന പ്രശ്നല്ലേ?
3: അങ്ങനെ പറ, വേണം വലിയൊരു കാറ്, അതിലങ്ങനെ മലർന്നു കിടന്നു പോണം, പിന്നെ ഒരു ബംഗ്ലാവ്, കൊറേ കാശ്. എന്റെ ഗുരുവായൂരപ്പ ഒക്കെ സാധിപ്പിച്ചു തരണേ. എന്താ നീ ഇങ്ങനെ കൊരങ്ങ് ചത്ത കൊറോന പോലെ ഇരിക്കണേ എന്റെ കല്യാണിയെ? നിന്റെ വല്ലവരും ചത്തോ?
4: മനസ്സിനൊരു സമാധാനമില്ല. എന്റെ കുട്ടി കഷ്ടപ്പെടുമെന്നാ എന്റെ പേടി.
3: കഷ്ടപ്പെടിയേ, അസലായി രാജകൊട്ടാരത്തിലെ കഷ്ടപ്പാട്.
4: എന്ത് കൊട്ടാരം, വലിയ ആൾക്കാര് വലിയ വീട് എന്നൊക്കെ പറഞ്ഞ മനസ്സിൽ തീയ, വാക്കിന് മാത്രമേ ഭംഗിയുണ്ടാവൂ, മനസ്സിൽ മുഴുവനും ദുഷ്ടതയായിരിക്കും. എപ്പോഴാ ചതിക്കാന്നറിയില്ല. ഏടത്തേക്ക് അറിഞ്ഞൂടെ എല്ലാം.
3: ഇതേപ്പോ നന്നായത്. ഒരു ചക്ക വീണപ്പോ മുയൽ ചത്തൂന്ന് വെച്ചിട്ടേ ചക്ക ഇടുമ്പോഴൊക്കെ മുയൽ ചാവുക. നമ്മുടെ ചീത്ത സമയമൊന്ന് സമാധാനിക്കുക.
4: 10 വരെ എന്റെ മോൻ എന്നോട് ചോദിച്ചുള്ളൂ അവന്റെ അച്ഛൻ ആരാന്ന്. പിന്നെ ഇന്നേ വരെ അവൻ അതിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല. ഈറൻ ഉണങ്ങാത്ത ട്രൗസറോട്ട് സ്കൂളിൽ പോകുമ്പോഴും അവൻ അറിഞ്ഞിരുന്നില്ല വലിയൊരു പണക്കാരനാണ് അവൻ്റെ അച്ഛനെന്ന്. ഏടത്തിയും അനിയത്തിയും കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ചതിക്കുഴിയിൽ ചാടിച്ച ഒരാളുടെ മകനാണ് അവനെന്ന്. ഒടുവില് ഇളയ പെങ്ങള് ഗർഭിണിയായപ്പോ അപമാനം സഹിക്ക വയ്യാതെ തൂങ്ങി മരിച്ചത് അവന്റെ അമ്മാവനെന്ന്.
3: മതി മതി, കഴിഞ്ഞതൊന്നും നീ വലിച്ചു പുറത്തിടണ്ട. അന്ന് നിന്നേക്കാൾ വാശി എനിക്കായിരുന്നു. നീ പ്രസവിച്ച കുട്ടിയെ വളർത്തണം, വളർത്തി വലിയവനാക്കണം. അന്യന്റെ വീട്ടിലെ പാത്രം മോറിയിട്ടായാലും നമ്മളത് ചെയ്തില്ലേ? ദൈവം സഹായിച്ച് അവൻ ഇനി നിലയിലും എത്തി. പോരാ, ഇനിയും വളരണം. കാറും ബംഗ്ലാവും പണവും ഒക്കെ വേണം. എന്നിട്ട് വേണം എനിക്ക് അയാളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പാൻ.
4: പക്ഷേ എടുത്തി, ദൈവം എന്ന് പറയണ ഒരാളുടെ മുകളില് നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീർന്നില്ലേ? ഇന്ന് പേടത്തി മനക്കിലെ അടുക്കളയിൽ പാത്രവും മോറണ്ടല്ലോ. അന്തസ്സായിട്ട് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് കസവും കൊണ്ടുകൊടുത്ത് നടക്കണില്ലേ? ഇത്രയൊക്കെ പോരെ.
3: പോരാ പോരാ കല്യാണി, നമ്മൾ അനുഭവിച്ച അവമാനവും വേദനയും കഷ്ടപ്പാടും ഒക്കെ നീ മറന്നോ? അയാളുടെ മുമ്പിൽ നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കണം. നമ്മളെ പുച്ഛിച്ചവരുടെ മുമ്പിൽ കൂടി നമുക്ക് കാറിൽ മലർന്നു കിടന്ന് പറക്കണം.
4: ഏടത്തേക്ക് ഒരു കാറല്ലേ വേണ്ടു, അത് അപ്പു മേടിച്ചു തരും.
3: അവൻ ഇപ്പൊ കിട്ടണ

0: ശമ്പളം അതിനൊക്കെ ഉണ്ടാവുമോ? കാറൊക്കെ വാങ്ങാനുള്ള പ്രാപ്തിയാവുമ്പോഴേക്കും നമ്മളൊക്കെ ഉണ്ടാവുമെന്ന് എന്താ ഒരു ഉറപ്പ്?
1: ഒരുറപ്പുമില്ല. ചാവാൻ ദൈവം തമ്പുരാൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതിപ്പോ നാളെ തന്നെ ആയിക്കൂടെ.
2: ആരാ അമ്മേ നാളെ ചാവാൻ പോണത്?
1: ആ പാറൂട്ടിയോ, വാ വാ.
0: അവക്ക് പാർവതി എന്ന് നല്ലൊരു പേരുള്ളപ്പോ നീ എന്തിനാടി അവളെ ഇങ്ങനെ പാർവുട്ടി പാറൂട്ടി എന്ന് വിളിച്ച് കളിയാക്കണേ?
1: എനിക്കവളെ അങ്ങനെ വിളിക്കാനാ ഇഷ്ടം.
2: എനിക്കും അമ്മ അങ്ങനെ വിളിക്കണതാ ഇഷ്ടം. അമ്മയുടെ സ്നേഹം മുഴുവനും ആ വെളിയിലുണ്ട്.
0: ആ എന്റെ പാർവതി, നിനക്ക് കേക്കണ്ടേ ഞങ്ങള് പെണ്ണ് കാണാൻ പോയ വിശേഷങ്ങളൊക്കെ?
2: പിന്നെ അതിനല്ലേ ഞാൻ ഓടി വന്നത്.
0: കേട്ടോ, കൊട്ടാരം എന്ന് പറഞ്ഞാ പോരാ, രാജ കൊട്ടാരം.
2: അതെയോ?
0: ആ അതാ വീട്. ഉറങ്ങണ മുറികളിലൊക്കെ എന്തോ ഒരു സൂത്രം ഉണ്ടല്ലോ, തണുത്ത കാറ്റ് വരുന്ന സൂത്രം.
2: എ സി അല്ലേ, എയർ കണ്ടീഷൻ.
0: അത് തന്നെ. പിന്നെ ടെലിഫോണുണ്ട് എല്ലാ മുറിയിലും. മുറ്റത്ത് രണ്ട് കാറ്, ഒരു ജീപ്പ്, പിന്നെ ഒരു മോട്ടോർ സൈക്കിള്, പിന്നെ ഈ ഈ നിലമൊക്കെ മാർബിളാ, കറുകറുത്ത മാർബിള്, പളപളാന്ന് തിളങ്ങും.
2: അതെയോ?
0: പിന്നെ എന്റെ പാർവതിയേ, നിനക്ക് കേക്കണോ, ഒരു നായയുണ്ട്, പടുകൂറ്റെന്ന് പറഞ്ഞാ പോരാ, കണ്ടാ തന്നെ മൂത്രം ഒഴിച്ചു. അതൊരു കുറേം കുറച്ച് കൂട്ടിൽ എണീറ്റ് നിന്നപ്പം കാണണമായിരുന്നു ഇവളുടെ ഒരു പരിഭ്രമം.
2: ആ ചേച്ചി എങ്ങനെയുണ്ട്? അപ്പുവേട്ടന്റെ ആള് അത് പറേ.
0: എന്റെ പാർവതിയേ, രാജകുമാരി എന്ന് പറഞ്ഞാ പോരാ, സാക്ഷാൽ മഹാലക്ഷ്മി, ആകെ സ്വർണത്തിൽ കുളിച്ചിരിക്കുന്നു. ചുണ്ടത്തെ ഈ ഈ എന്തൊക്കെ ചായമൊക്കെ തേച്ച് ചൊക്ക ചൊക്കാന്നുണ്ട്. വിരലൊക്കെ എന്ത് ഭംഗിയാ. നഖത്തുമ്മലൊക്കെ ഈ ഈ എന്തോ ഒരു കൂട്ടസില്ലേ, കൂട്ടസ്.
2: കൂട്ടസ് അല്ല വല്യമ്മേ, ക്യൂടെക്സ്, നെയിൽ പോളിഷ്.
0: അത് തന്നെ. വളയും മോതിരും ഒക്കെ വൈരാത്രേ ലക്ഷങ്ങളാത്രേ വില. അപ്പൂന് ഒരു വലിയ കാറും ബംഗ്ലാവും ഒക്കെ കൊടുക്കുന്ന ദല്ലാള് പറഞ്ഞത് സ്ത്രീധനായിട്ടേ.
2: ഹാവോ, അപ്പുവേട്ടന്റെ ഒരു ഭാഗ്യേ.
0: പിന്നെ ഒന്നും പറയാറായിട്ടില്ല കുട്ടിയെ. ഇവിടത്തെ തള്ളയ്ക്ക് മോനും അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തിയായിട്ടൊന്നും ഇല്ല. വേണോ വേണ്ടയോ എന്നാ ഇപ്പോഴും.
2: അതെന്താ അമ്മേ?
1: ഒന്നുമില്ല, മനസ്സിനൊരു പെടപെടപ്പ്, ഒരു ബലക്കുറവ്.
2: അതെന്തിനാ?
0: അത് തന്നെയാ ഞാനും ചോദിക്കണേ. മഹാലക്ഷ്മി വന്ന് കേറുമ്പോ പുറംകാല് കൊണ്ട് ചവിട്ടുമോ ആരെങ്കിലും? അസലായി
1: അവരെവിടെ നമ്മളെവിടെ? ഇത് ശരിയാവില്ല എന്ന് മനസ്സിലൊരു തോന്നല്.
2: അപ്പുവേട്ടനോ, മൂപ്പർക്ക് എന്താ പ്രശ്നം?
1: അവനും ഇല്ല ഒരൊറച്ച തീരുമാനം, വാരിക്കുഴിയില് ചാടണോന്നാ ചോദിച്ചത്.
0: എന്നാലേ എനിക്കൊരൊറച്ച തീരുമാനം ഉണ്ട്, ഈ കല്യാണം ഞാൻ നടത്തും.
1: എന്ത്?
0: ആ ഞാൻ പറഞ്ഞാല് അവൻ കേക്കുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ.
2: അപ്പേട്ടനെ ഞാൻ പറഞ്ഞു സമ്മതിപ്പിച്ചോളാം.
1: നീയോ? നീ അവനെ പറഞ്ഞു സമ്മതിപ്പിക്കേ? എന്താ മോളെ നീ പറയണേ?
2: ഞാൻ പറഞ്ഞ അപ്പേട്ടൻ കേക്കും അമ്മേ. ഇത്ര സ്വത്തും പണവും സുഖ സൗകര്യങ്ങളും ഒക്കെ വേണ്ടെന്ന് വെക്കരുതെന്ന് ഞാൻ പറയും.
1: നീ ഒന്നും പറയണ്ട, നീ ഈ കാര്യത്തിൽ ഇടപെടുകയും വേണ്ട.
2: അതെന്താ അമ്മേ, ഞാൻ അന്യ ആയതുകൊണ്ടാ?
1: അത് നിനക്കത് മനസ്സിലാവില്ല. വേണ്ട
2: വല്യമ്മേ.
1: വേണ്ട എന്ന് പറഞ്ഞില്ലേ, ആരും അവനെ നിർബന്ധിക്കണ്ട, എനിക്കതിഷ്ടല്ല. അതന്നെ.
0: അങ്ങനെ നിന്റെ മാത്രം ഇഷ്ടത്തിന് അവൻ തുള്ളൂന്ന് എനിക്കൊന്ന് കാണണമല്ലോ.
1: അവൻ ഈ കാര്യത്തിൽ എന്റെ ഇഷ്ടത്തിനേ നിൽക്കൂ.
0: ആഹാ, നീ അവനെ പെറ്റതുകൊണ്ടായിരിക്കും.
1: എഴുതി
0: നിന്റെ സ്വന്തം ചോര, ഞാൻ അന്യ അല്ലേ? ശരി ശരി, ഇനി അതൊന്നറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇത്രയും കാലം സ്വന്തമൊന്നും പറഞ്ഞ് ലാളിച്ച് വളർത്തിയിട്ട് ഇപ്പോ അവൻ നിന്റെ ചോര, നിന്റെ സ്വന്തം, ഞാൻ അന്യ.
1: എന്താ എടുത്തി എഴുതാപ്പുറം വായിക്കണേ? ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞോ? നമ്മുടെ പോനല്ലേ അവൻ.
0: ആ നീ ഇനി ഒന്നും പറയണ്ട, ഒക്കെ എനിക്ക് മനസ്സിലായി.
1: ശരി, ഞാൻ ഒരധികാരവും സ്ഥാപിക്കുന്നില്ല, ഒക്കെ എടുത്തി തീരുമാനിച്ചോളൂ, ഞാൻ ഇനി മിണ്ടില്ല. പല കാര്യങ്ങളും ചിന്തിച്ചപ്പോ മനസ്സിനൊരു ചാഞ്ചാട്ടം. സാരമില്ല, ഒക്കെ വിധി പോലെ വരും.

0: ചായ ഒരല്പം കൂടി.
1: വേണ്ട, മതി, ഇത് തന്നെ അധികമാണ്. ഈ ചൂടിൽ ചായ അധികം കഴിച്ചുകൂടാ. ഔ, എന്തൊരു ചൂട്!
2: ആ ഫാൻ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടുള്ളൂ.
3: ഫാൻ മാക്സിമത്തിലാണ്, ഇത്രയേ സ്പീഡുള്ളൂ.
2: അല്ല, എപ്പോഴും എ സിയിൽ ഇരിക്കുന്നയാളല്ലേ, ചൂട് പറ്റുന്നുണ്ടാവില്ല.
0: ഇവിടെ എ സി ഒന്നുമില്ല. ഈ വീട് ഈ നീലക്കാക്കിയത് തന്നെ ഇവന് ജോലി കിട്ടിയ ശേഷാ.
2: ഓക്കെ, അവളെ അറിയാം, കഥകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടേ.
4: ആ ചെറുപഴം തിന്നോക്കൂ, ഞാലിപ്പൂവന ഇവിടെ വളപ്പിലുണ്ടായതാണ്, മോന്നട്ട വാഴയിലേ.
1: വേണ്ട, രാവിലെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതാ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റാ, അസമയങ്ങളിൽ ഒന്നും കഴിക്കില്ല.
2: ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രല്ല, എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാ. കട്ട് കട്ടി
1: മോൾക്ക് പ്രപ്പോസൽസ് ഒരുപാട് വന്നതാ, പക്ഷെ എനിക്ക് ചില ഡെഫിനിറ്റ് വ്യൂസ് ഉണ്ടായിരുന്നു. ലയബിലിറ്റീസ് ഉണ്ടായിരിക്കരുത്, ചെറിയ കുടുംബമായിരിക്കണം. എനിക്കുമുണ്ട് ചില ബിസിനസ് വെഞ്ചേഴ്സ്. ഐ ഹാവ് ഇൻവെസ്റ്റഡ് എ ഗുഡ് എമൗണ്ട് ഓഫ് മണി ഇൻ ബിസിനസ്. അതിനും പറ്റിയ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിരിക്കണം. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഒരു എഞ്ചിനീയർ തന്നെ ഞാൻ സെലക്ട് ചെയ്തത്. ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഒന്നും നോക്കാതെ. ബൈ ദ ബൈ, രവി സർവീസിൽ കയറിയിട്ട് എത്ര വർഷമായി?
3: 3 വർഷമായി.
1: ഗവൺമെന്റ് സർവീസിലൊക്കെ ശമ്പളം കുറവല്ലേ, ഫോറിൻ ജോബ്സ് വല്ല നോക്കാമായിരുന്നില്ലേ?
3: ഇതുവരെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എന്റെ രണ്ട് അമ്മമാരെ വിട്ട് പോകാനും മനസ്സ് വരുന്നില്ല.
1: ഐ സി, ടൂ സെന്റിമെന്റൽ, ദാറ്റ്സ് വെരി ബാഡ്. എനിവേ, ഞാനൊരു പ്രപ്പോസൽ പറയട്ടെ. രവിക്ക് സ്വന്തമായൊരു ഇൻഡസ്ട്രീസ് തുടങ്ങിക്കൂടെ? ഫൈനാൻസ് ഞാൻ അറേഞ്ച് ചെയ്യാം. യു ആർ എൻ എഞ്ചിനീയർ, വൈ ഡോണ്ട് യു സ്റ്റാർട്ട് യുവർ ഓൺ ഷോ?
3: അതിപ്പോ വിവാഹം കഴിഞ്ഞുള്ള കാര്യമല്ലേ, നമുക്ക് ആലോചിക്കാം.
4: നല്ല ബുദ്ധിയും തന്റെ ഇടവുമാണ് എന്റെ കുട്ടിക്ക്. എന്ത് ചെയ്താലും വിജയിക്കാതിരിക്കില്ല.
1: വിജയിക്കണമല്ലോ, കാശെറിഞ്ഞാൽ തിരിച്ചു പിടിക്കാനും കഴിയണമല്ലോ. അകത്ത് വല്ലാത്ത ചൂട്, ഒന്ന് പുറത്തിറങ്ങി നിൽക്കാം. എ ബിറ്റ് ഓഫ് ഫ്രഷ് എയർ. സുന്ദരനിങ്ങ് വാ.
2: ഓ,
1: ഐ വാണ്ട് ടു ടോക്ക് ടു
2: യു. യെസ് യെസ്, ഐ റെഡി, ഐ റെഡി, കമിങ്, കമിങ്.
1: ഇതെന്ത് വീടാണോടോ, വാട്ട് എ ഹൊറിബിൾ ഹൗസ്. ആട്ടിൻകൂട് പോലെയുണ്ട്. എന്റെ മോൾ ഇവിടെ ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോലും നിൽക്കില്ല. നോ വേ.
2: വീടൊക്കെ നമുക്ക് ശരിപ്പെടുത്താ സാറേ, സാറൊന്ന് സഹായിച്ചാ മതി.
1: ആ, ഇതിന്മേൽ എന്തിന് കാശ് മുടക്കണം? കിട്ടുന്ന കാശ് ഇതങ്ങ് വിറ്റേക്കണം.
2: ഓ,
1: രവിക്ക് എന്റെ വീട്ടിൽ താമസിക്കാമല്ലോ. എന്റെ മോൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇത്രയും വലിയ വീടുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ രണ്ട് തള്ളമാരുടെ കാര്യമല്ലേ, അവർക്കും അവിടെ ഒരു ബെഡ്റൂം കൊടുത്തേക്കാം. സി, എന്റെ വീട്ടിൽ സർവൻസിന്റെ പോലും റൂമുണ്ട്. പിന്നെ രണ്ടുപേരുടെ ഭക്ഷണ ചെലവിന്റെ കാര്യം, എന്റെ ടൈഗറിന് ചെലവാക്കുന്ന സംഖ്യ പോലും വരില്ല.
2: അതിനൊന്നും ഒരു കുഴപ്പമില്ല സാറേ, ഒരു മുറിയിലെ ഈശ്വരഭജനമായി രണ്ടാളും കൂടി അങ്ങോട്ട് കഴിഞ്ഞോളും.
1: ഓക്കെ ദെൻ, ദാറ്റ് ഇസ് സെറ്റിൽഡ്. ഈ കാര്യം അവരോട് പറഞ്ഞേക്കണം.
2: ഓ, പറഞ്ഞേക്കാം.
1: ശരി, എന്നാൽ ഞാൻ ഇറങ്ങുന്നു.
2: ഞാൻ കൂടെ വരണോ?
1: വേണ്ട, ഞാനിപ്പോൾ വേറൊരു വഴിക്കാണ്.
2: ഓ,
1: താൻ വൈകുന്നേരം വീട്ടിലേക്ക്
2: വാ. ഓ ഓ, വന്നോളാം. രവി സാറേ, ദാ മേനോ സാർ ഇറങ്ങുന്നു കേട്ടോ.
4: ഇറങ്ങായോ?
1: ആ രവി, ഞാൻ ഇറങ്ങുന്നു, ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ ചില കാര്യങ്ങൾ ഇയാളോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, സുന്ദരം പറയും. എന്നാൽ പോട്ടെ.
0: ഓ
3: ശരി,
4: വരട്ടെ എന്ന് പറയൂ, അങ്ങനെയാ പറയേണ്ടത്.
1: ഓ ശരി ശരി.
4: സുന്ദരൻ നായരെ, എന്തേ സാറ് പറഞ്ഞത്?
2: അതിപ്പോ
3: വേണ്ട, പറയണമെന്നില്ല, എല്ലാം ഞാൻ കേട്ടു.
4: ഓ, നീ മാത്രം കേട്ട പോരല്ലോ, ഞങ്ങളും അറിയണ്ടേ? നിങ്ങൾ പറയൂ സുന്ദര.
2: അതിപ്പോ സാറ് പറയണ്ട.
3: വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇക്കാര്യം ഞാൻ മാത്രം അറിഞ്ഞാ മതി. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് തെറ്റാണ്. പക്ഷേ ഹൊറിബിൾ ഹൗസ്, ആട്ടിൻകൂട് എന്നൊക്കെ കേട്ടപ്പോ എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ കേട്ടു.
4: ഓ, ഇതാ ഇപ്പൊ വലിയ തമാശ. ആ കൊട്ടാരത്തിന് മുമ്പിലെ ഈ വീട് ആട്ടും കൂടുന്ന സമയമായിട്ട് അയാൾക്ക് തോന്നിയതിൽ എന്താ തെറ്റ്? ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം?
3: അതൊന്നുമല്ല കാര്യം, കാര്യം വേറെയുണ്ട്. സുന്ദരനായരെ, അയാളോട് പറഞ്ഞേക്ക് ആ നിർദ്ദേശങ്ങൾ എനിക്ക് ഒട്ടും സമ്മതല്ലാന്ന്. ഈ ബന്ധത്തെക്കാൾ ഞാൻ വിലമതിക്കുന്ന മറ്റു ചിലതുണ്ട്, അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാന്ന് അയാളോട് പറഞ്ഞേക്ക്.
2: ആ, എനിക്ക് മുഴുവൻ അങ്ങോട്ട് മനസ്സിലായില്ല. അപ്പോ ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്നാണോ പറഞ്ഞു വരുന്നത്?
3: ഗോപിനാഥ മേനോൻ പറഞ്ഞ കാര്യങ്ങൾക്ക് സമ്മതിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
2: ഓഹോ,
3: അക്കാരണം കൊണ്ട് തന്നെ ഈ വിവാഹം നടക്കാതെ പോവുകയാണെങ്കിൽ എനിക്കത് യാതൊരു വിഷമവും ഇല്ലെന്ന് മനസ്സിലായോ?
2: മനസ്സിലായി. അല്ല, അത്ര അർത്ഥം മുറിച്ച് അങ്ങോട്ട് പറയണോ? ഒന്നും കൂടി ആലോചിച്ചിട്ട്.
3: ഇക്കാര്യത്തിൽ ആലോചിക്കാൻ ഒന്നുമില്ല, നടക്കില്ല. ഇതിരിക്കട്ടെ.
2: അയ്യോ, ഇപ്പൊ ഒന്നും വേണ്ടായിരുന്നു.
3: ആരുമില്ല, ഇത് വെച്ചോളൂ.
2: അല്ല, ആയിക്കോട്ടെ, തന്ന സ്ഥിതിക്ക്. എന്നാ പിന്നെ
3: ശരി,
2: ഞാനങ്ങോട്ട്. വല്യമ്മേ, അമ്മേ, ഇതാ ഞാൻ ഇറങ്ങുന്നേ.
4: ഇവൻ ഇതെന്തൊക്കെയാ പറയുന്നത്?

0: എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ എന്റെ ഈശ്വര.
1: എന്റെ അമ്മറാണിമാരെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്വർഗരാജ്യവും എനിക്ക് വേണ്ടാന്ന് ഇപ്പൊ മനസ്സിലായോ?
0: ഇല്ല, ലേശം മനസ്സിലായില്ല.
1: എന്നാലേ അത്ര മനസ്സിലാക്കിയാ മതി വല്യ മഹാറാണി.
0: ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. മോളെ പാർവതി,
2: ഓ
0: ഇങ്ങോട്ട് വാ.
2: എന്താ വല്യമ്മേ?
0: ഇവിടെ വാ. പിന്നെ ഇത് നമ്മള് രണ്ടാളും മാത്രം അറിഞ്ഞാ മതി. അപ്പവും കല്യാണിയും അറിയാനേ പാടില്ല.
2: ഇല്ല വല്യമ്മേ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഞാൻ എന്താ ചെയ്യണ്ടേ?
0: പിന്നെ നീ ചെയ്യേണ്ടതോ നോക്ക്, നമ്മുടെ അപ്പു ഇല്ലേ, അപ്പു, അവൻ കല്യാണം കഴിക്കാൻ ആലോചിച്ച കുട്ടിയുടെ അച്ഛനില്ലേ, ആ ഗോപിനാഥ മേനോൻ, അയാള് എന്തോ കാര്യം ആ ദല്ലാളിനോട് പറഞ്ഞു. അപ്പു അത് മുഴുവനും കേട്ടു. അവനെ ആ കാര്യം സമ്മതമല്ല. കാര്യം എന്താന്ന് അവനോട്ട് പറയണമില്ല. അതിന്റെ പേരില് ഈ ആലോചന തന്നെ ഇപ്പൊ മുടങ്ങി പോവോന്നാ എനിക്ക് പേടി.
2: അയ്യോ കഷ്ടുണ്ട് കേട്ടോ.
0: കഷ്ടമുണ്ടെന്നോ? ഇത്ര വരെ ആയിട്ട് നല്ലൊരു കാര്യം അലസി പോവാന്ന് വെച്ചാ നീ ഓർത്തു നോക്ക്.
2: അയ്യോ
0: കാര്യം എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ആ ബ്രോക്കറെയും അവൻ വിലക്കിയിരിക്കുകയാണ്. ഒന്നും പറയാൻ പാടില്ല എന്ന് മോള് പതുക്കെ ഉപായത്തിലെ അപ്പുവിനോട് ചോദിച്ച് ഇക്കാര്യം അറിയണം. എന്നെയും കല്യാണിയെ സംബന്ധിച്ച് എന്തോ കാര്യമാണെന്ന് മാത്രം എനിക്കറിയാം. അത് എന്താണെന്ന് മനസ്സിലാവണില്ല. അപ്പുവിനോട് ചോദിച്ചറിയോ മോളെ? രഹസ്യമായിട്ട് വേണം കേട്ടോ.
2: ഓ ഞാൻ ചോദിക്കാലോ? ആ നൂറായുസ ഇതാ പറഞ്ഞപ്പോഴേക്കും ആള് വരുന്നുണ്ട്. വല്യ അകത്തേക്ക് പോയിക്കോളൂ.
0: എന്റെ ഗുരുവായൂരപ്പാ, എങ്ങനെ നടന്നു കിട്ടിയാ മതിയായിരുന്നു.
2: ഹലോ പുതുമണവാളൻ, ഗുഡ് മോർണിംഗ്.
1: മോർണിംഗ്? അതിന് ഞാൻ പുതുമണവാളൻ ആയില്ലല്ലോ പാറു.
2: ആയില്ല, ആവാൻ പോയി. പരീക്ഷ എഴുതി, റിസൾട്ട് വന്നില്ലാന്ന് മാത്രം. എവിടെയോ ഒരൊടക്ക്. ശരിയല്ലേ?
1: ഓ കറക്റ്റ് ഇൻഫർമേഷൻ ആണല്ലോ, പാറു പറഞ്ഞിടത്തോളം ശരിയാണ്.
2: അപ്പോ പിന്നെ അറിയാത്തതും പറയൂ. എന്താണ് ഇതിലൊരൊടക്ക്?
1: ഇത് ചോദിക്കാൻ നീ ആരാ? വക്കീലാണോ?
2: എന്താ
1: നമ്മള് വക്കീലാണോന്ന്, അതോ സ്പൈയോ? ഐ മീൻ സീക്രട്ട് പോലീസ്.
2: മനസ്സിലായില്ല.
1: എടി പെണ്ണേ, ആർക്കു വേണ്ടിയാണ് നിന്റെ ഈ അന്വേഷണം എന്ന്? അമ്മ, വല്യമ്മ?
2: ഏ ആർക്കും വേണ്ടിയല്ല, ചുമ്മാ അയൽപ്പക്കത്തെ കാര്യങ്ങൾ അറിയാൻ ഒരു എന്താ അതിന് പറയാ, എഞ്ചിനീയറിംഗില്. ഏഷണി
1: തേങ്ങാക്കൊല ആരുടെയോ വക്കാലത്തും കൊണ്ട് വന്നിരിക്കുക ഒരു രഹസ്യ പോലീസ്. അമ്മേ, വല്യമ്മേ, അമ്മേ ഒന്നുകൂടെ വരൂ.
2: വേണ്ട,
1: ആരാ ഇവളെ രഹസ്യ ദൗത്യവുമായിട്ട് എന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്? അമ്മയാണോ?
3: എന്താ നീ ഈ പറയണേ?
1: എന്നാ പിന്നെ വല്യമ്മ ആയിരിക്കും.
0: ഞാനോ? എന്തിന്? ഞാൻ പറഞ്ഞോ കുട്ടിയെന്ന് എന്നോട്?
2: ഇല്ല.
1: വല്യമ്മ എന്താ ഇവളോട് പറഞ്ഞത്?
0: ഞാൻ എന്ത് പറയാൻ, ഞാനൊന്നും പറഞ്ഞില്ലടാ.
1: സംസാരിച്ചിട്ടേ ഇല്ല?
0: സംസാരിച്ചു.
1: എന്തിനെ പറ്റി?
0: അത് പിന്നെ ഇവള് എന്നോട് ചോദിച്ചു എന്താ ഈ കല്യാണാലോചന എന്നൊക്കെ.
1: അങ്ങനെ വരട്ടെ, എന്നിട്ട്?
0: എന്നിട്ടെന്താ, ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് ഞാനും പറഞ്ഞു. അത്ര തന്നെ. അതല്ലേ പാർവതി ഞാൻ പറഞ്ഞത്?
2: അതെ അത്ര തന്നെ വല്യമ്മ പറഞ്ഞിട്ടുണ്ട്.
0: ആ പറഞ്ഞു കൊടുക്ക്.
1: ഇപ്പോ എല്ലാം എനിക്ക് മനസ്സിലായി. എന്തിനാ വല്യമ്മേ ഇക്കാര്യത്തിൽ ഒരു രഹസ്യ അന്വേഷണം? അതും അയൽപ്പക്കത്തുള്ള ഏതോ ഒരു അന്യ പെൺകുട്ടി. ഛേ
2: അപ്പേട്ട.
1: എന്തേ, നീ ഇവിടുത്തെ ആരാ?
2: ഞാൻ ആരുമല്ലേ.
1: അല്ല ആരുമല്ല, ജസ്റ്റ് എ നൈബർ.
2: ഞാൻ ആരുമല്ല.
1: അപ്പൊ പിന്നെ ഞങ്ങളുടെ കുടുംബകാര്യമൊക്കെ അന്വേഷിക്കാൻ നിനക്ക് ആരാ സ്വാതന്ത്ര്യം തന്നത്?
3: അപ്പു
1: പറ ആരാ നിനക്ക് സ്വാതന്ത്ര്യം തന്നത്?
2: അത് പിന്നെ വല്യമ്മ പറഞ്ഞപ്പോ.
1: എന്ത് സ്വാതന്ത്ര്യത്തിലാ നീ ഈ കാര്യമൊക്കെ എന്നോട് അന്വേഷിച്ചത്? എന്റെ അമ്മമാരോട് പറയാത്ത കാര്യം നിന്നോട് പറയുമെന്ന് നീ എങ്ങനെയാ കരുതിയത്?
2: അത് ഞാൻ ഇന്നേ വരെ അപ്പുവേട്ടൻ
1: പാറു, ഇന്നേ വരെ അപ്പുവേട്ടൻ എല്ലാ കാര്യവും നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ അപ്പുവേട്ടൻ അല്ല ഇത്. ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്. ധാരാളം സ്വത്തും പണമുള്ള ഒരു കുട്ടിയെ ഇനി അങ്ങനെ ഒന്നും പെരുമാറാൻ പാടില്ല. നീ ഒരു അന്യ വീട്ടിലെ കന്യകയായ പെണ്ണാണ്, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ?
3: അപ്പു നിനക്കെന്താ ഭ്രാന്തായോ? ഇവളെനിക്ക് അന്യയല്ല, എന്റെ പാറൂട്ടിയാണ്. എനിക്ക് പിറക്കാത്ത എന്റെ കുട്ടി, എന്റെ സ്വന്തം കുട്ടി.
1: അതൊരു പുതിയ അറിവാണല്ലോ. വല്യമ്മക്ക് എങ്ങനെയാണാവോ?
0: എന്താ അപ്പു നീ ഈ ചോദ്യം?

0: ഇരിക്കണത്? എത്ര പ്രാവശ്യം നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാൻ ചോറ് ഉരുട്ടി തന്നിട്ടുണ്ട്. എനിക്ക് അവളെ അന്യായിട്ട് കരുതാൻ പറ്റുമോ മോനെ?
1: വല്യമ്മയ്ക്കും പറ്റില്ല. പക്ഷേ ഈ വീട്ടിൽ മറ്റൊരു പെൺകുട്ടി വന്നു കയറാൻ പോവില്ലേ? അപ്പോ ഇവളിങ്ങനെ കയറി ഇറങ്ങി നടന്നാൽ അത് മോശമല്ലേ? അതുകൊണ്ട് പാറു ചെല്ല്, നിന്റെ ഭാവിയും കൂടി ഓർത്താണ് ഞാനിത് പറയുന്നത്. മോളിപ്പോ മേലിൽ ഈ അപ്പുവേട്ടന്റെ അടുത്ത് വലിയ സ്വാതന്ത്ര്യം ഒന്നും കാണിക്കണ്ട കേട്ടോ.
2: അപ്പു, എന്താ നീ ഈ പറയണേ?
1: പാറുവിനോടല്ലേ ഞാൻ പോവാൻ പറഞ്ഞത്?
3: ഞാൻ പോയിക്കോളാം.
1: എന്നാ വേഗം ചെല്ല്.
3: അമ്മേ, ഞാൻ പോണു. വല്യമ്മേ, ഞാൻ പോണു.
0: മോളെ,
2: എന്താ അപ്പു ഭ്രാന്ത് പിടിച്ചോ? എന്തിനാ നീ ആ കുട്ടിയെ കരയിച്ചു വിട്ടത്?
1: അവള് കുറച്ച് കരഞ്ഞതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴൊന്നുമില്ലല്ലോ.
0: എടാ, തോന്നിയാസം പറയ വല്യ എഞ്ചിനീയർ ആണെന്നൊന്നും ഞാൻ ആലോചിക്കില്ല. പറഞ്ഞേക്കാം, നല്ല ചുട്ട അടി വെച്ചു തരും. തലമറന്ന് എണ്ണ തേക്കേ?
1: ആരാ വല്യമ്മേ തലമറന്ന് എണ്ണ തേച്ചത്? കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ പെൺകുട്ടി നമുക്ക് ആരായിരുന്നു?
0: മോനെ,
1: എന്തിനും പാറു പാറൂട്ടി പാർവതി എന്ന് വിളിച്ചിരുന്ന നമ്മള് അവളെ മറന്നില്ലേ?
0: ഇല്ല.
1: ഇത്രയൊക്കെ ചെയ്തിട്ടും നന്ദിയുള്ള ഒരു പട്ടിയെ പോലെ അവളിവിടെ കയറി വരുന്നില്ലേ? എനിക്ക് നല്ലത് വരട്ടെ എന്ന് കരുതി എന്നെ ഉപദേശിക്കുകയല്ലേ അവള് ചെയ്തത്? ആ മനസ്സിന്റെ നിങ്ങൾ ആരും കാണാൻ ചെല്ലും.
0: അപ്പു,
1: ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയതിന് അവളുടെ അച്ഛനും കാരണക്കാരനല്ലേ? ചെറുപ്പത്തിലെ എന്നെ പല കാര്യങ്ങളിലും സഹായിച്ച് നേർവഴിക്ക് തിരിച്ചുവിട്ടത് അദ്ദേഹമല്ലേ? നിങ്ങളാരും വെറുക്കപ്പെടേണ്ട വസ്തുക്കളായിട്ട് അവർക്ക് ആർക്കും തോന്നിയിട്ടില്ല. എന്നാൽ പുതിയ ബന്ധം ആലോചിക്കാൻ വന്നയാൾ പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? വല്യമ്മ രഹസ്യ പോലീസിനെ വിട്ട് അന്വേഷിപ്പിച്ച കാര്യം.
0: എന്താ, എന്താ അയാൾ പറഞ്ഞത്?
1: ഈ വീട് ഒരാട്ടിൻകൂടാണെന്ന്, അയാളുടെ മോള് ഒരു മണിക്കൂർ പോലും ഇവിടെ കഴിയില്ല എന്ന്.
2: പിന്നെ ഒരു മഹാറാണി വന്നിരിക്കുന്നു.
1: നിങ്ങൾക്ക് രണ്ടുപേർക്കും കൊട്ടാരത്തിൽ ഒരു മുറിയിൽ രാമനാമം ജപിച്ച് കഴിയാമെന്ന്.
0: ഓഹോ,
1: അയാളുടെ വീട്ടിൽ വേലക്കാർ കഴിയുന്നത് പോലെ ഒരു മുറിയിൽ നിങ്ങൾക്കും കഴിച്ചുവിട്ടാന്ന്.
0: അപ്പോ അപ്പോ നമ്മുടെ വീടോ?
1: കിട്ടിയ വിലക്ക് വിറ്റേക്കാൻ. ആട്ടുംകൂടല്ലേ?
2: അത് അയാളാ നിശ്ചയിക്കണത്.
1: പിന്നെ അയാളുടെ ടൈഗറിന് കൊടുക്കുന്നത് പോലെ അതിലും കുറഞ്ഞ ചെലവില് നിങ്ങൾക്കും ഭക്ഷണം തരാന്ന്.
0: എന്ത്, അയാൾ അങ്ങനെ പറഞ്ഞോ? എടാ
1: പറഞ്ഞു. നിങ്ങളെ അങ്ങനെ കരുതുന്ന ഒരു വീട്ടിൽ ഞാൻ ആരായിരിക്കും? എന്തായിരിക്കും എന്റെ സ്ഥാനം? വിലക്ക് വാങ്ങിയ അല്ല, തെരുവിൽ നിന്നെടുത്ത ഒരു വാലാട്ടിപ്പട്ടി, അയാളുടെ കയ്യിലെ ചങ്ങലയിലെ ഒരു വളർത്തുപട്ടി.
2: ഈശ്വര,
1: വേണോ വല്യമ്മേ നമുക്ക് ആ ബന്ധം?
0: അപ്പൂ, എന്റെ അപ്പൂ, വല്യമ്മയ്ക്കൊരു തെറ്റു പറ്റിയടാ മോനെ. എന്റെ കണ്ണൻ, എന്നോട്
1: ക്ഷമിക്കേ. എന്താ വല്യമ്മേ?
0: ക്ഷമിക്കും മോനെ,
1: ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ
2: മോനെ. അമ്മയുടെ മനസ്സില് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അമ്മ അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇത്രയും കാലോ, ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി.
1: എന്താണമ്മേ?
2: നീ ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചു. തുറന്നു പറയാതെ തന്നെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു. നിന്നെ പ്രസവിച്ചവളായിട്ട് പോലും നിന്റെ മനസ്സറിയാൻ അല്പം വൈകിപ്പോയി ഞാൻ. സാരമില്ല, ഇപ്പോൾ അമ്മക്ക് എല്ലാം മനസ്സിലായി.
1: എന്താ അമ്മ ഇത്? ഈ അമ്മ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു.
2: ഒരു തെറ്റിദ്ധാരണയില്ല.
0: ശരിയാ മോനെ, ശരിയാ, നീ പറഞ്ഞത് ശരിയാ. ഊതിക്കാച്ചിയ പൊന്ന് കയ്യിലുണ്ടായിട്ട് കാക്ക പൊന്ന് അന്വേഷിച്ചവളാ ഞാൻ. ഓ, ഈ ബുദ്ധിയില്ലാത്ത തള്ള അല്ലേ. മോനെന്നോടൊന്നും തോന്നരുത്. ഈ വല്യമ്മയെ വെറുക്കരുത്. ക്ഷമിക്കേ, ക്ഷമിക്കൂ.
1: എന്താ വല്യമ്മ? എന്താ ഇത്? വല്യമ്മയെ വെറുക്കാനോ? വല്യമ്മയുടെ അപ്പൂട്ടനോ? ഈ ജന്മത്തുണ്ടാവില്ല.
2: അപ്പു, ഇന്നമ്മ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവാണ്. ആദ്യമായിട്ട് എനിക്കെന്റെ പാറൂട്ടിയെ കാണണം. നീ അവളെ പോയി വിളിച്ചോണ്ട് വരണം.
1: ഞാനോ? അമ്മ പോയി വിളിച്ചാ മതി.
2: പോരാ, നീയാണ് അവളെ ഇറക്കി വിട്ടത്. നീ തന്നെ തിരിച്ചു വിളിക്കണം.
0: അതെ,
1: ഞാനിനി വിളിച്ചാ അവൾ വരുമോ?
2: വരും. എത്ര പിണക്കാണെങ്കിലും അവൾ ഓടി വരും.
0: അതെ,
2: അവളോട് എനിക്ക് ആദ്യം സമ്മതം ചോദിക്കണം. ആ മുഖം പൂത്തു വിടരുന്നത് എനിക്ക് കാണണം. എന്നിട്ട് അവളുടെ അച്ഛനെ കാണണം, ഇന്ന് തന്നെ. എന്താ എടുത്തി?
0: ഓ, അങ്ങനെ എന്നെ ആയിക്കോട്ടെ മോളെ.
2: നീ ചെന്നവളെ വിളിച്ചോണ്ട് വാ.
1: ഇപ്പൊ തന്നെ വേണോ അമ്മേ?
0: വേണം മോനെ. മംഗളകാര്യങ്ങൾ വൈകിക്കരുതെന്നാണ് ശാസ്ത്രം. പോയി വിളിച്ചോണ്ട് വാടാ ഞങ്ങളുടെ പാറൂട്ടിയെ.
1: ഓക്കെ, കേന്ദ്രത്തിൽ നിന്നും ഓർഡറായി.

0: മുറ്റത്തുമുല്ല നാടകം ഇവിടെ പൂർണ്ണമാവുന്നു. രചന സത്യനാഥ് രാമനാട്ടുകര, സംവിധാനം സി കൃഷ്ണകുമാർ.
1: ഇനി കേൾക്കാം പദ്ധതികൾ ജനനന്മയ്ക്ക്. തിരുവനന്തപുരം റിലേ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി പരിപാടിയിൽ ഗ്രാമോദ്യോഗ് വികാസ് യോജനയെ കുറിച്ച് അറിയാം.
1: ഖാദി ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ രണ്ട് ഘടകങ്ങളിൽ ഒന്നാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് ഉൾപ്പെടെ 4 പൈലറ്റ് പ്രൊജക്ടുകളായാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും 500 അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഗ്രാമവ്യവസായങ്ങൾക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഗ്രാമവ്യവസായങ്ങൾ പുരോഗമിക്കുന്നതിലൂടെ ഗ്രാമീണ മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ഇതുവഴി ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മ കുറയുന്നതിനും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലകളുടെ മൊത്തത്തിലുള്ള വികസനത്തിന് ഗ്രാമവ്യവസായങ്ങൾ സംഭാവന ചെയ്യുന്നു. ചെറുകിട സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ പ്രാദേശിക സാമ്പത്തിക പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതുവഴി നഗരങ്ങളിലേക്കുള്ള ജനങ്ങളുടെ കുടിയേറ്റം കുറയ്ക്കുന്നതിനും നഗരങ്ങളിലെ ജനസംഖ്യാ കേന്ദ്രീകരണം തടയുന്നതിനും സഹായിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഗ്രാമീണ സമൂഹങ്ങൾക്ക് വരുമാനമുണ്ടാക്കി അവിടെ ദാരിദ്ര്യം കുറയ്ക്കുകയും ഉപജീവന മാർഗം നൽകുകയും ചെയ്യുന്നു. സംരംഭകത്വവും സ്വയം തൊഴിലും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമവ്യവസായങ്ങൾ വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കുന്നു. പ്രധാനമായും 3 പ്രവർത്തനങ്ങളാണ് ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ കീഴിലുള്ളത്. ഒന്നാമത് കളിമൺ പാത്ര നിർമ്മാണം. ഈ പദ്ധതി പ്രകാരം പല വിധത്തിലുള്ള പരിശീലനങ്ങൾ ഗ്രാമീണ ജനതയ്ക്ക് നൽകുന്നു. 18-നും 55-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. മുൻപ് ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടില്ലാത്തവർക്കും പരിശീലനത്തിലൂടെ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ സാധിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് തേനീച്ച വളർത്തൽ. 18-നും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള അംഗീകരിക്കപ്പെട്ട തിരിച്ചറിയൽ രേഖയോടുകൂടി ഇതിന്റെ പരിശീലനത്തിനായി അപേക്ഷിക്കാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് 10 തേനീച്ചക്കൂടുകൾ വീതം ലഭിക്കുന്നു. ഒപ്പം തേനീച്ച വളർത്തലിനുള്ള സാമഗ്രികളും ലഭിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് അഗർബത്തി വ്യവസായം വികസിപ്പിക്കുകയും അതുവഴി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന കരകൌശല തൊഴിലാളികൾക്ക് ആവശ്യമായ പരിശീലനം, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ മുതലായവ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു. ഗ്രാമങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ആഭ്യന്തര അഗർബത്തി വ്യവസായത്തെ മൊത്തത്തിൽ വികസിപ്പിക്കുകയും അതുവഴി അഗർബത്തിയുടെ ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്യാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. കരകൌശല തൊഴിലാളികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ ചെറു സംഘത്തിനും നിർമ്മാണ യന്ത്രങ്ങളും മിക്സിംഗ് മെഷീനുകളും നൽകുകയും കരകൌശല വിദഗ്ധർക്ക് ആവശ്യമായ പരിശീലനം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വഴി നൽകുകയും ചെയ്യുന്നു. സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡുകളിൽ ഈ പദ്ധതിക്കുള്ള പരിശീലനങ്ങൾക്കായി അപേക്ഷിക്കാവുന്നതാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമോദ്യോഗ് വികാസ് യോജനയെ കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

കോഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

0: അല്പസമയത്തിനകം വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യൻ സായുധ സേന അതീവ ജാഗ്രതയിലാണെന്നും കൂടുതൽ സൈനിക നടപടി ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തയ്യാറാണെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നടന്ന 180th പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കവെയാണ് ജനറൽ ദ്വിവേദി ഇക്കാര്യം പറഞ്ഞത്. സമന്വയത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടതായും ജനറൽ ദ്വിവേദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാസമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയം ചർച്ച ചെയ്യും. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലാവസ്ഥാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് തീരദേശ മേഖലയിലെ കാലവർഷ മുന്നൊരുക്കം ഏകോപിപ്പിക്കുന്നത് സംബന്ധിച്ച് മന്ത്രി സി പി ജോണിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. കടലാക്രമണം തടയുന്നതിനാവശ്യമായ ജിയോ ബാഗുകൾ സജ്ജീകരിക്കുന്നതിനും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. 50-ലധികം ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മുഖ്യമന്ത്രിയെ അപമാനിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശിച്ചു. ആറ്റിങ്ങൽ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് ജവാദിനെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്നലെ സസ്പെൻഡ് ചെയ്തത്. ബ്രിസ്റ്റോളിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് 169 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. പൊതുജനങ്ങൾക്ക് ലളിതമായി പരാതികൾ രജിസ്റ്റർ ചെയ്യാനായി സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോർഡ് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഉദ്ഘാടനം ചെയ്തു. മലയാളം ഉൾപ്പെടെ 22 ഇന്ത്യൻ ഭാഷകളിലും പരാതികൾ നൽകാം. പരാതികൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കോ വകുപ്പുകൾക്കോ സ്വയം തരംതിരിച്ച് നൽകാൻ ഈ AI സംവിധാനത്തിന് കഴിയും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി.

0: തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിങ് ന്യൂഡൽഹിയിലെത്തി. ഡൽഹിയിലെത്തുന്നതിന് മുൻപ് ബീഹാറിലെ ഗയ സന്ദർശിച്ച അദ്ദേഹം മഹാബോധി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: അവർ ഫുട്ബോൾ താരം എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി. ചർച്ച നയിക്കുന്നത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്.
1: നമസ്കാരം, കായിക ലോകത്തിലേക്ക് സ്വാഗതം. ഫുട്ബോൾ പ്രേമികളുടെ ഉത്സവകാലം ഫിഫ വേൾഡ് കപ്പ് ഈ വരുന്ന ജൂൺ 11 അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായി ആരംഭിക്കുകയാണ്. കേരളത്തിന് ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ഈ ഫുട്ബോൾ ലോകകപ്പിനെ കുറിച്ച് നമ്മളോട് ഇന്ന് ചർച്ച ചെയ്യാൻ ഒപ്പമുള്ളത് കേരളത്തിന്റെ മുൻ താരവും സന്തോഷ് ട്രോഫി ടീമിന്റെ പരിശീലകനും എസ് ബി ഐ ടീമിന്റെ പരിശീലകനും ഒക്കെയായി കേരള ഫുട്ബോൾ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ശ്രീ വി പി ഷാജി സാറാണ്. അതോടൊപ്പം കളിക്കാരനായി ദേശീയ തലത്തിൽ നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുകയും പരിശീലകനായി കോവളം എഫ് സി എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ക്ലബിനെ ഉയർത്തിയെടുത്തുകൊണ്ട് വരികയും ചെയ്ത ശ്രീ എബിൻ റോസ് ആണ്. രണ്ടുപേർക്കും കായിക ലോകത്തിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ലോകകപ്പ് വരുമ്പോൾ സത്യത്തിൽ എന്താണ് മനസ്സിലേക്ക് വരുന്നത്? ലോകകപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഫീൽ എന്താണ് ഒരു കളിക്കാരൻ എന്ന നിലയ്ക്ക്?
3: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം ഫുട്ബോൾ കളി കാരണം ലോക മഹായുദ്ധം വരെ നിർത്തിവെച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴും മറ്റൊരു യുദ്ധത്തിന്റെ വക്കിലാണ്, അല്ലെങ്കിൽ ആ യുദ്ധത്തിന്റെ ഇടയിലാണ്. അവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ച് എന്ന് പറയുന്നത് ഇറാനും യു എസ് എ നമ്മൾ ഒരു മത്സരം വരുമോ എന്നുള്ളത് ഒരു വൈകാരികമായിട്ട് കാണേണ്ട ഒരു ഇതാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ വേൾഡ് കപ്പ് കാരണം ഗൾഫ് നാടുകളിൽ ആ ഒരു യുദ്ധം അവസാനിക്കുമോ എന്നാണ് എനിക്ക് ഈ ഒരു കാര്യം. ഫുട്ബോൾ വിഭാവനം ചെയ്യുന്നത് യൂണിറ്റി, അല്ലെങ്കിൽ ഈ എല്ലാ രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയേക്കാൾ കൂടുതൽ രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഫുട്ബോൾ സംഘടനയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുട്ബോൾ ലോകകപ്പ് ചിലപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറാം, ഈ ഒരു യുദ്ധം തന്നെ നിർത്തിവെക്കാൻ അല്ലെങ്കിൽ അതിലൂടെ സമാധാനം പുലരാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ആംഗിളിൽ ചിന്തിക്കുന്ന ഒരു ആളാണ് ഞാൻ.
1: ഷൈ സാറും ഏറെക്കുറെ അങ്ങനെയാണോ ഈ ലോകകപ്പ്?
2: തീർച്ചയായിട്ടും ഒരു സമാധാനത്തിൽ വേൾഡ് കപ്പ് കാണുന്ന എല്ലാ രാജ്യക്കാരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് ബാക്കിയുള്ള ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ രീതിയിൽ വേൾഡ് കപ്പ് കാണാനുള്ള ഒരു അവസരം ലോകത്തിലെ ഈ മുതിർന്ന രാഷ്ട്രീയ ആയും രാഷ്ട്ര നേതാക്കളൊക്കെ ചേർന്ന് ഒരു തീരുമാനം എടുക്കുക.
1: കാരണം ഇതിന്റെ ഒരു സൈഡിൽ നിൽക്കുന്നത്, ആതിഥേയരായിട്ട് നിൽക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയിലാണ് ഇറാനുമായിട്ടാണ് ഇതിലെ ശത്രുത. ഇറാൻ അവിടെ പോയാണ് കളിക്കേണ്ടത്. അപ്പൊ അവരുടെ മൂന്ന് മത്സരങ്ങൾ അവിടെയുണ്ട്. തീർച്ചയായും അതൊരു ലോകത്തൊരു സമാധാനത്തിന്, ഇപ്പൊ എബിൻ പറഞ്ഞ കണക്ക് ഒരു സമാധാനത്തിനൊരു ശത്രുക്കൾ ഒരുമിക്കുകയാണ് അല്ലെ?
2: ശത്രുക്കളല്ല, ഫുട്ബോളിലെ ശത്രുക്കൾ ആ ഗ്രൗണ്ടിൽ മാത്രമേ ഉള്ളൂ, പുറത്ത് മിത്രങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രങ്ങളും ശത്രുക്കളാകാതെ മിത്രങ്ങളായി എന്നാൽ മാത്രമേ ഈ ലോകം മുന്നോട്ട് പോകുള്ളൂ.
1: അല്ലെ, മത്സരിക്കുമ്പോഴും ഒരു സ്നേഹബന്ധം നിലനിർത്താൻ കഴിയുക എന്നുള്ളവർ, അത് പകരാൻ ഈ ലോകകപ്പിന് കഴിയട്ടെ എന്നുള്ളതാണ് നമുക്ക് ആദ്യം
2: പറയാനുള്ളത്.
1: ശരിക്കും 2022 വേൾഡ് കപ്പ് മലയാളത്തിലെയും കേരളത്തിലെയും ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായിരുന്നു. കാരണം നമുക്ക് ഏറ്റവും അടുത്ത് വന്ന ലോകകപ്പുകളിൽ ഒന്നാണ്, ഏറ്റവും പെട്ടെന്ന് പോയി വരാവുന്ന ഒരു രാജ്യത്താണ്. അപ്പൊ ഒരുപാട് പേര് പോയി കളി കണ്ടു, അവരെ പ്രതീക്ഷിച്ച ഒരു ടീം വിജയിച്ചു. ഇപ്പൊ നമ്മള് കേരളത്തിലെ രാഷ്ട്രീയം പോലെ തന്നെ, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൂടെ മറ്റും ആ ഒരു ആഗ്രഹിച്ച ഒരു ടീം വിജയിക്കുന്ന ഒരു ചിത്രമാണ് 2022 ഉണ്ടായത്. എങ്ങനെ തോന്നുന്നു 2022 ലോകകപ്പ് കഴിഞ്ഞ 4 വർഷമാകുന്നു, എന്താണ് അന്നത്തെ ആ ഒരു ഓർമ്മകൾ എങ്ങനെ മനസ്സിലുണ്ട്?
2: ഞാനും ഖത്തറിൽ ഉണ്ടായി, 1 മാസത്തോളം ഉണ്ടായി, 10 മാച്ച് കണ്ടു ഫൈനലടക്കം. അർജന്റീനയുടെ ഒരു വലിയ ആരാധകൻ തന്നെയായിരുന്നു ഞാൻ.
1: അപ്പൊ
2: ഇവിടുന്ന് കയറി പോകുന്നതിന് മുന്നേ അർജന്റീന ചാമ്പ്യൻസ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് പോയത്. അത് നടന്നു കണ്ടപ്പോഴേക്ക് വളരെ സന്തോഷം. ഇല്ലെങ്കിൽ അർജന്റീന ആദ്യത്തെ കളി തോറ്റു കഴിഞ്ഞപ്പോൾ തന്നെ ആ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ തന്നെ കൂടെയുള്ള ആൾക്കാർ തന്നെ, നമ്മൾ അർജന്റീന ജേഴ്സി തന്നെയാണ് പോയത്. തിരിച്ചു വരുമ്പോൾ നമ്മളെ ഒരു കളിയാക്കണ്ട, നമ്മളെ കൂട്ടുകാരാണെങ്കിലും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണുള്ളത്.
1: ശേഷം ഒരിക്കൽ പോലും 2022 വരെ അർജന്റീന ജയിക്കും ജയിക്കും ജയിക്കും എന്നപ്പോ ഒരു തമാശ കാര്യം കൂടെ ഉണ്ട്. ഈ കളർ ടി വി വന്നതിന് ശേഷം അർജന്റീന ലോകകപ്പ് നേടിയിട്ടില്ല എന്നുള്ള ഒരു കുറവ് 2022 തീർത്തത്.
2: അല്ല, അത് ഞാൻ പറയാം, 86 ശരിക്കും പറഞ്ഞ വേൾഡ് കപ്പിന്റെ ഒരു ജ്വരം കേരളത്തിൽ വന്നത്, അന്നാണ് ടി വി വരുന്നത്.
1: അതെ,
2: എന്റെയൊക്കെ ചെറുപ്പകാലത്തില്ല, ഞാൻ ആദ്യമായിട്ട് കാണാൻ, അന്നാണ് മറഡോണയുടെ പീക്ക് സമയം. അതോടുകൂടിയാണ് അർജന്റീനയുടെ ആരാധകനായത്. അതിങ്ങനെ തുടർന്ന് വന്നു, പിന്നീട് മെസ്സി വന്നു. ബാക്കിയുള്ള ടീമിനോട് ഇഷ്ടക്കേടുണ്ടല്ല, പക്ഷെ അത് അന്നോട്ട് ആ മറഡോണയോടുള്ള ഒരു ആരാധന ആണ് അർജന്റീനയായിട്ട് അടുപ്പിച്ചത്.
1: ആ ഒരു വിജയം കാണാൻ മറഡോണ ജീവനോടെ ഇല്ലായിരുന്നു ഒരു വലിയ സങ്കടമായിരുന്നു. പക്ഷെ 2022 വേൾഡ് കപ്പ് ഒരു വളരെ മികച്ച രീതിയിൽ സംഘാടനം ചെയ്യപ്പെട്ട ഒരു വേൾഡ് കപ്പ് ആയിരുന്നില്ലേ?
2: ആണ്, തീർച്ചയായിട്ടും. അവിടെയുള്ള യാത്രാ സൗകര്യമായാലും ഗ്രൗണ്ടിലേക്ക് പോകുന്ന സൗകര്യമായാലും എല്ലാം വളരെ പക്കയായിരുന്നു. നമുക്ക് പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വേൾഡ് പോലെയാണ് നമുക്ക് തോന്നിയത്. ഖത്തർ നമ്മുടെ കേരളം പോലെ
1: തന്നെയാണ്,
2: പകുതി കൂടുതൽ മലയാളീസ് ആണ്. അപ്പൊ ആ ഒരു ജ്വരം വളരെ, എന്താ പറയാ, കളികളിൽ ത്രില്ലിംഗ് മാച്ചസ് ഉണ്ട്. അർജന്റീന ഹോളണ്ട് ഫൈനല് ഇതൊക്കെ എന്ന് വെച്ചാല് ഓരോ
1: നിമിഷം
2: സെക്കൻഡും വളരെ വിലയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് കണ്ണെടുക്കാൻ തോന്നൂല. ആ ഗ്രൗണ്ട്
1: ഏകപക്ഷീയമായിട്ടൊരു വിജയമായിരുന്നില്ല.
2: അതുപോലെ ഫ്രാൻസോ എംബാപ്പെ മൂന്ന് ഗോൾ അടിച്ച് മുങ്ങിപ്പോയി. ഈ അർജന്റീന ചാമ്പ്യൻസ് ആയപ്പോ
1: എംബാപ്പെ
2: മൂന്നിനാണ് ജയം. എംബാപ്പെ പിക്ചറിലേ ഇല്ല.
1: എബിൻ റോസ് ആദ്യമേ വിചാരിച്ചിരുന്നു കഴിഞ്ഞ 2020

0: 2022 ലോകകപ്പിന് തൊട്ട് മുമ്പ് എബിൻ റോസ് വിചാരിച്ചിരുന്ന ഏത് ടീം ജയിക്കുന്നതാണ്?
1: തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ മലയാളികളും അർജന്റീനയുടെ ടീമിൽ, ഷാജിട്ടൻ പറഞ്ഞ പോലെ 86 മറഡോണ എന്നുള്ളൊരു ഇതിഹാസത്തിന്, അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നു ഈ ലോകം അവസാനിച്ച പോലെ അദ്ദേഹത്തിന്റെ പേര് ഫുട്ബോൾ കളിയിൽ എപ്പോഴും ചർച്ചയായിരിക്കും. അങ്ങനെ ഒരു മനുഷ്യനെ, ആ ലെജൻഡിന്റെ ആരാധന കൊണ്ട് തന്നെയാണ് അർജന്റീന എന്ന ടീമിനെ കേരളക്കാർ ഹൃദയത്തിലേറ്റിയത്. ആ ഒരു വശം തന്നെ, അതുകൊണ്ട് തന്നെ അർജന്റീന ജയിക്കും എന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പോലും ആ ഒരു വശത്ത് ഫിസിക്കലി നമ്മുടെ അർജന്റീന ടീം അത്രത്തോളം ഈ കഴിഞ്ഞ ഈ 86 ശേഷം അത്രത്തോളം സ്ട്രോങ് ആയിരുന്നില്ല. പലപ്പോഴും അവർ സ്കിൽഫുൾ, അതായത് നമ്മൾ ഒരുപാട് ഒട്ടേക അടക്കമുള്ള നിരവധി ടാലന്റ് ആയിട്ടുള്ള താരങ്ങൾ വന്നിട്ടുണ്ട്. എറിക് കൊൽമ അടക്കമുള്ള നിരവധി താരങ്ങളുണ്ടെങ്കിൽ പോലും
0: കൊണ്ട് വളരെ മോളിൽ നിൽക്കും,
1: മുകളിൽ
0: ഫിസിക്ക് കൊണ്ട്
1: ടഫ് ഫൈറ്റിൽ ഫിസിക്കൽ ചലഞ്ചസ് വരുമ്പോൾ പലപ്പോഴും ഒരു പതറിപ്പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ അർജന്റീന അങ്ങനെ വലിയൊരു പ്രതീക്ഷയില്ല. പക്ഷെ മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് എന്നുള്ളത് എല്ലാവരുടെയും ഡ്രീം ആയിരുന്നു, എല്ലാവരുടെയും പ്രാർത്ഥനയായിരുന്നു.
0: അർഹതപ്പെട്ട ഒരാൾ
1: അതില്, അത് ഏറ്റവും ഞെട്ടിപ്പ് എന്ന് പറഞ്ഞില്ല, നമ്മള് ഏഷ്യൻ കൺട്രിയായിട്ട് തോറ്റിട്ടാണ് അവര് തുടങ്ങുന്നത്. സൗദിയുമായിട്ട് അവർ ആ മത്സരം തോറ്റ് ആലോചിക്കുക. ആ ഒരു ഇതില് ആ ഒരു ഇവിടെ നിന്ന് മടങ്ങി വന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഫൈനൽ കളിച്ച് കപ്പെടുക്കുക, അതും ഇത്രയും ടഫ് ടീംസിനെതിരെ. ഒരിക്കലും അവർക്ക്, നമ്മൾ ആ മത്സരം തോറ്റപ്പോൾ തന്നെ നമ്മൾ അവരുടെ ചാൻസ് പോയി. അത് ഇനി എന്തായാലും സൗദി പോലും ജയിക്കാത്ത അർജന്റീന എങ്ങനെയാണ് ഫൈനലെത്തുക? ആ മെസ്സി റിട്ടയർമെന്റ് നമ്മൾ ഓർക്കുക. ചിലിയുമായിട്ടുള്ള ആ പെനാൽറ്റി ഷൂട്ട് എടുത്ത് ഇനി കളിക്കുന്നില്ല എന്ന് പറഞ്ഞ ആ തിരിച്ചു വന്ന ആ ഒരു വികാരം, ആ കണ്ണുനീരൊക്കെ നമ്മൾ കണ്ടുവന്ന ആ ഒരു അതേ ഒരു അവസ്ഥയിലായി. പക്ഷെ അവർ തിരിച്ചു വന്ന ആ കപ്പ് നേടിയത് ഇപ്പോഴും ത്രില്ല്. എനിക്കത് അതേപോലെ ഒരു അനുഭവം, എനിക്കിപ്പോഴുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ കേരള പ്രീമിയർ ലീഗ് കളിക്കുന്ന ടീമാണ്, ഫസ്റ്റ് കളി 5 ഗോളിന് തോറ്റു കേരള പോലീസോട്. 5 ഗോളിന് തോറ്റു ഒരു ആ ടീം പിന്നെ ഒരു കളി പോലും തോക്കാതെ ക്വാളിഫൈ ചെയ്തു. പക്ഷെ നമ്മൾ ടെക്നിക്കലി എറർ കാരണം നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. അത് രണ്ടുമൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഫുട്ബോൾ,
0: പരാജയം വിജയത്തിന്റെ,
1: ഇതാണ് ഫുട്ബോൾ, ഇതാണ് ഫുട്ബോൾ. അതായത് ഒരു ദിവസം രാജാവ് വന്ന് അടുത്ത ദിവസം നേരെ സീറിയലോട്ട് പോകും, വീണ്ടും അതിന് മുകളിൽ വരും. പക്ഷെ അതിന്റെ എഫർട്ടുകൾ വർഷങ്ങളുടെ എഫർട്ടാണ്. അപ്പം ആ രാജ്യം തീർച്ചയായിട്ടും അർജന്റീന, നമ്മൾ ഇപ്പോഴും പറയും ഈ വേൾഡ് കപ്പ് അർജന്റീന ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം പറഞ്ഞാൽ നമുക്ക് അവരോടുള്ള ഇഷ്ടമാണ്, ആരാധനയാണ്. 86 തുടങ്ങിയത്
0: ആ ഇഷ്ടത്തിന് അപ്പുറത്തേക്ക് അർജന്റീന ജയിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ജയിക്കും എന്ന് സാർ കരുതുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങളായിട്ട് കരുതുന്നത്
2: അല്ല, കഴിഞ്ഞ വേൾഡ് കപ്പിനെക്കാളും എനിക്ക് തോന്നുന്നു ഇപ്പം മെസ്സി മാത്രമല്ല, അതിന്റെ കൂടെ കളിക്കുന്ന പ്ലെയേഴ്സും വളരെ ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയേഴ്സാണ്. പല സൂപ്പർ പ്ലെയേഴ്സ് ഇതിനകത്ത് അർജന്റീനയിൽ ഉണ്ട് ഇപ്പോൾ. അപ്പം അതെല്ലാം കൂടി ഫംഗ്ഷൻ ചെയ്ത് വന്നാൽ ഒരിക്കൽ കൂടി അർജന്റീനക്ക് ചാൻസ് ആണ്. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഇപ്രാവശ്യം ഒരു 6-7 ടീം ഒരുപോലെയുണ്ട്. അതിൽ മുൻഗണന കൊടുക്കുന്നത് ഞാൻ സ്പെയിനാണ്.
0: സ്പെയിൻ യൂറോ കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിൻ.
2: ആ അത് മാത്രമല്ല, നല്ല ബാഴ്സലോണയുടെ റിയൽ മാഡ്രിഡിന്റെ ഒക്കെ താരങ്ങൾ അതിനകത്തുണ്ട്. നല്ല വളരെ എക്സ്പീരിയൻസ്, ഈ ചെറിയ പ്രായത്തിലെ ഒരുപാട് എന്താ ലാമലിനെ പോലെയൊക്കെയുള്ള
0: 18 വയസ്സ് മുമ്പ് തന്നെ അയാള് ലോകത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു.
2: അതെ അതെ, അപ്പോൾ ഒരുപാട് കളിക്കാരുണ്ട്. ഒരു ടീം ഗെയിം എന്ന നിലയിൽ സ്പെയിൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഫ്രാൻസ്, പിന്നെ എന്നും എല്ലാരും പ്രതീക്ഷയോട് കാണുന്ന ടീം ഇംഗ്ലണ്ട്. താരങ്ങളുടെ ആധിപത്യമാണ്.
0: അതെ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ താരങ്ങളുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ
2: എന്തോ ഒരു
0: 66 ശേഷം ഇതൊരു
2: എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ടീം. ആ ഇൻഡിവിജ്വൽ ആയിട്ട് ആ പ്ലേയേഴ്സിനെടുക്കുക, ഏറ്റവും താരമൂല്യമുള്ള പ്ലേയേഴ്സ് കളിക്കുന്ന ഒരു ടീം ഇംഗ്ലണ്ടാണ്
0: തീർച്ചയായും.
2: പക്ഷെ അവർക്ക് എന്തുകൊണ്ടോ ഈ ടീം ഗെയിമിൽ, പക്ഷെ എനിക്കൊന്ന് ഇപ്പോഴത്തെ കോച്ച്,
0: ആ പുതിയ കോച്ച് വന്നു, സൗത്ത് ഗേറ്റ് മാറി പുതിയ കോച്ച് വന്നിട്ടുണ്ട്,
2: അദ്ദേഹം വളരെ ഇതിനകത്ത് കുറച്ചുകൂടി പ്രഗത്ഭം കാണിക്കുമായിരിക്കും.
0: ഒരു 10 കൊല്ലം മുമ്പായിരുന്നു നമ്മൾ ഈ ചർച്ചയിൽ ഇരുന്നെങ്കിൽ ആദ്യം പറയുന്ന പേരുകളിലൊന്ന്, ടീമുകളുടെ പേരുകളിലൊന്ന്
2: ഇംഗ്ലണ്ടാണ്,
0: ഇംഗ്ലണ്ടിലായിരിക്കും, ബ്രസീലായിരിക്കും.
2: അല്ല, പക്ഷേ ബ്രസീൽ ഇപ്പം എനിക്ക് തോന്നുന്നത് നെയ്മർ തിരിച്ചു വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ബ്രസീലും ആരും മോശക്കാരല്ല, ഞാൻ പറയാനല്ല, എല്ലാം ഏകദേശം ഒരേ ലെവലിലാണ്, ചെറിയൊരു ഇതിൽ മാത്രമേ മാറുന്നുള്ളൂ.
0: അല്ലെ, ബ്രസീല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാർലോ ആഞ്ചലോട്ടി എന്ന് പറയുന്ന റയൽ മാഡ്രിഡിന്റെ ഒരു പുതിയ
2: ചേഞ്ച് ഉണ്ടാവും.
0: അദ്ദേഹത്തിന് ഈ ലോകത്ത് ഏറ്റവും മികച്ച ലീഗുകൾ ഏതെടുത്താൽ അവിടുത്തെ ബ്രസീലിയൻ കളിക്കാരുണ്ടായിരിക്കും. ആ ബ്രസീലിയൻ കളിക്കാരൻ അയാളുടെ ആ ഒരു ശൈലി അവർ ഗ്രൗണ്ടിലെടുക്കും. ഇനിയും ശൈലി നഷ്ടപ്പെടാത്ത ഒരു ടീമുകളിൽ ഒന്നാണ് ബ്രസീൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ,
2: ലാറ്റിൻ അമേരിക്കൻ ശൈലി ഇപ്പോഴും പിന്തുടരുന്ന
0: ഒരു ടീം ബ്രസീൽ
2: തന്നെയാണ്. അതിനുശേഷമേ
0: അർജന്റീന പോലും
2: ശൈലിയൊക്കെ
0: മാറ്റിയല്ലോ, കാരണം അവരെ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് ആധിപത്യത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അവർ മെസ്സിയെ കേന്ദ്രീകരിച്ച് കളിക്കുന്ന രീതിയിലേക്കൊക്കെ അവർ മാറി. പണ്ട് അവർ എപ്പോഴും മിഡ്ഫീൽഡിൽ ഉള്ള ഒരു പ്ലെയറിൽ നിന്നാണ് കളി,
2: ഒരുപാട് നല്ല നല്ല മിഡ്ഫീൽഡേഴ്സ് ഉണ്ടായിരുന്നു.
0: അതെ, റിക്കൽമിയെ പോലുള്ള കളിക്കാരന്റെ ഒക്കെ ആ ഒരു കഴിവ് നമ്മൾ വിസ്മരിക്കാൻ കഴിയില്ല. നമ്മൾ ബ്രസീലിനെ കുറിച്ച് ചോദിച്ചു, എബിൻ റോസിന്റെ ബ്രസീലിനെ കുറിച്ചുള്ള കാൽക്കുലേഷൻ എന്താണ്?
1: അല്ല, നമ്മള് ഈ പറഞ്ഞ ഒരുപാട് ഫുട്ബോൾ ഒരുപാട് മുന്നോട്ട് പോയി ടെക്നിക്കലി ടാക്റ്റിക്കലി. നമ്മൾ ഇന്ന് ഇന്റർനെറ്റും മറ്റുള്ള കാര്യങ്ങളും, എന്തിന് സാറ്റലൈറ്റ് വരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രെയിനിങ് സെഷൻ അടക്കമുള്ള ഒരു മോഡേൺ വേൾഡിലോട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. അപ്പോൾ മോഡേൺ ട്രെൻഡ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു മെസ്സിയോ അല്ലെങ്കിൽ ഒരു റൊണാൾഡോ അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ മറഡോണയൊക്കെ ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് മറഡോണയെ സ്വീകരിച്ചത് പോലെയാണ് അതിനു മുമ്പ് കളിച്ച പെലെ. കാരണം അപ്പോഴാണ് പെലെ എന്നുള്ള ഒരാൾ ഇങ്ങനെ ഉണ്ടായിരുന്നെന്നും ഇത്രയും വേൾഡ് കപ്പ് നേടിയത് ബ്രസീലാണെന്നും ഇവർക്ക് അർജന്റീനയെ പരാജയപ്പെടുന്ന അവർക്ക് സാധിക്കുള്ളൂ ബ്രസീൽ. അപ്പോഴാണ് നമ്മൾ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇന്ന് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ ശൈലി എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം യൂറോപ്യൻ പവർ ഫുട്ബോൾ ശൈലിയിലെ. കാരണം സാമ്പത്തികമുള്ളത് യൂറോപ്പിലെ ലീഗുകളിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രഗത്ഭ

0: താരങ്ങൾ ഉയർന്നു വന്നുകൊണ്ട് തന്നെ അവർ ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അതായത് യൂറോപ്പ്
1: റിക്രൂട്ട് ചെയ്യപ്പെടുക,
0: അവർ യൂറോപ്പിൽ
1: അവിടുത്തെ കളി പഠിക്കുക,
0: അവരെ സാമ്പത്തികമായിട്ടുള്ള നിലനിൽപ്പ് ഇത് വരണമെങ്കിൽ അവർ അവിടെ വരുമ്പോഴത്തേക്കും യൂറോപ്യൻ ശൈലിയിൽ ആയി പോകുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ ശൈലിയിൽ തന്നെയാണ് മിക്ക താരങ്ങളും കളിക്കുന്നത്. ബ്രസീലിൽ ആ സ്വാഭാവികമായ ശൈലി നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം ഇന്ന് ടാക്ടിക്സുകളുടെ കോച്ചസിന്റെ തന്ത്രത്തിനനുസരിച്ച് കളി, അന്ന് പ്ലെയറിനായിരുന്നു പ്ലേയേഴ്സ്, അതായത് മറഡോണ വന്നു കഴിഞ്ഞാൽ മറഡോണയ്ക്ക് ഒപ്പം കളിക്കുന്ന കളിക്കാർ അദ്ദേഹം നിശ്ചയിക്കും. ഇന്ത്യയിലും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എനിക്ക് പാസ് കിട്ടുന്നാൽ എനിക്ക് തരുന്ന എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കളിക്കാർ ഒപ്പം ഉണ്ടെങ്കിൽ കളിക്കാൻ കഴിയും, അന്ന് അതുകൊണ്ട് സ്വതന്ത്രമായിട്ട് കളിക്കാൻ കഴിയും. അപ്പൊ അവർ ഈ പറഞ്ഞ പോലെ ടിക്കറ്റ്. പക്ഷെ ഇന്ന് അതല്ല, ഇന്ന് ടാക്ടിക്കൽ കോച്ചസിന് വളരെ അധികം പ്രാധാന്യമുള്ള കോച്ചസിന്റെ ആ ബുദ്ധിയും അവരുടെ എഫർട്ടും അനുസരിച്ച് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനനുസരിച്ച് കളിക്കാരെ കണ്ടെത്തി അവരെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴാണ് പലപ്പോഴും റിസൾട്ട് ഉണ്ടാകുന്നത്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മെസ്സിയും അല്ലെങ്കിൽ റൊണാൾഡോയും വ്യത്യസ്തരാകുന്നത്. അതുകൊണ്ടാണ് അവരെ നമ്മൾ ലെജൻഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ടീം ഗെയിമിനാണ് പ്രാധാന്യം. കോച്ചസിന്റെ തീരുമാനങ്ങൾ, കോച്ചസ് എടുക്കുന്ന ഡിസിഷൻസ്, അതുപോലുള്ള എലമെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ്. ഈ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ അതാത് സമയത്ത് കറണ്ടായിട്ട് അവിടെ അപ്ഡേഷൻ കിട്ടുകയാണ്, ഇന്ന പ്ലെയർ ടയർഡായി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പാസിന്റെ എഫക്റ്റീവ്നെസ് ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി സാറ്റലൈറ്റ് വഴി ഇവർ കിട്ടിക്കൊണ്ടിരിക്കുക ഇൻഫർമേഷൻസ്. ആ ഇൻഫർമേഷൻ അനുസരിച്ച് കൃത്യമായ ഡിസിഷൻ എടുക്കുന്ന കറക്റ്റായിട്ടുള്ള നമ്മൾ പറഞ്ഞ സൂപ്പർ സബ്, നമ്മളിപ്പോൾ കേൾക്കാൻ തുടങ്ങിയ വാക്കുകളാണ്, ആ സൂപ്പർ സബ് പോലുള്ള കളിക്കാരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇറക്കുമ്പോൾ അവിടെയാണ് ആ എലമെന്റ്സ് ആണ്
1: പലപ്പോഴും.
0: അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ടിക്കി ടാക്ക ശൈലി അല്ലെങ്കിൽ ആ ശൈലിക്കുപരിയായിട്ട് ഒരു യാന്ത്രികമായിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ ടാക്ടിക്സിനനുസരിച്ച് കളിക്കുന്ന സമയത്തിന്റെ എപ്പോഴും അറ്റാക്ക് ചെയ്യണം, എപ്പോഴും ഡിഫൻഡ് ചെയ്യണം, ഇങ്ങനെയൊക്കെ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോടെ ഇറങ്ങുന്ന, ഏറ്റവും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന, അതിനനുസരിച്ച് ഇപ്പൊ പറയുന്നത് ഒരു പ്ലെയറുടെ പരിക്ക് പോലും ചിലപ്പോൾ ആ ടീമിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ ശൈലികളിലോട്ട് പോകുന്നില്ല, ലാറ്റിൻ അമേരിക്കൻ ശൈലി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എല്ലാവർക്കും വിൻ ചെയ്യുക എന്നുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നുള്ളത്.
1: ഫുട്ബോൾ വിജയം മാത്രമാണോ, ഫുട്ബോളിന് കളിയുടെ ഒരു സൗന്ദര്യം ഉണ്ടോ?
2: പിന്നെന്താ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ വിജയത്തിലും ഗോളുകളിലും അല്ല ഫുട്ബോൾ കിടക്കുന്നത്, അതിനകത്ത് കുറേ ഫ്രണ്ട്ഷിപ്പുകളുണ്ട്, വളരെ സഹകരണമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഫുട്ബോളിലുണ്ട്.
1: പാസിംഗിന്റെ ഒരു
2: പാസിംഗ് ഉണ്ട്,
1: ഡ്രിബ്ലിംഗിന്റെ സൗകര്യം,
2: ഒരാൾ വീണ് കയറുന്ന അവനെ കൈവടിച്ച് ഉയർത്തുന്ന മറ്റേ പ്ലെയർ എതിരാളിയാണ്, അതൊക്കെ എന്ന് വെച്ചാൽ കൊടുക്കുന്ന സന്ദേശം വളരെ വലുതാണ് ഇന്നത്തെ തലമുറക്കായാലും ആർക്കായാലും. അപ്പം അത്രയും എന്താ പറയാ, ഫുട്ബോൾ എന്താ ഒരു സംസ്കാരം തന്നെയാണ്. അപ്പം ഫുട്ബോള് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, എവിടെയെങ്കിലും ഒരു പന്ത് കെട്ടുന്ന കണ്ടാ കണ്ട് നിന്ന് പോയി, ഏത് കുട്ടിയായാലും ശരി, എത്ര വലിയ
1: ചലനങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു.
2: അതെ അതെ, ആ പന്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഈ
0: ലോകാവസ്ഥ. ഹ്യൂമൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫുട്ബോളിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും, ഭയങ്കര ഇതായിരിക്കും, പക്ഷെ നമ്മൾ ആ ചില സമയങ്ങളിൽ ചെയ്യുന്നത് ജനങ്ങൾ ഹൃദയങ്ങളിൽ ഏറ്റവും. നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ട് കളിക്കാരും ഫൈറ്റ് ചെയ്ത് എയറിൽ കൂടെ ഒരാളിങ്ങനെ അദ്ദേഹത്തെ ഗ്രിപ്പ് ചെയ്യണം, കരുതിൽ ഹോൾഡ് ചെയ്ത്, പക്ഷെ അദ്ദേഹം അയാൾ തറയിൽ വീഴാതെ സേഫായിട്ട് അദ്ദേഹത്തിന് ഇറക്കുമ്പോൾ ഇത് ഇന്ന് ലോകം മൊത്തം കാണുന്നുണ്ട്. ഇത് ഫുട്ബോൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. പറഞ്ഞാൽ ഈ ജയം ഇമ്പോർട്ടന്റ് ആണ്, ടീമിന് മുന്നോട്ട് ജയിച്ചാലേ അംഗീകരിക്കപ്പെടുള്ളൂ. അപ്പൊ എല്ലാവരും ജയത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോഴും ഈ വാല്യൂസ് നഷ്ടപ്പെടാതെ ഇന്നും ഫുട്ബോൾ നിലനിൽക്കുന്നത് തന്നെയാണ് ജനങ്ങളിലേക്ക്, ഈ ലോകം മൊത്തം ഫുട്ബോളിലേക്ക് വരുന്നത്. വളരെ വലുത്, അതായത് ജനങ്ങൾക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. പരസ്പരം സ്നേഹിക്കാനും, നമ്മൾ ഫൈറ്റ് ചെയ്താൽ പോലും ട്രൂ സ്പോർട്സ്മാൻ പിറകെ നടന്ന് ദ്രോഹിക്കാറില്ല. ട്രൂ സ്പോർട്സ്മാൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൈ കൊടുത്ത് പിരിയുക, പരസ്പരം ഇത് ചെയ്യുക, ഒരു അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ജനങ്ങളെ ഒരു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ യുദ്ധം പോലും മാറ്റി നിർത്തിക്കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന ആ ഒരു ഇത് വരണമെങ്കിൽ അത് ദൈവികമായ ഒരു അനുഗ്രഹം തന്നെയാണ്. പക്ഷെ നമ്മളാണത് നെഗറ്റീവായിട്ട് ഇത് ചെയ്തുകൊണ്ട് നെഗറ്റീവ് സൈഡിലോട്ട് പോകുന്നത്.
3: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ചയുടെ ആദ്യ ഭാഗം സമാപിക്കുന്നു. ചർച്ചയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. പങ്കെടുത്തവർ ഫുട്ബോൾ താരം എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി, ചർച്ച നയിച്ചത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്, നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: കായിക ലോകം സമാപിക്കുന്നു.
1: ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം ആരോഗ്യവാണി. വെരിക്കോസ് വെയിനിന്റെ കാരണങ്ങളെയും ചികിത്സകളെയും കുറിച്ച് ഡോക്ടർ റോജൻ കുരുവിള സംസാരിക്കുന്നു.
2: ആകാശവാണി കോഴിക്കോട്. ആരോഗ്യവാണി

0: ആരോഗ്യവാണിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. വാരിക്കോസ് വെയിൻ, കാരണങ്ങളും നൂതന ചികിത്സാ മാർഗങ്ങളും, ഈ വിഷയത്തെക്കുറിച്ച് കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ ജനറൽ സർജറി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ റോജൻ കുരുവിളയുമായി ബോബി സി മാത്യു നടത്തിയ അഭിമുഖമാണ് ഇന്ന് ആരോഗ്യവാണിയിൽ.
1: വാരിക്കോസ് വെയിൻ, അതിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ചികിത്സ, ഈ ഒരു വിഷയത്തെ സമഗ്രമായി സമീപിക്കുകയാണ് ആരോഗ്യവാണി പരിപാടിയിൽ ഇന്ന്. നമ്മളോടൊപ്പമുള്ളത് കോഴിക്കോട്ടെ ആസ്റ്റർ മിംസിലെ ജനറൽ സർജറി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റുമായ ഡോക്ടർ റോജൻ കുരുവിള. ഡോക്ടർ നമസ്കാരം.
2: നമസ്കാരം.
1: ഒരു സർജൻ എന്ന നിലയിൽ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എങ്കിലും ഈ ഒരു വാരിക്കോസ് വെയിൻ, ഇത് ഇപ്പോൾ നമ്മളെ വളരെയും ബുദ്ധിമുട്ടിക്കുന്ന, ഒരുപാട് പേരെ വീണ്ടും വീണ്ടും ആശങ്കയിൽ ആഴ്ത്തുന്ന, ഒരുപാട് രീതിയിൽ മനുഷ്യരതിനെ കാണുന്നൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡോക്ടറിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാമെന്നാണ് വിചാരിക്കുന്നത്.
2: ഓക്കെ.
1: ഡോക്ടറുടെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഈ വാരിക്കോസ് വെയിനിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞു തുടങ്ങാം?
2: ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ എന്തുകൊണ്ടാണ് വാരിക്കോസ് വെയിൻസ് വരുന്നതെന്നാണ് പലരും ഇങ്ങനെ ചോദിക്കാറ്. അപ്പോൾ അതിനിപ്പോൾ ഒരു 100% ഇന്നുകൊണ്ടാണ് വരുന്നതെന്ന് പറയാൻ ഒരു കാരണമില്ല. പക്ഷേ പല കാരണങ്ങൾ അതിന് കാരണമായിട്ട് നമുക്ക് ആലോചിച്ച് പഠനങ്ങളിൽ കൂടെ തെളിഞ്ഞിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കൂടുതലും ഇത് സ്ത്രീകളിലാണ് കാണുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഈ ഹോർമോൺ, ഈസ്ട്രജൻ ഹോർമോണിന് അതിനൊരു റോളുണ്ട്. പിന്നെ ഇത് വരുന്നത് നമ്മുടെ ശരീരത്തിലെ ഡീപ്പ് വെയിൻസും ഉണ്ട്. ഡീപ്പ് വെയിൻസ് എന്ന് പറഞ്ഞാൽ ആഴത്തിൽ മസിലിൻ്റെ ആ ലെവലിൽ കിടക്കുന്ന വെയിൻസും, പിന്നെ സ്കിന്നിൻ്റെ അടിയിൽ കിടക്കുന്ന സൂപ്പർഫിഷ്യൽ വെയിൻസും ഉണ്ട്. ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന അവിടെ വാൽവുകളുണ്ട്. ഈ വാൽവ് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് വാരിക്കോസ് വെയിൻസ് ഉണ്ടാവുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ വാൽവ് ചിലവർക്ക് പ്രവർത്തിക്കാതിരിക്കുന്നത്, പ്രവർത്തനരഹിതമാകുന്നതെന്ന് നമുക്ക് അറിയില്ല. പിന്നെ ഒരു കാരണം എന്ന് വെച്ചാൽ ചിലവരിൽ കൂടുതലും നിൽക്കുന്ന ജോലിയുള്ളവർ, അവർക്ക് വാരിക്കോസ് വെയിൻസ് കാണാറുണ്ട്. എന്ന് വെച്ച് ഇഷ്ടംപോലെ ആളുകൾ ഫുൾ ടൈം നിൽക്കുന്ന ആളുകൾക്ക് ചിലവർക്ക് വാരിക്കോസ് വെയിൻസ് വരാറുമില്ല. അതുപോലെ തന്നെ ചിലവർക്ക് പാരമ്പര്യമായിട്ട് ഒരു ഫാമിലിയിൽ തന്നെ പേരൻസിനുണ്ടാവും, അതുപോലെ മക്കൾക്ക് ഉണ്ടാവും, അങ്ങനെ അതും ഒരു കാരണമായിട്ട് കാണാറുണ്ട്. പിന്നെ വല്ല ഇഞ്ചറീസൊക്കെ കാലിലെന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റി നല്ല ക്ഷതമൊക്കെ ഏറ്റു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ചിലപ്പോൾ പിന്നീട് വാരിക്കോസ് വെയിൻസ് വരാം. ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ വാരിക്കോസ് വെയിൻസിന് കാരണം എന്ന് പറയാനുള്ളത്. ചിലവർക്ക് വാരിക്കോസ് വെയിൻസ് വരെ ഈ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാരണവും നമ്മൾ കണ്ടെന്ന് വരില്ല. അപ്പോൾ ഒരു കാരണവുമില്ലാതെ വാരിക്കോസ് വരാം.
1: ഇപ്പം എന്തായാലും അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആൾക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളതിൻ്റെ കാരണം തേടി പോവുകയോ അതിന് വേണ്ടി കൂടുതൽ ആശങ്കപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ചുരുക്കം.
2: അതെ.
1: അപ്പോൾ ഇതൊരു ഒരു കണ്ടീഷനായിട്ട് നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത്, അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എൻ്റെ ഒരു കണ്ടീഷൻ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എന്തെല്ലാം ലക്ഷണങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, അത് എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക?
2: ഒട്ടുമിക്ക ആളുകൾക്കും വാരിക്കോസ് വെയിൻസ് കാലിൽ ഇങ്ങനെ കാണുന്നല്ലാതെ അതിനെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടും അവർ പറയില്ല. 10-20 കൊല്ലമായിട്ട് വാരിക്കോസ് വെയിൻസ് ഉള്ളവരുണ്ടാകും, പക്ഷേ അവർക്ക് അതിനെപ്പറ്റി ഒരു അതിനെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നവർക്ക് ആദ്യമായിട്ട് വരുന്നതൊരു കടച്ചിൽ പോലെയാണ്, ഏക്കിങ് എന്ന്. അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൂടുതൽ നിൽക്കുകയും നടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാല് കഴച്ചിലാന്ന് പറയും. അത് വാരിക്കോസ് വെയിൻസിൻ്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ ചിലവർക്ക് വാരിക്കോസ് വെയിൻസ് കുറച്ചും കൂടെ വലുതായി അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാലിലെ തൊലിയിലൊക്കെ നിറം വ്യത്യാസം വരാം, ഒരു ഒരു കറുപ്പ് കളറ് വരാം, ആദ്യമായിട്ട് ചിലപ്പോൾ ഒരു ചുവപ്പ് കളറ് വരാം, പിന്നെ കാലിൽ നീര് വരാം. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ രാവിലെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കാലിൽ നീര് വരാം, ഇങ്ങനെ വരാം. വളരെ അധികമായിട്ട് വാരിക്കോസ് വെയിൻസ് ഉള്ളവർക്ക് ചിലവർക്ക് കാലിൽ മുറിവ് വരാം, മുറി പൊട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങില്ല. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ചെറിയൊരു പൊട്ട് വരുന്നത്, പക്ഷേ വാരിക്കോസ് വെയിൻസ് ഉള്ള കാലിൽ അത് വരുമ്പോൾ പിന്നെ അത് ഉണങ്ങൂല. അതങ്ങനെ വ്രണം വലുതായി വലുതായി അങ്ങനെ നിൽക്കും, നല്ല വേദനയുണ്ടാവും. ചിലവർക്ക് വെയിൻ വളരെ അതിൻ്റെ വെയിൻ്റെ ഭിത്തി വളരെ തിന്നായിട്ട് വന്നിട്ട് അത് പൊട്ടിയിട്ട് ബ്ലഡ് ഇങ്ങനെ വരും. അത് കാണുമ്പോൾ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു പ്രതീതിയാണത്. കാണുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ഭയപ്പാടുണ്ടാവും, അതാണ് വേറെ ഒരു ലക്ഷണം. പിന്നെ ചിലവർക്ക് വാരിക്കോസ് വെയിനിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യും, ത്രോംബോ ഫ്ലബൈറ്റിസ് എന്ന് പറയും, അതിൽ ഒരു വീക്കം വന്ന് ബ്ലഡ് ക്ലോട്ട് വരും, അതാണ് വേറൊരു ലക്ഷണം. ഇതിൽ കൂടുതൽ ആളുകളും വരുന്നത് ചെറിയൊരു കടച്ചിൽ അല്ലെങ്കിൽ കാലിന് കറുപ്പ് നിറം അങ്ങനെ വന്നിട്ടാണ് വരുന്നത്. ഒരു നല്ല സംഖ്യ ആളുകൾ ഈ വാരിക്കോസ് വെയിൻസ് അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യും. ഇതുപോലെ എന്തെങ്കിലും കാലിൽ പൊട്ട് വന്ന് ഉണങ്ങാതെ വരുമ്പോഴാണ് നമ്മൾ അവരോട് പറയുക നിങ്ങൾക്ക് ഈ വാരിക്കോസ് വെയിൻസ് ഉള്ളതുകൊണ്ടാണ് ഇത് ഉണങ്ങാത്തത്, അങ്ങനെയാണ് അവർ ചികിത്സക്ക് റെഡിയാവുന്നത്.
1: ഇപ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു ഒരു ആഴത്തിലുള്ള വെയിനുകളെക്കുറിച്ചും പെരിഫറലായുള്ള വെയിനുകളെക്കുറിച്ചും അതിൻ്റെ കണക്ടിവിറ്റി, കണക്റ്റിംഗ് വാൽവ്സിനെ കുറിച്ചൊക്കെ. ഈ വാരിക്കോസ് വെയിനുള്ള ഒരു അനുഭവം നമുക്ക് പ്രകടമായി പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഉണ്ടാവണമെന്നുണ്ടോ? അതിൻ്റെ ലക്ഷണം ഞാൻ ഉദ്ദേശിക്കുന്നത്.

0: ആ വെരിക്കോസ് വെയിൻസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് കാഴ്ചയിൽ ആ വെയിൻസ് കാണാം. വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്ന നല്ല വീതിയുള്ള തടിച്ച വെയിൻസ് കാണണം. അങ്ങനെ ഉണ്ടെങ്കിലാണ് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുള്ളൂ. ഇത് പുറത്ത് തീരെ കാണാതെ ഒരു വെരിക്കോസ് വെയിൻസ് എന്നുള്ളൊരു അസുഖം നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്.
1: അപ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഇതിൽ ഈ രണ്ടെണ്ണത്തിലും അതിൽ ഏതായിരിക്കും ഇങ്ങനെ പുറത്ത്, ഒന്നിപ്പോൾ ആഴത്തിലുള്ള വെയിനുകൾ അതിനോട് ഇങ്ങനെ ഈ കണക്ടിവിറ്റി ഇഷ്യൂ അല്ലെങ്കിൽ ഈ വാൽവ് ഇഷ്യൂ കൊണ്ട് അത് പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് വരുമോ?
0: ആഴത്തിലുള്ള വെയിൻസ് അല്ല, പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത് എപ്പോഴും തൊലിക്കടിയിലുള്ള സൂപ്പർഫിഷ്യൽ വെയിൻസ് ആണ്. അതാണ് എപ്പോഴും നമ്മൾ വെരിക്കോസ് വെയിൻസ് ആണ് കാണുന്നത്. പിന്നെ താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ ഭയങ്കര തടിയുള്ള ചിലവരിൽ, ഭയങ്കര ഫാറ്റുള്ളവരിൽ, അവർക്ക് കാലിൽ നീരായിട്ട് വരുമായിരിക്കും, അവരുടെ കാലിൽ നമ്മൾ ഈ വെയിൻസ് കാണാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴാണ് നല്ലപോലെ വെരിക്കോസ് വെയിൻസ് ഉണ്ടെന്ന് അറിയുന്നത്. അത് അങ്ങനെ ഒരു ചില തടിയുള്ളവർക്ക് ആ ഒരു പ്രശ്നമുണ്ട്.
1: ഇപ്പോൾ ഇത്രയും രീതിയിലുള്ള ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു ശരിയായ ചികിത്സ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ നമ്മൾ വേണ്ടും വണ്ണം പരിപാലിക്കുന്നില്ലെങ്കിൽ അത് ഉണ്ടാക്കിയേക്കാവുന്ന കോംപ്ലിക്കേഷൻസ്, നേരത്തെ ഒരു ഡോക്ടർ സൂചിപ്പിച്ചു ചേർത്ത് രക്തം ഇങ്ങനെ ഊസ് ചെയ്യുന്ന പോലെയുള്ള ഒരു കണ്ടീഷനെ പറ്റി പറഞ്ഞു, അല്ലാതെയുള്ള കോംപ്ലിക്കേഷൻസും അത് എങ്ങോട്ട് നമ്മളെ കൊണ്ടെത്തിക്കും?
0: ഏറ്റവും കാര്യമായ പ്രശ്നം ഇത് തന്നെയാണ്, കാലിൽ നീര് വരിക, പിന്നെ കാലിൽ കളർ ചേഞ്ച് വന്നിട്ട് പൊട്ടുക. അത് നമ്മൾ തീരെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലത്ത് അത് പൊട്ടിയിട്ട് ഈ ഉണങ്ങാതെ വരാം. പിന്നെ നമ്മൾ ആ വെരിക്കോസ് വെയിൻസ് ചികിത്സിച്ച് മാറ്റാതെ ആ വ്രണം ഉണങ്ങുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. പിന്നെ ചിലവർക്ക് വെരിക്കോസ് വെയിൻസ് ഉള്ളവർക്ക് ആഴത്തിലുള്ള വെയിൻസിൽ വെയിൻ ക്ലോട്ട് ചെയ്യും, ഡി വി ടി എന്ന് പറയും, ഡി വി ടി എന്ന് ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, അതായത് ആഴത്തിലുള്ള വെയിൻസിലെ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് അതങ്ങോട്ട് ബ്ലോക്ക് ആകും. അങ്ങനെയുള്ളവർക്ക് ചിലവർ പെട്ടെന്ന് കാലിൽ വീക്കം വന്ന് ഭയങ്കര വേദനയൊക്കെ വന്ന് ബുദ്ധിമുട്ട് വരാവുന്നതാണ്. അത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്, കാരണം അതിലുള്ള ക്ലോട്ട് അവിടുന്ന് ആ വെയിന്ന് ഇളകിയിട്ട് പെട്ടെന്ന് ഹാർട്ടിലേക്ക് പോയിട്ട് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്.
1: അപ്പോൾ നമ്മൾ ഇങ്ങനൊരു അവസ്ഥയുണ്ടെങ്കിൽ അതിന് ശരിയായ ചികിത്സ തേടുക എന്നുള്ളതാണ് ആദ്യത്തെ സൊല്യൂഷൻ. കാരണം നമ്മളതിനൊരു ഒരു ചൊട്ടുവിദ്യ കൊണ്ട് പരിഹരിക്കാവുന്നൊരു പ്രശ്നമല്ല ഇത്.
0: അല്ല,
1: ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഡോക്ടറുടെ ഒരു ക്ലിനിക്കിലെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഡോക്ടറുടെ മുമ്പിൽ വരുന്ന രോഗികളുടെ ഒരു അനുഭവം വെച്ച് ഇതിൻ്റെ ഒരു ആദ്യ ഘട്ടത്തിൽ ഡോക്ടർ തേടി വരുന്നവരാണോ അതിൻ്റെ ഒരു സേവനം തേടി വരുന്നവരാണോ കൂടുതൽ, അതോ മറ്റെന്തെങ്കിലും മാർഗങ്ങളിലൂടെ ഇപ്പോൾ നമ്മൾ പുറമേയുള്ള ലേപനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അത് ശമിപ്പിക്കാൻ ശ്രമിച്ചിട്ട് വരുന്നവരോ, എങ്ങനെയാണ് ഡോക്ടറുടെ മുമ്പിൽ ഇതിൻ്റെ ഒരു കേസ് പ്രസൻറ്റേഷൻസ്?
0: അത് രണ്ട് വിധത്തിലും ഉണ്ട്. അതായത് പല ചികിത്സകളും പല ഈ തൈലങ്ങളൊക്കെ പുരട്ടി നോക്കി കഴിഞ്ഞിട്ട് ശരിയാവാതെ വരുന്നവരുണ്ട്. ചിലവർ അതൊന്നും അല്ലാതെ ഇത് കണ്ട് ഇപ്പം ഈ യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൂടുതലുള്ളതുകൊണ്ട് പലരും ഇത് കാണുന്ന ഉടനെ അയ്യോ വെരിക്കോസ് വെയിൻസ് ഉണ്ടല്ലോ എന്ന് പേടിച്ച് ഓടി വരുന്നവരുണ്ട്. അവർക്ക് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. പിന്നെ തന്നെ നമ്മുടെ ഇപ്പോഴും നമ്മൾ വളരെ കോൺഷ്യസ് ആണ്, നമ്മുടെ ഡ്രസ്സിൻ്റെ രീതികളൊക്കെ മാറി പലരും കാല് എക്സ്പോസ് ചെയ്തിട്ടുള്ള വിധത്തിലുള്ള ഡ്രസ്സസ്സാണ് ഇടുക. അപ്പോൾ അവർക്ക് ആ കോസ്മെറ്റിക് റീസണാണ് മെയിൻ റീസൺ, അതായിരിക്കും. പക്ഷേ അത് മാത്രമല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. പക്ഷേ നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവുക ആ വെയിൻ കാണുന്നുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കോസ്മെറ്റിക് റീസണിന് കുറേ പേര് ഇപ്പോൾ വരുന്നുണ്ട്.
1: ഇപ്പോൾ ഇതിനിപ്പോൾ ഒരു ചികിത്സയിൽ മറ്റ് ചികിത്സാ മാർഗങ്ങൾ, ഇപ്പോൾ ഈ പറയുന്ന പോലെ ശമനം, തൽക്കാലം ശമനം കിട്ടുന്ന എന്തെങ്കിലും ചികിത്സാ മാർഗങ്ങളിൽ ഇതിൽ അവലംബിക്കാനുണ്ടോ?
0: ഉണ്ട്. ചിലർക്ക് ആദ്യം തന്നെ പറയും ഓപ്പറേഷൻ അല്ലാതെ എന്താണ് ഡോക്ടറെ ചെയ്യാൻ പറ്റുന്നതെന്ന് അവർ അങ്ങനെ ചോദിക്കുക. അപ്പം കടച്ചൽ മാത്രം ഉള്ള ഒരാൾക്ക് നമ്മൾ സ്റ്റോക്കിങ്സ് ഇടാൻ പറയും. സ്റ്റോക്കിങ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്രേഡിഡ് പ്രഷർ സ്റ്റോക്കിങ്സ് എന്ന് അതിന് പറയും. അതായത് കാലിൻ്റെ ഏറ്റവും പാദത്തിൻ്റെ അടുത്ത് പ്രഷർ കൂടുതൽ കൊടുക്കും, മേലോട്ടെത്തുമ്പോൾ പ്രഷർ കുറഞ്ഞ് കുറഞ്ഞ് വരും. ഗ്രേഡിഡ് കംപ്രഷൻ സ്റ്റോക്കിങ്സ്, ആ സ്റ്റോക്കിങ്സ് ഇട്ടാൽ അവരുടെ കടച്ചിലും കാലിൽ നീര് വരുന്നൊക്കെ നമുക്ക് തടയാൻ പറ്റും. പക്ഷേ അത് വെരിക്കോസ് വെയിൻസിൻ്റെ ചികിത്സയാവുന്നില്ല, അതിൻ്റെ ലക്ഷണങ്ങൾ കുറക്കുന്നല്ലാതെ ആ സോക്സ് എടുത്തു കഴിഞ്ഞാൽ ആ വെരിക്കോസ് വെയിൻസ് അവിടെ തന്നെ ഉണ്ടാവും. അത് ഓപ്പറേഷന് വില്ലിംഗ് അല്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ആളുകൾക്ക് അത് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ പലരും ഈ സ്റ്റോക്കിങ്സ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല, നല്ല ടൈറ്റാണ്, ഇത് ദിവസവും ഇടണം. പലരും സ്റ്റോക്കിങ്സ് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകും, പിന്നെ തൊടൂല. അങ്ങനെയാണ്. അതാണ് നമുക്ക് ഓപ്പറേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ചികിത്സ അല്ലാതെ ഉള്ളത് ഒന്ന് സ്റ്റോക്കിങ്സ് ആണ്. പിന്നെ ചിലവർക്ക് കടച്ചിൽ മാത്രം ഉള്ളവർക്ക് അതിനുള്ള ചില ഗുളികകളുണ്ട്, മരുന്നുകളുണ്ട്. ആ ഗുളികളുമുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ ആ കടച്ചിലിനും കാലിൽ നീര് വരുന്നൊക്കെ ഒരുവിധം ഒരളവ് വരെ നമുക്ക് തടയാൻ പറ്റും.
1: ഇപ്പോൾ ഇങ്ങനെ ഒരു രോഗാവസ്ഥയുമായി ഡോക്ടറെ സമീപിക്കുന്ന ഒരാൾക്ക് അതിലൊരു ഇൻ്റർവെൻഷൻ ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ആവശ്യമാണ് എന്ന് ഡോക്ടർക്ക് തോന്നുമ്പോൾ അതിലേക്ക് അത് ഉറപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പരിശോധനകളോ അതിനെന്തെങ്കിലും ഒരു പ്രോട്ടോകോൾ ഉണ്ടോ?
0: ഇങ്ങനെ വെരിക്കോസ് വെയിൻസായി വരുന്ന ഏത് പേഷ്യൻറ്റിനെയും നമ്മൾ എന്തെങ്കിലും ചികിത്സ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് അവർക്കൊരു

0: വീനസ് ഡോപ്ലർ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യും. അതൊരു സ്കാനാണ്, അൾട്രാസൗണ്ട് സ്കാൻ. കാലിലൊരു ഒരു ജെല്ലി പോലെ ഇത് പുരട്ടിയിട്ട് അതിൻ്റെ മേലെ കൂടെ ഈ റൺ ചെയ്ത് നോക്കുക ചെയ്യുക. അത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഒന്ന്, നമുക്ക് ഏത് വാൽവിനാണ് കേട്, ഏതൊക്കെ കാലിൻ്റെ ഏതൊക്കെ ഭാഗത്തുള്ള വെയിൻസ് ആണ് വേരിക്കോസ് ആയിട്ടുള്ളത്, പിന്നെ അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള വെയിൻസ് മസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഡീപ്പ് വെയിൻസിൽ എന്തെങ്കിലും ബ്ലോക്കോ ഇല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടോ ഉണ്ടോ, ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയണം. ഡീപ്പ് വെയിൻസിൽ ബ്ലഡ് ക്ലോട്ട് ഉള്ളവരുടെ വേരിക്കോസ് വെയിൻസ് നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വെയിനേ ഇല്ല, ആ കാലിൽ ഭയങ്കരമായിട്ട് വീക്കൊക്കെ വരും. അപ്പം വാൽവ് എവിടെയാണ് കേട്, ഡീപ്പ് വെയിൻസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഏതൊക്കെ സൈഡിലുള്ള വെയിൻസ് ആണ് വേരിക്കോസ് ആയിട്ടുള്ളത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വീനസ് ഡോപ്ലർ എന്ന് പറയുന്ന സ്കാൻ നമ്മൾ എല്ലാ പേഷ്യൻറ്റും ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ എന്തെങ്കിലും ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുള്ളൂ.
1: അപ്പോൾ ഇതിൻ്റെ ഒരു ചികിത്സാ പ്രോട്ടോക്കോളിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഒരു 2 പതിറ്റാണ്ടിലേറെ ഈ സർജറി രംഗത്ത് പ്രത്യേകിച്ച് കോഴിക്കോട്ട് തന്നെ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഈ ഒരു 20 വർഷത്തെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ വെരിക്കോസ് വെയിനെ കുറിച്ച് സംസാരിക്കുന്ന മേഖലയിൽ ഉള്ള ആ ഒരു ചികിത്സാ പ്രോട്ടോക്കോളിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ചികിത്സയുടെ പാറ്റേണിനെ കുറിച്ചൊന്ന് പറഞ്ഞു തന്നാൽ സൗകര്യമായിരിക്കും.
0: തീർച്ചയായിട്ടും വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ 20 വർഷത്തിൽ. ആദ്യം 20 വർഷത്തിന് മുമ്പൊക്കെ വെരിക്കോസ് വെയിനിന് ഓപ്പറേഷൻ എന്നുള്ള ഒരു പ്രതിവിധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഊരുസന്ധിയിലൊരു കട്ടിട്ട് പിന്നെ കാലിൽ പലയിടത്തായിട്ട് മുറിവുണ്ടാക്കി ഈ തടിച്ച വെയിനുകളൊക്കെ വലിച്ചെടുക്കുന്ന ഒരു രീതിയായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു ആ ഒരു ഓപ്പറേഷൻ വളരെ വിരളമായിട്ട് ആരെങ്കിലും ചെയ്യുന്നുള്ളൂ. ഇപ്പോഴെല്ലാം ചെയ്യുന്നത് പിൻ ഹോൾ, ചെറിയ ഹോൾ കൂടെ ഒരു വെയിനകത്തേക്ക് പ്രവേശിച്ചിട്ട് ആ വെയിൻ നമ്മൾ കരിച്ച് അല്ലെങ്കിൽ കെമിക്കൽസ് ഇട്ട് ബ്ലോക്ക് ആക്കി കളയണം. അതായത് ഈ വെയിൻസൊക്കെ ആക്ച്വലി ഫങ്ഷൻ ചെയ്യുന്നില്ല, ഈ വാൽവ് ഫങ്ഷൻ ചെയ്യാതെ വെയിനിൽ ബ്ലഡ് കെട്ടിക്കിടക്കുകയാണ്. വെയിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിലെ താഴെയുള്ള ബ്ലഡ് ഹാർട്ടിൻ്റെ അടുത്തേക്ക് പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വാൽവ് കേടാകുന്നതോടുകൂടി വെയിനിൽ ബ്ലഡ് കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വെയിൻ നമ്മളവിടെ വെച്ചുകൊണ്ട് പേഷ്യൻറ്റിന് അതിനെക്കൊണ്ട് ഉപകാരമൊന്നുമില്ല. അപ്പോൾ ഒന്നിക്കൽ ആ വെയിൻ വലിച്ച് കളയണം, അതാണ് മുമ്പ് ചേരുന്ന സർജറി. ഇപ്പോൾ അതിന് പകരം വെയിൻ അവിടെ തന്നെ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എന്തെങ്കിലും വിധത്തെ എനർജി കടത്തിയിട്ട് അത് ബ്ലോക്ക് ആക്കി കളയും. അതാണ് ഇപ്പോഴത്തെ ചികിത്സാ രീതി. അത് പല വിധത്തിൽ ചെയ്യാം.
1: അപ്പോൾ ഈ വാൽവ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ളൊരു പരിഹാരം അതിൽ എളുപ്പമല്ല.
0: അത് ഇപ്പോഴും എക്സ്പെരിമെൻ്റലാണ്. ഈ കേടായ വാൽവ് പ്രവർത്തന രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള അത് ഇതുവരെ 100% സക്സസ് ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് മറ്റ് രീതികൾ. അപ്പോൾ ഞാൻ പറഞ്ഞ ചിലർക്ക് ഞാൻ പറഞ്ഞല്ലോ, കോസ്മെറ്റിക് റീസൺ കൊണ്ട് മാത്രം ചെറിയ വെയിൻസ് മാത്രം ചിലർ വരാറുണ്ട്. അതായത് ഇങ്ങനെ അതിന് സ്പൈഡർ വെയിൻസ് എന്നാണ് പറയുക. കാഴ്ചയിൽ ഇങ്ങനെ സ്പൈഡർ ലെഗ്സ് പോലെ തന്നെ ഉണ്ടാവും, അതുകൊണ്ടാണ് സ്പൈഡർ വെയിൻസ് പറയുന്നത്. അത് ജസ്റ്റ് കോസ്മെറ്റിക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. അവർക്ക് നമ്മൾ അതിലേക്ക് നമുക്ക് ഇഞ്ചക്ഷൻസ് ക്ലിറോതെറാപ്പി എന്ന് പറഞ്ഞ് രാസവസ്തു ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ശരിയാക്കാൻ പറ്റും. അത് പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞാൽ അത് കാണില്ല. വലിയ വെയിൻസ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എൻഡോവീനസ് പ്രൊസീജിയർ എന്നാണ് പറയുക. അതായത് വെയിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ട് ആ വെയിൻ നമ്മൾ കരിച്ച് കളയല്ല, ബ്ലോക്ക് ആക്കി കളയുക. എൻഡോവീനസ് പ്രൊസീജിയേഴ്സ് പലതരം ഉണ്ട്. ഒന്ന്, അതിൽ കൂടെ ഒരു കത്തീറ്റർ, ഒരു ഗൈഡ് വയർ, ഒരു കത്തീറ്റർ, ഒരു ട്യൂബ് പോലെ ഒരു സാധനം കടത്തിയിട്ട് അതിൽ കൂടെ ലേസർ പ്രവർത്തിപ്പിച്ചിട്ട് അത് ഘട്ടം ഘട്ടമായി ഒരു ഓരോ സെൻറ്റിമീറ്റർ ഇങ്ങനെ കരിച്ച് കരിച്ച് കരിച്ച് ഫുൾ വെയിൻ കരിച്ച് കളയുക. അപ്പോൾ അത് വെയിൻ ബ്ലോക്കാക്കി അവിടെ നിൽക്കും, അത് വലിച്ചെടുത്ത് കളയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ചെറിയൊരു 2 മില്ലിമീറ്റർ കട്ടിൽ കൂടെ ചെയ്യാവുന്നതാണ്. ലേസറിന് പകരം റേഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്ന രശ്മികൾ, അത് അതേ എനർജി, ആ എനർജിയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വേറൊരു മെത്തേഡാണ് ഫോംസ് ക്ലിറോതെറാപ്പി എന്ന് പറയുന്നത്. അതിൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു രാസവസ്തുവാണ്, അത് നമ്മൾ എയറുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു പത പോലെ ആക്കിയിട്ട് ഈ പത വെയിനിലേക്ക് അങ്ങോട്ട് കടത്തി വിടും. അതും ചെറിയ നീഡിൽ കൂടെയാണ്. അത് കടത്തി വിടുമ്പോൾ അതും ഇതേപോലെ തന്നെ ആ വെയിൻ ബ്ലോക്കാക്കി കളയുക ചെയ്യുക. ചിലവർക്ക് ഭയങ്കര വലിയ വെരിക്കോസ് വെയിൻസ് ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ പത കടത്തി വിട്ടാലോ അല്ലെ ലേസർ വെച്ചാലോ ഒന്നും അത് ബ്ലോക്ക് ആവില്ല. ഇപ്പോൾ ഒരു 2 സെൻറ്റിമീറ്ററൊക്കെ വീതിയുള്ള വെരിക്കോസ് വെയിൻസ് ഉള്ള ആളുണ്ട്. അങ്ങനെയുള്ളവർക്ക് അവിടെ ചെറിയൊരു സൂക്ഷ്മ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ വെയിൻ എടുത്ത് കളയാനേ വേണം. അതിന് ഹുക്ക് ഫ്ലെബെക്ടമി എന്നാണ് പറയുക. അപ്പം ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, ഒരു പേഷ്യൻ്റ് വെരിക്കോസ് വെയിൻസ് ആയിട്ട് വരുമ്പം ഈ എല്ലാ രീതികളും നമുക്ക് ആ ചികിത്സ ചെയ്യുന്ന ആൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ചികിത്സിക്കുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുക. ഇപ്പോൾ ഒരു ലേസർ മാത്രം വെച്ചാൽ ചില പേഷ്യൻ

0: കുറേ വെയിൻസ് അവിടെ ബാക്കിയുണ്ടാവും. ഫോം സ്ക്ലിറോതെറാപ്പി മാത്രം ചെയ്താൽ കുറേ വെയിൻസ് അവിടെ ബാക്കിയുണ്ടാവും. ഇനി വലിച്ചു കളയുന്ന മാത്രം ചെയ്താലും കുറേ വെയിൻസ്. ഇത് എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ചെയ്യുമ്പോഴാണ് കറക്റ്റ് നല്ല റിസൾട്ട് വരിക. അപ്പോൾ അങ്ങനെ ഏതാണ് ഒരു പേഷ്യനെ നോക്കിയിട്ട് ആ പേഷ്യൻറ്റിൻ്റെ കാലിലെ വെയിൻസ് എല്ലാം നമ്മൾ മാർക്കൗട്ട് ചെയ്തിട്ട് ഇവർക്ക് ഓരോ സെക്ഷനിലും എന്താണ് ചെയ്യേണ്ടത് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ചികിത്സ പ്ലാൻ ചെയ്യുക.
1: ഇപ്പൊ ഇതുപോലെ ഒരു ഇന്റർവെൻഷൻ ചികിത്സ ചെയ്യുകയാണെങ്കിൽ അത് അതിന്റെ ഒരു ദൈർഘ്യം അല്ലെങ്കിൽ എത്ര സമയം അതിന് ഒരു ദിവസമാണോ അതോ പല സെഷനുകളാണോ എങ്ങനെയായിരിക്കും അതിന്റെ?
0: അല്ല, ഇതെല്ലാം ഈ സംഗതി എല്ലാം ചെയ്യുന്ന ഒരേ സെഷനിലാണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു കാലിൻ്റെ വെരിക്കോസ് വെയിൻസ് ചികിത്സിക്കാൻ നമ്മളൊരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഏരിയയിൽ ഒരു ഒന്നര മണിക്കൂർ എടുക്കും. പിന്നെ ഇതിന് പുറമെ ഒരു രീതിയും കൊണ്ട് ഇപ്പോഴും പലരും വന്ന് ചോദിക്കുന്നത് ഗ്ലൂ തെറാപ്പി എന്ന് പറയുന്നത്. ഗ്ലൂ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എനർജി ഉള്ളിൽ കടത്തി ബ്ലോക്കാക്കുന്നതിന് പകരം ഉള്ളിലേക്കൊരു ഒരു സൈനോ എക്രിലേറ്റ് ഗ്ലൂ, നമ്മുടെ ഈ സൂപ്പർ ഗ്ലൂ എന്ന് പറയുന്ന സാധനം അതിൻ്റെ ഒരു സ്റ്റെറിലൈസ്ഡ് സാധനമാണ് സൈനോ എക്രിലേറ്റ് ഗ്ലൂ, അത് ഈ വെയിനിലേക്ക് കടത്തി വിട്ടിട്ട് അതങ്ങോട്ട് അമർത്തി പിടിച്ചാൽ വെയിൻ അങ്ങ് ഒട്ടിപ്പിടിച്ച് ഇരിക്കും. അപ്പോൾ അതും ലേസറും നമ്മൾ ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന കാര്യം സെയിമാണ്. എന്നാൽ ഈ ഇപ്പോൾ ഗ്ലൂ മാത്രം അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ വെയിനും നമുക്ക് ചികിത്സിക്കാനും പറ്റില്ല. വളരെ വലിയ വെയിനാണെങ്കിൽ അത് വലിച്ചെടുത്ത് കളഞ്ഞ് തന്നെ ചികിത്സിക്കാൻ പറ്റുള്ളൂ.
1: വെരിക്കോസ് വെയിനിൻ്റെ അസുഖം തുടങ്ങിയിട്ട് അതൊരു ബുദ്ധിമുട്ടിലേക്ക് എത്താൻ ഉദ്ദേശം നമുക്ക് എത്ര സമയമെടുക്കും? ഇപ്പോൾ ഇങ്ങനത്തെ ഒരു രോഗാവസ്ഥയിലേക്ക് ഒരാൾ അത് ഒരാൾക്ക് തുടക്കം ഉണ്ടാകുന്നു, അതിപ്പോൾ ഡോക്ടർ പറയുന്ന പോലെ ഒരു ഇൻ്റർവെൻഷൻ്റെ സ്റ്റേജിലേക്ക് എത്താൻ ഒരു കാലദൈർഘ്യം എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ?
0: അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. വെച്ചാൽ നമ്മൾ ചിലർക്ക് ഞാൻ പറഞ്ഞ പോലെ 10-20 വർഷമായിട്ട് ഇങ്ങനെ കാലിൽ വെയിറ്റുണ്ടാവും, അത് കാര്യമായിട്ട് അങ്ങനെ ഒന്നും പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടാവില്ല, കൂടുതൽ അധികരിച്ചിട്ടുണ്ടാവില്ല. ചിലർക്കൊരു 2 വർഷമായിട്ടുള്ള വെരിക്കോസ് വെയിൻ പെട്ടെന്ന് അങ്ങോട്ട് അതിരിക്കും. പല സ്ത്രീകൾക്കും ഗർഭിണിയായിരിക്കുമ്പോഴാണ് വെരിക്കോസ് വെയിൻസ് ആദ്യം കാണുക. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഗർഭപാത്രം പോയിട്ട് നമ്മുടെ ഉള്ളിലത്തെ വലിയ വയറ്റിലെ വലിയ ധമനികൾ വെയിൻസ് വീനക്കേവ, അതിൽ പ്രഷർ വരുമ്പം കാലിലെ എല്ലാ വെയിൻസിലെയും പ്രഷർ കൂടും, അപ്പോഴാണ് ആദ്യമായിട്ട് അവർക്ക് വരിക. പലർക്കും അത് ഡെലിവറി കഴിഞ്ഞാൽ അതങ്ങ് പോവുകയും ചെയ്യും. പക്ഷേ വരുന്ന ഒരു 1/3 ഓഫ് ആളുകൾക്ക്, 1/3 ആളുകൾക്ക് അത് പിന്നീട് അടുത്ത പ്രസവത്തിൽ വീണ്ടും വരും. ചിലവർക്ക് അത് വെരിക്കോസ് വെയിൻസ് ആയിട്ട് അങ്ങ് തന്നെ നിൽക്കുകയും ചെയ്യും.
1: ഈ വെരിക്കോസ് വെയിൻ പൊതുവെ കാണുന്നത് കാലുകളിൽ മാത്രമേ ഉള്ളൂ?
0: വെരിക്കോസ് വെയിൻസ് കാലുകളിലാണ് കാണുക. അത് കൈകളിലൊക്കെ കാണാനുള്ള വേറെ പല കാരണങ്ങളുണ്ട്. അത് എന്തെങ്കിലും വെയിനും അതായത് സിരകളും ധമനികളും തമ്മിലുള്ള കണക്ഷൻ, ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്നുള്ള ചില പ്രശ്നങ്ങളൊക്കെ കൈക്കൊക്കെ വരാം. അത് ചിലപ്പോൾ കൈക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻ കയ്യിൽ ചെയ്താലോ അങ്ങനെയൊക്കെ വരുന്നതാണ്. അതാണ് കയ്യിലൊക്കെ വരുള്ളൂ. അല്ലാതെ നമ്മൾ നേരെ നിന്ന് നടക്കുന്നതിന് നമുക്ക് കിട്ടുന്ന ശിക്ഷയാണ് വെരിക്കോസ് വെയിൻസ്. അത് പശുക്കൾക്കും പട്ടികൾക്കൊന്നും വെരിക്കോസ് വെയിൻസ് ഇല്ല.
1: ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവെൻഷൻ, പ്രത്യേകിച്ച് ഒരു ഓപ്പറേഷൻ എൻ്റെ പല രൂപങ്ങളെക്കുറിച്ചും പല രീതികളെക്കുറിച്ചും ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വല്ല ആശങ്കകൾ, എല്ലാവർക്കും ഒരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ കുറേ ആശങ്കകൾ സാധാരണ മനുഷ്യർക്ക് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പോകുമ്പോൾ അതിലെന്തെങ്കിലും അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്ന് ഉടലെടുക്കാവുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് പ്രതീക്ഷിക്കാവോ?
0: ഒരുവിധം ആളുകളൊക്കെ നമ്മൾ ഇത് ചികിത്സിക്കണം എന്ന് പറയുമ്പം അവരാദ്യം ചോദിക്കുന്നത് ഈ ചികിത്സിച്ച് കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ ഒരു സംശയമാണ് പലർക്കുക. അങ്ങനെ നടക്കുക, ഇത് നമ്മളൊരു വെരിക്കോസ് വേണ്ടി ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് അത് കഴിഞ്ഞ് നടക്കാൻ പറ്റില്ല, ഇപ്പം നമ്മൾ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒരു എല്ലാവർക്കും ഉള്ള തോന്നൽ മാത്രം. അത് എങ്ങനെയാണ് തോന്നൽ വന്നതെന്ന് എനിക്കറിയില്ല. ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ലേസർ ചികിത്സയോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ തന്നെ സാധാരണഗതിയിൽ നടക്കാം. 1 മാസം വരെ നമ്മളൊരു സ്റ്റോക്കിങ്സ് ഇല്ലെങ്കിൽ ഒരു എലാസ്റ്റിക് കംപ്രഷൻ ബാൻഡേജ് അതിടാൻ പറയും അവരോട്. അത് ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് അതിടുക, രാത്രി ഇടുക, എന്നിട്ട് രാവിലെ അഴിച്ച് വീണ്ടും നനച്ച് കുളിച്ച് വീണ്ടും ഇടുക. അങ്ങനെ 1 മാസം വരെ ചെയ്യാൻ പറയും. അത് കഴിഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അതുപോലെ വളരെ ഹെവി ആയിട്ടുള്ള എക്സസൈസോ അല്ലെങ്കിൽ 2-വീലർ ഓടിക്കുക, ട്രെഡ്മില്ലിന് പോവുക, അതൊന്നും 1 മാസത്തേക്ക് ചെയ്യരുതെന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഫുള്ളായിട്ട് ചമ്മറ പണിഞ്ഞിരിക്കാൻ 1 മാസം ചെയ്യരുതെന്ന് പറയും. ഇത്രേ റിസ്ട്രിക്ഷൻ ഉള്ളൂ. ഭക്ഷണം കഴിക്കുന്നതിലോ അതിലൊന്നും റിസ്ട്രിക്ഷൻ ഇല്ല. സാധാരണ നടത്തത്തിനോ സ്റ്റെപ്പ് കയറുന്നതിനോ ഒന്നും റിസ്ട്രിക്ഷൻ ഇല്ല. നടക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും സാധാരണഗതിയിൽ ഉണ്ടാവില്ല.
1: അപ്പോൾ ഒരു വെയിൻ നമ്മളതിൻ്റെ പ്രവർത്തനക്ഷമം അല്ലാതാവുന്നു. അപ്പോൾ അതിനെ നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനത്തെ നിർജ്ജീവമാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വെയിൻ നിർവഹിക്കേണ്ടിയിരുന്ന ഒരു പ്രവർത്തനം ഉണ്ടല്ലോ, അത് ആരേറ്റെടുക്കും?
0: അതെ, അത് എല്ലാവർക്കും അത് ചിലർ ചോദിക്കുന്നൊരു സംശയമാണ്. അപ്പം നമുക്ക് ഈ വെയിൻ മാത്രമല്ല, നമ്മൾ കാണുന്ന വേരിക്കോസ് വെയിൻസ് അല്ലാതെ ഇഷ്ടംപോലെ വെയിൻസ് നമ്മുടെ ശരീരം

0: ഇരുത്തലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വെയിൻ നിർവീര്യമാക്കിയാൽ ബാക്കിയുള്ള വെയിൻസ് അതിൻ്റെ ഫങ്ഷൻ എടുത്തോളും. പക്ഷേ ഉള്ളിലുള്ള വെയിൻ അങ്ങനെയല്ല. ഡീപ്പ് വെയിന് നമ്മൾ വലിച്ചെടുക്കുകയാണെങ്കിൽ ആ കാലിൽ നിരന്തരമായിട്ട് എപ്പോഴും കാലിൽ വീക്കുണ്ടാവും, കാല് വീങ്ങിയിരിക്കും. സൂപ്പർഫിഷ്യൽ വെയിൻ, നമ്മൾ വേരിക്കോസ് വെയിൻസുള്ള വെയിൻസ് എടുത്തു കളഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കി കളഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല.
1: ഈ വെരിക്കോസ് എന്ന് പറയുന്ന ഒരു ടേം എന്താണ് അതിൻ്റെ ഒരു സാങ്കത്യം? വെരിക്കോസ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഘടനയെ സൂചിപ്പിക്കുന്നതാണോ?
0: വെരിക്കോസ് എന്ന് പറഞ്ഞാൽ ആ വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്നതിനുള്ള ഒരു വാക്കാണ് വെരിക്കോസ് എന്നുള്ളത്.
1: അപ്പോൾ അത് ആ ഒരു അതൊരു രോഗമായി മാറുമ്പോൾ അതിൻ്റെ ഒരു കിടപ്പിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്.
0: അത്രേ ഉള്ളൂ.
1: അപ്പോൾ ഇതിൻ്റെ ഒരു സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ചികിത്സയും കഴിഞ്ഞാൽ പിന്നെ ഏതും ഇതൊരു ആവർത്തന സ്വഭാവമുള്ള അസുഖമാണോ? അതായത് പിന്നീടും ചികിത്സിച്ച് കഴിഞ്ഞാൽ വീണ്ടും മറ്റേതെങ്കിലും വെയിനുകളെ ഇതിങ്ങനെ ബാധിക്കാനുള്ള സാധ്യതയെ കുറിച്ച് എങ്ങനെ പറയാം?
0: ഈ അതും വളരെ പ്രസക്തമുള്ള ചോദ്യമാണ്, എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. ഇത് ഒരിക്കൽ ചികിത്സ കഴിഞ്ഞാൽ രണ്ടാമത് വരുമെന്ന്. ചിലവരുണ്ട് കാലിൽ ചുറ്റും വെരിക്കോസ് വെയിൻസ് ആയിരിക്കും, എല്ലാ ഭാഗത്തും വെരിക്കുന്നത്. അവരുടെ കാര്യത്തിൽ ഞാൻ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും എന്തായിട്ടും തിരിച്ചു വരും. എന്തായിട്ടും ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ അവിടെ ഇവിടെ വേറെ വെരിക്കോസ് വെയിൻസ് വരും. ചിലവർക്ക് ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ നീളത്തിൽ വെയിൻസ് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഇത് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്ന് പറഞ്ഞാലും മൊത്തം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 100 പേർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 10 മുതൽ 15% വരെ ആളുകൾക്ക് 4-5 വർഷം കഴിഞ്ഞാൽ ചെറിയ തോതിൽ അവിടെ ഇവിടെ വെരിക്കോസ് വെയിൻസ് വരാം. അത് നേരത്തെ അവർക്കുണ്ടായിരുന്ന അളവിൽ വരില്ല എന്ന് മാത്രം, വെരിക്കോസ് വെയിൻസ് വരാം. കാരണം വെരിക്കോസ് ആയിട്ടുള്ള വെയിൻസ് മാത്രമാണ് നമ്മൾ ചികിത്സിക്കുന്നത്. കാലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേ വെയിൻസ് ഇഷ്ടംപോലെ വേറെ വെയിൻസ് ഉണ്ട്. അത് ഏത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വെരിക്കോസ് ആവാം.
1: അപ്പോൾ അതൊരു അവരുടെ ഒരു ശാരീരിക അവസ്ഥയിൽ നിന്ന് അത് വീണ്ടും ആവർത്തിക്കുന്നു എന്ന് മാത്രം അനുമാനിച്ചാൽ മതി അതിൽ.
0: അങ്ങനെയാണ്.
1: അപ്പോൾ അതിൻ്റെ പിന്നീട് ഇപ്പോൾ നമ്മളൊരു ചികിത്സ കഴിഞ്ഞു, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു മാസത്തെ ഒരു ശ്രദ്ധ കഴിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ പിന്നീട് ഇതിന് വല്ല മരുന്നുകളോ അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു ഫോളോ അപ്പ് ഉണ്ടോ?
0: ഇല്ല, 1 മാസം വരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുള്ളൂ. സാധാരണഗതിയിൽ അത് കഴിഞ്ഞാൽ അവർക്ക് ബാക്ക് ടു നോർമൽ, പണ്ട് എന്തൊക്കെ ചെയ്തിരുന്നോ അതെല്ലാം ചെയ്യാം, എക്സസൈസ് ചെയ്യാം, വാഹനം ഓടിക്കാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല.
1: ഒരു പ്രോബബിലിറ്റി ചാൻസ് ഉള്ള ചില കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ പാരമ്പര്യം അല്ലെങ്കിൽ ദീർഘനേരം നിൽക്കുക അങ്ങനെയുള്ള. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു പ്രോബബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ആ പ്രോബബിലിറ്റിയെ ദീർഘിപ്പിക്കാൻ അല്ലെങ്കിൽ ആ പ്രോബബിലിറ്റിയിൽ നിന്ന് ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും പ്രതിരോധ മാർഗം ഉണ്ടോ?
0: അപ്പോൾ ചിലവർ നിന്ന് ജോലി ചെയ്യുന്ന ആളിലേക്ക് സെക്യൂരിറ്റി ജോബ് അല്ലെങ്കിൽ പോലീസ് പീപ്പിളൊക്കെ, അവരോടൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു കാലിൽ വെരിക്കോസ് ചെയ്യുകയും ചെയ്ത് അവരോട് നമ്മൾ എപ്പോഴും പറയും നിങ്ങൾ സ്റ്റോക്കിങ്സ് ലൈഫ് ലോങ് ഉപയോഗിക്കണം. അവർക്ക് ആ വെരിക്കോസ് വെയിൻ വരാനുള്ള ഒരു പ്രവണത ഉള്ളതുകൊണ്ടാണ് അത് വന്നിട്ടുള്ളത്. ആ പ്രവണത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിന്നിട്ടുള്ള ജോലി ആയതുകൊണ്ട് സ്റ്റോക്കിങ്സ് അവർ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും വരുന്നത് നമുക്ക് തടയാൻ പറ്റും. അത് അവരോട് നമ്മൾ അഡ്വൈസ് ചെയ്യാം.
1: അപ്പോൾ എന്തായാലും ഇങ്ങനെ സാധാരണ പലരെയും അലട്ടുന്ന ഒരുപാട് സംശയങ്ങളും ഒരു രോഗാവസ്ഥയെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി ഞങ്ങളോട് സംസാരിക്കാനാണ് ഇപ്പോൾ ഡോക്ടർ ഈ സമയം കണ്ടെത്തിയത്. അത് വളരെ ഉപകാരപ്രദമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കേൾക്കുന്ന ആൾക്കാരും ആ ഒരു അനുഭവത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ മറ്റൊരു വിഷയത്തെക്കുറിച്ച് ഇതുമായി ഇപ്പോൾ ഒരു സർജൻ എന്ന നിലയിൽ താങ്കളുടെ ദീർഘകാലത്തെ അനുഭവങ്ങൾ മറ്റൊരു വിഷയവുമായി നമ്മുടെ ശ്രോതാക്കളോട് പങ്കിടുന്നത് നന്നായിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. മറ്റൊരു സമയത്ത് അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു ഡോക്ടർ.
0: താങ്ക് യു.
2: വാരിക്കോസ് വെയിൻ, കാരണങ്ങളും നൂതന ചികിത്സാ മാർഗങ്ങളും. ഈ വിഷയത്തെക്കുറിച്ച് കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ ജനറൽ സർജറി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ റോജൻ കുരുവിളയുമായി ബോബി സി മാത്യു നടത്തിയ അഭിമുഖമാണ് ആരോഗ്യവാണിയിൽ ഇതുവരെ കേട്ടത്. മറ്റൊരു വിഷയവുമായി ആരോഗ്യവാണി വീണ്ടും അടുത്തയാഴ്ച. ആരോഗ്യവാണി.

ആരോഗ്യവാണി സമാപിച്ചു. ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗാനം 1001 നുണകൾ എന്ന ചിത്രത്തിൽ നിന്ന്.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
2: ഇനി കേൾക്കാം സ്മിത മുകേഷി അവതരിപ്പിക്കുന്ന ദേശീയ സംഗീത പരിപാടി, വോക്കൽ ഖയാൽ.
3: നമസ്കാര. സംഗീത് കെ അഖിൽ ഭാരതി കാര്യക്രം മേ ആജ് ഹം ആപ്കു സുൻവാനേ ജാ രഹേ ഹേ വിദുഷി സ്മിത മുകേഷി കാ ശാസ്ത്രി ഗായൻ.
4: നമസ്കാര്. In today's All India program of music, we bring to you a classical vocal performance by Vidushi Smita Mukashi.
3: Suron ki sadhana aur shastri gayan ki samriddh parampara ko aatmasat karne wali

0: ലളിതഗാനം സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
0: ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
5: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ സൈറ മുജ്തബ. In Karnataka, the Congress Legislature Party meeting in Vidhan Sautha has elected D.K. Shivakumar as its new leader after the resignation of Siddaramaiah. His name was proposed by outgoing Chief Minister Siddaramaiah and Dr. G. Parameshwar. After adopting the resolution, AICC General Secretary K.C. Venugopal made the official announcement. Later, briefing the media persons in Bengaluru, Mr. Venugopal said D.K. Shivakumar will visit the governor to state claim to form the government. He also announced that the swearing-in ceremony will be held on 3rd of June. The Khet Bachao Abhiyan to promote balanced and judicious use of fertilizers will be